ഉഷമലരിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് യൂസഫ് അലി കേച്ചേരിയുടെ നബി പറഞ്ഞ കഥ എന്ന കവിതയിലെ ചില ഭാഗങ്ങൾ. ആലപിച്ചത് വിഷ്ണു പ്രദീപ്.

0: has directed tobacco companies to immediately begin procurement operations at the minimum support price to protect farmers' interests and restore their confidence. Reviewing tobacco procurement with officials and traders at the Secretariat in Amaravati, the Chief Minister said the price of tobacco should not fall below 200 rupees per kilogram and asked companies to expedite the auction process. Uttar Pradesh government has launched the cashless health scheme for teachers as well as non-teaching staff in the state. Chief Minister Yogi Adityanath launched the Chief Minister's Teachers Cashless Medical Scheme from Varanasi, which will offer medical coverage of up to 5 lakh rupees to more than 15 lakh teaching staff. Under the scheme, teachers across the state and their families will gain access to cashless medical facilities worth up to 5 lakh rupees. The National Testing Agency, NTA, has released Advanced City Intimation Slip for CSIR UGC NET June 2026. The exam will be held on the 17th and 18th of this month and students are advised to download their slip from the official website www.csirnet.nta.nic.in to know the allotted exam city. India's Arnab Paparkar created history by becoming the first Indian in 36 years to reach the boys' singles quarterfinals at the Wimbledon Juniors 2026. The 18-year-old Paparkar defeated Japan's Ryo Tabata 6-2, 6-1 in just 52 minutes in the pre-quarterfinals. India's march towards its 100th Grandmaster gathered momentum on yesterday with 17-year-old Ashwath S. from Kanyakumari becoming the country's 98th Grandmaster after clinching his final GM norm at the 2026 Pune International Grandmaster Round Robin. Needing a win in the final round, Ashwath defeated USA's FM Kannan Vaidyanathan with the black pieces to complete the Grandmaster title requirements. He finished the tournament with 7 points from 9 rounds, recording 6 wins, 2 draws and 1 loss to secure second place. In men's cricket, India will face England in the 4T20 International of the Five Match Series at the County Ground in Bristol tonight. The match will begin at 10 p.m. Indian time. And that is the end of this news bulletin.
1: ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ഇന്നത്തെ പരിപാടികൾ: 6:15 പ്രഭാതവന്ദനം, നാരായണീയം, പീലിയിൽ ആലപിച്ചത്. 6:35 ഐവിഷ്ണായ് ഹോസ്പിറ്റലിൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ: 6:40 ഇന്നത്തെ ചോദ്യം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, 7:00 പുലരിപ്പുകളിൽ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ, 7:05 ഇന്റർഷോ പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി, 7:10 ഒരു രാഗം പല ഭാവം ആശയമാവിഷ്കാരം ഡോക്ടർ കെ ജയകൃഷ്ണൻ, 7:20 ആര്യ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 റീജുലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം, 7:40 സമകാലികം വാർത്താ ഡയറി തയ്യാറാക്കിയത് കെ കെ പത്മഗിരീഷ്, ബ്യൂറോ ചീഫ് ജന്മഭൂമി പാലക്കാട്, 7:50 ദൃശ്യമായ കെയർ ഹോസ്പിറ്റൽ തൃശൂർ അഞ്ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ, സ്വയം പരിചരണത്തിനായുള്ള മാർഗങ്ങൾ, 7:55 ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സി സായ് ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം, 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ, 8:30 10:15 വൈകിട്ട് 6:40 രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, രാവിലെ 9:30 സംഗീത കച്ചേരി, ഒ കെ സുബ്രഹ്മണ്യം പുല്ലാങ്കുഴലിൽ വായിച്ച കൃതികൾ, വിഷ്ണു ചന്ദ്രമോഹൻ വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, പി വി നാരായണൻ ഘടം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗ ജ്വല്ലൂർ സെക്കൻഡ് വാരി റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണ്ണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:30 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:50 അഞ്ചണം തമിഴം അവതരിപ്പിച്ചത് പുതുക്കോട് പത്മനാഭമാരാരും സംഘവും. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. പാമ്പുകൊടിയേറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ, ഡോക്ടർ ജീന ബധൻ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ഗാനസല്ലാപം, ലൈവ് ഫോൺ ഔട്ട് ചലച്ചിത്ര ഗാന പരിപാടി. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം, മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം, 7-ാം ഭാഗം. രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു. 2:30 സ്വരസാഗരം, പീലിയിലെ പാടിയ കൃതികൾ, ടി എച്ച് സുബ്രഹ്മണ്യം വയലിൻ, ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം. 3:00 കാലാവസ്ഥ. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം.

0: തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5 മണിക്ക് ഹിന്ദി പാഠം, 5:15 ചങ്ങാതി സ്പോൺസർഡ് പരിപാടി, 5:30 തൊഴിലവസര വാർത്തകൾ, 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ, 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി, 6 മണിക്ക് പദ്ധതികൾ ജലനിർമ്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി ഉജ്ജ്വല സ്കീം, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം, 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, ഇലവർഗ്ഗങ്ങളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, സിന്ധുവി ചന്ദ്രനുമായി അഭിമുഖം, രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 നാടകഗാനങ്ങൾ, മോഹം എന്ന നാടകത്തിൽ പട്ടണക്കാട് പുരുഷോത്തമൻ പാടിയ ഗാനങ്ങളും, ഡോക്ടർ എന്ന നാടകത്തിനു വേണ്ടി ദേവരാജൻ, ആൻഡോ, എ പി കോമള എന്നിവർ പാടിയ ഗാനങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. 8 മണിക്ക് നേർമൊഴി, അധ്യാപകനും നാടോടി വിജ്ഞാന ഗവേഷകനും കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവുമായ ഡോക്ടർ അജിത് കുമാർ എന്നുമായി അഭിമുഖം. 8:30 പദ്ധതികൾ ജനനിർമ്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി ജൻ ഔഷധി സ്കീം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:40 സേവൻ വാർത്തകൾ, 8:45 ഹിന്ദിയിലും 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, മലയാളം വ്യാകരണം, നാമം അവതരിപ്പിക്കുന്നത് ബിനു തങ്കച്ചി, 9:30 കഥകളി പദങ്ങൾ, കോട്ടക്കൽ മധുവും സംഘവും അവതരിപ്പിച്ചത് കഥ ബാണയുദ്ധം, 11 മണിക്ക് സുഭാഷിതം, 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 11:10 കാലാവസ്ഥ. FM 101.3 MHz ഇനി പറയുന്ന ഇനങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 ഗസൽ ഹരിഹരൻ, അൽക യാഗ്നിക് എന്നിവർ പാടിയത്. 11:02 ഹരിതം, ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടി. കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപ്പാദനത്തിനായി കൃത്രിമ ബീജദാനം. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ കെ തോമസ് മറുപടി നൽകുന്നു. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് കുമ്മാട്ടി കളിപ്പാട്ട്, വേണുഗോപാലൻ നായരും സംഘവും അവതരിപ്പിച്ചത്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 3:45 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 4:30 സമകാലികം വാർത്താ ഡയറി പുനഃപ്രക്ഷേപണം. അറിയിപ്പുകൾ കഴിഞ്ഞു, ഇനി
1: കാലാവസ്ഥ.
0: സംസ്ഥാനത്ത് ഒട്ടുമിക്ക ഇടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കാറ്റിൻ്റെ വേഗം മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെയാകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്.
2: ഇന്നത്തെ സ്വർണവില
3: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
2: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
3: കാഴ്ച
4: തിങ്കൾ രാവിലെ 8:30.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ, ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
0: ആകാശവാണി തൃശൂർ. ഇപ്പോൾ പ്രഭാതമന്ത്രം കേൾക്കാം. നാരായണീയം പീലിയിൽ ആലപിച്ചത്.

0: പി ലീല പാടിയ നാരായണീയമാണ് പ്രഭാതമന്ദിരത്തിൽ ഇതുവരെ കേട്ടത്.
1: ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7
4: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
3: പ്രായോജകർ
4: വന്ധ്യത നിവാരണ ചികിത്സയിൽ 25 സേവന പാരമ്പര്യം.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
0: ആകാശവാണി തൃശൂർ.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം.
6: പ്രായോജകർ
7: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
8: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
6: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് തുരങ്കബാധ നിർമ്മാണം താൽക്കാലികമായി നിർത്തിവച്ചു. ദുരന്തത്തെപ്പറ്റി ഇരട്ട അന്വേഷണവും പ്രഖ്യാപിച്ചു. അന്വേഷണ റിപ്പോർട്ടുകൾ ലഭിച്ച ശേഷമേ നിർമ്മാണം പുനരാരംഭിക്കൂവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. കാലവർഷം കനക്കുമെന്ന മുന്നറിയിപ്പ് പരിഗണിച്ച് വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. മധ്യപ്രദേശിലെ മണ്ഡലയിൽ ഓട്ടോയിൽ പ്രസവിക്കേണ്ടിവന്ന യുവതിയുടെ 4 ആശുപത്രിയിലെത്തിക്കും മുൻപ് മരിച്ചു. ആംബുലൻസ് കിട്ടാത്തതിനാൽ യുവതിയും കുടുംബവും ഓട്ടോയിൽ പുറപ്പെടുകയായിരുന്നു. പശ്ചിമബംഗാളിലെ ബരായ്പൂരിൽ 11 ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രധാന പ്രതി പ്രഭാസ് മണ്ഡൽ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു.

0: ഡി ആർ ഡി ഒ വികസിപ്പിച്ചെടുത്ത പിനാക ദീർഘദൂര ഗൈഡഡ് റോക്കറ്റ് വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷയിലെ ചാന്ദ്പൂരിലെ ടെസ്റ്റ് റേഞ്ചിൽ നിന്നും 60 കിലോമീറ്റർ ദൂരപരിധിയിലേക്കാണ് പരീക്ഷിച്ചതെന്നും എല്ലാ ഘടകങ്ങളും വിജയകരമായിരുന്നെന്നും അധികൃതർ വ്യക്തമാക്കി. ഇറാൻ പരമോന്നത നേതാവ് ആയതുല്ല അലി ഖമനിയുടെ സംസ്കാരം ഇന്ന് ഇറാനിലെ മഷഹദിൽ നടക്കും. ഇറാനുമായി വെടിനിർത്തലിനുള്ള ധാരണ ഇനി നിലനിൽക്കില്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തോടെ ഗൾഫ് രാജ്യങ്ങൾ വീണ്ടും യുദ്ധഭീതിയിൽ. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കൊളംബിയയെ കീഴടക്കി സ്വിറ്റ്സർലാൻഡ് ലോക ഫുട്ബോളിന്റെ ക്വാർട്ടറിൽ പ്രവേശനം നേടി. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് നടക്കും. രാത്രി 10 മുതൽ ബ്രിസ്റ്റോളിലാണ് മത്സരം.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം സമാപിക്കുന്നു.
2: പ്രായോജകർ,
3: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
6: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ. ഗാനസ്മൃതി ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ.
7: HMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് എം ജി റോഡ് തൃശൂർ. ജാഗ്രത.
8: പ്രായോജകർ, എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
7: ഫോൺ 9387168444.
9: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
10: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
0: ഇനി ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുദ്രം ചിന്താ വിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം. ബ്രിഡ്ജ്മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒട്ടനവധി തൂക്കുപാലങ്ങളുടെ ശില്പി 2026 ജൂലൈ 7 അന്തരിച്ചു. ആരാണ് അദ്ദേഹം? ചോദ്യമൊരിക്കൽ കൂടി. ബ്രിഡ്ജ്മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒട്ടനവധി തൂക്കുപാലങ്ങളുടെ ശില്പി 2026 ജൂലൈ 7 അന്തരിച്ചു. ആരാണ് അദ്ദേഹം? ഉത്തരം രാവിലെ 7:55 കേൾക്കാം.
11: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
12: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
13: അക്കൗണ്ടൻസ് അക്കാഡമി ചോദ്യം ഉത്തരം ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ,
14: സിആർഎഫിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി.

ചോദ്യമുദ്രം ചിന്താ വിഷയം പരിപാടിയിലെ ചോദ്യം ഒരിക്കൽ കൂടി. ബ്രിഡ്ജ്മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒട്ടനവധി തൂക്കുപാലങ്ങളിലെ ശില്പി 2026 ജൂലൈ 7 തീയതി അന്തരിച്ചു. ആരാണ് അദ്ദേഹം? ഉത്തരം രാവിലെ 7:55 കേൾക്കാം.

ഒരു അറിയിപ്പ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ കാറ്റിനെ നേരിടാനുള്ള പൊതുജാഗ്രതാ നിർദ്ദേശങ്ങൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും ജീവഹാനിയും ഉണ്ടാക്കുന്ന സംസ്ഥാന സവിശേഷ ദുരന്തമാണ് ശക്തമായ കാറ്റ്. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകിയും ചില്ലുകൾ ഒടിഞ്ഞു വീണും അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ പാടില്ല. വീട്ടുവളപ്പിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചില്ലകൾ വെട്ടിയൊതുക്കണം. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ പൊതുവിടങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കുക. ഉറപ്പില്ലാത്ത പരസ്യബോർഡുകൾ, ഇലക്ട്രിക് പോസ്റ്റുകൾ, കൊടിമരങ്ങൾ തുടങ്ങിയവയും കാറ്റിൽ വീഴാൻ സാധ്യതയുള്ളതിനാൽ കാറ്റും മഴയും ഇല്ലാത്ത സമയത്ത് അവ ശരിയായ രീതിയിൽ ബലപ്പെടുത്തുകയോ അഴിച്ചു വയ്ക്കുകയോ ചെയ്യുക. കാറ്റും മഴയും ഉള്ളപ്പോൾ ഇതിൻ്റെ ചുവട്ടിലും സമീപത്തും നിൽക്കുകയോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയോ അരുത്. ചുമരിലോ മറ്റോ ചാരി വച്ചിട്ടുള്ള കോണി പോലുള്ള കാറ്റിൽ വീണുപോകാൻ സാധ്യതയുള്ള ഉപകരണങ്ങളും മറ്റു വസ്തുക്കളും കയറുപയോഗിച്ച് കെട്ടിവയ്ക്കേണ്ടതാണ്. കാറ്റ് വീശി തുടങ്ങുമ്പോൾ തന്നെ ജനലുകളും

വാതിലുകളും അടച്ചിടേണ്ടതാണ്. ജനലുകളുടെയും വാതിലുകളുടെയും സമീപത്ത് നിൽക്കാതിരിക്കുക. വീടിൻ്റെ ടെറസിലും നിൽക്കുന്നത് ഒഴിവാക്കുക. ഓലമേഞ്ഞതോ ഷീറ്റ് പാകിയതോ അടച്ചുറപ്പില്ലാത്തതോ ആയ കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർ മുന്നറിയിപ്പ് വരുന്ന ഘട്ടങ്ങളിൽ അധികൃതർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ്. കാറ്റും മഴയും ശക്തമാകുമ്പോൾ വൈദ്യുതി കമ്പികളും പോസ്റ്റുകളും പൊട്ടിവീഴാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരത്തിൽ ഏതെങ്കിലും അപകടം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ KCB യുടെ 1912 എന്ന കൺട്രോൾ റൂമിലോ 1077 എന്ന നമ്പറിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺട്രോൾ റൂമിലോ വിവരം അറിയിക്കുക. തകരാറ് പരിഹരിക്കുന്ന പ്രവൃത്തികൾ കാറ്റ് തുടരുന്ന ഘട്ടത്തിൽ ഒഴിവാക്കുകയും കാറ്റും മഴയും അവസാനിച്ച ശേഷം മാത്രം നടത്തുകയും ചെയ്യുക. KCB ജീവനക്കാരുമായി പൊതുജനങ്ങൾ ക്ഷമയോടെ സഹകരിക്കുക. പൊതുജനങ്ങൾ നേരിട്ടിറങ്ങി ഇത്തരം റിപ്പയർ വർക്കുകൾ ചെയ്യാതിരിക്കുക. പത്രം പാൽ വിതരണക്കാർ പോലെയുള്ള അതിരാവിലെ ജോലിക്കിറങ്ങുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കണം. വഴികളിലെ വെള്ളക്കെട്ടുകളിലും മറ്റും വൈദ്യുതി ലൈൻ പൂട്ടി വീണിട്ടില്ലെന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കണം. എന്തെങ്കിലും അപകടം സംശയിക്കുന്ന പക്ഷം കൺട്രോൾ റൂമിൽ അറിയിച്ച് അപകടമില്ലെന്ന് ഉറപ്പുവരുത്തി മാത്രം മുന്നോട്ട് പോകണം. കൃഷിയിടങ്ങളിൽ കൂടി കടന്നുപോകുന്ന വൈദ്യുതി ലൈനുകളും സുരക്ഷിതമാണെന്ന് പാടത്ത് ഇറങ്ങുന്നതിന് മുൻപ് ഉറപ്പുവരുത്തുക. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി തൃശൂർ. സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 55 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട്. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.

0: ಆಕಾಶವಾಣಿ. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഓസ്ട്രേലിയയിലെ മെൽബണിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് ശാസ്ത്രീയ നിയമപരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഓസ്ട്രേലിയയിലെ മെൽബണിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ് നൽകി. നരേന്ദ്രമോദിയെ സ്വാഗതം ചെയ്യാൻ ഇന്ത്യൻ സമൂഹം കൂടി എത്തിയതോടെ മെൽബണിലെ അന്തരീക്ഷം അത്യധികം ആവേശഭരിതമായി. ഇന്ത്യൻ സമൂഹവുമായി സംവദിച്ച പ്രധാനമന്ത്രിക്ക് യുക്കാലിപ്റ്റസ് മരങ്ങളിൽ നിന്ന് നിർമ്മിച്ച പുരാതന ഓസ്ട്രേലിയൻ ഉപകരണമായ ഡിഡ്ജറിഡൂവും തബലയും ചേർന്ന സംഗീത വിരുന്നുമൊരുക്കി. പ്രശസ്ത നർത്തകി സഞ്ജിത അബ്രോൾ നയിച്ച കഥക് ഉൾപ്പെടെ പരിപാടികളും ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. നിർമ്മിത ബുദ്ധിയുടെ ഇടപെടൽ രാജ്യത്തെ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ വർധന ഉറപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി ഡോ ജിതേന്ദ്രസിംഗ് പറഞ്ഞു. എഐ അധിഷ്ഠിത ഒപ്റ്റിമൈസേഷൻ മാത്രം ഓരോ കർഷകനും പ്രതിവർഷം ഏകദേശം 5,000 രൂപ ലാഭിക്കാൻ സഹായിക്കുമെന്നും ഇത് മൊത്തത്തിൽ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് 70,000 കോടി രൂപയുടെ മൂല്യവർദ്ധനവ് സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ 17-ാമത് കാർഷിക നേതൃത്വ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഡോ ജിതേന്ദ്രസിംഗ്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് ശാസ്ത്രീയ നിയമപരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. തുരങ്കപാത നിർമ്മാണത്തിന് കേന്ദ്ര ഗവൺമെന്റ് നൽകിയ പാരിസ്ഥിതിക അനുമതിയിലെ കർശന വ്യവസ്ഥകൾ കരാർ കമ്പനി പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
1: അന്വേഷണം പൂർത്തിയാകുന്നതുവരെ തുരങ്കപാത നിർമ്മാണം

0: ഇരുവശങ്ങളിലും താൽക്കാലികമായി നിർത്തിവയ്ക്കുമെന്നും അന്വേഷണത്തിന് വിദഗ്ധ സമിതി ഉടൻ രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ വയനാട് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മണ്ണിടിച്ചിലിൽ കാണാതായ അഞ്ചു പേർക്കായി ഇന്ന് മീനാക്ഷി പുഴയിലും പരിശോധന നടത്തും. കള്ളാടിയിൽ ഉണ്ടായത് ഒറ്റപ്പെട്ട അപകടമാണെന്നും ജില്ലയെ ഒന്നടങ്കം ബാധിച്ചുവെന്ന തരത്തിൽ പ്രചാരണം നടത്തരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രദേശത്തെ മുഴുവൻ ആളുകളെയും ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ടെന്നും അവരുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇന്നലെ നടന്ന തെരച്ചിലിൽ മൃതദേഹങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും അപകടത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
1: പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇന്ന് രാവിലെ കള്ളാടിയിലെ മണ്ണിടിച്ചിൽ പ്രദേശം സന്ദർശിക്കും. ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരെയും പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെയും ഇരുവരും കാണും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. ഇന്നലെ സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തി. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണദേവി, സഹമന്ത്രി സാവിത്രി ഠാക്കൂർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. 11 രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികൾ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ ഉപജീവന ദൌത്യത്തിലൂടെ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ പവലിയനും ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന് കേന്ദ്ര സഹായം ഉറപ്പാക്കണമെന്ന് കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണദേവിയോട് മന്ത്രി ബിന്ദു കൃഷ്ണ അഭ്യർത്ഥിച്ചു. വകുപ്പിന്റെ വിവിധ ആവശ്യങ്ങൾ അടങ്ങുന്ന മെമ്മോറാണ്ടം മന്ത്രി ബിന്ദു കൃഷ്ണ കേന്ദ്രമന്ത്രിക്ക് കൊച്ചിയിൽ കൈമാറി. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ബംഗളൂരു വിധാൻസൌധയിൽ കൂടിക്കാഴ്ച നടത്തി. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനും എതിരെ കേരള ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് DK ശിവകുമാർ അറിയിച്ചു. കേരള കർണാടക അതിർത്തിയിൽ ശക്തമായ പരിശോധന വേണമെന്ന രമേശ് ചെന്നിത്തലയുടെ ആവശ്യം പരിഗണിച്ച് കൂടുതൽ പോലീസിനെ വിന്യസിക്കുമെന്നും DK ശിവകുമാർ ഉറപ്പു നൽകി. കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ ആശുപത്രികളിലെ ആശുപത്രി വികസന സമിതികളും ആശുപത്രി വികസന സൊസൈറ്റികളും പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. പുതിയ സമിതികളിൽ SC/ST വനിതാ പ്രതിനിധികളെ നിർബന്ധമായി ഉൾപ്പെടുത്തും. ഇതു സംബന്ധിച്ച നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. കൊച്ചിയിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമായി ആലുവയിൽ പുതിയ 190 MLD ശേഷിയുള്ള ജലശുദ്ധീകരണശാലയ്ക്ക് ഗവൺമെന്റ് അനുമതി നൽകിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പദ്ധതിക്കായി ജലവിഭവ വകുപ്പ് 523 കോടി രൂപയുടെ ഭരണാനുമതി നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതിശക്ത മഴ സാഹചര്യത്തിൽ കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ, അംഗനവാടികൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. സർവകലാശാല പരീക്ഷകൾ, PSC പരീക്ഷകൾ എന്നിവ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം നടക്കും. റെസിഡൻഷ്യൽ സ്കൂളുകൾ, ഓൺലൈൻ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന എല്ലാ സ്കൂളുകൾക്കും ഇന്ന് അവധിയായിരിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. മലയോര പ്രദേശങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. കണ്ണൂരിൽ നിന്ന് KU ശശിധരൻ.
2: ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് ജില്ലയിൽ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. ധർമ്മടം വില്ലേജിൽ കാറ്റിൽ മരം വീണ് 15 വീടുകൾക്ക് കേടുപറ്റി, ഒരാൾക്ക് പരിക്കേറ്റു. കോടിയേരി, മൂഴിക്കര, ഇരിട്ടി, വിളമന, കൊട്ടിയൂർ, വെങ്ങലോടി, ആലക്കോട്, പൂക്കാട്, നടുവിൽ വില്ലേജിലെ മാമ്പളം, പോത്തുകുണ്ട്, കുയിലമ്പാടി, കടമ്പൂർ വില്ലേജിലെ മണ്ടൂൽ എന്നിവിടങ്ങളിലാണ് മരം വീണ് വീടുകൾക്ക് കേടുപറ്റിയത്. വൈദ്യുതി തൂണുകൾക്കും കേട് സംഭവിച്ചിട്ടുണ്ട്. ഉളിക്കൽ പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്കൂളുകൾക്കും ഇന്ന് അവധി നൽകിയതായി വകുപ്പ് അധികൃതർ അറിയിച്ചു. ഇന്ന് വൈകുന്നേരം 5:30 വരെ 2.7 മുതൽ 3.5 വരെ മീറ്റർ ഉയരത്തിൽ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
1: കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട് ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനം, മണ്ണെടുക്കൽ ഖനനം, കിണർ നിർമ്മാണ പ്രവർത്തനങ്ങൾ, മണലെടുക്കൽ എന്നിവ താൽക്കാലികമായി വിലക്കി ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി ഉത്തരവിട്ടു. മലപ്പുറം പന്തിരായിരം വനത്തിലെ ശക്തമായ

0: മായ മഴയിൽ കുറുവൻപുഴയിൽ ജലവിതാനം ഉയർന്നു. കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൽ ഉൾപ്പെടെ ജലവിതാനം വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: പോർമുഖത്ത് 8 കൊമ്പന്മാർ, അതിൽ 6 ടീമുകൾ യൂറോപ്പിൽ നിന്ന്, ആഫ്രിക്കയിൽ നിന്ന് മൊറോക്കയും തെക്കേ അമേരിക്കയിൽ നിന്ന് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും. ഫ്രാൻസ്, ഇംഗ്ലണ്ട്, നോർവേ, സ്പെയിൻ, ബെൽജിയം, സ്വിറ്റ്സർലൻഡ് എന്നിവരാണ് അവസാന എട്ടിലെ യൂറോപ്യൻ കരുത്തർ. ആദ്യ ക്വാർട്ടറിൽ നിലവിലെ റണ്ണറപ്പുകളായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കയെ നേരിടും. ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് പോരാട്ടം. ലോസ് ആഞ്ചലസ് സ്റ്റേഡിയം വേദിയാകുന്ന രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ രണ്ട് യൂറോപ്യൻ വമ്പന്മാർ ഏറ്റുമുട്ടും. നാളെ രാത്രി 12:30 യൂറോ ജേതാക്കളായ സ്പെയിൻ ബെൽജിയത്തെ എതിരിടുക. ബ്രസീലിനെ തകർത്ത് വരുന്ന നോർവേക്ക് കരുത്തരായ ഇംഗ്ലണ്ടാണ് മൂന്നാം ക്വാർട്ടറിലെ എതിരാളികൾ. 12 ഞായറാഴ്ച രാത്രി 2:30 മയാമി സ്റ്റേഡിയത്തിലാണ് നോർവേ ബ്രസീൽ മുഖാമുഖം. അർജന്റീന സ്വിറ്റ്സർലൻഡ് നാലാം ക്വാർട്ടർ ഫൈനൽ പോരാട്ടം 12 പുലർച്ചെ 6:30 കാൻസാസ് സിറ്റി സ്റ്റേഡിയത്തിൽ അരങ്ങേറും. 15-16 തീയതികളിൽ സെമി ഫൈനലുകളും 19 ലൂസേഴ്സ് ഫൈനലും നടക്കും. ജൂലൈ 20 ലോക കിരീടത്തിന്റെ അവകാശികളെ നിർണ്ണയിക്കാനുള്ള കലാശ പോരാട്ടം.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് രാത്രി 10 ബ്രിസ്റ്റണിലെ കൌണ്ടി ഗ്രൌണ്ടിൽ മത്സരം ആരംഭിക്കും. പരമ്പരയിൽ 0-2 എന്ന നിലയിൽ ഇന്ത്യ പിന്നിലാണ്. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യ ഈ മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കും. 19 ഉച്ചയ്ക്ക് മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. റാന്നി പള്ളിയോടം ഒഴികെ ഇക്കുറി 51 പള്ളിയോടങ്ങളാണ് സദ്യയിൽ പങ്കെടുക്കുക. ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 30 നടക്കും. കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസറായി ഡോക്ടർ എൽ ടി സരിതകുമാരി ചുമതലയേറ്റു. ജില്ലാ മെഡിക്കൽ ഓഫീസറായിരുന്ന ഡോക്ടർ കെ കെ രാജാറാം വിരമിച്ച ഒഴിവിലാണ് നിയമനം. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഓസ്ട്രേലിയയിലെ മെൽബണിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് ശാസ്ത്രീയ നിയമ പരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചിക റിചാജ. अथ वार्ताः. प्रधानमन्त्री नरेन्द्रमोदी त्रिराष्ट्रयात्रायाः द्वितीये चरणे ऑस्ट्रेलियादेशस्य मेलबोर्न नगरं सम्प्राप्तवान्. ह्यः तस्य आगमनसमये ऑस्ट्रेलियादेशस्य नगरावासनमन्त्री क्लेयर ओ नील इत्येषा प्रधानमन्त्रिणः मोदिनः स्नेहपूर्वकं स्वागतम् अकरोत्. प्रधानमन्त्री अवदत् यत् इयं यात्रा भारताष्ट्रेलिया समग्रसामरिक सहभागितायाः ऊर्जां वर्धयिष्यति इति. सामाजिक सञ्चारपटले एकस्मिन् सन्देशे श्रीमोदी अवदत् यत् असौ ऑस्ट्रेलिया देशस्य समकक्षेण एन्थनी एल्बनीस् इत्यनेन सह संवादम् आचरिष्यति. असौ एतदपि कथितवान् यत् भारताष्ट्रेलिया सहभागित्वस्य महत्वपूर्णस्तम्भेन भारतीय प्रवासिना सह संवादाय अवसरः अपि प्राप्स्यामि इति. यात्रावधौ श्रीमोदी तृतीये भारताष्ट्रेलिया वार्षिक सम्मेलने भागं ग्रहीष्यति. असौ भारताष्ट्रेलिया मुख्य कार्यकार्याधिकारी मञ्चे अपि भागं ग्रहीष्यति, यत्र सः उभय देशयोः प्रमुखानां व्यापारनेतॄणां समागममपि सम्बोधयिष्यति. भारत म्यांमार देशौ द्वैपाक्षिक सुरक्षा सहकारिता विषये चर्चां कृतवन्तौ. द्वैपाक्षिक संवाद व्यवस्थायाः अन्तर्गते प्रगतिं च समीक्षितवन्तौ. भारत म्यांमार देशयोः मध्ये त्रयोविंशतितमं द्विदिवसीय राष्ट्रियस्तरीय सम्मेलनम् अद्य ह्यः नवदिल्ल्यां सम्पन्नम्. गृहमन्त्रालयः अवदत् यत् भयोत्पादनं, विद्रोहः, मादकद्रव्याणां क्रयविक्रयणं, शस्त्राणां क्रयविक्रयणं, मानवव्यापारं, वन्यजीवानां क्रयविक्रयणं क्रयणम् इत्यादीनां संघटितानां अपराध प्रकाराणां निवारणार्थं सहकारिता विषये उभयपक्षौ चर्चां कृतवन्तौ. भारत रूस देशाभ्याम ह्यः संयुक्त राष्ट्र ब्रिक्स यूरेशियन समूह शंघाई सहयोग संघटनानि समेत्य बहुपाक्षिक

0: പുലരിപ്പുകളിൽ ആദ്യം
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ
3: മൗലാന IVF സെന്റർ പെരിന്തൽമണ്ണ.
2: ഫോൺ 9048255333.
4: പുകവലിക്കുന്നവരുടെയും പ്രമേഹ രോഗികളുടെയും കാലുകളിലെ രക്തക്കുഴലിലുണ്ടാകുന്ന തടസ്സം അഥവാ പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം. മുട്ടിന് താഴെ മുറിക്കുന്നത് ഒഴിവാക്കും ചെയ്യാം.
5: കൂടുതൽ വിവരങ്ങൾക്ക് ന്യൂറോ ആൻഡ് വാസ്കുലാർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഫോൺ 0493-262-262.
0: കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിൻ്റെ അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെൻ്റ് ഏജൻസി 2026-27 പദ്ധതിയുടെ ഭാഗമായി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മികച്ച കർഷകർക്കുള്ള അവാർഡുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള എറിയാട്, എടവിലങ്ങ്, ശ്രീനാരായണപുരം, മതിലകം, പെരിഞ്ഞനം, കയ്പമംഗലം, എടത്തിരുത്തി എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ കർഷകർക്ക് അപേക്ഷിക്കാം. വ്യത്യസ്ത വിഭാഗങ്ങളിലായി ആകെ 5 അവാർഡുകളാണ് നൽകുന്നത്. സമ്മിശ്ര കർഷകൻ പൊതുവിഭാഗം 2 അവാർഡുകൾ, വിളാധിഷ്ഠിത കർഷകൻ പൊതുവിഭാഗം 2 അവാർഡുകൾ, മികച്ച കർഷകൻ SC വിഭാഗം 1 അവാർഡ് എന്നിങ്ങനെയാണ് പുരസ്കാരങ്ങൾ. അപേക്ഷകർ ബന്ധപ്പെട്ട പഞ്ചായത്ത് പരിധിയിലുള്ളവരും സ്വന്തം ഉടമസ്ഥതയിലോ പാട്ടത്തിനെടുത്തതോ ആയ കുറഞ്ഞത് 50% ഭൂമിയിൽ കൃഷി ചെയ്യുന്നവരുമായിരിക്കണം. തങ്ങൾ താമസിക്കുന്നതോ കൃഷി ചെയ്യുന്നതോ ആയ പഞ്ചായത്ത് പരിധിയിലെ കൃഷിഭവനുകളിലാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ഈ മാസം 13 വരെ അപേക്ഷകൾ സ്വീകരിക്കും. അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കുമായി അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 9383-47-1448, മറ്റൊരു നമ്പർ 0480-285-2800. നമ്പറുകൾ ഒരിക്കൽ കൂടി, 9383-47-1448, മറ്റൊരു നമ്പർ 0480-285-2800. മഴ, വെള്ളപ്പൊക്കം, ശക്തമായ കാറ്റ്, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ മൂലം കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് അതത് ജില്ലകളിലെ കൺട്രോൾ റൂമുകളിൽ അറിയിക്കാവുന്നതാണ്. ലഭിക്കുന്ന പരാതികൾ

വിവരങ്ങളും അതിവേഗം ബന്ധപ്പെട്ട കൃഷി ഓഫീസുകൾക്ക് കൈമാറി ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കും. ഇതോടനുബന്ധിച്ച് എയിംസ് പോർട്ടൽ മുഖേന കർഷകർ നടപ്പിലാക്കുന്ന അപേക്ഷകളുടെയും നഷ്ടപരിഹാര നടപടികളുടെയും പുരോഗതി തത്സമയം നിരീക്ഷിക്കാൻ കഴിയുന്ന ഡാറ്റാബേസും സജ്ജീകരിച്ചിട്ടുണ്ട്. നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി കർഷകർക്ക് ഇനി പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. തൃശൂർ 9383-47-3242, എറണാകുളം 9383-47-1150, പാലക്കാട് 9383-47-1457, മലപ്പുറം

0: ഒരു വൈറസ് രോഗമാണ് കുളമ്പ് രോഗം. ചികിത്സിച്ച് ഭേദമാക്കാനാകാത്ത ഈ രോഗത്തെ ചെറുക്കുന്നതിനുള്ള ഏകമാർഗം കാലികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ്. കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് തീവ്രയജ്ഞത്തിൻ്റെ 8-ാം ഘട്ടം നാളെ വരെ സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കുകയാണ്. കർഷകർ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി തങ്ങളുടെ ഒരുക്കളെ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കേണ്ടതാണ്. വിളപരിപാലന നിർദ്ദേശങ്ങൾ. മഴക്കാലത്ത് തെങ്ങിനെ ബാധിക്കുന്ന കുണ്ണു രോഗങ്ങളാണ് ചെന്നീരൊലിപ്പ്, കൂമ്പുചീയൽ എന്നിവ. ചെന്നീരൊലിപ്പ് ബാധിച്ച തെങ്ങിന് 5 കിലോഗ്രാം വീതം വേപ്പിൻ പിണ്ണാക്ക് ചേർക്കണം. കറവുലിക്കുന്ന ഭാഗത്തെ തൊലി ചെത്തിമാറ്റി ഉരുക്കിയ ടാറോ ബോർഡോ കുഴമ്പോ തേക്കുക. കാറ്റുവീഴ്ച ബാധിച്ച തെങ്ങിൻ തോട്ടങ്ങളിൽ കൂമ്പുചീയൽ രോഗവും സാധാരണ കാണാറുണ്ട്. നടുതാമ്പിൻ്റെ അഴുകി തുടങ്ങിയ ഭാഗം ചെത്തിമാറ്റി തീയിട്ട് നശിപ്പിക്കുക. പിന്നീട് ബോർഡോ കുഴമ്പ് പുരട്ടി വെള്ളം ഇറങ്ങാത്ത വിധം മൺചട്ടി കൊണ്ട് മൂടിവയ്ക്കുക. കൂടാതെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തെങ്ങോലുകളിൽ തളിച്ചു കൊടുക്കുകയും വേണം. വർഷത്തിൽ 10 തേങ്ങയിലും കുറവ് ലഭിക്കുന്ന തെങ്ങുകളും സാരമായ രോഗബാധയുള്ള തെങ്ങുകളും വെട്ടിമാറ്റി നശിപ്പിച്ചതിന് ശേഷം രോഗപ്രതിരോധ ശേഷിയും അത്യുൽപാദനശേഷിയുമുള്ള ഇനങ്ങളുടെ തൈകൾ നടണം. മൂടിക്കെട്ടിയ അന്തരീക്ഷ സ്ഥിതി തുടരുന്നതിനാൽ നെല്ലിൽ ഓലചുരുട്ടിപ്പുഴുവിൻ്റെ ആക്രമണം കാണാൻ ഇടയുണ്ട്. അതിനാൽ 1 ഏക്കർ പാടശേഖരത്തിന് 2 cc ട്രൈക്കോഗ്രമാക്കാട് വീതം ചെറുകഷ്ണങ്ങളാക്കി മുറിച്ച് വയലിൻ്റെ പല ഭാഗത്ത് ഓലയുടെ അടിഭാഗത്തായി സ്ഥാപിക്കുക. ഓലചുരുട്ടിപ്പുഴുവിൻ്റെ ആക്രമണം കാണുകയാണെങ്കിൽ 1 മില്ലി ഫ്ലൂബെൻഡാമൈഡ് 10 ലിറ്റർ വെള്ളത്തിൽ, അല്ലെങ്കിൽ 3 മില്ലി ക്ലോറാൻ ട്രാനിലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ വന്ധ്യതാ ചികിത്സ കുറഞ്ഞ ചെലവിലും ഉയർന്ന വിജയ നിലവാരത്തിലും.
3: മൗലാന IVF സെന്റർ പെരിന്തൽമണ്ണ. ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം.
2: നേത്ര രോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
4: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
5: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. 2 ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
0: പുലരിപ്പുകളിൽ ഇനി
6: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ ഗാനസ്മൃതി. പ്രായോജകർ
7: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ. നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവെയേഴ്സിനൊപ്പം കുർത്തകൾ, ടോപ്പുകൾ എന്നിവയും.
8: ഓർമ്മയിൽ മായാതെ നിൽക്കുന്ന ചിലതുണ്ട്, നനുത്ത മഴയുടെ സംഗീതം പോലെ. ഇന്നർ ഷോപ്പിയിൽ നിന്നും തിരഞ്ഞെടുത്ത കുർത്തകളും ടോപ്പുകളും നൽകുന്ന ആത്മവിശ്വാസം പോലെ. ഇന്നർ ഷോപ്പിയിലെ ഓരോ കുർത്തകളും ടോപ്പുകളും ഒന്നിനൊന്ന് വ്യത്യസ്തം. ഒരേ ഡിസൈനിൽ ഒന്നു മാത്രം, അത് നിങ്ങൾക്ക് സ്വന്തം. നിങ്ങളുടെ സ്വന്തം ഇന്നർ ഷോപ്പി. ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ.
9: ഗാനസ്മൃതി. ഓർമ്മയിൽ ഇടം നേടിയ ഗാനങ്ങളിലൂടെ ഒരു യാത്ര.
1: തയ്യാറാക്കിയത് YS പൗർണമി.
9: ചില ചിത്രങ്ങൾ പുറത്തിറങ്ങി 10 ആണ്ടുകൾ കഴിഞ്ഞാലും അവയിലെ ഗാനദൃശ്യങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. നെടുമുടി വേണു, രോഹിണി ഹട്ടങ്കടി തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ നാം ആസ്വദിച്ച മലയാൾമ തുളുമ്പുന്ന ഒരു ഗാനം.
10: ചന്ദനം മണക്കുന്ന പൂന്തോട്ടം

അച്ചുവേട്ടന്റെ വീട് എന്ന ചിത്രത്തിനു വേണ്ടി എസ് രമേശൻ നായർ, വിദ്യാധരൻ കൂട്ടുകെട്ട് ഒരുക്കിയ ഈ ഗാനം ആലപിച്ചത് യേശുദാസും കൂട്ടരും.

0: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി സമാപിക്കുന്നു. പ്രായോജകർ
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവെയേഴ്സിനൊപ്പം കുർത്തകൾ ടോപ്പുകൾ എന്നിവയും
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: പുലരിപ്പൂക്കളിൽ അടുത്തതായി
4: ഒരു രാഗം പല ഭാവം.
5: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. മോഹനം എന്ന രാഗത്തെക്കുറിച്ചും അതിൻ്റെ പല ഭാവങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. പേരുപോലെ തന്നെ മനോഹരമായ ഒരു രാഗമാണ് മോഹനം. മറ്റു രാഗങ്ങളെ അപേക്ഷിച്ച് വശ്യവും ലളിതവും സൗഖ്യവും സന്തോഷവും പ്രദാനം ചെയ്യുന്ന ഒന്നാണ് മോഹനരാഗം. ഏതു ദുഃഖാകുലമായ മനോനിലയെയും ഒരൊറ്റ നിമിഷം കൊണ്ട് സന്തോഷഭരിതമാക്കുവാനും ഏതു കഠിന ഹൃദയത്തെയും ഒരു ഗാന്ധാര സ്വരസ്പർശം കൊണ്ട് ആർദ്രമാക്കുവാനും ഈ രാഗത്തിന് കഴിയുന്നു. കേട്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കാൽപ്പനിക ഭാവങ്ങളുടെ മാസ്മരിക ലോകം ദൃശ്യമാക്കി തരുവാനുള്ള അപൂർവമായ കഴിവുണ്ട് മോഹനം എന്ന രാഗത്തിന്.

മഞ്ഞുതുള്ളിയോടും പാൽനിലാവിനോടും ശുഭ്രമേഘത്തോടും മുല്ലപ്പൂവിനോടും ഉപമിക്കാവുന്ന ഭാവസാന്ദ്രത ഈ രാഗത്തിനുണ്ട്. കർണാടക സംഗീതശാസ്ത്രത്തിൽ പറയുന്ന സ്വരസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ചാൽ തന്നെ മോഹനരാഗം ധ്വനിക്കും. മറ്റു രാഗങ്ങൾക്കുള്ളതുപോലെ നിഗൂഢഭാവങ്ങൾ മോഹനത്തിന് ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ടുതന്നെ സംഗീതം അഭ്യസിക്കാത്ത ഒരാൾക്ക് പോലും മോഹനരാഗത്തിൻ്റെ സുഖാനുഭൂതികൾ അനുഭവിക്കുവാൻ കഴിയും. കാരണം ആ സ്വരസ്ഥാനങ്ങൾ തന്നെ രാഗഭാവസാന്ദ്രമാണ് എന്നതാണ്. ഈ പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ മോഹനമെന്ന രാഗം കർണാടക സംഗീതം, ലളിത സംഗീതം, ചലച്ചിത്ര സംഗീതം, കഥകളി സംഗീതം എന്നീ സംഗീതശാഖകൾക്കെല്ലാം ഏറ്റവും പ്രിയങ്കരവുമാണ്. സംഗീത കച്ചേരികളിൽ ഏതു സമയത്ത് പാടിയാലും ശ്രവണസുഖം നൽകുന്ന ഒന്നാണ് മോഹനം. ഒരു സാർവകാലിക രാഗം കൂടിയാണ് ഇത്. ഗീതം, ജതിസ്വരം, സ്വരജതി, വർണം, കീർത്തനം, കൃതി, ജാവളി, തില്ലാന, രാഗമാലിക, തിരുപ്പുകഴ് തുടങ്ങിയ കർണാടക സംഗീതത്തിലെ എല്ലാ ഗാനരൂപങ്ങളും മോഹനരാഗത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്.

0: ഒരേ രാഗം തന്നെ വിവിധ വാഗ്ഗേയകാരന്മാരുടെ ഹൃദയ സംഗീതമാവുമ്പോൾ അവരുടെ സിദ്ധിവിശേഷമനുസരിച്ച് ആ രാഗസ്വരൂപത്തിന് തന്നെ വ്യത്യസ്തതയുണ്ടാവും. മോഹനരാഗവും ഇതിൽ നിന്നും വിഭിന്നമല്ല. മേജർ കൃതികളിലും ലളിതമായ കീർത്തനങ്ങൾക്കും ഒരുപോലെ യോജിക്കുന്ന ഒരു രാഗമാണ് മോഹനം. പല സംഗീത പ്രതിഭകളുടെ കണ്ടത്തിൽ നിന്നും മോഹനത്തിന്റെ ആലാപന രീതിയും രസാനുഭവത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ഭൂപ് എന്ന രാഗവും കേൾവിക്കാർക്ക് സുഖാനുഭൂതി നൽകുന്നതും മോഹനരാഗവുമായുള്ള സാമ്യവും അതിൻ്റെ ലോലമായ ലളിതമായ അവതരണവും കൊണ്ട് തന്നെയാണ്. മോഹനം എന്ന മനോഹര രാഗത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിവരികയില്ല.
1: സംഗീതത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകളുമായി അടുത്ത അധ്യായങ്ങളിൽ ഒത്തുകൂടാം.

0: ഇതുവരെ കേട്ടത് ഒരു രാഗം പലഭാവം. സംഗീതാസ്വാദന പരമ്പര. ആശയം ആവിഷ്കാരം ഡോക്ടർ കെ ജയകൃഷ്ണൻ.
1: മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം 1, 3, 5 ബുധനാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ.
2: മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്.
3: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം.
4: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
3: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി.
1: പുലരിപ്പൂക്കളിൽ അവസാനമായി
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
3: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പ്, കുന്നംകുളം.
6: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
7: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
7: ഫോൺ 8129110087.
8: ബ്രാഞ്ചുകൾ ചേർപ്പ് ആൻഡ് ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
7: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
9: സഹപ്രായോജകർ
10: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
11: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിന്റെ ഉൽപ്പാദന വിലയിൽ നല്ല കിട്ടലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
12: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
11: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
10: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
1: മാള കെ കരുണാകരൻ സ്മാരക ഗവൺമെന്റ് ITI 17 വിവിധ NCVT അംഗീകൃത കോഴ്സുകളിലേക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട തീയതി നാളെ വരെ നീട്ടി. താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് itiadmissions.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിച്ച ശേഷം തൊട്ടടുത്തുള്ള ITIയിലെത്തി ഈ മാസം 13 സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തും.

0: എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0480283127. നമ്പർ ഒരിക്കൽ കൂടി 0480283127. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൽ നിന്നും CBC പാറ്റേൺ പദ്ധതി പ്രകാരം വായ്പയെടുത്ത് കുടിശ്ശിക വരുത്തിയിട്ടുള്ള സഹകരണ സംഘങ്ങൾക്കും സ്ഥാപനങ്ങൾക്കുമായി ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയായ ആശ്വാസ് 2026 ആരംഭിച്ചു. ഓഗസ്റ്റ് 31 വരെയാണ് പദ്ധതിയിലൂടെ കുടിശ്ശികകൾ തീർപ്പാക്കാൻ അവസരമുള്ളത്. പദ്ധതി പ്രകാരം വായ്പാ തുകയ്ക്ക് അനുസൃതമായി 15% മുതൽ 50% വരെ പലിശ ഇളവ് ലഭിക്കും. ലോൺ തുകയുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായ ഇളവുകളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് തൃശൂർ പാലസ് റോഡിലുള്ള ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ കാര്യാലയവുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0487233386999. നമ്പർ ആവർത്തിക്കാം, 0487233386999.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി തൃശൂർ, ബ്രാഞ്ചുകൾ ചേർ കുന്നംകുളം.
3: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിത്തം
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5.
3: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം,
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
5: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
0: പുലരിപ്പൂകൾ സമാപിച്ചു. ആകാശവാണി തൃശൂർ. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം മുരളി.
6: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലെത്തി. ഇന്ത്യ ഓസ്ട്രേലിയ CEO ഫോറത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ശാസ്ത്രീയ പരിശോധനയ്ക്കും നിയമപരമായ നടപടികൾക്കും തീരുമാനം. ഇറാനെതിരെ വീണ്ടും ശക്തമായ വ്യോമാക്രമണവുമായി അമേരിക്ക. ശക്തമായി അപലപിച്ച് ഇന്ത്യ. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ മഞ്ഞ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസ് ഇന്ന് രാത്രി മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലെത്തി. ഇന്ത്യ ഓസ്ട്രേലിയ CEO ഫോറത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന് പുതിയ ഊർജ്ജം പകർന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും തമ്മിലുള്ള വാർഷിക ഉച്ചകോടി ഇന്ന് മെൽബണിൽ നടക്കും. വിശദാംശങ്ങളിലേക്ക്.
7: വ്യാപാരം, പ്രതിരോധം, തന്ത്രപ്രധാന സാങ്കേതിക വിദ്യകൾ, വിദ്യാഭ്യാസം, ഇരുരാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവ ശക്തമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാകും ചർച്ച. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെ പര്യടനം പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ വൈകുന്നേരം മെൽബണിലെത്തിയത്. ഇരുരാജ്യങ്ങളിലെയും പ്രമുഖ വ്യവസായ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി മെൽബണിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. കഴിഞ്ഞ 1 പതിറ്റാണ്ടിനിടെ പ്രധാനമന്ത്രി നടത്തുന്ന 3-ാമത്തെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലുണ്ടായ പുരോഗതിയാണ് വ്യക്തമാക്കുന്നതെന്ന് ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ നാഗേഷ് സിംഗ് അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
6: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ഒഡീഷയിലെ ഭുവനേശ്വർ സന്ദർശിക്കും. ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സുസ്ഥിര ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള അനുമതി പത്രങ്ങൾ വിതരണം ചെയ്യുന്ന ദേശീയ ലോഞ്ചിംഗ് പരിപാടിയിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. ചടങ്ങിൽ ഒഡീഷ ഡീപ് സീ ഫിഷിംഗ് മിഷൻ രേഖയും ഉപരാഷ്ട്രപതി പ്രകാശനം ചെയ്യും. തുടർന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന്റെ 15-ാമത് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. 23-ാമത് ഇന്ത്യ മ്യാൻമാർ ദേശീയ ഉന്നതതല യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. 2 ദിവസം നീണ്ടുനിന്ന ചർച്ചകളിൽ ഉഭയകക്ഷി സുരക്ഷാ സഹകരണം, നിലവിലെ ചർച്ചാ സംവിധാനങ്ങളുടെ പുരോഗതി എന്നിവ വിലയിരുത്തി. ഭീകരവാദം, അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ, മയക്കുമരുന്ന്, ആയുധങ്ങൾ എന്നിവയുടെ കടത്ത്, മനുഷ്യക്കടത്ത്, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയവ തടയുന്നതിൽ സംയുക്തമായി സഹകരിക്കാൻ ഇരുരാജ്യങ്ങളും തീരുമാനിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമാണ് ബുധനാഴ്ച മന്ത്രിതല യോഗം ആരംഭിച്ചത്. സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ചകൾ നടത്തിയിരുന്നു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട്

0: അവതരിപ്പിക്കും. കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവിയെ സന്ദർശിച്ച് സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സഹായം ഉറപ്പാക്കണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ അഭ്യർത്ഥിച്ചു. വകുപ്പിന്റെ വിവിധ ആവശ്യങ്ങൾ അടങ്ങുന്ന മെമ്മോറാണ്ടം ശ്രീമതി ബിന്ദു കൃഷ്ണ കേന്ദ്രമന്ത്രിക്ക് കൊച്ചിയിൽ കൈമാറി. വനിതാ ശിശു വികസന വകുപ്പിന് ലഭിക്കേണ്ട കുടിശ്ശികയുള്ള കേന്ദ്ര ഫണ്ടുകൾ ലഭ്യമാക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഈ മാസം 17-18 തീയതികളിൽ നടത്താനിരിക്കുന്ന CSIR UGC നെറ്റ് പരീക്ഷയുടെ അഡ്വാൻസ് സിറ്റി ഇന്റിമേഷൻ സ്ലിപ്പ് പുറത്തുവിട്ടു. പരീക്ഷാ കേന്ദ്രം ഏത് നഗരത്തിലാണെന്ന് അറിയാൻ CSIRnet.nta.nic.in എന്ന വെബ്സൈറ്റിൽ നിന്നും പരീക്ഷാർത്ഥികൾക്ക് സ്ലിപ്പുകൾ ഡൌൺലോഡ് ചെയ്യാം. പിനാക്ക ദീർഘദൂര ഗൈഡഡ് റോക്കറ്റ് DRDO വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷയിലെ ചാന്ദിപൂരിലുള്ള ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിലായിരുന്നു പരീക്ഷണ വിക്ഷേപണം. ആർമമെന്റ് റിസർച്ച് ആന്റ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, ഹൈ എനർജി മെറ്റീരിയൽസ് റിസർച്ച് ലബോറട്ടറി എന്നിവയുടെ സഹകരണത്തോടെയാണ് പിനാക്ക ദീർഘദൂര ഗൈഡഡ് റോക്കറ്റ് വികസിപ്പിച്ചിരിക്കുന്നത്. പരീക്ഷണ വിജയത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് DRDOയെ അഭിനന്ദിച്ചു. ലോകത്തിലെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥ എന്ന പദവി നിലനിർത്തിക്കൊണ്ട് ഇന്ത്യ ഈ വർഷം 7% സാമ്പത്തിക വളർച്ച കൈവരിക്കുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി IMF പുറത്തുവിട്ട ഏറ്റവും പുതിയ വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് അപ്ഡേറ്റ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ചൈന ഈ വർഷം 4.6% അമേരിക്ക 2.3% നിരക്കിൽ വളർച്ച കൈവരിക്കും. ഐക്യരാഷ്ട്രസഭ, ബ്രിക്സ്, യൂറോപ്യൻ യൂണിയൻ, ഷാങ്ഹായ് സഹകരണ സംഘടന തുടങ്ങിയ വേദികളിൽ ഭീകരവിരുദ്ധ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ഇന്ത്യയും റഷ്യയും. ന്യൂഡൽഹിയിൽ ചേർന്ന ഇന്ത്യ റഷ്യ സംയുക്ത ഭീകരവിരുദ്ധ പ്രവർത്തന സമിതിയുടെ 14th യോഗത്തിലാണ് ഇരുരാജ്യങ്ങളും നിലപാട് വ്യക്തമാക്കിയതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതിർത്തി കടന്നുള്ള ഭീകരവാദം ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള ഭീകരതയെയും ഇരുരാജ്യങ്ങളും ശക്തമായി അപലപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ന് പുഴയിലേക്ക് കൂടി തിരച്ചിൽ വ്യാപിപ്പിക്കുമെന്നും കള്ളാടി ദുരന്തത്തിന്റെ അവലോകന യോഗത്തിനുശേഷം വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഓണത്തോടനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഏർപ്പെടുത്തുന്ന സ്പെഷ്യൽ ട്രെയിനുകൾക്കായുള്ള റിസർവേഷൻ ഇന്ന് രാവിലെ 8 ആരംഭിക്കും. 3 സ്പെഷ്യൽ ട്രെയിനുകളുടെ വിവരങ്ങളാണ് റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: മംഗലാപുരത്ത് നിന്ന് കോഴിക്കോട്, പാലക്കാട് വഴി ചെന്നൈയിലേക്ക് തിങ്കളാഴ്ചകളിലും തിരിച്ച് ബുധനാഴ്ചകളിലുമുള്ള സ്പെഷ്യൽ ട്രെയിനുകൾ July 13 മുതൽ September 1 വരെയാണ്. ചെന്നൈയിൽ നിന്ന് പാലക്കാട്, എറണാകുളം, കോട്ടയം വഴി കൊല്ലത്തേക്ക് ബുധനാഴ്ചകളിലും തിരിച്ച് വെള്ളിയാഴ്ചകളിലുമുള്ള സ്പെഷ്യൽ ട്രെയിനുകൾ August 12 മുതൽ September 3 വരെയാണ്. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം ചെങ്കോട്ടം വഴി താമ്പരത്തിന് ബുധനാഴ്ചകളിലും തിരിച്ച് വെള്ളിയാഴ്ചകളിലുമുള്ള ട്രെയിൻ August 12 മുതൽ September 3 വരെയാവും.
0: ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തി. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനുമെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് ശ്രീ ശിവകുമാർ പറഞ്ഞു. അതേസമയം ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം നാളെ ചേരും. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. അടുത്ത ദിവസങ്ങളിൽ സ്പെയിൻ ബെൽജിയത്തെയും ഇംഗ്ലണ്ട് നോർവേയെയും നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന സ്വിറ്റ്സർലാന്റിനെയും നേരിടും. ഈ മാസം 15-16 തീയതികളിലാണ് സെമിഫൈനൽ. 20 ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന കലാശപ്പോരാട്ടം. ഇറാനെതിരെ വീണ്ടും ശക്തമായ വ്യോമാക്രമണവുമായി അമേരിക്ക. ഇതോടെ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലായി. US വ്യോമാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. വിശദാംശങ്ങളിലേക്ക്.
3: താൽക്കാലിക വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇറാനെതിരെ യു എസ് സൈന്യം വീണ്ടും ശക്തമായ വ്യോമാക്രമണം നടത്തിയത്. ബുഷഹർ, ചബഹർ, ബന്ദ്രബാസ്, സിരിക്, ജാസ്ക്, അബു മുസ ദ്വീപ് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന തീരദേശ നഗരങ്ങളിലാണ് യു എസ് പോർവിമാനങ്ങൾ ബോംബിട്ടത്. ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള മറുപടി

0: യാണ് ഈ സൈനിക നടപടിയെന്ന് അമേരിക്ക വ്യക്തമാക്കി. ഇറാന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ്, ഇത് പൂർണ്ണമായ യുദ്ധത്തിലേക്ക് വഴിമാറില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഭീഷണിക്ക് വഴങ്ങില്ലെന്നും ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. അതേസമയം അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തിയ ആക്രമണത്തിന്റെ ആദ്യ ദിവസം കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ ഭൌതിക ശരീരം ഇന്ന് ജന്മനാടായ മഷാദിൽ സംസ്കരിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ നാലാം മത്സരം ഇന്ന് രാത്രി ബ്രിസ്റ്റോളിലെ കൌണ്ടി ഗ്രൌണ്ടിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത്. പരമ്പരയിൽ ഒറ്റ ജയം പോലുമില്ലാത്ത ഇന്ത്യയ്ക്ക് ഇന്ന് ജയം അനിവാര്യമാണ്. ബാറ്റിംഗ് നിരയുടെ തുടർച്ചയായ പരാജയം ഇന്ത്യയ്ക്ക് തിരിച്ചടിയാകുന്ന സാഹചര്യത്തിൽ സഞ്ജു സാംസൺ ഇന്നത്തെ പ്ലേയിംഗ് ഇലവനിലേക്ക് മടങ്ങിയെത്തുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. വിംബിൾഡൺ ജൂനിയർ ടെന്നീസിൽ ചരിത്ര നേട്ടവുമായി ഇന്ത്യയുടെ അർണവ് പാപ്പർക്കർ ക്വാർട്ടർ ഫൈനലിൽ കടന്നു. പ്രീ ക്വാർട്ടറിൽ ജപ്പാന്റെ റിയോ തബാത്തയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് 18-കാരനായ അർണവ് അവസാന 8-ൽ ഇടം പിടിച്ചത്. 36 വർഷത്തിന് ശേഷമാണ് ആൺകുട്ടികളുടെ സിംഗിൾസിൽ ഒരു ഇന്ത്യൻ താരം ഈ നേട്ടം സ്വന്തമാക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലെത്തി. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ശാസ്ത്രീയ പരിശോധനയ്ക്കും നിയമപരമായ നടപടികൾക്കും തീരുമാനം. ഇറാനെതിരെ വീണ്ടും ശക്തമായ വ്യോമാക്രമണവുമായി അമേരിക്ക. ശക്തമായി അപലപിച്ച് ഇന്ത്യ. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസ് ഇന്ന് രാത്രി മൊറോക്കോയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി തൃശൂർ.
3: റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്. ഗാന സന്ദേശം. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ഇന്ന് 14-ാം പിറന്നാൾ ആഘോഷിക്കുന്ന അപ്പു എന്ന് വിളിക്കുന്ന മാധവിന് എല്ലാ ആശംസകളും നേരുന്നു. കാവീട് നിന്നും അമ്മമ്മ കുമാരി, അച്ഛൻ ബിജു, അച്ഛമ്മ മണി, അമ്മ ശാരിക, ചേച്ചി ഹരിപ്രിയ, മേമ അശ്വതി, ജ്യോതി കൃഷ്ണ എന്നിവർ. ഇന്നലെ പിറന്നാൾ ആഘോഷിച്ച സർവേഷിന് ജന്മദിനാശംസകൾ അറിയിച്ചുകൊണ്ട് ഇളംതുരുത്തിയിൽ നിന്നും അച്ഛച്ചൻ എം ജി ഗോപി, അംബുജം, ഘനശ്യാം, ഗൗരി, സ്വരൂപ്, നിള, രഞ്ജിത്, ധോനി എന്നിവർ ഏവർക്കും ആശംസകളോടെ. കാണാകൺമണി എന്ന ചിത്രത്തിന് വേണ്ടി ശരത് വയലാർ എഴുതി, ശ്യാംധർമ്മൻ സംഗീതം നൽകി. സുജാതയ്ക്കൊപ്പം പാടിയ ഗാനം കേൾക്കാം.

0: ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം സമാപിക്കുന്നു. പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
1: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യം ഉത്തരം ചിന്താ വിഷയം
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55
5: കോൺസെപ്റ്റ് ഉറപ്പിച്ചുകൊണ്ടുള്ള കോച്ചിങ്ങും ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ചുള്ള ഒരു മാസത്തെ എക്സാം പ്രാക്ടീസും.
6: ആകാശവാണി തൃശൂർ.
7: സമകാലികം വാർത്താ ഡയറി തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ പത്മഗിരീഷ്, ബ്യൂറോ ചീഫ്, ജന്മഭൂമി പാലക്കാട്.
8: മഴക്കാലം ആരംഭിച്ച് ഒരു മാസം പിന്നിട്ടിട്ടും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ലഭിച്ചിരുന്ന മഴ ഇത്തവണ ഉണ്ടായില്ലെന്നത് ആശങ്കാജനകമാണ്. കഴിഞ്ഞ 2 ദിവസമായി കനത്ത മഴ തുടരുന്നതിനിടെ വയനാട് കള്ളാടിയിൽ തുരങ്കപാതയുടെ നിർമ്മാണ മേഖലയ്ക്ക് സമീപമുണ്ടായ ദുരന്തം നിരവധി ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നു. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മണ്ണ് കൂട്ടിയിട്ടതാണ് ദുരന്തത്തിനു കാരണമെന്നാണ് കുറ്റപ്പെടുത്തൽ. കരാറുകാർക്ക് മണ്ണ് മാറ്റാൻ നിർദ്ദേശം നൽകിയിരുന്നെന്നും അത് മാറ്റാത്തതാണ് കാരണമെന്നും പറയുന്ന ന്യായീകരണം ആർക്കുവേണ്ടിയാണ്? ഈ അശ്രദ്ധപേലം 3 പേർ മരിക്കുകയും 5 പേരെ കാണാതാവുകയും നിരവധി പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു. മുന്നറിയിപ്പുകൾ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകാതിരുന്നതാണ് ദുരന്തത്തിന് കാരണം. വൻകിട നിർമ്മാണം നടക്കുമ്പോൾ പാരിസ്ഥിതിക ആഘാതം സംബന്ധിച്ച് മുന്നറിയിപ്പ് അവഗണിച്ചതും കാരണമാണ്. ചൂരൽമല ദുരന്തത്തിന്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടിരുന്നെങ്കിൽ ഇത്ര വലിയ നഷ്ടം ഉണ്ടാവുമായിരുന്നില്ല. അതിനാൽ സുരക്ഷാ ക്രമീകരണം സംബന്ധിച്ച് വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തി തുടർ നടപടികൾ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പേര് കേരള എന്നതിൽ നിന്ന് കേരളം എന്ന് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട രാഷ്ട്രപതിയുടെ റഫറൻസ് നിയമസഭ അംഗീകരിച്ചു. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് സഭയുടെ അഭിപ്രായം തേടി രാഷ്ട്രപതിയുടെ കരട് ബിൽ റഫർ ചെയ്തത്. ഇതിന് അംഗീകാരമായതോടെ കേന്ദ്രം അടുത്ത നടപടികളിലേക്ക് കടക്കും. പേരുമാറ്റത്തിന് ഇനിയും കടമ്പകൾ ഏറെയാണ്. കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകുന്നതോടെ ഔദ്യോഗിക രേഖകളിൽ ഗവൺമെന്റ് ഓഫ് കേരള എന്നതിനു പകരം ഗവൺമെന്റ് ഓഫ് കേരളം എന്നാക്കി രേഖപ്പെടുത്തും. കേരളത്തിലെ ചെറുപ്പക്കാരുടെ ആശയായിരുന്നു PSC വഴി സർക്കാർ സർവീസിൽ കയറുക എന്നത്. ഇതിനായി കഠിന പ്രയത്നവും അവർ നടത്തിയിരുന്നു. എന്നാൽ അടുത്ത കാലത്ത് PSCയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്തകൾ അത്ര ആശാസ്യകരമല്ല. പരീക്ഷാ മൂല്യനിർണയത്തിൽ നടന്നതായി പറയുന്ന ക്രമക്കേടുകൾ വെളിച്ചത്തായതിനു പിന്നാലെ ആഭ്യന്തര വകുപ്പ് നടത്തുന്ന വിജിലൻസ് അന്വേഷണത്തെ അട്ടിമറിക്കാൻ കരുനീക്കം നടത്തുന്നതായും ആക്ഷേപം. യോഗ്യതാ ബിരുദങ്ങൾ നേടുകയും 29 വയസ്സ് പൂർത്തിയാക്കുകയും ചെയ്തവരിലെ തൊഴിലില്ലായ്മ ഔദ്യോഗിക രേഖകൾ പ്രകാരം 29.9% അതായത് ദേശീയ ശരാശരിയുടെ 3 ഇരട്ടിയാണ് കേരളത്തിൽ. നിരവധി ലിസ്റ്റുകളിൽ നിന്ന് 1-ാം റാങ്കുകാർ പോലും നിയമിക്കപ്പെടുന്നില്ല. രാഷ്ട്രീയം എടുക്കുകൊണ്ട് ചിലർ ജോലി നേടുമ്പോൾ യോഗ്യർ പിന്തള്ളപ്പെടുന്നു. പരീക്ഷ എഴുതി കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നവർ വേഴാമ്പലുകളെപ്പോലെ നോക്കിയിരിക്കേണ്ട അവസ്ഥയാണ്. പുതിയ സർക്കാരിന്റെ നടപടികൾ ആശ്വാസകരമാകുമെന്ന പ്രതീക്ഷയിലാണ് യുവതലമുറ. PSC പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിച്ചതിന്റെ ദുരന്തമാണ് ഇന്ന് അനുഭവിക്കുന്നത്. അതിനാൽ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിലെ മാനദണ്ഡം രാഷ്ട്രീയം മാത്രമാക്കുന്നതിൽ സർക്കാർ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. റാങ്ക് ഹോൾഡർമാർ ദിവസങ്ങളോളം സമരമുഖത്തുണ്ടായിരുന്ന

കാര്യം വിസ്മരിക്കരുത്. പി എസ് സിയുടെ വിശ്വാസ്യത നിലനിർത്തുന്നതിന് അനുസൃതമായ നടപടികൾ സർക്കാരിൽ നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഉൾഗ്രാമങ്ങളിലേക്ക് അതിവേഗ ഇന്റർനെറ്റ് സേവനം എത്തിക്കാൻ ബി എസ് എൻ എൽ സ്വകാര്യ സംരംഭകരുടെ സഹായം തേടുന്നു. പ്രാദേശിക കേബിൾ ഓപ്പറേറ്റർമാർ, ടെലികോം, കെ എസ് ഇ ബി എന്നീ മേഖലകളിൽ പരിചയമുള്ളവരെയാണ് സർക്കാർ സബ്സിഡിയോടെ ഒപ്റ്റിക്കൽ ഫൈബർ വഴി അതിവേഗ ഇന്റർനെറ്റ് എത്തിക്കാനുള്ള ശ്രമം. ഇവരെ നവഭാരത് ഉദ്യം പദ്ധതിയിൽ പങ്കാളിയാക്കാനാണ് തീരുമാനം. ഉപഭോക്താക്കളിൽ നിന്ന് ലഭിക്കുന്ന പ്രതിമാസ വാടകയുടെ 50% പങ്കാളിക്ക് ലഭ്യമാക്കുന്ന തരത്തിലാണ് പദ്ധതി നടപ്പാക്കുക. ഉപഭോക്താക്കൾക്ക് ആകർഷകമായ പ്ലാനുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 86,300 കോടി രൂപയുടെ കയറ്റുമതിയാണ് നടന്നതെങ്കിൽ ഈ വർഷം 1,00,000 കോടി ഡോളറിന്റെ, അതായത് ഏകദേശം 95,00,000 കോടി രൂപ കയറ്റുമതിയാണ് കേന്ദ്രം പ്രതീക്ഷിക്കുന്നത്. വിവിധ രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാർ നടപ്പാകുന്നതോടെ ഇത് പ്രാവർത്തികമാകുമെന്നാണ് കണക്കുകൂട്ടൽ. ഇന്ത്യയുടെ സാമ്പത്തിക നയതന്ത്ര മേഖലകളിലെ വളർച്ച അന്താരാഷ്ട്ര വ്യവസായങ്ങൾക്ക് അനുകൂലമായ അന്തരീക്ഷം ഒരുക്കിയിട്ടുണ്ടെന്നും കരുതുന്നു. ആഗോളതലത്തിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ള അനുകൂല നിലപാടുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാനാണ് ശ്രമം. രാജ്യത്ത് 25,000 ടൺ സ്വർണം വീടുകളിൽ ഇരിക്കുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞതിനെ തുടർന്ന് അടുത്ത ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് മാറ്റിവെക്കണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരുന്നു. സ്വർണം കുറയ്ക്കുക എന്നതായിരുന്നു പ്രസ്താവനയ്ക്ക് പിന്നിലെ സാരം. അത് ചെവിക്കൊണ്ടിട്ടുണ്ടെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. വീടുകളിൽ ഉപയോഗിക്കപ്പെടാതെയുള്ള 1,000 ടൺ സ്വർണമെങ്കിലും വിപണിയിൽ എത്തിക്കുക എന്നതാണ് കേന്ദ്ര ലക്ഷ്യം. എന്നാൽ ഇവ കൂടുതലും മാനസികമായി അടുപ്പത്തിലിരിക്കുന്നതാണെന്ന പ്രത്യേകതയും ഉണ്ട്. അതിനാൽ അവ വിറ്റഴിക്കാൻ പലർക്കും താല്പര്യമില്ലെന്നതാണ് യാഥാർത്ഥ്യം. പശ്ചിമേഷ്യയിലെ യുദ്ധമടക്കമുള്ള അനിശ്ചിതത്വം മറികടന്ന് രാജ്യത്തിലേക്കുള്ള പ്രവാസി നിക്ഷേപം കുതിച്ചുയരുകയാണ്. ഇക്കഴിഞ്ഞ 6 മാസത്തിനകം ഏകദേശം 7,00,000 കോടി രൂപ വിദേശ ഇന്ത്യക്കാർ നാട്ടിലേക്ക് അയച്ചുവെന്നാണ് പറയുന്നത്. UAE നിന്നാണ് ഏറ്റവും കൂടുതൽ എത്തിയിട്ടുള്ളത്. പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ രൂക്ഷമായേക്കുമെന്ന ആശങ്കയിലാണ് പണത്തിന്റെ ഒഴുക്ക് ഉണ്ടായതെന്നും കരുതുന്നു. കേരളത്തിലേക്കുള്ള പണമൊഴുക്കും കൂടിയിട്ടുണ്ട്. USA, കാനഡ, ബ്രിട്ടൻ, സിംഗപ്പൂർ, ഓസ്ട്രേലിയ രാജ്യങ്ങളാണ് മുന്നറിയിൽ. അതേസമയം മൊത്തം തുകയിൽ ഗൾഫ് രാജ്യങ്ങളാണ് 1-ാം സ്ഥാനത്ത് തുടരുന്നത്. വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും ജപ്പാനും തീരുമാനിച്ചു. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള നവസാങ്കേതിക വിദ്യകൾ, ഊർജ വിതരണ ശൃംഖല, വാണിജ്യ വ്യാപാര നിക്ഷേപം എന്നീ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തും. 10 വർഷത്തിനുള്ളിൽ $12.5 മില്യൺ നിക്ഷേപം ഉറപ്പാക്കും. ഇരു രാജ്യങ്ങളും തമ്മിൽ 120 സഹകരണ രേഖകൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. ശത്രുവിന്റെ ശ്രദ്ധയിൽപ്പെടാതെ സഞ്ചരിക്കാൻ നാവികസേനാ കപ്പലുകളെ സഹായിക്കുന്ന യൂണിക്കോൺ റഡാർ സംവിധാനം സംയുക്തമായി നിർമ്മിക്കാൻ തീരുമാനമായി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആദ്യ സംയുക്ത പ്രതിരോധ സഹകരണ പദ്ധതിയാണിത്. പശ്ചിമേഷ്യ യുദ്ധ പശ്ചാത്തലത്തിൽ ഇറാനും USA നടത്തിവരുന്ന ചർച്ചയിൽ പുരോഗതി ഉണ്ടെന്നത് ആശ്വാസകരമാണ്. 14 വ്യവസ്ഥകൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നു കഴിഞ്ഞു. ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമൈനിയുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞതോടെ അടുത്ത ചർച്ചകൾ പുനരാരംഭിക്കും. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ ലൈനപ്പ് പൂർത്തിയായി. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് സ്വിറ്റ്സർലൻഡും നോർവേക്ക് മുൻ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടുമാണ് എതിരാളികൾ. മുൻ ചാമ്പ്യന്മാരും നിലവിലെ റണ്ണേഴ്സുമായ ഫ്രാൻസ് മൊറാക്കോയെയും കരുത്തരായ സ്പെയിനിനെയും ക്വാർട്ടറിൽ നേരിടും. പ്രീ ക്വാർട്ടർ മത്സരങ്ങളിൽ മൊറാക്കോ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്ക് സഹ ആതിഥേയരായ കനഡയെ തകർത്തപ്പോൾ ഫ്രാൻസ് ഏകപക്ഷീയമായ 1 ഗോളിന് പരാഗ്വയെ കീഴടക്കി. July 10 ഫ്രാൻസ് മൊറാക്കോ മത്സരത്തോടെ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് തുടക്കമാവും. 5 തവണ ലോക കിരീടം സ്വന്തമാക്കിയ ബ്രസീലിനെ 2-1 പരാജയപ്പെടുത്തിയാണ് നോർവേ ചരിത്രത്തിൽ ആദ്യമായി ക്വാർട്ടറിലേക്ക് ടിക്കറ്റെടുത്തത്. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ മറ്റൊരു ആതിഥേയരായ മെക്സിക്കോയെ 2-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഇംഗ്ലണ്ടും ക്രിസ്റ്റിയാനിയുടെ പോർച്ചുഗലിനെ 1-0 മറികടന്ന സ്പെയിനും ആതിഥേയരായ USA 4-1 തകർത്ത് ബെൽജിയവും ക്വാർട്ടറിലെത്തി. ഇതോടെ ഈ ലോകകപ്പിന്റെ ആതിഥേയ രാജ്യങ്ങളെല്ലാം ക്വാർട്ടർ ഫൈനൽ പോലും കാണാതെ പുറത്തായി. മുഹമ്മദ് സാലയുടെ ഈജിപ്തിനെ വാശിയേറിയ പോരാട്ടത്തിൽ കീഴടക്കിയാണ് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന അവസാന 8 ടീമുകളിൽ ഒന്നായത്. ഇന്നലെ നടന്ന പോരാട്ടത്തിൽ 2 ഗോളുകൾക്ക് പിന്നിട്ടു നിന്ന ശേഷം 14 മിനിറ്റിനിടെ 3 ഗോൾ തിരിച്ചടിച്ചാണ്
മെസ്സിപ്പടയുടെ കുതിപ്പ്. ഈജിപ്തിനെതിരായ ഗോളോടെ ഈ ലോകകപ്പിലെ മെസ്സിയുടെ ഗോൾ നേട്ടം.

0: 8 ആയി. കഴിഞ്ഞ ഖത്തർ ലോകകപ്പിലും 8 ഗോളുകളാണ് മെസ്സി അടിച്ചിരുന്നത്. ഇതോടെ വിവിധ ലോകകപ്പുകളിൽ നിന്നായി മെസ്സിയുടെ ആകെ ഗോൾ നേട്ടം 21 ആയി. ഇംഗ്ലണ്ടിനെതിരായ 3ാം 2020-ലും ഇന്ത്യക്ക് ദയനീയ തോൽവി നേരിട്ടതാണ് മറ്റൊരു പ്രധാന വാർത്ത. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 20 ഓവറിൽ 7 വിക്കറ്റിന് 201 റൺസ് അടിച്ചുകൂട്ടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ ഇന്ത്യൻ ഇന്നിംഗ്സ് 11.4 ഓവറിൽ 76 റൺസിന് അവസാനിച്ചു. 4 ഓവറിൽ 26 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 4 വിക്കറ്റ് വീഴ്ത്തിയ ജോഷ് ടങ്ങാണ് ഇന്ത്യയെ തകർത്തത്. T20 ക്രിക്കറ്റിൽ റൺ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ പരാജയമാണിത്. ജയത്തോടെ 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-0 മുന്നിലെത്തി. വിംബിൾഡൺ ടെന്നീസിന്റെ പുരുഷ സിംഗിൾസിൽ 1ാം സീഡ് യാനിക് സിന്നർ, 7ാം സീഡ് നൊവാക് ജോക്കോവിച്ച് എന്നിവർ സെമിയിലെത്തി. യാനിക് സിന്നർ യാൻ ലിനാർഡ് സ്ട്രഫിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് കീഴടക്കിയപ്പോൾ വാശിയേറിയ 5 സെറ്റ് പോരാട്ടത്തിനൊടുവിലാണ് ജോക്കോവിച്ച് 3ാം സീഡ് കാനഡയുടെ ഫെലിക്സ് അലിയാസിമയെ പരാജയപ്പെടുത്തി സെമിയിലേക്ക് മുന്നേറിയത്. വനിതാ സിംഗിൾസിൽ ലാറ്റിൻ അമേരിക്കയുടെ കോക്കോ ഗഫ്, ചെക്ക് റിപ്പബ്ലിക്കിന്റെ കരോലിന മുച്ചോവ എന്നിവരും സെമിയിലെത്തി.
1: സമകാലികം വാർത്താ ഡയറി സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് കെ പത്മഗിരീഷ്. ബ്യൂറോ ചീഫ് ജന്മഭൂമി പാലക്കാട്. നിർവഹണം ജയ സി ആർ. നിർവഹണ സഹായം സ്മിത രാജേഷ്.
2: ആകാശവാണി തൃശൂർ.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ. പ്രായോജകർ ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
3: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
4: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
3: ടീച്ചർ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
4: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം തൃശൂർ ആൻഡ് ഷേറ്റുവ റോഡ് ചാവക്കാട്.
5: ഫോൺ 7025-13-1199.
6: ആരോഗ്യക്കുറിപ്പുകൾ. സ്വയം പരിചരണത്തിനായുള്ള മാർഗങ്ങൾ. June 24 ആരംഭിച്ച് 1 മാസം നീളുന്നതാണ് സെൽഫ് കെയർ മന്ത് അഥവാ സ്വയം പരിചരണ മാസം. സെൽഫ് കെയർ പുട്സ് യുവർ ഹെൽത്ത് ഇൻ യുവർ ഹാൻഡ്സ്. ടെസ്റ്റ്, ട്രാക്ക്, ത്രൈവ്, ഇതാണ് ഈ വർഷത്തെ പ്രമേയം. സ്വയം പരിചരണത്തിലൂടെ നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കൈകളിൽ ഭദ്രമാകുന്നു. പരിശോധിക്കുക, നിരീക്ഷിക്കുക, പുഷ്ടിപ്പെടുക അല്ലെങ്കിൽ അഭിവൃദ്ധിപ്പെടുക. ശാരീരിക മാനസിക അവസ്ഥ സുസ്ഥിരമായി ഇരിക്കാൻ സ്വന്തം ആരോഗ്യം സ്വയം മുൻകൈയെടുത്ത് സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെയാണ് ഈ പ്രമേയം സൂചിപ്പിക്കുന്നത്. ടെസ്റ്റ്, പരിശോധിക്കുക. രക്തസമ്മർദ്ദം, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ്, മറ്റ് അണുബാധകൾ എന്നിവ പരിശോധിച്ച് ആരോഗ്യനില മനസ്സിലാക്കുക. ട്രാക്ക്, നിരീക്ഷിക്കുക. ഉറക്കം, ഭക്ഷണരീതികൾ, വ്യായാമം, മാനസികാവസ്ഥ എന്നിവ സ്വയം നിരീക്ഷിക്കുകയും ആരോഗ്യകരമായ ശീലങ്ങൾ പാലിക്കുകയും ചെയ്യുക. ത്രൈവ്, പരിശോധനയിലൂടെയും നിരീക്ഷണത്തിലൂടെയും കണ്ടെത്തുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് ആരോഗ്യകരമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുകയും സമ്മർദ്ദം കുറച്ച് മാനസിക ശാരീരിക സുസ്ഥിരതയോടെ ജീവിക്കുകയും ചെയ്യുക. സ്വയം പരിപാലനത്തിനായി അനുവർത്തിക്കാവുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദിവസേന വ്യായാമം ചെയ്യുക. വാരാന്ത്യങ്ങളിൽ എങ്കിലും വിശ്രമത്തിനായും വിനോദത്തിനായും സമയം കണ്ടെത്തുക. പ്രകൃതിയെ തൊട്ടറിയാനും ഋതുഭേദങ്ങൾ കണ്ടറിയാനും ഉള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഉറക്കത്തിനായി കൃത്യമായ സമയം മാറ്റിവെക്കുക. എല്ലാ ദിവസവും ഉറങ്ങുന്നതിനു മുൻപ് ആ ദിവസത്തെ മാനസിക ശാരീരിക അവസ്ഥകൾ സ്വയം മനസ്സിലാക്കുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്യുക. ശ്വാസഗതി സ്വച്ഛവും സാവധാനത്തിലുമാക്കാൻ പരിശീലിക്കുക. പ്രിയപ്പെട്ട പുസ്തകം വായിക്കുകയോ സംഗീതം കേൾക്കുകയോ ഇഷ്ടവിഭവം ആസ്വദിക്കുകയോ യാത്ര പോവുകയോ ചെയ്യാം. സൗഹൃദ സംഗമങ്ങളിൽ പങ്കെടുക്കുക. ധ്യാനത്തിനായി അല്പം സമയം മാറ്റിവെക്കുക. താങ്ങാനാവാത്ത മാനസിക സമ്മർദ്ദങ്ങൾ വരുമ്പോൾ പ്രിയപ്പെട്ടവരുമായി അത് പങ്കുവയ്ക്കാൻ ശ്രമിക്കുക. താമസം.

0: ഇരിക്കുന്ന സ്ഥലവും പ്രവൃത്തി ചെയ്യുന്ന ഇടവും വൃത്തിയായും ചിട്ടയായും സൂക്ഷിക്കുക. ശരീരത്തിൽ എപ്പോഴും ആവശ്യമായ ജലാംശം നിലനിർത്തുക. ഇടയ്ക്കെങ്കിലും സ്വയം ഒരു സമ്മാനം നൽകുക. എപ്പോഴും അവനവനെക്കുറിച്ച് മതിപ്പോടെ ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുക. ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം വിറ്റമിൻ സപ്ലിമെന്റുകൾ കഴിക്കുക. അവനവന്റെ നേട്ടങ്ങൾ ഒരു പുസ്തകത്തിൽ എഴുതുക. പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നേറാൻ ഇത് സഹായിക്കും. സാമൂഹ്യ ബന്ധങ്ങൾ നിലനിർത്തുക. ഒരിക്കലും പ്രതീക്ഷ കൈവിടാതെയിരിക്കുക. ജീവിത സങ്കീർണതകളിൽ മനോബലം കൈവെടിയാതിരിക്കുക. ലഭിച്ച അവസരങ്ങളുടെയും കിട്ടിയ സമയത്തിന്റെയും മൂല്യം തിരിച്ചറിഞ്ഞ് പ്രായോഗികമായി മുന്നേറുക. ആരോഗ്യകരമായ ജീവിതശൈലി തിരഞ്ഞെടുക്കുക. ഡോക്ടറുടെയോ മറ്റു വ്യക്തികളുടെയോ പിന്തുണയില്ലാതെ തന്നെ ആരോഗ്യം നിലനിർത്താനും രോഗങ്ങളെ പ്രതിരോധിക്കാനും കഴിയുന്ന മാർഗമായി സ്വയം പരിചരണത്തെ തിരിച്ചറിയുകയും അവനവന്റെ അറിവും അനുഭവങ്ങളും മുൻനിർത്തി ആരോഗ്യം പരിപാലിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വം തന്നെയാണ്. സ്വയം പരിചരണത്തിനായുള്ള മാർഗങ്ങൾ. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു. തയ്യാറാക്കിയത് YS പൗർണമി.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്.
2: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
3: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
4: തിങ്കൾ, ബുധൻ, വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: ആകാശവാണി തൃശൂർ.
1: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം. പ്രായോജകർ
6: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
7: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
8: മാഡം, ഞാനൊരാഴ്ച ലീവായിരിക്കട്ടോ, അമ്മയുടെ കണ്ണോപ്പറേഷനാ, കൂട്ടിന് പോണം.
6: അല്ല, അതിനിപ്പം തന്നെ ലീവ് എടുക്കണേ. നമ്മുടെ തൃശൂർ പ്രിൻസിപ്പൻസ് ആക്സസ് കണ്ണാശുപത്രിയിൽ പോയാ പെട്ടെന്ന് ചെയ്തു വരാലോ. അവിടെ ആധുനിക രീതിയിലുള്ള കണ്ണു പരിശോധനയും ചികിത്സയും ഒക്കെ ഉണ്ട്.
8: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
6: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
5: ചോദ്യമിതായിരുന്നു. ബ്രിഡ്ജ്മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒട്ടനവധി തൂക്കുപാലങ്ങളുടെ ശില്പി 2026 July 7 അന്തരിച്ചു. ആരാണ് അദ്ദേഹം? ഉത്തരം: ഗിരീഷ് ഭരദ്വാജ്. കേരളം, കർണാടക, തെലങ്കാന, ഒഡീഷ സംസ്ഥാനങ്ങളിലായി 140+ തൂക്കുപാലങ്ങൾ നിർമ്മിച്ച അദ്ദേഹത്തെ 2017 രാഷ്ട്രം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. കർണാടകയിലെ സുള്ളിയ നിവാസിയായിരുന്ന അദ്ദേഹത്തെ സുള്ളിയയുടെ വിശ്വേശ്വരയ്യ എന്ന് വിശേഷിപ്പിക്കുന്നു. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി. ബ്രിഡ്ജ്മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒട്ടനവധി തൂക്കുപാലങ്ങളുടെ ശില്പി 2026 July 7 അന്തരിച്ചു. ആരാണ് അദ്ദേഹം? ഉത്തരം: ഗിരീഷ് ഭരദ്വാജ്. കേരളം, കർണാടക, തെലങ്കാന, ഒഡീഷ സംസ്ഥാനങ്ങളിലായി 140+ തൂക്കുപാലങ്ങൾ നിർമ്മിച്ച അദ്ദേഹത്തെ 2017 രാഷ്ട്രം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. കർണാടകയിലെ സുള്ളിയ നിവാസിയായിരുന്ന അദ്ദേഹത്തെ സുള്ളിയയുടെ വിശേഷരയ എന്ന് വിശേഷിപ്പിക്കുന്നു. ഇനി ചിന്താവിഷയം. സ്വപ്നങ്ങളെ മുറുകെ പിടിക്കുക. സ്വപ്നങ്ങൾ മരിക്കുകയാണെങ്കിൽ ചിറകുകൾ ഒടിഞ്ഞ പക്ഷിയാകും ജീവിതം. ലാങ്സ്റ്റൺ ഹ്യൂസ്. സ്വപ്നങ്ങളെ മുറുകെ പിടിക്കുക. സ്വപ്നങ്ങൾ മരിക്കുകയാണെങ്കിൽ ചിറകുകൾ ഒടിഞ്ഞ പക്ഷിയാകും ജീവിതം. ലാങ്സ്റ്റൺ ഹ്യൂസ്.
1: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം സമാപിക്കുന്നു. പ്രായോജകർ
6: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
7: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
9: അക്കൗണ്ടൻസ് അക്കാദമി, തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം
1: തിങ്കൾ, ബുധൻ, വെള്ളി രാവിലെ 7:55.
9: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. വിസിറ്റ് www.accountantsacademy.in.

ഇന്ന് രാവിലെ 9:30 സംഗീത കച്ചേരി. ഒ കെ സുബ്രഹ്മണ്യം പുല്ലാങ്കുഴലിൽ വായിച്ച കൃതികൾ: വിഷ്ണു ചന്ദ്രമോഹൻ വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, പി വി നാരായണൻ ഘടം. ഉച്ചയ്ക്ക് 12:10 അഞ്ചടന്തമേളം. അവതരിപ്പിച്ചത് പുതുക്കോട്ട്.

പത്മനാഭമാരാരും സംഘവും. 12:40 പ്രകാശധാരയിൽ പാമ്പുകുടിയേറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ. ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40.

0: ഗാന്ധി മാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധി മാർഗം.

ആകാശവാണി തൃശൂർ. സമയം 7 മണി കഴിഞ്ഞ് 59 മിനിറ്റും 50 സെക്കൻഡും. ഇനി 8 മണിക്ക് ഹിന്ദിയിലും തുടർന്ന് 8 15 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.

0: சங்கமம்.
1: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
2: ചോക്ലേറ്റ് എന്ന ചിത്രത്തിന് വേണ്ടി ഷഹബാസ് അമൻ പാടിയതാണ് അടുത്ത ഗാനം. ശരത് വയലാറിന്റെ വരികൾക്ക് അലക്സ് പോളിന്റെ സംഗീതം.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പണ്ടിക്കുളം റോഡ്, തൃശൂർ.
5: ഗാനരചന ശരത് വയലാർ, സംഗീതം അലക്സ് പോൾ. ചട്ടമ്പിനാട് എന്ന ചിത്രത്തിനു വേണ്ടി മഞ്ചരി പാടിയ ഗാനം.

0: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം.
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
2: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: ബിജു തിരുമലയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം, യേശുദാസും സുജാതയും പാടിയ ഗാനം, ചിത്രം സുന്ദരകില്ലാടി.

0: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം
0: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി.
2: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
3: മോഹൻ സിതാര സംഗീതം നൽകി യേശുദാസും സുജാതയും പാടിയ ഗാനം. ചിത്രം സദാനന്ദന്റെ സമയം. ഗാനരചന യൂസഫ് ഇലിക്കേച്ചേരി.

0: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
1: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
0: പ്രായോജകർ
1: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
0: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
3: ചിത്രം വിജയ് സൂപ്പറും പൗർണമിയും, കാർത്തികും ഷാരോൺ ജോസഫും പാടിയ ഗാനം. ഗാനരചന ജിസ് ജോയ്, സംഗീതം പ്രിൻസ് ജോർജ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10-15 കേൾക്കാം.
1: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ശ്രീ ഒ കെ സുബ്രഹ്മണ്യം പുല്ലാങ്കുഴൽ വായിക്കുന്നു. ശ്രീ വിഷ്ണു ചന്ദ്രമോഹൻ വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, ശ്രീ പി വി നാരായണൻ ഖഡം. ആദ്യം ബഹുധാരി രാഗത്തിൽ ഭജമാനസ, ആദിതാളം തുളസീവനം കൃതി.

ഇതുവരെ നിങ്ങൾ കേട്ടത് ശ്രീ ഒ കെ സുബ്രഹ്മണ്യം പുല്ലാങ്കുഴലിൽ വായിച്ച കൃതികൾ. ശ്രീ വിഷ്ണു ചന്ദ്രമോഹൻ വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, ശ്രീ പി വി നാരായണൻ ഖടം. പ്രകൃതി തൻ

0: சங்கமம். റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034300644.
2: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞ എടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
3: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 31 മാസം. അറിയിപ്പ് കഴിഞ്ഞു.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ തികഞ്ഞ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണിത്. വളരെ പെട്ടെന്ന് തന്നെ പടരുന്ന ഒരു വയറിളക്ക രോഗമായതിനാലും തക്ക സമയത്ത് ശരിയായ ചികിത്സ നൽകിയില്ല എങ്കിൽ അപകടകരമായ അവസ്ഥയിലേക്ക് രോഗിയെ കൊണ്ടെത്തിക്കുന്ന പകർച്ചവ്യാധിയാണ് ഷിഗല്ല. ഷിഗല്ല എന്ന രോഗത്തെക്കുറിച്ചും അതിൻ്റെ രോഗവ്യാപനത്തെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്താണ് ഷിഗല്ല എന്ന രോഗാവസ്ഥ? ഇത് എങ്ങനെയാണ് പകരുന്നത്?
2: ഷിഗല്ല ഒരു ബാക്ടീരിയയാണ്. ബാക്ടീരിയ കാരണമുണ്ടാകുന്ന, അണുബാധ മൂലമുണ്ടാകുന്ന വയറിളക്ക രോഗമാണ്. അതും വെറും വയറിളക്കമല്ല, രക്തം കലർന്ന മലത്തോടുകൂടിയുള്ള വയറിളക്കം, ഡിസെൻട്രി എന്ന് നമ്മൾ പറയുന്ന രോഗമാണ് ഷിഗല്ല എന്ന ബാക്ടീരിയ നമുക്കുണ്ടാക്കുന്നത്. ഇത് നാല് സ്പീഷീസുകളാണുള്ളത്: ഷിഗല്ല ഡിസെൻട്രി, ഫ്ലെക്സ്നറി, ബോയ്ഡി, ഷിഗല്ല സോണി. അപ്പോൾ പണ്ടുകാലത്ത് നമ്മൾ ഷിഗല്ല എന്ന് പറഞ്ഞിരുന്നത് ഷിഗല്ല ഡിസെൻട്രിയാണ്. ഈ 1900s ആദ്യ കാലങ്ങളിലൊക്കെ ഇത് കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ റെഫ്യൂജി ക്യാമ്പുകളിലും മോശമായ ശുചിത്വ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെയും വളരെ വ്യാപകമായി പിടിപെടുകയും വളരെ മാസീവായിട്ടുള്ള ഈ ഡിസെൻട്രി, ഡയറിയൽ, വയറിളക്ക ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാക്കുകയും മരണം ഒക്കെ റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ ഷിഗല്ല ഡിസെൻട്രി ആയിരുന്നു ആദ്യകാലങ്ങളിൽ കൂടുതൽ വ്യാപകമായിരുന്ന സ്പീഷീസ്. പിന്നീട് ശുചിത്വം കൂടി വന്നതോടുകൂടി ഷിഗല്ല ഫ്ലെക്സ്നറി എന്ന സ്പീഷീസ് കൂടുതലായി. ഈ ഷിഗല്ല ഡിസെൻട്രി എന്ന ആദ്യകാലം, ഇപ്പോഴും ഷിഗല്ല ഡിസെൻട്രി ഉണ്ട്, പക്ഷെ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഷിഗല്ല ഫ്ലെക്സ്നറിയാണ്. ഷിഗല്ല ഡിസെൻട്രിയുടെ അത്രയും ഒരു ഫെറ്റാലിറ്റി, മരണം ഉണ്ടാക്കുവാനുള്ള ഒരു കഴിവ് ഫ്ലെക്സ്നറിക്ക് അത് കുറവാണ്. കാരണം ഷിഗല്ല ഡിസെൻട്രിക്ക് ഷിഗ ടോക്സിൻ എന്നൊക്കെ പറഞ്ഞ് ആ ടോക്സിൻ കാരണമുള്ള സങ്കീർണതകളും ഒക്കെ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ ഇപ്പോൾ വ്യാപകമായി കണ്ടുവരുന്നത് ഷിഗല്ല ഫ്ലെക്സ്നറിയാണ്. കൂടുതലും വികസ്വര രാജ്യങ്ങളിലൊക്കെ, ഇന്ത്യയിലും നമ്മൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് 60-70% സാമ്പിൾസും ഷിഗല്ല ഫ്ലെക്സ്നറിയാണ്. പക്ഷെ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതലും ഷിഗല്ല സോണി എന്ന് പറയുന്ന സ്പീഷീസ് ആണ്. ആ സ്പീഷീസ് 0 ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയും. ഈ സ്പീഷീസ് കൂടുതലും വികസിത രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വിഭാഗമാണ് സോണി. അപ്പോൾ കേരളത്തിലും ഈ വികസിത രാജ്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന തരം സ്പീഷീസ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വർഷം ഐസൊലേറ്റ് ചെയ്ത് നമുക്ക് രോഗികളിൽ നിന്ന് നമുക്ക് കിട്ടിയ സാമ്പിളുകളിൽ നിന്നുമൊക്കെ നമുക്ക് ഷിഗല്ല സോണിയാണ് കൂടുതൽ കിട്ടുന്നത്. ഈ കേരളത്തിൽ ഒരു 2010 നോക്കുമ്പോൾ 16 ശേഷമൊക്കെ പിന്നീട് അങ്ങോട്ട് 70% സാമ്പിൾസും നമുക്ക് സോണി തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോണി കുറച്ചുകൂടി രോഗലക്ഷണങ്ങൾ കുറവ് കാണിക്കുന്ന, ഡിസെൻട്രിയെ അപേക്ഷിച്ച് രോഗലക്ഷണങ്ങൾ കുറവുള്ള ഒരു തരം സ്പീഷീസാണ് സോണി. എങ്കിലും കുട്ടികളിലും, അതും പ്രത്യേകിച്ച് 5 വയസ്സിൽ താഴെയുള്ളവർക്കൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇത് പകരുന്ന രീതി എന്ന് പറയുന്നത് മനുഷ്യർ മാത്രമാണ് ഇതിൻ്റെ ഉറവിടം, ഇതിൻ്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെയാണ്. അതായത് അതും കാരിയർ സ്റ്റേറ്റ് ഇല്ല. നമ്മളിപ്പോൾ ടൈഫോയിഡിലൊക്കെ പറയുന്നത് പോലെ ദീർഘകാലം ഈ അണുബാധ ശരീരത്തിൽ ഏറിക്കൊണ്ട് നടക്കുന്നതും അങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുന്നതും അങ്ങനെയുള്ളൊരു സാഹചര്യം ഷിഗല്ല എന്ന അണുബാധയ്ക്കില്ല. ഈ ബാക്ടീരിയ പൊതുവേ രോഗികളിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ രോഗികളാണ് ഇതിൻ്റെ സോഴ്സ്. അത്തരത്തിലുള്ള രോഗികളുടെ മലത്തിൽ കൂടിയാണ് ഈ ബാക്ടീരിയ പുറത്തേക്ക് വരുന്നത്. ഈ വിസർജ്യത്താൽ മലിനമായ ജലവും ഭക്ഷണവും, അല്ലെങ്കിൽ ഈ വിസർജ്യത്താൽ മലിനമായ കൈകൾ, പ്രതലങ്ങൾ, ഇവയുമായിട്ട് നമ്മൾ സമ്പർക്കത്തിൽ വരുമ്പോഴാണ് നമുക്ക് രോഗബാധ ഉണ്ടാകുന്നത്. അപ്പോൾ ഷിഗല്ല സോണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് ഷിഗല്ല സ്പീഷീസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി നമ്മുടെ പരിസ്ഥിതിയിൽ ഈ പ്രതലങ്ങൾ

ിലൊക്കെ നിലനിൽക്കുവാൻ, ജലത്തിലും മണ്ണിലുമൊക്കെ നിലനിൽക്കുവാനുള്ള കുറച്ചുകൂടി അതിജീവന ശേഷി കൂടുതലുള്ള സ്പീഷീസാണ് സോണി. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് പടർന്നു പിടിക്കുവാനുള്ള സാഹചര്യവും കൂടുതലാണ്. പിന്നീട് ഇതിൻ്റെ പകർച്ചയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഷിഗല്ലയ്ക്ക് ഏറ്റവും അധികം വളരെ സാംക്രമികത കൂടുതലുള്ള, ഹൈലി കണ്ടേജിയസ് എന്ന് നമ്മൾ പറയും. കാരണം 10 മുതൽ 100 ബാക്ടീരിയ മതി നമുക്കിത് രോഗമുണ്ടാക്കുവാൻ. അതിൻ്റെ ഇൻഫെക്റ്റീവ് ഡോസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ കോളറ, സാൽമണല്ല, ടൈഫോയിഡ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെയുള്ള രോഗാണുക്കൾ നമുക്ക് വയറിളക്കം ഉണ്ടാക്കണമെങ്കിൽ 100,000 അത്രയും ലോഡ്, 100,000 10,000 മുകളിൽ, 100,000 ബാക്ടീരിയ ഉള്ള അത്രയും നമ്മുടെ ഉള്ളിൽ ചെന്നാൽ മാത്രമേ നമുക്ക് രോഗമുണ്ടാവും.

0: ഡോസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ കോളറ സാൽമണല്ല ടൈഫോയിഡ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെയുള്ള രോഗാണുക്കൾ നമുക്ക് വയറിളക്കം ഉണ്ടാക്കണമെങ്കിൽ 100,000 അത്രയും ലോഡ്, 100,000 10,000 മുകളിൽ 100,000 മുകളിലൊക്കെ ബാക്ടീരിയ ഉള്ള അത്രയും നമ്മുടെ ഉള്ളിൽ ചെന്നാൽ മാത്രമേ നമുക്ക് രോഗമുണ്ടാവുകയുള്ളൂ. പക്ഷേ ഷിഗല്ലയ്ക്ക് 10 മുതൽ 100 അത്രയും കുറച്ച് ഡോസ് മതി. അതിനാൽ തന്നെ ഇത് പെട്ടെന്ന് പടർന്നു പിടിക്കും. സാംക്രമിക ശേഷി വളരെ അധികമുള്ള ഒരു അണുബാധയാണ് ഷിഗല്ല. ഇത് പകരുന്നത് അതുകൊണ്ട് തന്നെ കൈകൾ വഴിയൊക്കെ പകരുവാൻ, സാധാരണ വെള്ളത്തിൽ കൂടി മാത്രമല്ല, വെള്ളവും ഭക്ഷണവും മാത്രവുമല്ല, കൈകളിലൂടെയും പ്രതലങ്ങളിലൂടെയും വളരെ പെട്ടെന്ന് പടരുവാൻ സാധ്യതയുണ്ട്. കുറച്ച് ഡോസ് മതി. പ്രതലങ്ങൾ എന്ന് പറയുമ്പോൾ രോഗി കക്കൂസിൽ പോയതിനു ശേഷം കൈ കഴുകിയിട്ടില്ല എങ്കിൽ അയാൾ പിടിക്കുന്ന പ്രതലങ്ങളൊക്കെ തന്നെ, മൊബൈൽ ഫോണ്, ടാപ്പ്, നമ്മുടെ കതകിൻ്റെ വാതിലിൻ്റെ നോബ്, മേശപ്പുറം, ഇവയിൽ നിന്നൊക്കെ നമ്മൾ വന്ന് കൈ തൊട്ട് നമ്മൾ ആ കൈ വായിലേക്ക് വെക്കുവാനുള്ള സാഹചര്യം ഉണ്ടായാൽ, ഇത്തരത്തിൽ ഫീക്കോ ഓറൽ റൂട്ട് ട്രാൻസ്മിഷനാണ്. ജലത്തിൽ കുറച്ച് അംശം മതി, കുറച്ച് ലോഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് രോഗം വരുന്നു. ഭക്ഷണം പൊതുവെ പാചകം ചെയ്യുന്നവർക്ക് രോഗമുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് പകരുന്നു. ഇനി പ്രതലങ്ങളിൽ ഇത് കുറേ നേരം നിൽക്കും, അതാണ് ഇതിൻ്റെ ദിവസങ്ങൾ. അതായത് വെള്ളത്തിൽ ഇപ്പോൾ ടാപ്പ് വാട്ടറിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു 5-10 ദിവസം ഇത് നമുക്കാണ് രോഗമുണ്ടാക്കാവുന്ന രീതിയിൽ ഇതിന് ജീവിക്കുവാൻ സാധിക്കുന്നു. അതുപോലെ തണുത്ത സാഹചര്യം, ഐസ്, 4 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള വെള്ളമൊക്കെ ആണെങ്കിൽ മാസങ്ങളോളം, 6 മാസം വരെയൊക്കെ ഇത് അവിടെ ജീവനോടെ നിലനിൽക്കുകയും നമുക്ക് രോഗമുണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. മണ്ണിൽ ആഴ്ചകളോളം നിൽക്കാം. പ്രതലങ്ങളിലൊക്കെ 5 ദിവസം വരെയൊക്കെ നിൽക്കാം. പ്രതലങ്ങൾ ഇപ്പോൾ തുണി കണക്കുള്ള പോറസ് ആയിട്ടുള്ള തുണി പേപ്പറിലൊക്കെ ആണെങ്കിൽ 10 ദിവസം 17 ദിവസം വരെയൊക്കെ ഇത് നമുക്ക് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മാത്രവുമല്ല ഇപ്പോൾ തുണിയിലൊക്കെ എന്തെങ്കിലും ജൈവ വസ്തുക്കൾ, ഇപ്പോൾ മലത്തിൻ്റെ അംശമോ ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ദിവസം ഇത് നിലനിൽക്കും. അതിനാൽ തന്നെ പകരുവാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള അണുബാധയാണ് ഷിഗല്ല.
1: മാഡം, ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: സാധാരണ വയറിളക്ക രോഗം പോലെ ഉള്ള രോഗമാണെങ്കിലും ഇതിന്റെ വയറിളക്കത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മലവും ചിലപ്പോൾ കഫവും രക്തവും കലർന്നിട്ടുള്ള മലമായിരിക്കും. അതാണ് ഡിസെൻട്രി, മലം കൂടി മലത്തിൽ രക്തം കൂടി കാണും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത് ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒരു ദിവസം മുതൽ 7 ദിവസം വരെയൊക്കെയാണ്. ചിലപ്പോൾ 12 മണിക്കൂറിൽ തന്നെ ചിലർക്ക് ലക്ഷണങ്ങൾ തുടങ്ങാം, എങ്കിലും പൊതുവെ ഒരു ദിവസം തൊട്ട് 2 ദിവസം, മിക്കവർക്കും 2 ദിവസം 2 to 4 days വരുന്നു. 7 ദിവസം വരെയൊക്കെ ഇൻക്യുബേഷൻ പീരീഡ് വരാം, എങ്കിലും 1 മുതൽ 4 ദിവസത്തിനുള്ളിൽ നമുക്ക് രോഗലക്ഷണങ്ങൾ നമ്മൾ കാണിച്ചു തുടങ്ങുന്നു. ഇത്തരത്തിൽ രോഗലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ ആദ്യം നല്ല ക്ഷീണം, നല്ല പനി ഉണ്ടാകാം, നമുക്ക് ഓർക്കാനവും ശർദിലും ഉണ്ടാകാം, പിന്നീട് വയറിളക്കം തുടങ്ങുന്നു. ഇത് കുടലിനെയാണ് ബാധിക്കുന്നത്. ഇതിൻ്റെ ഒരു ഈ വൈറസ് ഈ ബാക്ടീരിയയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ചെറിയ ലോഡ് മതി എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഇത് ആമാശയത്തിലെ ആസിഡിനെ അതിജീവിച്ച് കുടലിലെത്തുന്നു. അതിന് ആമാശയത്തിൻ്റെ ആസിഡിന്, പൊതുവെ മിക്ക അണുക്കളെയും നമ്മുടെ ആമാശയത്തിൻ്റെ ആസിഡിന് നശിപ്പിക്കുവാൻ കഴിയും, പക്ഷെ ഇത് ഇതിന് സർവൈവലുണ്ട്, അതിജീവിച്ച് കുടലിലെത്തുന്നു. കുടലിലുണ്ടാക്കുന്ന വീക്കം കാരണം ഇതിൽ ചില ടോക്സിൻസുകളുണ്ട്, ആ ടോക്സിൻസ് കിടലിലുണ്ടാക്കുന്ന വീക്കം അവിടെ അൾസറുകൾ ഉണ്ടാവുകയും രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്യുന്നു. ഒന്ന് നിർജ്ജലീകരണം വയറിളക്കത്തിന് ഉണ്ടാകുന്നതിൻ്റെ കൂടെ, അത് കൂടാതെ തന്നെ ഈ രക്തം പോകുന്നതിൻ്റെ വിഷയം കൂടി ഇതിലുണ്ട്. 3, മറ്റ് ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നല്ല കടുത്ത വയറുവേദന കാണും. സാധാരണ വയറിളക്ക രോഗത്തെക്കാട്ടി കടുത്ത് കൊളുത്തി പിടിക്കുന്ന വയറുവേദന കാണാം. പിന്നീട് മലദ്വാരത്തിൻ്റെ അടുത്ത് വേദനയും എപ്പോഴും എപ്പോഴും കക്കൂസിൽ പോകുവാനായിട്ടുള്ള ഒരു തോന്നലും ഏർജും, ടെനസ്മസ് എന്ന് പറയുന്ന ലക്ഷണങ്ങളും, ഇവയൊക്കെ ഇതിന് അധികമായിട്ട് നമുക്ക് സാധാരണ വയറിളക്കത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. പിന്നീട് സങ്കീർണതകൾ ഒരു 6-7 ദിവസമൊക്കെ കഴിഞ്ഞ് ചിലർക്ക് സങ്കീർണതകൾ ഉണ്ടാകാം. പണ്ടുണ്ടായിരുന്ന ഡിസെൻട്രിയ ടൈപ്പ്, ഷിഗല്ല ഡിസെൻട്രിയെ ആ ടൈപ്പ് സ്പീഷീസ് ആണെങ്കിൽ ഈ കിഡ്നിയൊക്കെ ബാധിച്ച് കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന ഒരു 5-10% മരണനിരക്ക് വരെയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. തലച്ചോറിനെ ബാധിക്കാം, കുട്ടികളിലൊക്കെ പ്രത്യേകിച്ച് എൻകെഫലോപ്പതി, ടോക്സിക് എൻകെഫലോപ്പതിയൊക്കെ പഴയ ഡിസെൻട്രിയിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഷിഗല്ല സോണിൽ പൊതുവേ സങ്കീർണതകളുടെ നിരക്ക് വളരെ കുറവാണ്, എങ്കിലും ഇത് കുടലിനെ, കുടൽ വീക്കം, പെർഫറേഷൻ, പിന്നീട് തലച്ചോറിനെ ചിലപ്പോൾ ബാധിക്കാം. ഇത് വളരെ വിരളമായിട്ട് സങ്കീർണതകൾ ഉണ്ടാകാം.
1: മാഡം, ഈ രോഗം ഇപ്പോൾ കൂടുതലായും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കുട്ടികളിലാണല്ലോ, കുട്ടികളിൽ മാത്രമാണോ ഈ രോഗം കൂടുതലായും കണ്ടുവരുന്നത്?
0: ഷിഗല്ല രോഗബാധ മുതിർന്നവരെയും കുട്ടികളെയും ബാധിക്കും. പക്ഷെ നമ്മൾ ലോകത്തെ മുഴുവൻ ഡേറ്റ എടുക്കുമ്പോഴും ഈ ഷിഗല്ല കേസസ് റിപ്പോർട്ട് ചെയ്തതിൽ 69%, 70% കുട്ടികളിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മരണകാരണമാകുന്നതും മരണമുണ്ടാക്കുന്നതും കുട്ടികളിലാണ് കൂടുതൽ. ഷിഗല്ല കാരണം മുഴുവൻ ഡേറ്റ നമ്മൾ പരിശോധിക്കുമ്പോൾ മരിച്ച ബാധിച്ചിട്ടുള്ളവരിൽ 65% ത്തിലധികവും കുട്ടികളാണ്. കുട്ടികൾ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, അതല്ലാതെ കുട്ടികൾ തന്നെ 5 വയസ്സിൽ കൂടുതൽ നമ്മൾ ഒത്തിരി കൂടുതൽ ശ്രദ്ധിക്കണം. കുട്ടികളിലും പ്രതിരോധശേഷി കുറവുള്ള ആളുകളിലും മുതിർന്നവരിലുമാണ് നമ്മൾ ശ്രദ്ധിക്കുവാനുള്ളത്. പക്ഷെ മുതിർന്നവർക്ക് രോഗം വരും, വരില്ല എന്നില്ല.

0: മാത്രമല്ല മുതിർന്നവർക്ക് ഇത്രയധികം കോംപ്ലിക്കേഷൻസ് കാണാറില്ല. കുട്ടിക്കാലത്തൊക്കെ ഈ പല ഡിസെൻട്രിയെയും ഫ്ലെക്സിനറിയൊക്കെ അണുബാധ ഉണ്ടായിട്ടുള്ളവർക്ക് ഇപ്പോൾ ഉള്ളതിനെതിരെ ഒരു ക്രോസ് ഇമ്മ്യൂണിറ്റി ഒക്കെ കുറച്ച് ഉണ്ടാവാനും സാധ്യതയുണ്ട്. പക്ഷേ കുട്ടികളെയും ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ളവർ, പ്രതിരോധ ശേഷി കുറവുള്ളവരെയും മുതിർന്നവരെയുമാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്.
1: അതുപോലെ തന്നെ മാഡം, ഈ സാധാരണ വയറിളക്കത്തിനുള്ള ചികിത്സ തന്നെയാണോ ഷിഗല്ല രോഗത്തിനും നൽകുന്നത്?
0: എല്ലാ വയറിളക്ക രോഗത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ നിർജലീകരണം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. നമ്മൾക്ക് ഒന്ന് ORS തയ്യാറാക്കിയിട്ടുള്ളത് തന്നെ ORS വെച്ച് ലായനി നമുക്ക്, അതാണ് ഏറ്റവും ഉത്തമം. അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമ്മൾ തയ്യാറാക്കുന്ന പാനീയങ്ങൾ, അതിൽ പ്രധാനപ്പെട്ടവ നേരിയ ഉപ്പിട്ട് കഞ്ഞിവെള്ളം, ഒരു ഗ്ലാസ്സിൽ ഒരു സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളുപ്പും ഇട്ട് നമ്മൾ കലക്കുന്ന വെള്ളം, കരിക്കൽ വെള്ളം, ഇത്തരത്തിലുള്ള പാനീയങ്ങൾ വെച്ച് നിർജ്ജലീകരണം തടയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിർജ്ജലീകരണം കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ ചുണ്ടും വായുവൊക്കെ വരളുന്നു, ക്ഷീണിച്ച് മയങ്ങിക്കിടക്കുന്നു, വെള്ളം കുടിക്കുവാൻ താല്പര്യം. ആദ്യ സ്റ്റേജിൽ വെള്ളം കുടിക്കുവാൻ ആർത്തിയായിരിക്കും, രണ്ടാമത്തെ സ്റ്റേജ് കൂടുതൽ കടുക്കുമ്പോഴേക്കും വെള്ളം കുടിക്കത്തേയില്ല, മയങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം. ഇപ്പം നിർജ്ജലീകരണ ലക്ഷണങ്ങൾ കാണിക്കാൻ ഉടനെ തന്നെ കുഞ്ഞിനെ ആശുപത്രിയിൽ വരണം. ഇത് സിവിയർ ആവുകയാണെങ്കിൽ നമ്മൾ ഡ്രിപ്പൊക്കെ കൊടുക്കേണ്ടി വരും. തുടക്കത്തിലാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ORS ലായനി അല്ലെങ്കിൽ വീട്ടിലെ തന്നെ പാനീയങ്ങൾ വെച്ചുള്ള ചികിത്സയാണ് ഏറ്റവും പ്രധാനം. ഡയറിയയ്ക്ക് ഇത് മാത്രം മതിയാകും. പക്ഷേ നമ്മൾ ഡിസെൻട്രി ആവുമ്പോഴേക്കും ആൻറ്റിബയോട്ടിക്കിനെ കുറിച്ചും ചിന്തിക്കണം. മുതിർന്നവർക്കൊക്കെ ഇത് സെൽഫ് ലിമിറ്റിംഗ് ആണ്, ആൻറ്റിബയോട്ടിക് ആവശ്യം വരില്ല. പക്ഷേ കുഞ്ഞുങ്ങൾ സങ്കീർണതകളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പിന്നീട് നമുക്ക് ഇതിൻ്റെ സാംക്രമികത കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻറ്റിബയോട്ടിക് കൊടുക്കാം. അതുകൊണ്ട് തന്നെ ഡിസെൻട്രിക്ക് പൊതുവേ നമ്മൾ ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് പണ്ട് സിപ്രോഫ്ലോക്സിനൊക്കെയാണ്. പക്ഷേ ഇപ്പോഴുള്ള ആൻറ്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് വരുന്നതിലൊക്കെ സിപ്രോഫ്ലോക്സിൻ റെസിസ്റ്റൻ്റ് ആണ്. ലോകം മുഴുവൻ തന്നെ ഷിഗല്ല ഈ ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് കൂടുതൽ കാണിക്കുന്ന ഒരു അണുബാധയാണ്. ഷിഗല്ലയ്ക്ക് പ്രധാനമായിട്ടുള്ള 5 ആൻറ്റിബയോട്ടിക്കുകൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആംബിസിലിൻ, കോട്രിമോക്സോൾ, അസിത്രോമൈസിൻ, സിപ്രോഫ്ലോക്സിൻ, സെഫ്ട്രിയാക്സോൺ. ഈ 5 ആൻറ്റിബയോട്ടിക്കിനെതിരെയും ഇത് റെസിസ്റ്റൻസ് കാണിക്കുന്നതായിട്ടാണ് ലോകത്തു നിന്നുള്ള ഡേറ്റ. ഇപ്പോൾ പലപ്പോഴും ഒരു 5-10% എക്സ്റ്റെൻസീവ്ലി ഡ്രഗ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഷിഗല്ല ലോകത്തു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടെയും നമ്മൾ സാമ്പിളുകൾ പരിശോധിക്കുമ്പോൾ ഡ്രഗ് സെൻസിറ്റിവിറ്റി, ഇപ്പോൾ തന്നെ നമുക്കുള്ള കേസസിൻ്റെയൊക്കെ ഡ്രഗ് സെൻസിറ്റിവിറ്റി റിസൾട്ടിൽ സിപ്രോഫ്ലോക്സിൻ റെസിസ്റ്റൻ്റ് ആണ്. ചിലർക്ക് ആംബിസിലിൻ റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സെഫ്ട്രിയാക്സോൺ ഒക്കെയാണ് അധികം റെസിസ്റ്റൻസ് കാണിക്കാത്തത്. പക്ഷെ പല പ്രദേശങ്ങളിൽ നിന്നും റെസിസ്റ്റൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആൻറ്റിബയോട്ടിക് നമ്മൾ സൂക്ഷ്മമായി ഉപയോഗിക്കാവുള്ളൂ. എല്ലാ ആൻറ്റിബയോട്ടിക്കുകളും പ്രിസ്ക്രൈബ് ചെയ്യരുത്. നമ്മുടെ ആൻറ്റിബയോഗ്രാം ഡേറ്റ അനുസരിച്ച് ഓരോ പ്രദേശത്തെയും ഉള്ള ഡേറ്റ നോക്കിയിട്ട് വേണം ഡോക്ടർമാർ ഉചിതമായ ആൻറ്റിബയോട്ടിക് മാത്രമേ പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടുള്ളൂ. കാരണം വളരെയധികം റെസിസ്റ്റൻസിന്, ഇപ്പോൾ ഇനി സെഫ്ട്രിയാക്സോണോടൊക്കെ റെസിസ്റ്റൻ്റ് ആയ നമ്മുടെ വേറെ മാർഗ്ഗമില്ലാതെയാകും.
1: മാഡം, ഈ രോഗത്തെ പ്രതിരോധിക്കുവാനായി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുക?
0: ഇത് വളരെ ഇപ്പം സോണി സ്പീഷീസ് വളരെ പെട്ടെന്ന് പകരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും പ്രധാനം കൈകളുടെ ശുചിത്വമാണ്. അപ്പോൾ ഹാൻഡ് ഹൈജീനാണ് ഇതിൽ ഏറ്റവും ആദ്യം പറയേണ്ടത്. രോഗികളാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും കൈകൾ സോപ്പിട്ട് കഴുകുക. 20 സെക്കൻഡ് നന്നായിട്ട് സോപ്പിട്ട് കഴുകാൻ ശ്രദ്ധിക്കുക. 2, ജലം മലിനം. ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ ഒക്കെ പടർന്നു പിടിക്കുന്നത് നമ്മുടെ ജലത്തിൻ്റെ ശുചിത്വം നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുക. നമുക്ക് ജലത്തിൻ്റെ ശുചിത്വം ഉറപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടായ ഒരു സാഹചര്യമാണ്. എല്ലാ ജലാശയം കിണറുകളൊക്കെ മലിനപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ക്ലോറിനേഷൻ ചെയ്യുന്നതിന് പുറമേ നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ, ഈ ഒരു ഔട്ട്ബ്രേക്ക് നിൽക്കുന്ന സാഹചര്യത്തിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുവാൻ ശ്രദ്ധിക്കുക. അത് വളരെ പ്രധാനമാണ്. ഭക്ഷണത്തിൻ്റെ ശുചിത്വം, അതും ചൂടോടെ പഴകുന്നതിന് മുമ്പ് തന്നെ ചൂടോടെ അങ്ങ് ഭക്ഷണം കഴിക്കുക. കാരണം ഈ എല്ലാ അണുക്കൾ തന്നെയും ചൂടാക്കുമ്പോൾ അത് നശിച്ചു പോകും. അപ്പോൾ ആ ചൂടാക്കിയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ കഴിക്കുക. പിന്നെ ഈ ഐസിലൊക്കെ ഇത് മാസങ്ങളോളം നിൽക്കുന്നത് കൊണ്ട് തന്നെ ഐസ് ഉപയോഗിക്കുമ്പോൾ ശുചിത്വമുള്ള ഐസാണോ ഉപയോഗിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല. അത്തരത്തിലുള്ളവർ 2 മാസത്തിനടുത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. കാരണം 4 ആഴ്ച വരെ ഇത് വൈറസ് പുറത്തേക്ക് ബാക്ടീരിയ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ വ്യക്തി ശുചിത്വം വളരെ പ്രധാനമാണ്. വ്യക്തി ശുചിത്വം പരിസര ശുചിത്വം പാലിച്ചുകൊണ്ട് നമുക്ക് ഈ രോഗത്തെ തടഞ്ഞു നിർത്തുവാൻ സാധിക്കും. ഇതിനെതിരെ വാക്സിനുകളൊന്നും ഇപ്പോൾ ഇല്ല. ശുചിത്വം മാത്രമാണ് നമ്മുടെ പ്രതിരോധം. ക്ലോറിനേഷൻ ഇപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. ആദ്യഗാനം പാടിയത് ജയചന്ദ്രനും ചിത്രയും ചേർന്ന്. ചിത്രം അരമന വീടും 500 ഏക്കറും. ഗിരീഷ് പുത്തുഞ്ചേരി എഴുതി, രാജാമണി സംഗീതം നൽകിയത്.

0: ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20
0: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും

0: ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: എം ജി ശ്രീകുമാറും സംഘവും പാടിയതാണ് അടുത്ത ഗാനം. എസ് രമേശൻ നായരുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം. ചിത്രം ദൈവത്തിന്റെ മകൻ.

0: ആകാശവാണി തൃശൂർ. സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില.
0: പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില. കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത്. ഗ്രാമിന് 115 രൂപ കുറഞ്ഞ് 13,230 രൂപയ്ക്കും, പവന് 920 രൂപ കുറഞ്ഞ് 1,05,040 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:25 കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില സമാപിക്കുന്നു. പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
6: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
7: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ, ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.

0: ഒരറിയിപ്പ്. ആധാറുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ആധാറിൻ്റെ നോഡൽ ഏജൻസിയായ കേരള സംസ്ഥാന ഐ ടി മിഷൻ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ. ജനന സർട്ടിഫിക്കറ്റ് കിട്ടുന്ന മുറയ്ക്ക് നവജാത ശിശുക്കൾക്ക് ആധാറിന് സൗജന്യമായി എൻറോൾ ചെയ്യാം. കുട്ടികളുടെ 5-ാം വയസ്സിലും 15-ാം വയസ്സിലും വിരലടയാളം, ഫോട്ടോ, കണ്ണിലെ കൃഷ്ണമണി എന്നീ ബയോമെട്രിക് നിർബന്ധമായും ആധാറിൽ പുതുക്കേണ്ടതുണ്ട്. 5 മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികളുടെ നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ സെപ്റ്റംബർ വരെ സൗജന്യമാണ്. തക്ക സമയത്ത് നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ നടത്തിയാൽ നീറ്റ്, JEE, കീം, മറ്റ് മത്സര പരീക്ഷകൾ എന്നിവയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കും. സ്കോളർഷിപ്പ്, റേഷൻ കാർഡിൽ പേര് ചേർക്കൽ, സ്കൂൾ കോളേജ് അഡ്മിഷൻ, എൻട്രൻസ്, മറ്റ് മത്സര പരീക്ഷകൾ, ഡിജി ലോക്കർ, പാൻ കാർഡ് മുതലായവയിൽ ആധാർ ഉപയോഗപ്പെടുത്തുന്നു. പല വകുപ്പുകളുടെയും ആധാർ ഉപയോഗിച്ചുള്ള സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ നിങ്ങളുടെ ആധാറിൽ മൊബൈൽ നമ്പർ, ഇമെയിൽ എന്നിവ നൽകേണ്ടത് അനിവാര്യമാണ്. ആധാർ എൻറോൾമെൻറ്റ്, പുതുക്കൽ എന്നീ സേവനങ്ങൾ തിരഞ്ഞെടുത്ത അക്ഷയ കേന്ദ്രങ്ങൾ, പോസ്റ്റ് ഓഫീസ്, ബാങ്കുകൾ, BSNL ഓഫീസുകൾ വഴി ലഭിക്കും. സംശയങ്ങൾക്ക് സംസ്ഥാന ഐ ടി മിഷൻ്റെ 0471-233-5523 അല്ലെങ്കിൽ 252-5442 എന്നീ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. നമ്പറുകൾ ആവർത്തിക്കാൻ 0471-233-5523, മറ്റൊരു നമ്പർ 252-5442. അറിയിപ്പ് കഴിഞ്ഞു.
1: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
2: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
2: ഗാന്ധിമാർഗം.

ആകാശവാണി തൃശൂർ. സമയം 10:30. കാലാവസ്ഥ: സംസ്ഥാനത്ത് ഒട്ടുമിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കാറ്റിൻ്റെ വേഗം മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെയാകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. 476.2 മീറ്ററിൽ മീഡിയം വിവർ 150 കിലോഹെർട്സിൽ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. FM 101.1

3.3 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ FM 101.1 MHz ഗസൽ ഹരിഹരൻ അൽക്കായ അഗ്നിക് എന്നിവർ പാടിയത്.

ആകാശവാണി തൃശൂർ എഫ് എം 101.1 MHz-ൽ അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ കെ കെ തോമസ്, കൂടെയുള്ളത് ഷിബു ജോർജ്. വിളിക്കേണ്ട നമ്പറുകൾ 9495946321 ഒരു നമ്പർ കൂടി 9496596321.
1: ഡോക്ടർ തോമസ്, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സാർ. ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ അല്ലെങ്കിൽ കൃത്രിമ ബീജാദാനമാണല്ലോ. അപ്പം മിക്ക കർഷകർക്കും ഇതിനെക്കുറിച്ച് ഒരു ധാരണ എന്തായാലും ഉണ്ട്. എന്നാലും സാറ്, തുടക്കത്തിൽ ഒന്ന് ഇതെന്തുവാണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ?
2: ശാസ്ത്രീയമായി തിരഞ്ഞെടുക്കുന്ന കാളകളിൽ നിന്നും അതിൻ്റെ ബീജം കളക്ട് ചെയ്ത് അത് ശീതീകരിച്ച് ആവശ്യമുള്ള സ്ഥല സെൻറ്റേഴ്സിലേക്ക് വിതരണം ചെയ്ത് അവിടെ വരുന്ന മതിയുള്ള കാള പശുക്കളുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്ന വഴി അതിനെ ചനപിടിപ്പിക്കുന്ന പദ്ധതി ടെക്നിക്കാണ് കൃത്രിമ ബീജ സങ്കലന പരിപാടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ഇത് കേരളത്തിൽ ഇപ്പോൾ സർവ്വസാധാരണമാണ് കാര്യം. ഇത് ഒരുപക്ഷെ ഇപ്പോൾ നിലവിൽ ഏതാണ്ട് 99% കൃത്രിമ ബീജദാനത്തിൽ കൂടാണ് പശുക്കൾക്ക് ചനപിടിക്കുന്നത്.
1: അപ്പോൾ ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊന്ന് പറയാം. എങ്ങനെയാണ് ഇവിടെ ഒരു തുടക്കം കുറിച്ചത്? ഇത്
2: നമ്മുടെ 50-നും അതിനു മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ഇവിടെ നാടൻ പശുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ പശുക്കൾ സാധാരണഗതിയിൽ നമുക്കറിയാം, നമ്മുടെ ഈ വെച്ചൂർ പശു അല്ലെങ്കിൽ ചെറുവള്ളി, കാസർഗോഡ് ഡാർഫ് ഇങ്ങനെയുള്ള പശുക്കളായിരുന്നു, ഹൈ റേഞ്ച് ഡാർഫ് എന്നൊക്കെ പറഞ്ഞ്. ഈ പശുക്കളുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാലുൽപാദനം എന്ന് പറയുന്നത് തുലവും തുച്ഛമായിരുന്നു. ഒരു വീട്ടിലേക്ക് കിട്ടുന്ന ചായക്കുള്ളതോ അങ്ങനെ അന്ന് ഒരു വ്യാവസായിക അടിസ്ഥാനത്തിലല്ലായിരുന്നു ഈ പശു വളത്തിൽ അവരുടെ ആവശ്യത്തിനായിട്ടുള്ളത്. അതിൽ കൂടുതൽ അതിൻ്റെ ചാണകം കൃഷികൾക്ക് ഉപയോഗിക്കുന്നതിനായിട്ടൊക്കെ ആയിരുന്നു അന്ന് ആൾക്കാർ വളർത്തിയിരുന്നത്. ഇതൊരു വ്യാവസായിക അടിസ്ഥാനത്തിലേക്ക് വരണമെന്നുള്ള നമ്മുടെ ഭരണാധികാരികളുടെ ആഗ്രഹത്തിൽ നിന്നാണ് ഇങ്ങനെയുള്ള പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ചിന്തകൾ ഉരുത്തിരിഞ്ഞു വന്നത്. അതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇത്. ആദ്യമായിട്ട് എനിക്ക് 1952

കീ വില്ലേജ് ICARന്റെ നേതൃത്വത്തിൽ ഇവിടെ സ്ഥാപിച്ചു. അതെന്ന് വെച്ചാൽ കുറച്ച് സെലക്റ്റഡ് സ്ഥലങ്ങൾ, തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ, എറണാകുളം, ഇത്തരം ജില്ലകളിലെ തിരഞ്ഞെടുത്ത സെൻ്ററുകളിൽ കാളകളെ വളർത്തി അതിൽ നിന്നും ലിക്വിഡ്സ് കളക്ട് ചെയ്ത് അതിനടുത്തുള്ള പശുക്കളിൽ ബീജദാനം നടത്തിയാണ് ഇതാദ്യമായിട്ട് ആരംഭിക്കുന്നത്. അത് 1952-ൽ. പക്ഷെ അതൊരു വിജയമായിട്ട് കണ്ടു. കാര്യം അതിനകത്തുനിന്ന് ഉണ്ടാകുന്ന കൂടെ അന്ന് ഇന്ത്യൻ ബ്രീഡ്സ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്, പ്രധാനമായിട്ടും സിന്ധി അതുപോലുള്ള സാധനങ്ങൾ. ആ സംരംഭം വിജയമായിട്ട് കണ്ടു.

0: ഉണ്ടായി പല സ്ഥലങ്ങളിലായിട്ട്, ബുള്ളുകളിലെ വടത്തി. അവിടുന്ന് ഈ ബുള്ളിൽ നിന്ന് സിമെന്റ് കളക്ട് ചെയ്തു, ആ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത് ചെയ്തു. ഇത് കർഷകർക്ക് വളരെ സ്വീകാര്യമായിട്ട് തോന്നി. അതിനുശേഷമാണ് വിപ്ലവകരമായ ഒരു മാറ്റം വന്നത്. അതായത് 1963 ഇൻഡോ 6 പ്രോജക്റ്റ് നിലവിൽ വന്നു. ഒരുപക്ഷെ ഈ എഐയുടെ, അതായത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ്റെ നാഴികക്കല്ലെന്ന് പറയാവുന്ന ഒരു സിസ് ഗവൺമെൻറ്റും ഇന്ത്യ ഗവൺമെൻറ്റും ചേർന്ന് നടത്തിയ ഒരു പ്രോജക്റ്റാണ്. അത് നമ്മുടെ കേരളത്തിലെ മാട്ടുപ്പെട്ടി, ഇടുക്കി ജില്ലയിലെ മൂന്നാറിനടുത്തുള്ള മാട്ടുപ്പെട്ടി എന്ന സ്ഥലത്താണ് ഇത് ആരംഭിക്കുന്നത്. അവിടെ ആദ്യം ഫോറിൽ, അതായത് സ്വിസിൽ 6 നിന്ന് കൊണ്ടുവന്ന കാളകൾ, സ്വിസ് ബ്രൗൺ എന്നാണ് അതിൻ്റെ പേര്, ആ കാളകൾ ഇവിടെ കൊണ്ടുവരികയും അതിൻ്റെ സെമൻ കളക്ട് ചെയ്യുകയും ലിക്വിഡ് സെമനായിട്ട് തന്നെ കുത്തിവെക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം പരീക്ഷണങ്ങൾ ഇത് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതിനെ കുറിച്ചുള്ള 65 ഇവർ ഈ സ്ട്രോയിൽ, അതായത് ശീതീകരിച്ച് അത് കുത്തിവെക്കാമെന്നുള്ള പരീക്ഷണം വിജയകരമായിട്ട് നടത്തുകയും അത് ഇവിടെ പ്രാവർത്തികമാക്കുകയും ചെയ്തു. അത് തുടർന്ന് ചില സബ്സെൻ്ററുകൾ തിരഞ്ഞെടുത്ത് അതിനകത്താണ് നമ്മൾ കുത്തിവെപ്പെടുത്തി. അതിനുശേഷം 1976 നമ്മുടെ KLD ബോർഡ്, ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ്, അത് വന്നതിന് ശേഷം ഇപ്പോൾ ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡാണ് ഈ കാളുകളുടെ പരിചരണം, സെമൻ കളക്ഷൻ, അതിൻ്റെ വിതരണം, ഇതെല്ലാം ഈ ബോർഡിൻ്റെ നേതൃത്വത്തിലാണ്.
1: ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പിന്നെ
0: വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നു. അതിലുപരി ഈ കാളകൾക്ക് വളരെ ശാസ്ത്രീയമായിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. അതായത് അതിൻ്റെ സെമൻ്റെ ക്വാളിറ്റി, രോഗ പ്രതിരോധ ശക്തി, മിൽക്ക് പ്രൊഡക്ഷൻ,
1: ഉൽപാദനശേഷി,
0: ഇതെല്ലാം നോക്കിയിട്ടാണ് ഒരു കാളയെ സെലക്ട് ചെയ്യുന്നത്. അതൊരു വലിയൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഒരു കാളയുടെ ബീജം നമ്മൾ പുറത്തേക്ക്, KLD ബോർഡ് പുറത്തേക്ക്
1: വിടുന്നത്. സർ, ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ.
1: ആ നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്? പറഞ്ഞോളൂ.
2: എത്ര ശതമാനം വിജയ സാധ്യതയുണ്ട്? ഡോക്ടർമാർ പറയുന്നത് 60% 70%ത്തിനകത്തേ ഉള്ളെന്നാണ് യഥാർത്ഥ.
1: ഓക്കെ സാർ, ഒരു കാര്യം ചെയ്യണം, റേഡിയോ സെറ്റ് ഒന്ന് കുറച്ച് മാറ്റി വെക്കാമോ? ഇക്കോ വരുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ കുറച്ചൊന്ന് മാറി നിന്നാൽ മതി.
2: ഹാ
1: ഡോക്ടർ,
0: ഈ പറഞ്ഞ കാര്യം ശരിയാണ്. കാര്യം വെച്ചാൽ നമുക്ക് ഒരു സാധനവും 100% ഇതിലേക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. ഇപ്പം നമ്മൾ കാളയെ കൊണ്ട് നമ്മൾ വിടുവാണെങ്കിൽ പോലും അതിനൊരു 65-70% സക്സസ് ഉള്ളൂ.
1: നാച്ചുറൽ ബ്രീഡിങ്,
0: അതായത് നമ്മളൊരു കാളെ വിട്ടാണ് ഒരു പശുവിനെ ചേർപ്പിക്കുന്നതെങ്കിൽ അതിനുള്ള സക്സസ്സും ഇത്രയേ ഉള്ളൂ. എഐയിൽ, അതായത് നമ്മൾ കൃത്രിമ ബീജദാനം വഴിയാണ് ഒരു പശുവിനെ ചെനപിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് ഒരു കുത്തിവെപ്പിൽ, മിനിമം നമ്മൾ പറയുന്ന 2 കുത്തിവെപ്പിലെങ്കിലും ഒരു പശു ചെനപിടിച്ചിരിക്കണമെന്നുള്ളതാണ്. ഒരു കുത്തിവ് ചെനപിടിപ്പിക്കണമെന്നും പറയത്തില്ല. അതിനൊരുപാട് കാര്യങ്ങൾ നമ്മൾ ഇനി തുടർന്നുള്ള അത് വിശദീകരിക്കുന്നതായിരിക്കും. ആ കാര്യങ്ങളിലൂടെ ഇതായാലും നമുക്ക് കൂടുതൽ സക്സസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നല്ലൊരു എഐ സെൻ്ററിൽ, അതായത് മിനിമം 60% ഉണ്ടെങ്കിൽ അത് നല്ലൊരു എഐ സെൻ്റർ ആയിട്ടാണ്. 60% എന്ന് പറയുന്നത് തിരക്കേടില്ലാത്ത കാര്യമാണ്. ഇതിനകത്ത് കർഷകർക്ക് എങ്ങനെ ജനപിടിപ്പിക്കുന്നുള്ള കാര്യങ്ങൾ ഇനി തന്നെ വരുന്ന ഇതിൽ നമ്മൾ സംസാരിക്കാവുന്നതായിരിക്കും. അതോടെ ശ്രദ്ധിക്കണം.
1: അപ്പോൾ ശരാശരി ഒരു 60%
0: നല്ലതാണ്.
1: ഓക്കെ, വിളിച്ചതിന് വളരെ.
2: എനിക്ക് അനുഭവത്തിൽ കൂടെ വന്നതേ, ഞാൻ പശുവിനെ ഒരു കുത്തിവെക്കാനത്തെ മൃഗാശുപത്രിയിൽ നിന്ന് മരുന്ന് കൊണ്ടുവന്ന് കുത്തിവെച്ച് ഒരു 4-5 പ്രാവശ്യം കുത്തിവെച്ചിട്ടും ജനം പിടിച്ചില്ല. അതിനിരിക്കുമ്പോ ഞാൻ ഒരു വേറെ സബ് സെന്ററിൽ നിന്ന് ഒരു LIA വിളിച്ചായിരുന്നു. അത് LIA വന്ന് അവര് വന്ന് കുത്തിവെച്ച് ഒറ്റ കുത്തിവെപ്പിന് ജനം പിടിക്കുകയും ചെയ്തു. മൃഗാശുപത്രി മരുന്ന്, ഈ മരുന്ന് സൂക്ഷിക്കുന്നതിൽ വല്ല മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും. അത്
0: ഈ ചെനപിടിക്കുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഒരുപോലെ വന്ന് വരണം. ഈ പറഞ്ഞത് നമുക്ക് ഒരാൾ വിശ്വാസം ഉണ്ടെങ്കിൽ അയാളെ തന്നെ വിളിച്ച് കുത്തിവെപ്പിക്കുമെന്നാണ് ഞാൻ പറയാറുള്ളൂ. കാര്യം ഇന്നാളെ വിളിക്കണമെന്നില്ല. രണ്ടാമത്, ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട്

0: ഒരുപാട് കാര്യങ്ങൾ ഒരു ചന പിടിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് പുറകാലം നമ്മൾ
1: ചർച്ച
0: ചെയ്യുന്നതായിരിക്കും, അത് ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
1: അപ്പോൾ സാർ, ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചെയ്യുന്നതിൻ്റെ പ്രധാന നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഉൽപ്പാദനം കൂട്ടുന്നത് തന്നെയാണോ?
0: ഉൽപ്പാദനം കൂട്ടുന്നത് നമ്മുടെ ആദ്യ കാലഘട്ടം, അതായത് ഇത് തുടങ്ങിയ കാലഘട്ടത്തിൽ നമ്മുടെ പ്രധാനമായ കൺസിഡറേഷൻ, അതായത് പരിഗണന നൽകിയത് ഉൽപ്പാദനം കൂട്ടുന്നതിനാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മാംസോൽപാദനവും അതിനകത്ത് വർദ്ധിച്ചിട്ടുണ്ട്. കാര്യം അതിനകത്ത് ഉണ്ടാകുന്ന കുട്ടികൾ വളരെ മറ്റ് നാടൻ കുട്ടികളുമായിട്ട് നോക്കുമ്പോഴത്തേക്കും വെയിറ്റ് ഒരുപാട് കൂടുന്നുണ്ട്. വെയിറ്റ് അതായത് ഒരു 6 മാസം അല്ലെ 10 മാസം കഴിയുമ്പോഴുള്ള ഒരു കാളക്കുട്ടിക്ക് ഉണ്ടാകുന്ന വെയിറ്റ് നമുക്ക് വിൽക്കുമ്പോൾ കർഷകന് നല്ലൊരു എമൗണ്ട് കിട്ടത്തക്കതില്ല, മാംസോൽപാദനം അതിനകത്ത് വന്നു. രണ്ടാമത് നമ്മുടെ കാലാവസ്ഥയുമായിട്ട് ഇണങ്ങുന്ന പശുക്കളെ സൃഷ്ടിക്കാൻ ഉള്ള ശ്രമമാണ് നടക്കുന്നത്. പിന്നുള്ളതെന്ന് വെച്ചാൽ രോഗപ്രതിരോധം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്തുണ്ട്. പാല് ഒരു മെയിൻ, ഇത് പാലുൽപാദനം തന്നെയാണ്.
1: അപ്പം നമ്മുടെ കർഷകർ ചിന്തിക്കുന്ന മാതിരി തന്നെ പാലുൽപാദനം കൂട്ടണമെങ്കിൽ ഈ ഒരു സംരംഭം നല്ലത് തന്നെയാണ്.
0: പാലുൽപാദനം കൂട്ടുന്ന ഈ സംരംഭം കൊണ്ടാണ് ഇത്രയും കൂടിയത്. അത് ഇനിയും നല്ല, അതിന് പ്രീമിയം ബുൾസ് എന്നൊക്കെ പറഞ്ഞ ബുൾസ് ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ പശു ഒരു 10 ഓ 20 ഓ ലിറ്റർ പാലിന് മേളിൽ തരുന്നതാണെങ്കിൽ അത് അതുപോലുള്ള കാളകളുടെ ബീജം കൊണ്ട് കുത്തിവയ്ക്കുന്നത് നന്നായിരിക്കും. അത് കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
1: പിന്നെ സാർ, ഇവിടെ ഒരു ചോദ്യം വരുന്നത്, ഈ നമ്മുടെ ഫോറിൻ ബ്രീഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷന് വേണ്ടി, അപ്പോൾ അതിൻ്റെ ഒരു ജനറ്റിക് ക്വാളിറ്റി നമ്മുടെ ഇവിടുത്തെ പശുക്കളുടെ കൂടുന്നുണ്ട്. പക്ഷേ നമ്മുടെ കാലാവസ്ഥ അനുസരിച്ച് എത്ര പെർസെൻറ്റേജ് വരെ ആ ഒരു ഫോറിൻ ബ്രീഡിൻ്റെ ബ്ലഡ് അല്ലെങ്കിൽ ജീനോം ഇവിടെ ആവശ്യമാണ്, അതൊക്കെ ഒരു ഡിസിഷൻ ആരാണ് എടുക്കുന്നത്, എങ്ങനെയാണ് ഇതൊക്കെ പ്രവൃത്തിയിൽ വരുന്നത്?
0: ഒരു ബ്രീഡിംഗ് പോളിസി, കേരളത്തിൻ്റെതായിട്ടുള്ളൊരു ബ്രീഡിംഗ് പോളിസി നിലവിലുണ്ട്. അതിനകത്ത് വിദഗ്ധർ, അതായത് കോളേജിൽ നിന്നുള്ള ജനറ്റിക് ആൾക്കാർ, ഈ ബ്രീഡിംഗ് വിദഗ്ധർ, KLD ബോർഡിലുള്ളവർ, മൃഗസംരക്ഷണ വകുപ്പിലുള്ളവർ, ഇത്ര ഒരു ബ്രീഡിംഗ് കമ്മിറ്റിയാണ് ഈ പോളിസി ഡിസിഷൻ എടുക്കുന്നത്. എത്ര ശതമാനം റേറ്റിംഗ് ചെയ്യണം, അല്ലെങ്കിൽ സങ്കര ഇനത്തിൽ എത്ര ശതമാനം ഫോറിൻ ബ്രീഡ് കലർത്തണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. നമ്മുടേതായ ഒരു ബ്രീഡ് ഇവോൾവ് ചെയ്യണമെന്നുള്ളതാണ് ആഗ്രഹം ഈ ഇതിനകത്ത്. ശങ്കര സുനന്ദിനി എന്നൊരു ബ്രീഡ് ഇവോൾവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിഫൈനിങ്, അതായത് കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള നടപടികളാണ് നടന്നു
1: വന്നിട്ടുണ്ട്. കാര്യമാണ് ഇത്,
0: നമ്മുടെ
1: കർഷകരുടെ അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് കിട്ടുന്നത് നല്ല നല്ല ക്വാളിറ്റി,
0: ക്വാളിറ്റി കർഷകരുടെ പരിചയത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നുമാണ്.
1: ഓക്കെ, ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ, നമസ്കാരം സാർ.
1: നമസ്കാരം. നമസ്കാരം.
2: ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് ഓച്ചറയിൽ നിന്നാണ് വിളിക്കുന്നത്.
1: ഓക്കെ, ആരാണ്, പേര് പറയാം?
2: എൻ്റെ പേര് വഹാബ് എന്നാണ്.
1: ആ, പറഞ്ഞോളൂ വഹാബ് ജി.
2: സാറേ, പിന്നെ എനിക്കുള്ളൊരു സംശയം, ആടുകൾക്ക് ഇത്തരത്തിലുള്ള കൃത്രിമ ബീജ സങ്കലനം ഇപ്പം നിലയിൽ വ്യാപകമായിട്ടുണ്ടോ? അതിൻ്റെ സാർ നേരത്തെ വിശദീകരിച്ചതുപോലെ അതിൻ്റെ സാധ്യതകൾ വളരെ കുറവാണെന്നാണ് ഡോക്ടർമാർ തന്നെ പറയുന്നത്. പിന്നെ നമ്മളല്ലാതെ ഡയറക്റ്റ് ആടിനെ കൊണ്ട് ക്രോസ് ചെയ്യുന്നതിനെക്കാട്ടിലും സാധ്യതകൾ ഇത്തിരി കുറവാണെന്ന് കേൾക്കുന്നു. മറ്റൊന്ന്, എൻ്റെ ഒരു ആട് ഒരു വർഷമായി പ്രസവിച്ചിട്ട്, ഇതുവരേക്കും അത് ഹീറ്റായിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു ഡോക്ടറുടെ അടുത്ത് വരുന്ന അവരൊരു ഗുളികയ്ക്ക് കുറിച്ച് തന്നു, ഒരു 7 ദിവസം ആടിപ്പിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തു, കൊടുത്തതിന് ശേഷം ഇതേവരേക്കും ഹീറ്റാകുന്നില്ല. അപ്പോൾ അതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ? ഇത് രണ്ട് കാര്യങ്ങളാണ് എനിക്കറിയാനുള്ളത്.
0: ആടുകളിൽ ഇതുപോലെ കൃത്രിമ ബീജ ദാനം നടക്കുന്നുണ്ട്. അത് പശുക്കളെ പോലെ അത്ര വ്യാപകമായിട്ടില്ല. എല്ലാ സബ്സെൻറ്റേഴ്സ്, അതായത് ഇപ്പോൾ സാധാരണഗതിയിൽ പശുക്കളിൽ ചെയ്യുന്ന സബ്സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൃഗാശുപത്രികളിലാണ്. അതും എല്ലാ മൃഗാശുപത്രികളിലും ജില്ലകളിൽ, കൊല്ലം ജില്ലകളിൽ സെലക്റ്റഡ് ആയിട്ടുള്ള മൃഗാശുപത്രികളിൽ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ കൃത്യമായ സമയത്ത് ആടിനെ കൊണ്ടുവരികയും അതിനെ വളരെ സ്ട്രഗിൾ ചെയ്യാതെ വളരെ കൃത്യമായിട്ട് പിടിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു 60-70% വിജയം അതിനകത്തും ഉണ്ടെന്നുള്ളതാണ് ഇത്. അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഈ വർഗശുദ്ധിയുള്ളതും അതുപോലെ തന്നെ പാല് കൂടുതലായിട്ടുള്ള ആടുകളുടെ ബീജമാണ് കുത്തിവയ്ക്കുന്നത്. അതുകൊണ്ട് അതിനകത്തുനിന്ന് കിട്ടുന്ന കുട്ടികൾ നല്ല കുട്ടികളായിരിക്കും. രണ്ടാമത്, ഇപ്പോൾ ഒരു വയസ്സായുള്ള ഒരു പെൺ ആട് ഹീറ്റായില്ലെങ്കിൽ ആദ്യമായിട്ട് അതിൻ്റെ ആഹാര രീതി ശ്രദ്ധിക്കണം. ആഹാരം, അതായത് നമ്മുടെ എന്താണ് പിണ്ണാക്കോ അല്ലെങ്കിൽ പെല്ലറ്റോ കൊടുക്കുന്ന അത് കൂട്ടുക, ആവശ്യത്തിന് അതിൻ്റെ ശരീര വെയിറ്റിനനുസരിച്ച് കൂട്ടുക. അതുപോലെ തന്നെ ധാതുലവണ മിശ്രം കൊടുക്കുക.

0: അതിനുശേഷം ഇത് ഹീറ്റായില്ലെങ്കിൽ മാത്രമാണ് ഇതുപോലുള്ള ഗുളികകളും കാര്യങ്ങളും, അല്ല വെറുതെ ഒരു 3-6 ഗുളിക കൊടുത്തുകൊണ്ട് മാത്രമല്ല, അപ്പോൾ ഡോക്ടറെ ഒന്ന് കൊണ്ട് കാണിച്ചിട്ട് അതെങ്ങനെയാണെന്നുള്ളത് പരിശോധിച്ചിട്ട് ഈ ക്രമത്തിൽ ചെയ്യുവാണെങ്കിൽ ഹീറ്റാവാനുള്ള സാധ്യത കൂടുതലാണ്.
1: നല്ല ആഹാരം, സന്തുലിതാഹാരം
0: കൊടുക്കുക, അതുപോലെ തന്നെ ധാതുലവണം, അത് നല്ല ക്വാളിറ്റിയുള്ള ധാതുലവണ മിശ്രണം, അത് ട്രേസ് മിനറൽസ് ഉള്ള ഇത് കൊടുക്കുകയാണെങ്കിൽ സാധ്യത കൂടുതലാണ്.
1: അപ്പോൾ സാർ പറഞ്ഞ മാതിരി ആടുകൾക്കും ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ
0: നിലവിൽ ഉണ്ട്, എല്ലാ സ്ഥലത്തും ഇല്ല. പശുക്കളാണെങ്കിൽ വളരെ കോമൺ ആണ്, 1000 പശുക്കൾക്ക് ഒരെണ്ണം വെച്ചുള്ള സബ്സെൻറ്റേഴ്സ് ഇപ്പോൾ നിലവിലുണ്ട്.
1: അപ്പം വഹാബ്ജി, തങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു.
2: ഓക്കെ,
1: താങ്ക് യു വെരി മച്ച് സാർ. നമ്മുടെ കേരളത്തിൽ പ്രധാനമായിട്ട് ഏതൊക്കെ ബ്രീഡ്സ് ആണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷന് വേണ്ടി പ്രധാനമായിട്ട് ഇപ്പം കർഷകർക്ക് ലഭ്യമാവുന്ന സെമൻസ്?
0: പ്രധാനമായിട്ടും ആദ്യം കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞ ബ്രൗൺസിസിലാണ് തുടങ്ങിയത്. അതിനുശേഷം നമ്മൾ ജേഴ്സി എന്നൊരു ബ്രീഡ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് വളരെ അക്സെപ്റ്റബിളായിട്ടുള്ളൊരു ബ്രീഡായിരുന്നു, അത് അംഗീകരിച്ച ഒരു ബ്രീഡായിരുന്നു. അതിനുശേഷം ഹോൾസ്റ്റൈൻ ഫ്രിഷ്യൻ. ഹോൾസ്റ്റൈൻ ഫ്രിഷ്യൻ ആകുമ്പോഴത്തേക്കും കറുപ്പും വെളുപ്പും ഉള്ള പശുവാണ്, വലിയ പശുവാണ്, സൈസ് HF എന്നാണ് എല്ലാവരും കർഷകർ വിളിക്കുന്ന HF. ഒരുപാട് പേർക്ക് HFലോട് താല്പര്യമുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ പ്രൊഡക്ഷൻ, പാലിൻ്റെ ഉൽപ്പാദനം, അത് മറ്റേത് പശുക്കളെക്കാട്ടിയും വളരെയധികം കൂടുതലാണ്. ഇതാണ് പ്രധാന ഫോറിൻ ബ്രീഡിൽ പ്രധാനമായിട്ടുള്ളത്. പിന്നെ അല്ലാതെ തന്നെ കുറച്ച് കുറച്ച് അല്ലാതെ ബ്രീഡുകളുണ്ട്, പക്ഷേ എന്നാലും കോമൺ അല്ല. അതുപോലെ തന്നെ ഇന്ത്യൻ ബ്രീഡ്സിൽ ഇപ്പോൾ നിലവിലുള്ള, അതായത് ഗിർ, താർപാർക്കർ ഇതുപോലെയുള്ള ബ്രീഡും, അതുപോലെ നമ്മുടെ വെച്ചൂർ പശു, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ബ്രീഡുകളും ഇപ്പോൾ പ്യുവർ ബ്രീഡ് ലഭ്യമാണ്. ഒരു കർഷകൻ്റെ താല്പര്യം അനുസരിച്ച് ചെയ്യാവുന്നതാണ്. പലരും ഇപ്പോൾ ഇന്ത്യൻ ബ്രീഡ്സ് പ്രിഫർ ചെയ്യുന്നുണ്ട്. സിന്ധി ഉണ്ടായിരുന്നു, സിന്ധിക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ കുറച്ച് പ്രശ്നങ്ങൾ, ചനപിടിക്കാനൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഇപ്പോൾ സിന്ധിയെക്കാട്ടി കൂടുതൽ ഗിറും താർപാർക്കർ ഇങ്ങനെയുള്ള ബ്രീഡുകളാണ് ആൾക്കാർ.
1: സാർ വെച്ചൂർ പശുവിനെ കുറിച്ച് പറഞ്ഞു, ഇപ്പം ഒരു പോപ്പുലർ ഒരു നമ്മുടെ തനത് ഇനമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതൊരു ഇഷ്ടമുണ്ട് ആൾക്കാർക്ക്, പ്രൊഡക്ഷൻ കുറവാണെങ്കിലും. അപ്പം ഇതിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഫെസിലിറ്റീസ് ഉണ്ടല്ലേ?
0: വെച്ചൂർ പശുവിൻ്റെ സെമൻ അവൈലബിളാണ്. അത് നമ്മൾ, നമുക്കൊരു വെച്ചൂർ പശു ഉണ്ടെങ്കിൽ നമ്മളുടെ ഏത് സബ് സെൻറ്ററിലാണ് നമ്മൾ കുത്തിവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്, അവരുടെ നേരത്തെ അത് അറിയിച്ചിട്ട് ആ സെമൻ അവിടെ എടുത്തു വയ്ക്കാൻ പറഞ്ഞാൽ അവരത് ചെയ്യുന്നതായിരിക്കും, ചെയ്ത് നമുക്ക് ചെയ്തു തരുന്നതായിരിക്കും. വെച്ചൂർ പശുവിനെ കഴിവതും വെച്ചൂർ പശുവിനെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്നതായിരിക്കും
1: നല്ലത്. ഓക്കെ സാർ, ഈ സെക്സ് സോർട്ടഡ് സെമൻ എന്ന് പറയത്തില്ലേ, നമുക്ക് പെൺപശു മാത്രമല്ല, പശു മാത്രം വേണം, കാള വേണ്ട, അങ്ങനെ അങ്ങനെ സോർട്ട് ചെയ്ത് സെമൻ എടുക്കാൻ പറ്റുമോ?
0: തീർച്ചയായിട്ടും പറ്റും. കാര്യം വെച്ചാൽ ഈ ഒരു പശുവിൻ്റെ ലിംഗം, അതായത് ആണോ പെണ്ണാണോ എന്ന് കഴിഞ്ഞാൽ കാളകളുടെ ബീജത്തിൽ നിന്നാണ്, XY XX എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ആ ബീജം പെൺകുട്ടികളുടെ ആവശ്യമായ ബീജം സെപ്പറേറ്റ് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്ത് അത് മാത്രം നമ്മൾ ഒരു സ്ട്രോയിൽ അല്ലെങ്കിൽ കുത്തിവയ്ക്കാൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ പെൺകുട്ടികൾ തന്നെ ആയിരിക്കും. നമ്മൾ സാധാരണ കുത്തിവയ്ക്കുന്ന പോലെ ആയിരിക്കും ചെയ്യുന്നത്, പക്ഷേ അതിന് ഉള്ളതെന്ന് വെച്ചാൽ അല്പം വില കൂടുതലായിരിക്കും. കാര്യം വെച്ചാൽ അതൊരു ലോങ് പ്രോസസ്സിലാണ്, സോർട്ട് ചെയ്യണം, സെലക്ട് ചെയ്യണം, ഇങ്ങനെയുള്ളത് കൊണ്ട്. പക്ഷേ അതിനകത്തൊരു ഗുണമെന്ന് പറയുന്നത് അത് സെലക്ട് ചെയ്യുന്ന കാളകൾ മെച്ചപ്പെട്ട കാളകളായിരിക്കും, അതിനകത്തുനിന്ന് ഉണ്ടാകുന്ന കുട്ടികളും മെച്ചപ്പെട്ടതായിരിക്കും.
1: അപ്പോൾ ഈ ഒരു അഡീഷണൽ കോസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് നമുക്കത് ലാഭകരമായിരിക്കും.
0: അത് ചനപിടിച്ച് കിട്ടിയാൽ നല്ലൊരു കുട്ടിയായിരിക്കും ഉണ്ടാകുന്നതെന്ന് യാതൊരു, പക്ഷേ അതും നമ്മൾ ഈ പറയുന്ന പോലെ 60%, 60%, 60% സക്സസ് ഉള്ളൂ. ചിലപ്പോൾ ഒന്നോ രണ്ടോ കുത്തിവയ്പ്പ് ചിലപ്പോൾ അതിന് വേണ്ടി വരും. കറക്റ്റായിട്ട് മതി കണ്ടുപിടിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കുത്തിവയ്പ്പിൽ തന്നെ ചനപിടിക്കാൻ സാധിക്കും.
1: സാർ, ഈ പോയിന്റിലോട്ട് തന്നെയാണ് ഞാൻ വരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ഹീറ്റിൻ്റെ സമയം അത് കണ്ടുപിടിക്കുന്നത് വളരെ പ്രധാനമുള്ള കാര്യമാണല്ലേ?
0: തീർച്ചയായിട്ടും. ഈ പല കർഷകരും ഇപ്പം നേരത്തെ വിളിച്ച ശ്രോതാവ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് 2-3 കുത്തിവയ്പ്പ് കുത്തിവെച്ചിട്ട് ചനപിടിക്കുന്നില്ല. അത് ഫീൽഡിൽ കാണുന്ന, അതായത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കംപ്ലയിൻ്റാണ്. കാരണം പല കർഷകരും ഒരു പശു ഹീറ്റ്, അതായത് ഹീറ്റെന്നാണ് സാധാരണ പറയുന്നത്, മതിയിൽ വന്നു കഴിഞ്ഞാൽ വിളിച്ചാൽ കുത്തിവയ്ക്കും. അത് മതിയുടെ ഏത് സ്റ്റേജാണെന്നോ എപ്പോഴാണെന്നോ പരിസ്ഥിതി, കുത്തിവെച്ചതിന് ശേഷം ചനപിടിച്ചെന്നുള്ളൊരു ധാരണയിലായിരിക്കും പോകുന്നത്. പക്ഷേ ഇത് പോരെ, ഒരു കർഷകൻ അദ്ദേഹത്തിൻ്റെ പശുക്കളുടെ മതിയുടെ സ്വഭാവം, ഞാൻ ആദ്യം മതി ഒരു 3-4 കാലഘട്ടമായിട്ട് തിരിച്ചിട്ടുണ്ട്. മതിയുടെ ചക്രങ്ങൾ 4 ഘട്ടം. ആദ്യം എന്ന് വെച്ചാൽ മതി തുടങ്ങുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണ്. ആ കാലഘട്ടം എന്ന് പറയുന്നത് പശുവിനെ മതിയിലേക്ക് വരാനുള്ള പ്രിപ്പറേഷൻ, ഒരു 3-2-3 ദിവസമായിരിക്കും അത് നീണ്ടു നിൽക്കുന്നത്. ഈ സമയത്തും ചില ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. ഈ സമയത്ത് നമ്മൾ

0: കുത്തിവെക്കുകയാണെങ്കിൽ ചെന പിടിക്കാനുള്ള സാധ്യത ഇല്ല. ഈ സമയത്ത് പശുക്കൾ സാധാരണഗതിയിൽ മറ്റു പശുക്കളുടെ മുകളിൽ ചാടിക്കയറാറുണ്ട്. ഇത് ഒരു ലക്ഷണമാണ്, ആരംഭത്തിൻ്റെ ലക്ഷണമാണ്. ചെറിയ ഡിസ്ചാർജ്, അതായത് മാച്ചു പോകാറുണ്ട്, അതിൻ്റെ യോനി തടിച്ച് വരാറുണ്ട്, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ആരുടെ പ്രാരംഭത്തിൽ കാണിക്കും. ഇത് രണ്ട് മൂന്ന് ദിവസം നിൽക്കും. ഇതിനുശേഷമാണ് യഥാർത്ഥ മതിയുടെ കാലഘട്ടം. അത് ഒരു 12-24 മണിക്കൂർ വരെയാണ് സാധാരണഗതിയിൽ നിൽക്കുന്നത്.
1: ഷോർട്ട്
0: ഡ്യൂറേഷനാണ്. ആ ഷോർട്ട് ഡ്യൂറേഷനിലാണ് സാധാരണഗതി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോൾ കുത്തിവെക്കണമെന്നൊരു തിയറി തന്നെ ഉണ്ട്. അതായത് AM PM റൂൾ, അതായത് രാവിലെ വൈകുന്നേരം റൂൾ. രാവിലെ ഹീറ്റ് കണ്ടാൽ വൈകുന്നേരം കുത്തിവെക്കുക, വൈകുന്നേരം ഹീറ്റ് കണ്ടാൽ പിറ്റേന്ന് രാവിലെ. ഇത് മതിയുടെ സമയത്തുള്ള കാര്യമാണ്, അല്ലാതെ എപ്പോഴെങ്കിലും ഹീറ്റ് കണ്ട് എപ്പോഴെങ്കിലും കുത്തിവെക്കുന്ന കാര്യത്തിലല്ല. മതിയിലാണ് പശുവുണ്ടായി. ഈ മതിയിലാണെന്ന് പക്ഷെ കർഷകനെങ്ങനെ മനസ്സിലാക്കുന്നത്? അത് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മതിയിൽ സാധാരണഗതിയിൽ പശുക്കളെ അതിൻ്റെ പശുവിൻ്റെ മേളിൽ ചാടിക്കയറാൻ അനുവദിക്കും മറ്റു പശുക്കൾ. അതായത് നമ്മൾ 5-6 പശുക്കളുണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. 5-6 പശു അഴിച്ചുവിടുന്നൊക്കെ ആണെങ്കിൽ പശു
1: ബിഹേവിയറൽ
0: ചേഞ്ച്, മറ്റു പശുക്കൾ അതിൻ്റെ മുകളിൽ ചാടിക്കയറാനുള്ള ഒരു പശു ഉള്ളെങ്കിൽ അത് പ്രശ്നം. പക്ഷെ അങ്ങനെയുള്ള പശുവാണെങ്കിൽ കർഷകൻ അതിൻ്റെ ഈനത്തിൽ ഒന്ന് പിടിച്ചു നോക്കുവാണെങ്കിൽ അത് വളരെ സോഫ്റ്റായിട്ട് നിൽക്കുന്നതായിട്ട്, അതായത് വലിയ സ്ട്രഗിൾ കൂടാതെ നിൽക്കുന്നതാണ്. പിന്നെ കുറച്ച് ലക്ഷണങ്ങളെന്ന് വെച്ചാൽ, ഈ മാച്ച് പോകുമെന്ന് പറഞ്ഞല്ലോ നേരത്തെ, കുറച്ചുകൂടെ ലൂസായിട്ടുള്ള മാച്ചാണെങ്കിൽ ഈ മതിയുടെ സമയത്ത് അത് കുറച്ചുകൂടെ കൊഴുത്ത രീതിയിലായിരിക്കും. ഒരു പക്ഷേ മുകളിൽ യോനിയിൽ നിന്ന് താഴെ വരെ എത്തുന്ന വിധത്തിലോ വാലിൽ ഒരു പറ്റിക്കിടക്കുന്നവരും നല്ല പോലെ മാച്ചു കരച്ചിൽ കാണും, ചുരത്താൻ വിഷമം കാണും, തീറ്റിയിന്നാൻ മടി കാണും, ഇതുപോലുള്ള ലക്ഷണങ്ങൾ കാണിക്കും. അപ്പോൾ ഈ സമയത്താണ് പ്രധാനമായിട്ടും. രണ്ടാമതൊരു കാര്യം, ഈ ഹീറ്റ് തീർന്നതിന് ശേഷമുള്ള മെറ്റിസ്ട്രം എന്ന് പറയുന്ന സ്ഥലത്ത് എന്ന് വെച്ചാൽ ഹീറ്റ് തീർന്നതിന് ശേഷമുള്ളതാണ്. ഇതൊരു 3-4 ദിവസം ഈ സമയത്താണ് അതിൻ്റെ ഓവുലേഷൻ നടക്കുന്നത്. അതായത് മതി തീർന്ന് ഒരു 12-15 മണിക്കൂറിന് ഇടവിട്ടായിരിക്കും ഓവുലേഷൻ നടക്കുന്നത്. അതിനൊരു 12 മണിക്കൂർ മുമ്പ് കുത്തിവെച്ചാലാണ് ചെനപിടി. അത് മതിയിൽ തന്നെ കുത്തിവെച്ചാൽ മാത്രമേ ചെനപിടിക്കത്തുള്ളൂ. നമ്മൾ മെറ്റിസ്ട്രത്തിലാണ് കുത്തിവെക്കുന്നതെങ്കിൽ ചെനപിടിക്കാനുള്ള സാധ്യത കുറയും. കാര്യം ഒരു സെമൻ പശുവിൻ്റെ ഉള്ളിൽ പിന്നെ ഗർഭപാത്രത്തിൽ എത്തിയതിന് ശേഷം മിനിമം ഒരു 12-15 മണിക്കൂറെങ്കിലും വേണം സെമനൊരു മാറ്റം അതിനകത്ത് വരുന്നുണ്ട്, കപ്പാസിറ്റി സെഷൻ. ആ മാറ്റം വരണമെങ്കിൽ 12-15 ആ മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ ഇത് ചെനയിലേക്ക് വരും. അതുപോലെ തന്നെ അടുത്ത സ്റ്റേജ് ഡൈജസ്റ്റർ, രണ്ട് ഹീറ്റിന് ഇടയ്ക്കുള്ളതാണ്, ഹീറ്റ് കാണാറില്ല. അപ്പോൾ ഇത് കർഷകൻ മെറ്റിസ്ട്രത്തിൽ ഒരു കാര്യം കൂടെ പറയാം, അവിടെ ചില പശുക്കളിൽ ചോര പോകാറുണ്ട്. ചോര പോകുക എന്ന് പറഞ്ഞാൽ നല്ലപോലെ ചോര പോകുന്ന പശുക്കളുണ്ട്. ഇത് ഒരു രോഗാവസ്ഥയല്ല, ഇത് പശുക്കളുടെ നോർമലായിട്ടുള്ള കാര്യമാണ്. ചോര ഉണ്ടെങ്കിൽ പിന്നെ കുത്തിവെച്ചിട്ട് കാര്യം, ചിലപ്പോൾ വെച്ച് മാച്ചൊക്കെ പോകും, പക്ഷേ ആ സമയത്ത് കുത്തിവെച്ചിട്ട് കാര്യമില്ല. അപ്പം മതിയുടെ സമയത്ത് തന്നെ കുത്തിവെക്കാൻ കർഷകർ ശ്രമിക്കുക. അത് കണ്ടുപിടിക്കണമെങ്കിൽ നിരന്തരമായ നിരീക്ഷണങ്ങൾ കൊണ്ട് പറ്റും മാത്രമേ ഉള്ളൂ. അതായത് ഒരു പശു ആദ്യം നമ്മൾ എത്ര സമയം ഒരു പീരീഡിൽ ഒരു ഹീറ്റിൽ എത്ര നമ്മൾ തുടക്കം തൊട്ട് അവസാനം വരെ നോക്കി അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ഈ സ്റ്റേജ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
1: 12-24 മണിക്കൂർ
0: വരെ ഇതുള്ളൂ. പക്ഷേ അത് കണ്ടെത്തണമെങ്കിൽ, ആ സമയം കണ്ടെത്തണമെങ്കിൽ പശു ഇതിന് മുമ്പ് ഹീറ്റ് വരുന്നതിന് അല്ലെ അടുത്ത് കഴിഞ്ഞ ഹീറ്റിലെങ്കിലും ഇത് നല്ലപോലെ നിരീക്ഷിച്ച് ഇതിൻ്റെ ഈ സ്റ്റേജുകളെല്ലാം മനസ്സിലാക്കി വെച്ചാൽ അടുത്ത ഹീറ്റിൽ അതനുസരിച്ച്. ഒരു കാര്യം കൂടെ, നമ്മൾ ഈ മതിയിൽ കുത്തിവെച്ചു, അടുത്ത ഒരു പിറ്റേ ദിവസവും നല്ല ഹീറ്റുണ്ട് എങ്കിൽ ഒന്നുകൂടെ കുത്തിവെക്കുന്നത് അഭികാമ്യമാണ്. ഒരു കുത്തിവെപ്പൂടെ സെക്കൻഡായിട്ട്, അതായത് ഒരു സമയം 4-5 എണ്ണം കുത്തിവെച്ചിട്ട് കാര്യമില്ല. പലരും ചില ഫീൽഡിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഒരു കുത്തിവെപ്പിൽ 2-3 സെമൻ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എഫക്റ്റീവ് ആയി, ഒരു കുത്തിവെപ്പിൽ ഒരു സെമനിൽ ഒരു സ്ട്രോയിൽ തന്നെ കുത്തിവെക്കുന്നതിൽ അതിന് പിടിക്കാനുള്ള ബീജത്തിൻ്റെ അളവുണ്ട്. അപ്പോൾ 5 എണ്ണം ചെയ്താലും 10 എണ്ണം ചെയ്താലും ഒരേ എഫക്റ്റേ ഉള്ളൂ. അപ്പോൾ 24 മണിക്കൂറിന് ശേഷവും ഈ പശു മതിയിൽ നിൽക്കുകയാണെങ്കിൽ ഒന്നുകൂടെ കുത്തിവെച്ചാൽ ചെന പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ കർഷകരുടെ നിരന്തരമായ ശ്രദ്ധ ഇതിനകത്തുണ്ടെങ്കിലേ നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നുള്ളൂ.
1: അപ്പോൾ സാർ, ഒരു കർഷകൻ ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് പശു ഇപ്പം മതിയിലാണ്, ഹീറ്റ് പീരീഡിലാണ്, കുത്തിവെക്കാൻ സമയമായി. സാർ AM PM റൂൾ പറഞ്ഞ് രാത്രിയിലാണെങ്കിൽ രാവിലെ കുത്തിവെക്കണം, രാവിലെ കണ്ടാണെങ്കിൽ വൈകിട്ട് കുത്തിവെക്കണം. അപ്പം യൂഷ്വലി ഇത് ആശുപത്രിയിൽ കൊണ്ടുപോകാറുണ്ട്, അല്ലെങ്കിൽ ടെക്നീഷ്യൻ വീട്ടിൽ വരാറുണ്ട്. അപ്പം ഇങ്ങനൊരു സിറ്റുവേഷനിൽ വന്ന് പശു ഹീറ്റിലാണെന്ന് മനസ്സിലായി, ടെക്നീഷ്യൻ വരുന്നതിൻ്റെ മുന്നേ എന്തൊക്കെ പ്രിപ്പറേഷൻസാണ് ഫാർമർ എടുത്തു വെക്കേണ്ടത് കുത്തിവെക്കുവാൻ വേണ്ടി?
0: ഈ പശു ഹീറ്റിലാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെ ഒരു ശാന്തമായൊരു സ്ഥലത്ത് കിട്ടും, അതാണ് ഏറ്റവും എക്സൈറ്റഡ് ആക്കാതെ, അതായത് അതിനെ
1: സമ്മർദ്ദത്തിൽ
0: കൊണ്ടുവരാതിരിക്കുക. എന്ന് വെച്ചാൽ അതിനെ മാറ്റി വേറൊരു സ്ഥലത്ത് കിട്ടുക, പിന്നെ ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി നിർത്തുക, അതിൻ്റെ യോനി ഭാഗങ്ങളെല്ലാം വൃത്തിയായിട്ട് കഴുകി ക്ലീൻ ചെയ്ത്

0: ചെയ്ത് നിർത്തുക. കുത്തിവയ്ക്കുന്നതിന് മുമ്പും തീർച്ചയായിട്ടും വൃത്തിയായിട്ട് കഴുകി കൊടുക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. കാരണം ഒരു ശാന്തമായ ഒരു സ്ഥലത്ത് ചെയ്യുന്നത് വെച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ എക്സൈറ്റഡ്, അതായത് വളരെ വെകളി പിടിപ്പിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ പല ആശുപത്രികളിലും നമുക്ക് കുത്തിവയ്ക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ ട്രെവിസ്, അതായത് അതിൻ്റെ സംവിധാനമുണ്ട്. അതിനകത്ത് പശുവിനെ കയറ്റി പശു വലിയ ബഹളം വയ്ക്കത്തില്ല. വീടുകളിലാണെങ്കിൽ അതിനുള്ള ഒരാളെയും കൂടെ സംഘടിപ്പിക്കുകയാണെങ്കിൽ, ഒരാൾ മാത്രമായിട്ട് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ചില പശുക്കൾ ശാന്തമായിട്ട് നിൽക്കും, നല്ല ഹീറ്റൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ശാന്തമായിട്ട് നിൽക്കും, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുണ്ട്. അത് ഒന്ന്
1: ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ ആഹാരമൊക്കെ സപ്പോസ് കുത്തിവെക്കുന്നതിൻ്റെ മുന്നേ തന്നെ എന്തെങ്കിലും ഫീഡിങ് കൊടുക്കണോ, അതോ അത് കഴിഞ്ഞിട്ട് അങ്ങനെയൊന്നും ശ്രദ്ധിക്കണം? വലിയ ഡിഫറൻസ് വരുമോ അതിൽ?
0: അതായത് കർഷകർക്കൊരു വിചാരം എന്ന് പറയുന്നത് ആഹാരം കൊടുക്കരുതെന്നൊരു ഒരു ഒരു ചിന്ത കർഷകരുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ അതിൽ ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ യാതൊരു അടിസ്ഥാനവും ഇല്ല. അടിസ്ഥാനമില്ലെന്ന് പറയാൻ കാരണം നമ്മൾ കുത്തിവയ്ക്കുന്നതും ഇത്, പക്ഷേ വയറ് ആഹാരം കൊടുത്ത് ഒരുപാട് വയർ നിറഞ്ഞാൽ നമുക്ക് ഈ യൂട്രസിൻ്റെ സെർവിക്സിൽ ഹോൾഡ് ചെയ്തിട്ടാണ് നമ്മളിത് കുത്തി പിടിച്ചിട്ടാണ് ഇത് കുത്തുന്നത്. അപ്പോൾ അത് ഹോൾഡ് ചെയ്യാനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് മാത്രമേ അതിനകത്ത് ഉദ്ദേശിച്ചു. അതുകൊണ്ട് ആഹാരം അല്പം കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നേരത്തെ കൊടുത്താൽ ഒരു 3 മണിക്കൂറോ 2 മണിക്കൂറോ നേരത്തെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാം. ആഹാരം ഒട്ടും കുറയ്ക്കാതിരിക്കണം എന്നുള്ളതാണ് ശാസ്ത്രീയമായിട്ട് പറയുന്നത്.
1: പിന്നെ ആശുപത്രി കൊണ്ടുവന്നതാണോ അധികം നല്ലത്, അതോ വീട്ടിൽ ടെക്നീഷ്യനെ വിളിക്കുന്നതായിരിക്കുമോ? എനിക്ക് തോന്നുന്നു വീട്ടിലോട്ട് വരുന്നതല്ലേ നല്ലത്. അപ്പം പശു അവരുടെ ആ നാച്ചുറൽ കണ്ടീഷനിൽ തന്നെ നിൽക്കുമ്പം സമ്മർദ്ദം കുറവായിരിക്കും.
0: അത് അത് ഈ സമ്മർദ്ദത്തിൻ്റെ കാര്യമാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. ആശുപത്രി കൊണ്ടുപോകുന്നതുകൊണ്ട് കുത്തിവെച്ചാൽ ചെന പിടിക്കത്തില്ല എന്ന് പറയുന്നത് ഒരു അടിസ്ഥാനരഹിതമായ ഇതാണ്. കാര്യം ആശുപത്രിയിൽ കൊണ്ടുപോയാൽ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും അതിനെ അവിടെ ശാന്തമായിട്ട് നിർത്തി എന്നിട്ട് മാത്രമേ കുത്തിവയ്ക്കാവുള്ളൂ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ വേനലാണ്, നല്ല വേനൽ സമയമാണ്, നല്ല വെയിലത്ത് ഇതിനെ കൊണ്ടുപോയി ഇട്ട് കുത്തിവയ്ക്കുമ്പോൾ ഒരുപാട് സമ്മർദ്ദത്തിലാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നല്ല തണലത്ത് കെട്ടി ഒന്ന് തണുപ്പിച്ചിട്ട് കുത്തിവെച്ചാലും ചിലപ്പം നന്നായിരിക്കും.
1: ഓക്കെ. അപ്പോൾ സാർ, നമ്മൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് തിരിച്ചു വരാം.

0: പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒരു വട്ടം കൂടെ സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയമാണ് കന്നുകാലികളിൽ കൃത്രിമ ബീജാദാനം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. നമ്മോടൊപ്പം ഡോക്ടർ കെ കെ തോമസ് ഉണ്ട്, മുൻ ജോയിൻ്റ് ഡയറക്ടറായിരുന്നു മൃഗസംരക്ഷണ വകുപ്പിൽ. ഡോക്ടർ തോമസ്, നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണ് കുത്തിവെക്കുന്നത്, പിന്നെ ഹീറ്റ് സിംറ്റംസൊക്കെ എന്ത് മതി വരുന്ന സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതനുസരിച്ച് തന്നെ കുത്തിവെക്കണം കറക്റ്റ് സമയത്തിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ. സർ, ഒരു ചോദ്യം ഇവിടെ വരുന്നത്, ഒരു പ്രാവശ്യം നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചെയ്യുമ്പം എപ്പോഴും നമ്മുടെ ഡോക്ടേഴ്സ് പറയാറുണ്ട് എല്ലാം റെക്കോർഡ്സ് കീപ്പ് ചെയ്യണം. അപ്പോൾ ഏതൊക്കെ റെക്കോർഡ്സാണ് ഒരു ഫാർമർക്ക് കീപ്പ് ചെയ്യേണ്ടത്?
1: ഇത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. കാര്യം ഇപ്പോൾ ഫീൽഡ് കണ്ടീഷനിൽ നമ്മൾ പുറത്തു പോവുകയാണെങ്കിൽ പല കർഷകരും, സർ ഞാൻ കറന്നുകൊണ്ട് നിൽക്കുമായിരുന്നു പശു പ്രസവിച്ചു എന്ന് പറയാറുണ്ട്. ഞാൻ വിചാരിച്ചു 8 മാസേ ചനയായിട്ടുള്ളതെന്ന്. കാര്യം അദ്ദേഹത്തിൻ്റെ കണക്ക് കൂട്ടുകൾ തെറ്റുന്നു. ഇത് ശരിക്കും ആ കർഷകൻ്റെ ലാഭത്തെ അല്ലെങ്കിൽ വലിയ അതിൻ്റെ ആ പശുവിൻ്റെ കൊണ്ടുള്ള പ്രയോജനം വലിയ രീതിയിൽ കുറഞ്ഞു പോകുന്നുണ്ട്. ഇത് തടയണോ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പശുവിനെ ഒരു ടെക്നീഷ്യൻ വന്ന് കുത്തിവെക്കുമ്പോഴും അതിനൊരു രസീത് തരും. ആ രസീത് നിർബന്ധമായിട്ടും വാങ്ങിക്കണം. ഇനി രസീത് തന്നില്ലെങ്കിൽ ഒരു ഡയറി എടുത്ത് അല്ലെങ്കിൽ ഒരു ബുക്ക് എടുത്ത് അത് ക്ലിയർ ആയിട്ട് എഴുതുക. ചിലരെല്ലാം മതിലൊക്കെ എഴുതി വയ്ക്കും, പലപ്പോഴും അത് മാന്യമാകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കുത്തിവെപ്പാകുമ്പോൾ അതിനകത്തൊരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ പശു എന്നാണ് ഹീറ്റായത്, എപ്പോഴാണ് ഹീറ്റായത്, എപ്പോഴാണ് കുത്തിവെച്ച ഈ സമയവും ഇത് സഹിതം എഴുതി വയ്ക്കുന്നത് നന്നായിരിക്കും. ഇത് അത് ചെന പിടിച്ച് കഴിഞ്ഞാൽ എന്ന് പ്രസവിക്കും എന്നുള്ളൊരു ധാരണ എത്തും. അതിനൊരു വറ്റുകാലം അത് നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണ്, ഒരു പശുവിൻ്റെ റെസ്റ്റ് പീരീഡ് കൊടുക്കേണ്ടതാണ്. അത് ഇതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കണക്കുകൂട്ടി ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഈ കണക്കുകൂട്ടുകളെല്ലാം തെറ്റും, അതിനകത്തോട്ട് പാലിൻ്റെ പ്രൊഡക്ഷനും കുറയും. അതുപോലെ തന്നെ ഈ ഇത് കുത്തിവെക്കുമ്പോൾ തന്നെ എന്ത് ബ്രീഡാണ് ഉപയോഗിച്ചത്, ജനിസ് ഏതാണ്, HF ആണോ അല്ലെങ്കിൽ ഹോൾസ്റ്റൈൻ ആണോ, അത് ആ ബ്രീഡ് കർഷകൻ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അത് എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് അതൊന്നും അറിഞ്ഞില്ലെങ്കിലും ബ്രീഡ് എന്തെങ്കിലും കർഷകൻ
0: അറിഞ്ഞിരിക്കണം.
1: അത് പ്യുവറാണ്, അത് പ്യുവർ ബ്രീഡുണ്ട്, ക്രോസ് ബ്രീഡുമുണ്ട്, കാളകളുടെ സമയം ഉപയോഗിക്കുന്നുണ്ട്. പ്യുവർ ബ്രീഡ് വേണമെങ്കിൽ അത് കർഷകനൊരു ചോയ്സ് ഉണ്ട്, ആ ചോയ്സ് പല കർഷകരും ഉപയോഗിക്കുന്നില്ല. എനിക്ക് പ്രീമിയം ബുള്ളും ഉണ്ട് എൻ്റെ പശുക്കൾ. പ്രീമിയം ബുള്ളെന്ന് വെച്ചാൽ അതിനകത്തു നിന്ന് കിട്ടുന്ന കുട്ടികൾ പ്രൊഡക്ഷനിൽ മികച്ചു നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ള കാളകളുടെ സെമൻ വേണമെന്ന് ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബാധ്യസ്ഥനാണ്, അത് ടെക്നീഷ്യൻ അത് കൊണ്ടുവന്ന് ചെയ്യാനുള്ള ബാധ്യതയുണ്ട്, അത് അവൈലബിളുമാണ്. റേറ്റ് ചിലപ്പോൾ ഇച്ചിരി വ്യത്യാസം വരും, 10-30-50 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ കർഷകനെ സംബന്ധിച്ചോളം അങ്ങനെയുള്ള അപ്ഗ്രേഡ് ചെയ്യുന്ന സാധനങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ആ കുത്തിവെച്ച കളയുന്ന ഒരു സ്ട്രോ ഉണ്ട്, സ്ട്രോ എന്ന് വെച്ചാൽ കുത്തിവെച്ചതിൻ്റെ ഷീത്ത് കളയുന്ന സാധനം, അതിനകത്ത് ഈ സെമൻ വന്ന ഒരു ഷീ ഒരു ട്യൂബുണ്ട്, ആ ട്യൂബ് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഈ കാളയുടെ പേര്, ഏത് സ്ഥലത്താണ് പ്രൊഡ്യൂസ് ചെയ്തത്, അങ്ങനെയുള്ള ഏത് ബ്രീഡാണ്, ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെടുത്ത് വെച്ചിരുന്നാൽ നമുക്ക് ഇതിനെ അറിയാൻ സാധിക്കും. ഇത് കർഷകൻ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്,
0: റെക്കോർഡ് കീപ്പിംഗ്. പിന്നെ സർ, ഒരു പ്രാവശ്യം നമ്മൾ കുത്തുവെച്ച് കഴിഞ്ഞാൽ അത് പ്രഗ്നൻ്റ് ആയെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കാതെ നമുക്കതൊരു ഉറപ്പ് വരുത്തണമല്ലോ, ഇത് പ്രഗ്നൻസി ആയിട്ടുണ്ടോ ഇല്ലയോ, ഇല്ലെങ്കിൽ പിന്നെ ഇമീഡിയറ്റ്ലി തന്നെ നെക്സ്റ്റ് ഹീറ്റിൽ നമുക്കത് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇനി ലേറ്റായി പോകുമല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ച് സർ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്?
1: നിർബന്ധമായിട്ടും കർഷകർ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ ചന പരിശോധന. ചില കർഷകർ എൻ്റെ അടുക്കൽ പറയാറുണ്ട്, സർ ഈ പശു എല്ലാ 20 ദിവസം കൂടുമ്പോഴും ഹീറ്റാവും,

0: ഇത് കഴിഞ്ഞതിന് ശേഷം ഹീറ്റായിട്ടില്ല, കഴിഞ്ഞ 4 മാസമായിട്ടുള്ള ചനയാണ്. ഞാൻ ഒന്ന് പരിശോധിച്ചോന്ന് ചോദിച്ചാൽ പരിശോധിച്ചില്ല, എങ്കിലൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അത് ഇല്ലെന്ന് വരികയാണെങ്കിൽ ആ 4 മാസം അല്ലെങ്കിൽ 3 മാസം പുള്ളിക്ക് നഷ്ടമാണ്. അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ 60 തൊട്ട് 90 ദിവസത്തിനകം പരിശോധിക്കണം. 60 ദിവസം കഴിയുമ്പോൾ പരിശോധിച്ചാൽ മനസ്സിലാകും. അതിലും ഇപ്പോൾ പുതിയ ഡെവലപ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ദിവസമാകുമ്പോൾ നമുക്കതിൻ്റെ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ ബ്ലഡിലുള്ള ഹോർമോൺ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു മനുഷ്യനെ പോലെ തന്നെ ഒരു ടെസ്റ്റ് ഉണ്ട്, ഫീൽഡ് ലെവൽ ടെസ്റ്റ് ഉണ്ട്. ബ്ലഡ് ഒഴിച്ച് ഇത് കഴിഞ്ഞാൽ ഒരു യൂണിലാറ്ററൽ ഫ്ലോ കിറ്റ് ഉണ്ട്. ആ കിറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് പരിശോധിച്ചാൽ പ്രഗ്നൻസി അറിയാൻ പറ്റും. നിർബന്ധമായിട്ടും പരിശോധിച്ചിരിക്കണം, അല്ലെങ്കിൽ ആ പശുവിനെ തന്നെ നഷ്ടപ്പെട്ടു പോകും. അതെ, കർഷകൻ ചനയുണ്ടെന്ന് പറഞ്ഞിരിക്കും. കറവ നിർത്തിയ കേസുകൾ വരെയുണ്ട്, അതായത് ചനയുണ്ടെന്ന് പറഞ്ഞ് കറവ് പ്രസവിക്കുന്നില്ല, അപ്പോഴാണ് പരിശോധിക്കുന്നത്. പരിശോധിക്കുമ്പോൾ ചനയില്ല, അത് വലിയ അവരുടെ ധനനഷ്ടത്തിനും വലിയ പ്രശ്നത്തിലും അവസാനിക്കും.
1: അപ്പോൾ സാർ പറഞ്ഞ മാതിരി ഇപ്പം 1 മാസം കഴിയുമ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്യാനുള്ള
0: കിറ്റുണ്ട്,
1: സംവിധാനമുണ്ട്. അപ്പോൾ ഇൻ കേസ് അപ്പം ടെസ്റ്റ് ചെയ്ത് പക്ഷേ അത് പ്രഗ്നൻസി ഇല്ലെന്ന് മനസ്സിലായി, അപ്പോൾ നെക്സ്റ്റ് ഹീറ്റ് വരുമ്പം തന്നെ പിന്നെ നമുക്ക് കുത്തിവെക്കാനുള്ള നടപടികൾ എടുക്കണം.
0: തീർച്ചയായിട്ടും ഒരു മാസം ഒരു പശു ഹീറ്റാകാതെ നിൽക്കുവാണെങ്കിൽ അതിനെന്തെങ്കിലും ഒരു റീസൺ കാണും. സാധാരണഗതിയിൽ ഓരോ 20, 22 അല്ലെങ്കിൽ 18 തൊട്ട് 22 ദിവസം വരെ ചന പിടിച്ചില്ലെങ്കിൽ പശു നിർബന്ധമായിട്ട് ഹീറ്റായിരിക്കണം, എങ്കിൽ മാത്രമേ പശു കറക്റ്റായിട്ട് സൈക്കിളിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയുള്ള പശുക്കളെ ചന കുത്തിവെച്ചാലേ നമുക്ക് ചന പിടിക്കത്തുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ആ പശുക്കൾക്കുണ്ടാകും. സാധാരണതയായിട്ട് നമ്മൾ ഇതെന്ന് വെച്ചാൽ അതിൻ്റെ ധാതുലവണ മിശ്രണങ്ങൾ ആദ്യം നൽകും. അത് നിർബന്ധമായിട്ടും ഒരു ചന പിടിക്കുന്നതിന് നമ്മൾ കുത്തിവെക്കുന്നുണ്ടെങ്കിൽ അതിനൊരു മാസം മുമ്പ് തന്നെ ഒരു ധാതുലവണ മിശ്രണം കൊടുത്തിട്ട് കുത്തിവെക്കുകയാണെങ്കിൽ ചന പിടിക്കാനുള്ള സാധ്യത പിന്നെയും കൂടുതലാണ്. അതുകൊണ്ട് 1 മാസം കഴിഞ്ഞ് കിറ്റ് വെച്ച് പരിശോധിച്ച് ചനയില്ലെങ്കിൽ അതിന് അതിൻ്റേതായ ഒരു കറക്റ്റീവ് മെഷേഴ്സ് എന്തെങ്കിലും, അതായത് ഒരു ടെക്നീ ഒരു വെറ്റിനറി ഡോക്ടറെ കണ്ടിട്ട് അത് ശരിക്കും ചികിത്സിക്കേണ്ടത് ആവശ്യമാണ്.
1: സാർ സൂചിപ്പിച്ച് ഈ ധാതുലവണ മിശ്രിതം കൊടുക്കണമെന്ന്, ഇത് നമ്മൾ റെഗുലറായിട്ട് തന്നെ നമ്മുടെ പശുക്കൾക്ക് കൊടുക്കുന്ന ആഹാരത്തിൽ ഇത് ഉൾപ്പെടുത്താറുണ്ടല്ലോ, മിനറൽ മിക്സ്ചറൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് തന്നെ പശുക്കൾക്ക് ഈ കുത്തിവെപ്പിന് മാത്രമല്ല അല്ലെങ്കിലും കൊടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ.
0: തീർച്ചയായിട്ടും ഒരു ബാലൻസ്ഡ് ഡയറ്റ് തന്നെ ഒരു പശുവിന് കൊടുക്കണം, കാര്യം അതിൻ്റെ പ്രൊഡക്ഷൻ നിലനിർത്തണമെങ്കിലും അതിനാവശ്യമായ അന്നജം, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് ഇതെല്ലാം നമുക്ക് ആവശ്യമായ രീതിയിൽ തന്നെ ഇതാണ്. അതിലും ഈ ധാതുലവണ മിശ്രണം, പല കർഷകരും ഇപ്പോൾ ധാതുലവണ മിശ്രണം കൊടുക്കുന്നുണ്ട്. പക്ഷെ പല ധാതുലവണ മിശ്രിതവും ഈ പറയത്തക്ക വിധത്തിലുള്ള ക്വാളിറ്റി പലപ്പോഴും കാണിക്കുന്നില്ല. അതുകൊണ്ട് ക്വാളിറ്റിയുള്ള, എനിക്ക് തോന്നുന്നു 10 നെക്കാട്ടി 100 രൂപയും കൂടെ വ്യത്യാസം വരത്തുള്ള ക്വാളിറ്റിയുള്ള സാധാരണ ലോക്കൽ ഇതിനെക്കാട്ടി, അങ്ങനെ ഒരു ധാതുലവണ മിശ്രിതം കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് അതിൻ്റെ അഡ്വാൻറ്റേജ് ചിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ട്രേസ് മിനറൽസ്, അതായത് അപൂർവമായിട്ട് കാണുന്ന ധാതുലവണം, സെലീനിയം, മെഗ്നീഷ്യം, സിങ്ക് ഇങ്ങനെയൊക്കെയുള്ള സാധനം കൂടെ അടങ്ങിയിരിക്കുകയാണെങ്കിൽ ചന പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പം ഈ ചന പിടിക്കാൻ കുത്തിവെക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിനു മുമ്പ് ഈ ടൈപ്പിലുള്ള ഒരു ധാതുലവണ മിശ്രിതം കൊടുക്കുന്നത് കുറച്ചുകൂടെ അഭികാമ്യമായിരിക്കും.
1: സാർ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ,
1: നമസ്കാരം മാഡം, ആരാണ് സംസാരിക്കുന്നത്?
2: പിന്നെ എനിക്കൊരു ക്രാവ് 10 മാസം ആയപ്പോഴേ അതിന് മടി വന്നു തുടങ്ങി. ഡോക്ടറോട്
1: പറഞ്ഞോളൂ.
2: അത് ഡോക്ടറോട് പറഞ്ഞ ഡോക്ടർ പറഞ്ഞ സീറ്റി ഇടുന്നുണ്ട്, അങ്ങനെ സീറ്റി മാറ്റിയപ്പോഴേ ആ പശുക്കുട്ടിക്ക് മടി വരുവാ. പിന്നെ അത് 14 മാസം ആയപ്പോഴേ ഈറ്റായി തുടങ്ങി.
0: ഈ പശുവിനെ കറക്കുന്നുണ്ടോ? അത്രയും മടി വന്നിട്ടുണ്ടോ?
1: പശുക്കുട്ടിയല്ല,
0: പശുക്കുട്ടിക്ക് തന്നെ അത്രയും കറക്കത്തക്ക രീതിയിലുള്ള മടി, അത്രയും വലിപ്പം വന്നിട്ടുണ്ടോ? അതോ ചെറുതായിട്ട് കാണുന്നേ ഉള്ളു, തള ചെറുതായിട്ട് ഒരു തള ഇത് മാത്രമേ ഉള്ളൂ?
2: അല്ലല്ല, ഇത്തിരി നല്ല ഇതായി. നമ്മള് പശുകളെ കുത്തിയെപ്പിച്ച് 6-7 മാസം
0: മനസ്സിലായി,
2: പശുക്കുട്ടികളെ കുത്തിയെപ്പിച്ച്.
0: ഇത് സാധാരണഗതിയിൽ ചില പശുക്കളിൽ അതിൻ്റെ ഹോർമോണിൻ്റെ വ്യതിയാനം മൂലം ചില പശുക്കൾക്ക് കുത്തിവെക്കുന്നതിന് മുമ്പ് ഇതുപോലെ മടി ഇറങ്ങാറുണ്ട്. അത് ഒരു സാരമായ പ്രശ്നങ്ങളല്ല. ഹീറ്റാവുന്നുണ്ടെങ്കിൽ, അതായത് ഓരോ 20 ദിവസം ഇടവിട്ട് ഈ പശു റെഗുലറായിട്ട് മടി കാണിക്കുന്നുണ്ടെങ്കിൽ അടുത്ത മടിയിൽ അതിനെ കുത്തിവെക്കുക. അല്ല, ഈ ശരിക്കും വയസ്സല്ല അതിനകത്ത് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഇനി പറയുന്നതായിരിക്കും വയസ്സല്ല ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ശരീരത്വ ഭാരം, അതായത് ഒരു പശു 1.25 പശുവെങ്കിലും

0: ആവണം. അതാണ് നാടൻ ഭാഷ പറഞ്ഞ മുക്കാ പശു ആയാൽ നമുക്ക് കുത്തിവെക്കാം. അത്രയും ഉണ്ടോ വലിപ്പം? ഉണ്ടോ? ആ വലിപ്പം ഉണ്ടെങ്കിൽ 16 മാസം കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും കുത്തിവെക്കണം. ഒരു 3 ഓരോ 20 ദിവസം വിട്ട് ഹീറ്റാവും നോക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എത്ര ദിവസം ഈ പശു ഹീറ്റ് നിൽക്കും, ഇങ്ങനെ ഹോർമോൺ വ്യതിയാനം ഉണ്ടെങ്കിൽ ചിലപ്പോൾ 4-5 ദിവസം ഹീറ്റ് നിൽക്കാൻ സാധ്യതയുണ്ട്. എത്ര ദിവസം നോക്കുക നമ്മുടെ പശു? ഒരു 2-3 ദിവസം ഉള്ളെങ്കിൽ അതനുസരിച്ച് ആ ബ്ലഡ് പോകുമ്പോൾ അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബ്ലഡ് പോകുന്ന സമയത്തിന് മുമ്പ് കുത്തിവെച്ചിരിക്കണം. അപ്പോൾ എന്നാണ് ഒരു ഹീറ്റ് വന്നാൽ എന്നാണ് ബ്ലഡ് പോകുന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതായത് ഹീറ്റ് കണ്ടിട്ട് എത്ര ദിവസം കഴിയുമ്പോഴാണ് ബ്ലഡ് പോകുന്നതെന്ന് മനസ്സിലാക്കുക. അതനുസരിച്ച് നമ്മുടെ കുത്തിവെപ്പ് തയ്യാറാക്കും. ബ്ലഡ് പോകുന്ന ചിലപ്പോൾ 3-ാമത്തെ ദിവസമായിരിക്കും ബ്ലഡ് പോകുന്നത്, ചിലപ്പോൾ 4-ാമത്തെ ദിവസമായിരിക്കും, ചിലപ്പോൾ 5-ാമത്തെ ദിവസമായിരിക്കും. ഇത് നമ്മൾ നോക്കിയിട്ട് അതനുസരിച്ച് കുത്തിവെക്കുക. നല്ല കരച്ചിലും പിന്നെ മാച്ചും പോകുന്ന സമയത്ത് കുത്തിവെക്കുക. അടുത്ത ദിവസം ഹീറ്റ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കുത്തിവെക്കുക. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഹീറ്റിൻ്റെ 2-ാമത്തെ ദിവസം നല്ല ഹീറ്റ് തുടങ്ങി 2-ാമത്തെ ദിവസം കുത്തിവെക്കുക. അതിൻ്റെ അടുത്ത ദിവസം നല്ല മാച്ച് പോകുന്നുണ്ട്, മറ്റ് ബ്ലഡൊന്നും പോയില്ലെങ്കിൽ ഒന്നുകൂടെ കുത്തിവെക്കുക. ഇത് കുത്തിവെച്ചിട്ട് നോക്കുക എങ്ങനെ ഇരിക്കുന്നത്. ചെന പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുകൊണ്ട് ചെന പിടിക്കാനുള്ള മടി ഇറങ്ങുന്നതുകൊണ്ട് സാധാരണഗതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല. വെച്ചൂർ പശുവിൻ്റെ ബീജം കുത്തിവെക്കുന്നതുകൊണ്ട് കുഴപ്പങ്ങളില്ല. പക്ഷെ അതിനകത്തുനിന്ന് ഉണ്ടാകുന്ന കുട്ടി ഇതുപോലെ സങ്കരഹനമായൊരു കുട്ടിയായിരിക്കും. വെച്ചൂറും അല്ല സങ്കരഹനം അല്ലാത്തൊരു കുട്ടിയായിരിക്കും. അത് കുത്തിവെച്ച് ചെന പിടിക്കത്തില്ല എന്ന് പറയാൻ പറ്റില്ല. കുത്തിവെച്ച് ചെന പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കുട്ടിയെ കിട്ടത്തില്ല അതിനകത്ത്. നമ്മളൊരു വെച്ചൂർ പശുവിൻ്റെ കുട്ടിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ രീതിയിലുള്ള കുട്ടിയെ കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും.
1: ഓക്കെ, വളരെ നന്ദി വിളിച്ചതിന്. അപ്പം വെച്ചൂർ പശുവിൻ്റെ കുട്ടി കിട്ടണമെങ്കിൽ വെച്ചൂർ പശുവിനെ തന്നെ കുത്തിവെക്കണം.
0: അപ്പോഴേക്കും
1: അഭികാമ്യം. ഓക്കെ സാർ. സാർ ഇപ്പം ഈ മാഡം സൂചിപ്പിച്ച മാതിരി തന്നെ ഒരു പശു, ഒരു കിടാവ് എത്ര മാസം കഴിഞ്ഞിട്ടാണ് അത് കുത്തിവെക്കാൻ റെഡിയാവുന്നത്?
0: ഒരു കിടാരി അതായത് കുത്തിവെക്കാൻ
1: ഫസ്റ്റ് ടൈം ചെയ്യേണ്ടതെന്ന്
0: പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ ആൾക്കാരെല്ലാം കർഷകർ ചിന്തിക്കുന്ന പ്രായമാണ് സാധാരണഗതിയിൽ നോക്കുന്നത്. ശരിക്കും അതിൻ്റെ പ്രായമല്ല, അതിൻ്റെ ശരീരഭാരം. നേരത്തെ പറഞ്ഞ പോലെ ഒരു 3/2 ശരീരഭാരം ഉണ്ടായാൽ മാത്രമാണ് കുത്തിവെക്കുന്നത് ഏറ്റവും നല്ലത്.
1: അപ്പോൾ അതിൻ്റെ ഒരു മിനിമം ഏജ്
0: എന്ന് പറയുന്നത് നല്ല ആഹാരത്തിലും നല്ല പരിചരണത്തിലും വളരുന്ന കുട്ടികളാണെങ്കിൽ ഏതാണ്ട് ഒരു 14-15 മാസം ആകുമ്പം ഇതിൻ്റെ ഒരു ശരീരഭാരം അറ്റൈൻ ചെയ്യും, ആർജിക്കും. ആ സമയത്ത് 1-ോ 2-ോ 3-ോ ഹീറ്റ് വിട്ടതിന് ശേഷം, നേരത്തെ പറഞ്ഞ പോലെ 2-ോ 3-ോ ആദ്യത്തിൽ ചെയ്യുന്നതുകൊണ്ട് പിടിക്കത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അഡ്വൈസ് ചെയ്യാറില്ല, ഉപദേശിക്കാറില്ല. കാരണമെന്ന് പറയുന്നത് ആദ്യം 1-ോ 2-ോ ഹീറ്റ് വിട്ടിട്ട് അത് നേരത്തെ പറഞ്ഞ പോലെ എത്ര ദിവസം ഈ ഹീറ്റ് നിൽക്കും എന്നുള്ളത്
1: ഒബ്സർവ്
0: ചെയ്യാൻ പറ്റും. നേരത്തെ ഉള്ള ശ്രോതാവ് പറഞ്ഞ പോലെ ചോര പോകുന്നുണ്ടോ, ചോര പോകുമ്പോൾ 3-ാമത്തെ ദിവസമാണ്. ഇപ്പോൾ അവർ നല്ലപോലെ ഒബ്സർവ് ചെയ്യുന്നതുകൊണ്ടാണ് പറഞ്ഞത് 4-ാമത്തെ ദിവസം ചോര പോകുന്നുണ്ട്. അപ്പോൾ കുത്തിവെക്കേണ്ട സാധാരണഗതിയിൽ 3-ാമത്തെ ദിവസമായിരിക്കണം, 3 ദിവസം. അപ്പോൾ ശരിക്കും ഇതെല്ലാം നമ്മൾ ഈ പശുവിനെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടാണല്ലോ. നമ്മൾ ഒരു ദിവസം ഹീറ്റ് കണ്ടത് 1-ാമത്തെ ദിവസം ഒന്ന് കണക്കൂട്ടാൻ പറ്റത്തില്ല. ചിലപ്പോൾ തലേന്ന് ഹീറ്റുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം നിരന്തരമായ ശ്രദ്ധ. ഒരു പശു ഹീറ്റായി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 20 ദിവസം ഇടപെട്ട് അത് ഹീറ്റാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കി അതിൻ്റെ ഹീറ്റിൻ്റെ പീരീഡ് നോക്കി അതനുസരിച്ച് ചെയ്യുവാണെങ്കിൽ സക്സസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
1: ആദ്യത്തെ വട്ടമാണെങ്കിൽ 2-ോ 3-ോ
0: ഹീറ്റ് വിട്ടതിന് ശേഷം ചെയ്യുക. ശരീരഭാരം നല്ല ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് ലക്ഷണങ്ങളെല്ലാം ഉണ്ടെങ്കിൽ, ശരീരഭാരം ഉണ്ടെങ്കിൽ ചെയ്യാതെ. സാധാരണ ഒരു 300 കിലോ ഉള്ളതാണെങ്കിൽ ഒരു 180-200 കിലോ എങ്കിലും ഭാരം വരണം. 300 കിലോ തള്ളയ്ക്കോ അല്ലെങ്കിൽ അഡൽറ്റിനുണ്ടെങ്കിൽ അതാണ് നമ്മളൊരു ഉദ്ദേശിക്കുന്നത്.
1: ഓക്കെ. പിന്നെ ഒരു പശു പ്രൊഡക്ഷനിലാണ് ഓൾറെഡി, നമ്മൾ കറവ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതിന് എപ്പോഴാണ് ഈ ഒരു മിൽക്കിംഗ് പ്രോസസ്സ് നിർത്തേണ്ടത്, പിന്നെ നെക്സ്റ്റ് കുത്തിവെക്കേണ്ടത്? അപ്പോൾ അവിടെയും ലേറ്റ് ആയാൽ കർഷകന് നഷ്ടമാവുമല്ലോ.
0: ഏറ്റവും ലാഭകരമായ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ ഒരു കന്നുകുട്ടി ഉണ്ടാകണം. അതായത് അതനുസരിച്ച് പ്ലാൻ ചെയ്യണം. അത് ചെയ്യണമെങ്കിൽ സാധാരണഗതിയിൽ ഒരു പശു പ്രസവിച്ചതിന് ശേഷം 60 ദിവസം തൊട്ട് 90 ദിവസത്തിനകം ഇതിനെ കുത്തിവെച്ചിരിക്കണം. 60 ദിവസം കഴിഞ്ഞിട്ട് നോർമലി ഒരു 45 60 ഇടയ്ക്ക് ഈ പശു ഹീറ്റാകാനുള്ള സാധ്യതയുണ്ട്. 60-70

0: ഉസ്നവ് ഈ പശു ഹീറ്റായില്ലെങ്കിൽ ഒരു ഡോക്ടറൊക്കെ കൊണ്ട് അത് പരിശോധിച്ച് ഹീറ്റാകാൻ വേണ്ടിയുള്ള മരുന്ന്, അതായത് അടുത്ത മതി വരാനുള്ള മരുന്ന് നൽകേണ്ടത് എന്നാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു 90 ദിവസത്തിനകം നമുക്ക് കുത്തിവെക്കാൻ സാധിക്കും. പക്ഷേ ഈ കർഷകർ ഇപ്പോഴും നമ്മളവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ പറയുന്നത് ഈ ഇങ്ങനെ കുത്തിവെക്കുന്നത് അവർക്ക് നഷ്ടമെന്നുള്ളൊരു ചിന്ത എങ്ങനെയോ അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ട്.
1: പാലുൽപാദനം
0: പെട്ടെന്ന് കുറയും, അതുമൂലം അവർക്ക് നഷ്ടം വരുന്നു. അതുകൊണ്ട് ഒരു 4ഓ 5ഓ 6ഓ മാസത്തിലായിരിക്കും അവർ കുത്തിവെക്കുന്നത്. ശരിക്കും കണക്കൂട്ടി നോക്കുവാണെങ്കിൽ ഒരു 3 മാസത്തിൽ കുത്തിവെച്ച ചന പിടിക്കുവാണെങ്കിൽ 7 മാസം വരെ നമുക്ക് ഒരു പ്രൊഡക്ഷൻ കിട്ടും. അതിനുശേഷം നമ്മൾ അതനുസരിച്ച് പാല് കറവ് നിർത്തുകയും വേണം, പറ്റിപ്പോവല്ല നിർത്തുകയും വേണം. മറ്റേത് അങ്ങനെയല്ല, 8 മാസം 9 മാസം കഴിഞ്ഞാൽ പിന്നെ അത് നോർമലി 2 മാസം 3 മാസം കഴിയുമ്പോഴത്തേക്കും കറവ പറ്റിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഫീഡ് ചെയ്യേണ്ടി വരും. കയ്യിൽ നിന്ന് ഫീഡ് ചെയ്യുമ്പോൾ കർഷകർ സാധാരണഗതിയിൽ അതിൻ്റെ തീറ്റ കുറയ്ക്കാറുണ്ട്, കരിയാച്ചായതൊന്നും ഇങ്കമില്ലാത്തതുകൊണ്ട്.
1: അപ്പോൾ അതേമാതിരി പിന്നെ നെക്സ്റ്റ് അതിൻ്റെ പ്രോസസ്സ്
0: ഡിലേ ആവുകയും ചെയ്യും.
1: ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട് സർ. ഹലോ,
2: ഹലോ സാറേ. ഹലോ സാറേ, എൻ്റെ പേര് വിനു, ഞാൻ കൊല്ലം ജില്ലയിൽ പൂയപ്പിള്ളാണ് എൻ്റെ സ്ഥലം.
1: പറഞ്ഞോളൂ വിനു ജി.
2: സാറേ, എനിക്ക് 10-20 പശുക്കളുണ്ട്. അപ്പോൾ നമ്മൾ ഈ കൃത്രിമ ബീജദാനത്തെ കുറിച്ച് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്.
1: നമ്മൾ ഇത്രയും നേരം അത് തന്നെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു സ്പെസിഫിക് ആയിട്ട് വല്ലതും ക്വസ്റ്റ്യൻ ഉണ്ടോ വിനുവിന്?
2: ചോദിക്കാനുള്ള, നമുക്ക് ഒരുപാട് കുത്തിയിരിപ്പുകൾ എടുത്തിട്ട് ചെന പിടിക്കാതെ ഒരുപാട് പശുക്കൾ വരുന്നുണ്ട്. അത് രണ്ടാം ചെനയിൽ, അതായത് ആദ്യ പ്രസവം കഴിഞ്ഞു രണ്ടാമത്തെ കുത്തിവെപ്പിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു 10-15 കുത്തി 20 വരെ കുത്തിവെപ്പ് പോയ പശുക്കളുണ്ട്.
0: ഈ ഒരു പശുവിനെ നമ്മൾ പറയുമ്പം, അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞല്ലോ ഈ പശു ഫാമാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പശുവിനെയും നമ്മൾ ശരിക്കും നോക്കണം. ഹീറ്റ് എത്ര ദിവസം ഹീറ്റ് നിൽക്കുന്നുണ്ട് എന്ന്, അതായത് ഒരു പശു ഹീറ്റിൽ വന്നു കഴിഞ്ഞാൽ അതിന് ചോര പോകുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എത്ര ദിവസം നിൽക്കും, അത് കഴിഞ്ഞിട്ട് വരുന്ന ഹീറ്റ് എന്നാണ്. ഇതൊരു ഫാമൊക്കെ ആണെങ്കിൽ ഒരു റെക്കോർഡ് ചെയ്ത്, അതായത് ഒരു ഒരു ബുക്കിൽ എഴുതി വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന അല്ല. അപ്പോൾ വെറും കുത്തിവെച്ച ദിവസം മാത്രമല്ല, എന്നാണ് ഹീറ്റ് വന്നത്, എത്ര ദിവസം 3 ദിവസം 4 ദിവസം 5 ദിവസം ഇത് കറക്റ്റായിട്ട് എഴുതിയാൽ അതനുസരിച്ച് നമുക്ക് കുത്തിവെപ്പ് പ്ലാൻ ചെയ്യണം. എങ്കിൽ മാത്രമേ ചന പിടിക്കൂ, അല്ലാതെ കണ്ട് ഉടനെ നമ്മൾ കുത്തിവെച്ച് കഴിഞ്ഞാൽ ഈ നമ്പർ കൂടത്തുള്ളൂ. ഇനി 2ഓ 3ഓ കുത്തിവെപ്പ് കഴിഞ്ഞ് ചന പിടിച്ചില്ലെങ്കിൽ നിർബന്ധമായിട്ടും അതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് തിരക്കണം. കാര്യം എന്തെങ്കിലും റീസൺ കൊണ്ടായിരിക്കും ഇത് ചന പിടിക്കാതിരിക്കുന്നത്. നമ്മൾ ഒരു പശു പ്രസവിച്ചതിന് ശേഷം 1ഓ 2ഓ വട്ടം കുത്തിവെക്കും. പ്രസവിച്ച ഒരു 6 മാസം കഴിയും, അല്ല 60 ദിവസം കഴിഞ്ഞാൽ കുത്തിവെക്കണമെന്നാണ് പറഞ്ഞത്. 60 അല്ലെങ്കിൽ 75 ദിവസം ആകുമ്പോൾ കുത്തിവെച്ച് കഴിഞ്ഞാൽ, അത് കഴിഞ്ഞ് 2ഓ 3ഓ കുത്തിവെപ്പ് കഴിഞ്ഞിട്ടും ചന പിടിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കാര്യം തിരക്കും. അത് കറക്റ്റായിട്ട് 20 ദിവസം 20 ദിവസം ഇടവിട്ട് ഹീറ്റ് വരുന്നുണ്ടോ, എത്ര ദിവസം ഹീറ്റ് വരും, ഈ ഹീറ്റിൽ ഏത് സമയത്താണ് നമ്മൾ കുത്തിവെക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ മതി എന്ന് പറഞ്ഞ ഒരു സമയത്ത് കുത്തിവെച്ചാൽ മാത്രമേ പിടിക്കത്തുള്ളൂ. ഇപ്പോൾ 20 പശു ഉണ്ടെങ്കിൽ നമ്മൾ ഒരു പിന്നെ ഷെഡി മാത്രമേ കെട്ടത്തുള്ളൂ, അത് പുറത്തോട്ട് അഴിച്ചു വിടുമല്ലോ ചെയ്യുമോ? ഷെഡിൽ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിനെ ശരിക്കും ഓരോ ദിവസവും അതിനെ നിരീക്ഷിക്കണം. കുത്തിവെച്ച പശുവാണെങ്കിൽ എത്ര ദിവസം ഹീറ്റ് നിൽക്കുന്നുണ്ട്, അതിന് ചോര പോകുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് അതനുസരിച്ച് ഈ ആളെ വിളിച്ച് ചെയ്യാം. ഈ ആളുടെ ഇത് പറയണം, ഇന്ന ദിവസം ഹീറ്റായി, ഇന്ന ഇത് ഏതാ ഈ ചോര പോകുന്നുണ്ടെങ്കിൽ അത് ഇന്ന ദിവസമാണ്, അതനുസരിച്ച് കുത്തിവെക്കണം. നമ്മൾ ഒന്ന് കുത്തിവെച്ചതിന് ശേഷം പിറ്റേ ദിവസം ആ പശുവിന് നമ്മൾ കുത്തിവെച്ചിട്ട് അങ്ങ് വിടുവല്ല, പിറ്റേ ദിവസവും അതിനെ നോക്കണം. നോക്കിയതിന് ശേഷം ഹീറ്റായിട്ടുണ്ടെങ്കിൽ ആ അന്ന് ഒരു കുത്തിവെപ്പൂടെ കുത്തിവെക്കണം, എങ്കിലേ ചന പിടിക്കാനുള്ള സാധ്യതയുണ്ട്.
2: ഇത്
0: പറഞ്ഞോ, ചോദിച്ചോളൂ.
2: അപ്പോൾ സാറേ, ഞാൻ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാറ് പറഞ്ഞ കണക്ക് തന്നെയാണ് ചെയ്യുന്നത്. എന്തൊക്കെ എൻ്റെ പശുക്കൾ ഹീറ്റാവുന്നത് നമ്മൾ എത്ര ദിവസം നിൽക്കുന്നുണ്ടെന്ന് ഞാൻ നോക്കാറുണ്ട്. അത് ചിലതൊക്കെ 2-3 ഡെന്ന് ബ്ലഡ് പോവാറുണ്ട്. അത് നമ്മൾ എത്തണ്ടെന്ന് ആ ബ്ലഡ് പോകുന്നത് കൃത്യമായി തന്നെ ഞാനത് രേഖപ്പെടുത്തുന്നതുകൊണ്ട് ആ പശു ചിലപ്പോൾ ഒരു ഹീറ്റ് വിടാറും ഉണ്ട്. എന്താ വെച്ചാൽ പിറ്റേ ട്രിപ്പ് അത് എങ്ങനെ നിൽക്കുന്നു എന്നറിയാൻ വേണ്ടി ഞാൻ പിറ്റേ പ്രാവശ്യത്തെ ഹീറ്റ് നിരീക്ഷിച്ചിട്ട് പിന്നെ അതിൻ്റെ അടുത്ത പ്രാവശ്യത്തെ ഹീറ്റിങ്ങിലേക്കാണ് ഞാൻ കുത്തിവെപ്പ് തുടങ്ങുന്നത്. പിന്നെ അതിൽ എനിക്ക് പറ്റുന്നൊരു പോരായ്മ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ കറക്റ്റ് സമയത്ത് നമുക്ക് ഡോക്ടറെയോ എല്ലയോ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്.
0: പുയ്യപ്പള്ളിയിൽ ശരിക്കും പറഞ്ഞോ, ഈ ഡോക്ടറുണ്ട്, സബ് സെന്റർ ഉള്ള സ്ഥലമാണെന്നാണ് എന്റെ വിശ്വാസം.
2: ഉണ്ട്, നമുക്ക് ചിലപ്പം പശു ഈവനിങ്ങിലായിരിക്കും ചിലപ്പം ഹീറ്റ് കാണിച്ചത്, ചിലപ്പോൾ മോർണിംഗിൽ അവരെ വിളിക്കുമ്പോൾ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ആൾ കാണാം, ചിലപ്പോൾ നമുക്ക് ഉച്ചക്കത്തേക്ക് ചിലപ്പം കിട്ടിയെന്നിരിക്കത്തുള്ളൂ. ചിലപ്പം ഡോക്ടർ പോയി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇവിടെ ഹീറ്റ്.

0: നമുക്ക് നമ്മൾ അല്ല, ഞാനൊരു ഒരു ഒരു കാര്യം നമുക്കിപ്പോൾ നമ്മളിവിടെ പറഞ്ഞ അനുസരിച്ചിട്ട് ഇപ്പോൾ രാവിലെ ഹീറ്റ് കാണുവാണെങ്കിൽ വൈകുന്നേരം ചെയ്യാം, വൈകുന്നേരം ഹീറ്റ് ആണെങ്കിൽ രാവിലെ ചെയ്യാം. ഈ ഇത് ഇതാണ് അതിൻ്റെ നിയമം, നിയമവശം. പക്ഷേ എല്ലാ പശുക്കളിലും ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപേക്ഷ
1: ഞാൻ ചില പശുക്കൾക്ക് ഹീറ്റ് രണ്ട് മൂന്ന് ദിവസം നിൽക്കുന്ന പശുക്കളുണ്ട് സാറ് പറഞ്ഞത്. അപ്പൊ ഞാൻ അവരെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മോർണിംഗിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് മോർണിംഗിൽ ഹീറ്റിന്റെ അവസ്ഥ നോക്കിയിട്ട് ഹീറ്റിലാണെങ്കിൽ വീണ്ടും തന്നെ കൊടുക്കും. ഞാൻ നാല് ദിവസം ഹീറ്റ് ഇങ്ങനെ റെഗുലർ ആയിട്ട് ഇരിക്കുന്ന നാല് ദിവസം അടുക്ക കൊടുത്തിട്ടുള്ള പശുക്കളുണ്ട്. അതിലൊരു പശു ഇപ്പോഴും ഞാൻ പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നെ നിർത്തിക്കുക, ഏതാണ്ട് 32 കുത്തിയപ്പോഴും ചെയ്ത് രണ്ട് മൂന്ന് ട്രിപ്പ് വയറ് കഴുകി. പക്ഷെ ഞാൻ ഡോക്ടറെ നിർത്തിയിട്ടുണ്ട്. എന്താ വെച്ചാൽ രണ്ട് മൂന്ന് കുത്തിയപ്പ് കഴിഞ്ഞാൽ ഞാൻ ഡോക്ടറെ വിളിക്കുകയും അതിനെ പരിശോധിക്കുകയും അതിൻ്റെ ഈറ്റത്തിൽ കൂടെ അതിന് കളർ വ്യത്യാസം വന്നാൽ അതിൻ്റെ വിവരങ്ങൾ പറയുകയും എല്ലാം ചെയ്യും.
0: താങ്കളൊരു ശ്രദ്ധിക്കുന്ന കർഷകനാണെന്ന് മനസ്സിലായി. എന്നിരുന്നാൽ കൂടിയും നമ്മൾ ഇല്ല, രണ്ട് കുത്തിവെപ്പ് കഴിഞ്ഞതിന് ശേഷം ചെന പിടിച്ചിട്ടില്ലെങ്കിൽ, രണ്ട് കുത്തിവെപ്പ് എന്നാൽ അടുപ്പിച്ചുള്ള രണ്ട് കുത്തിവെപ്പല്ലേ, രണ്ട് ഹീറ്റിൽ കുത്തിവെപ്പ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഹീറ്റിൽ കുത്തിവെപ്പ് പിടിച്ചിട്ടില്ലെങ്കിൽ അതിനെ പിന്നെ കുത്തിവെച്ചിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ അതിനെ ചികിത്സിക്കുക. ചികിത്സ കഴിഞ്ഞാൽ വെറും വയറ് കഴുക മാത്രം, വയറ് കഴുകുക എന്നാൽ ആൻറ്റിബയോട്ടിക് കൊണ്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം മാത്രമല്ല, അതിന് എന്താണെന്നുള്ള ഡിഫക്റ്റ് ഒരു ഡോക്ടറെ വിളിച്ച് അത് പരിശോധിപ്പിച്ച് ചെയ്ത് മനസ്സിലാക്കാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് വിജയം പിടിക്കത്തുള്ളൂ, ചെന പിടിക്കത്തുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കി ചെയ്യാവുന്ന ഒരു ഡോക്ടറെ വിളിച്ച് പരിശോധിപ്പിച്ച് ചിലപ്പോൾ ചെറിയ മാച്ച് നമ്മൾ നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കാണും, വളരെ സൂക്ഷ്മതയോട്ട് നോക്കുകയാണ് അതിനകത്ത് ചെറിയ പൊട്ട് പൊട്ട് പൊട്ട് പൊട്ട് പോലെ മഞ്ഞ പഴുപ്പിൻ്റെ അംശങ്ങൾ കാണും. അത് വളരെ സൂക്ഷിച്ച് നോക്കിയാലേ പറ്റൂ, ദൂരെ നോക്കി അറിയത്തില്ല. അല്ല, താങ്കളൊരു നല്ല കർഷകനാണെന്നുള്ളതുകൊണ്ടാണ് ഇത് ഒബ്സർവ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നല്ലൊരു ആളെ കൊണ്ട് മൂന്ന് കുത്തിവെപ്പിന് ശേഷം പരിശോധിപ്പിക്കുക, അതനുസരിച്ച് അതിൻ്റെ ഇല്ലെങ്കിൽ നല്ല പശുക്കളാണെങ്കിൽ നമുക്കിപ്പോൾ ഹോർമോൺ ട്രീറ്റ്മെൻറ്റിലുണ്ട്. അതായത് ഒരു പശുവിനെ നമുക്ക് ഈ ആൻറ്റിബയോട്ടിക് എല്ലാം കൊടുത്തതിന് ശേഷം ഹോർമോൺ കൊണ്ട് ഹീറ്റാക്കി ഈവൻ ഓവുലേഷൻ നടക്കുന്ന ഹോർമോണോട് എടുത്ത് കുത്തിവെക്കാവുന്ന സംവിധാനമുണ്ട് ഇപ്പം. അപ്പോൾ അതനുസരിച്ച് ആ മനസ്സിലായി, ഇതെല്ലാം ചെയ്യുന്നതാണ്. ഇപ്പം നമുക്ക് ഒരു നല്ലൊരു ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിക്കാൻ മാത്രമേ എനിക്കിപ്പം ഇവിടെ
1: ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാനിത് ഇത്രയും ഞാൻ എല്ലാം കൂടിയ സെവനുകൾ
0: മനസ്സിലായി
1: സെവനുകളിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. താങ്കൾ എന്റെ ഫാമിലി തന്നെ പ്രസവിക്കുകയാണ്.
0: വെരി ഗുഡ്. അതിനെ വളർത്തുന്നുണ്ടോ? വളർത്തിയെടുക്കുന്നുണ്ടോ? വെരി ഗുഡ്.
1: പത്തോളം പശുക്കിടാങ്ങൾ വളർന്നു വരുന്നുണ്ട് പല സ്റ്റേജിലുള്ളത്. നമ്മുടെ
0: നല്ലൊരു കർഷകൻ തന്നെയാണ്.
2: വിനുജി, വിളിച്ചതിന് വളരെ നന്ദി. സർ, ഇപ്പം ഈ ഒരു കർഷകൻ സൂചിപ്പിച്ച മാതിരി തന്നെ നിരവധി പ്രാവശ്യം കുത്തിവെച്ചിട്ടും ചെന പിടിക്കുന്നില്ല. അപ്പം ചിലപ്പോൾ അത് പശു ഇൻഫെർട്ടൈൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒരു കർഷകൻ എങ്ങനെയാണ് ഒരു പശു ഇൻഫെർട്ടൈൽ ആണ്, അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ഇല്ല, ചെന പിടിക്കാൻ സാധ്യതയില്ല, അങ്ങനത്തെ ഒരു പശുവിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്?
0: നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്തിട്ട്, അതായത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പം പിന്നെ വെറും ഈ നേരത്തെ പറഞ്ഞതുപോലെ വയറ് കഴുകിയ ഒരു ഇത് മാത്രമല്ല, അത് സയൻറ്റിഫിക്കായിട്ടൊരു പശുവിനെ സ്റ്റഡി ചെയ്യണം. എങ്ങനെയാണ് ആ പശുവിൻ്റെ കുഴപ്പങ്ങൾ എന്താണെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ എന്താണ്, ആദ്യം അതിൻ്റെ സമീകൃതമായ ആഹാരം, മിനറൽ സപ്ലിമെൻറ്റ്, ഈ സപ്ലിമെൻറ്റും ആഹാരം ഇതെല്ലാം കറക്റ്റാണെങ്കിൽ, പിന്നെ റെഗുലറായിട്ട് ഹീറ്റാവുന്നുണ്ടെങ്കിൽ, ഓവുലേഷൻ നടക്കുന്നുണ്ടെങ്കിൽ, നമുക്കത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അണ്ടം ഡെവലപ്പ് ചെയ്തുണ്ടോ, ഓവറി പരിശോധിച്ച് ആ ഹീറ്റ് നമ്മൾ കുത്തിവെക്കണമെന്നില്ല, എന്നാലും ഒരു ഹീറ്റ് നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ അണ്ടം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ, അതിനുശേഷം അണ്ടം ഡെവലപ്പ് ചെയ്തതിനു ശേഷം റിലീസ് ചെയ്തിട്ടുണ്ടോ, അവിടെ കോർപ്പസിലിറ്റി അതായത് അടുത്ത സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും റെഗുലറായിട്ട് ഹീറ്റാവുന്നുണ്ടെങ്കിലും നമുക്ക് അതിനെ ഒരു പരിധി, എല്ലാ 100% എല്ലാ പശുക്കളും ചെന പിടിക്കണമെന്ന് നമുക്ക് പറയത്തില്ല. എന്നാലും ഒരു സയൻറ്റിഫിക് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് ഇൻഫെർട്ടൈലാണോ അല്ല ഫെർട്ടൈലാണോ എന്നുള്ള കാര്യം അസസ് ചെയ്യാൻ പറ്റും.
2: ചില രോഗങ്ങളും ഉണ്ടല്ലോ, അത് വന്ന
0: രോഗങ്ങൾ ഉണ്ട്. ചിലപ്പം ചില ഇൻഫെക്ഷൻസ് വന്നാൽ പോലും ചെന പിടിക്കത്തില്ല. ഈ യൂട്രസിനകത്തുള്ള ഇൻഫെക്ഷൻ, മുന്നുള്ള പ്രസവത്തിന് വഴിയുള്ളത്, അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും ഇതിന് അതിലുപരി നമ്മൾ ചെയ്യുന്ന സെമൻ്റെ ക്വാളിറ്റി, അതും പെർഫെക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന സെമനായിരിക്കണം. അല്ലാതെ എവിടെന്നെങ്കിലും എടുത്തുകൊണ്ട് വന്ന് ചെയ്യുന്ന ആ ക്വാളിറ്റിയും നമ്മൾ അത് സാധാരണഗതിയിൽ ഇപ്പോൾ എല്ലാവരും കീപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് വിശ്വാസം. കാര്യം വെച്ചാൽ ഓരോ 1000 പശുക്കൾക്ക് ഒരു സബ്സെൻ്റർ ഉള്ളപ്പം ഒരുപാട് നേരം ഒന്നും ഇത് എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് സെമൻ ക്വാളിറ്റിയിൽ വലിയ പ്രശ്നം വരത്തില്ല. സബ്സെൻ്ററിൽ പോലും ഓരോ 2 കൂടുമ്പോഴും അവിടെ സ്റ്റോക്ക് ചെയ്യുന്ന സെമൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യണമെന്ന് നിയമമുണ്ട്. അതായത് ആ സ്ട്രോയിൽ എത്ര ലൈവ് സെമൻ ഒരു ഒരു സ്ട്രോ എടുത്ത് പൊട്ടിച്ച് മൈക്രോ

0: മൈക്രോസ്കോപ്പിക്കുകൾ വെച്ച് നോക്കി ചെയ്യണം. എല്ലാ മൃഗാശുപത്രികളിലും 2 മാസത്തിലോ 3 മാസത്തിലോ ഒരിക്കൽ അവിടെ കിടക്കുന്ന സ്ട്രോയുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നുണ്ട്.
1: അപ്പൊ അത് എന്തായാലും ഇപ്പം കിട്ടുന്ന സെമനൊക്കെ
0: നല്ലതാണെന്നാണ് അവർ നിരവധി ടെസ്റ്റുകളുടെ ശേഷമാണ് ഇത് കിട്ടുന്നത്. അതുകൊണ്ട് നല്ലത് തന്നെ ആയിരിക്കും എന്നാണ് നമ്മളുടെ ആ ഒരു വിശ്വാസമാണ്. നമ്മൾ സക്സസ് ഉണ്ടാവുന്നുണ്ടല്ലോ, സക്സസും.
1: ഓക്കെ. അപ്പൊ സർ, ഞാൻ ചോദിച്ചതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഇൻഫെർട്ടൈൽ പശു അല്ലെങ്കിൽ ചെന പിടിക്കാതിരിക്കുന്ന ഒരു പശുവിനെ നമ്മൾ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തായാലും നമുക്കൊരു എക്കണോമിക് ലോസ് ആണ്. അപ്പൊ അതിനെ ആ നമ്മുടെ ഡെയറി ഫാമിൽ നിന്ന് മാറ്റണം. അത് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇനി ഏത് എക്സ്പെരിമെൻ്റ് ചെയ്ത് 3, 4, 5, 6, 7, 8 പറഞ്ഞ മാതിരി അങ്ങനെ കുത്തിവെക്കുന്നതിനെക്കാട്ടിലും നല്ലത് അത് ആദ്യമേ ഐഡൻറ്റിഫൈ ചെയ്ത് അങ്ങ് മാറ്റുന്നതല്ലേ?
0: അത് അതിൻ്റെ പ്രൊഡക്ഷൻ പൊട്ടൻഷ്യൽ അനുസരിച്ചിരിക്കും. സപ്പോസ് നല്ലൊരു പശുവാണ്, അതിന് ഒരു 10 ലിറ്റർ അതായത് എക്കണോമിക്കായിട്ട് നിർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്ഷൻ കാലാവധി മൊത്തവും, അതായത് ഒരു ഫാമിൽ ലാഭകരമായിട്ട് ഒരു പശു നിൽക്കുന്ന പ്രൊഡക്ഷൻ അതിനുണ്ടെങ്കിൽ, സപ്പോസ് ഒരു 15 ലിറ്റർ അല്ലെ 10 ലിറ്റർ പാലാണ്. ചില പശുക്കൾ ഈ പിടിച്ച് ഈ ചെന പിടിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരു 10, 12, 14 ലിറ്റർ പാല് അതിന് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ എത്ര നാൾ അതിൻ്റെ പ്രൊഡക്ഷൻ കുറേ കിട്ടുന്നോ അതുവരെ അതിനെ നിർത്താം. അതിനുശേഷം ഈ ഇവിടെ മീറ്റ് വാല്യൂ വളരെ ഉള്ള ഒരു സ്ഥലമാണ് കേരളം. അപ്പോൾ അതിനകത്ത് നല്ലൊരു ആരോഗ്യത്തിലും നല്ല ഇതിലുമുള്ള പശുക്കളാണെങ്കിൽ നല്ലൊരു വില കർഷകന് കിട്ടുകയും ചെയ്യും അതിനകത്ത്. പക്ഷേ ഓണഫെസഡൻ ഡിസ്പോസ് ചെയ്തിൽ ഈ എക്കണോമിക് ആയിട്ട് നിർത്താൻ പറ്റുന്നിടത്തോളം കാലം അതിനെ നിർത്തിയതിന് ശേഷം മാത്രമേ.
1: സാർ പറഞ്ഞായിരുന്നു ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഇപ്പം അവൈലബിൾ ആണ്, നമുക്കത് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും.
0: ഒരു പരിധിവരെ നമുക്ക് ഈ ഹീറ്റ് അതായത് മതി ഉണ്ടാക്കിയെടുത്തിട്ട് ഈവൻ ഓവുലേഷൻ നടക്കേണ്ട ഹോർമോൺ വരെ കൊടുത്തിട്ടാണ് നമ്മളിപ്പോൾ കൊടുക്കുക. അപ്പം ബാക്കിയുള്ള കണ്ടീഷൻ, ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം. അതായത് അതിൻ്റെ മിനറൽ സപ്ലിമെൻറ്റ്, ഫുഡ്, ഇത് എല്ലാം കറക്റ്റായിരുന്നാൽ ഇതിവിടെ ചെയ്ത് നോക്കിയാൽ നന്നായിരിക്കും.
1: അതേമാതിരി അതിൻ്റെ ഹെൽത്ത് എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിന് ഈ ഡിവോമിംഗ് ഒക്കെ നമ്മൾ വരെയൊക്കെയുള്ള മരുന്നൊക്കെ കൊടുക്കത്തില്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ കുത്തിവെക്കുന്നതിൻ്റെ മുന്നേ കൊടുക്കണോ അതോ കുത്തിവെച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാൻ പാടുണ്ടോ?
0: ഒരു പ്രസവിച്ച പശുവാണെങ്കിൽ നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞ് ഒരു 10 ദിവസത്തിനകം ഡിവോം ചെയ്യണമെന്നുള്ളതാണ്. അതിനെ ഡിവോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുത്തിവെക്കുമ്പോൾ കുത്തിവെക്കാവുന്നേ ഉള്ളൂ. മിനറൽ മിക്സ്ചർ സാധാരണഗതിയിൽ പ്രസവത്തോടനുബന്ധിച്ച് നമ്മൾ ഹൈ പ്രൊഡക്ഷൻ ഉള്ളതിനാണെങ്കിൽ നിർബന്ധമായിട്ടും കൊടുക്കും. കുത്തിവെക്കുന്ന സമയത്ത് കുറച്ചുകൂടെ കൂടിയ മിനറൽ മിക്സ്ചർ കൊടുത്താൽ അഭികാമ്യം, നന്നായിരിക്കുന്നതാണ്. ഈ ഡിവേമിങ്ങിനോടൊപ്പം തന്നെ പ്രതിരോധ കുത്തിവെപ്പും എടുക്കണം. എല്ലാ പ്രതിരോധ കുത്തിവെപ്പും എടുക്കണം. പ്രതിരോധ കുത്തിവെപ്പ് ഇപ്പോൾ തന്നെ പ്രതിരോധ കുത്തിവെപ്പ് നടക്കുകയാണ്, അതിനുള്ള തുടങ്ങണം.
1: ഓക്കെ. ഡോക്ടർ കെ കെ തോമസ് തങ്ങൾ പരിപാടിയിലേക്ക് വന്ന് നമ്മൾ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ അല്ലെങ്കിൽ കൃത്രിമ ബീജാദാനം എങ്ങനെയാണ് നമ്മുടെ പശുക്കളുടെ ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടിയും നമ്മുടെ ഒരു ജനറ്റിക് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയും നമുക്ക് എങ്ങനെയാണത് ഉപയോഗിക്കേണ്ടത് ഇതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നല്ല വിശദമായിട്ട് തന്നെ നമ്മുടെ ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുത്ത് വളരെ നന്ദി. താങ്ക് യു.
2: കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപ്പാദനത്തിനായി കൃത്രിമ ബീജാദാനം എന്ന വിഷയത്തിൽ ഇതുവരെ ശ്രോതാക്കളുമായി സംവദിച്ചത് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ കെ കെ തോമസ്, കൂടെ ഉണ്ടായിരുന്നത് ഷിബു ജോർജ്, ഒപ്പം ശാന്തി മാധവി, രജിത് ആറ്റിങ്ങൽ, സാങ്കേതിക സഹായം വി സുരേഷ് കുമാർ, ബിജു നെയ്യാറ്റിൻകര. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.
3: FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. സമയം 12 മണി. ഇപ്പോൾ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.
4: നമസ്കാർ. ആകാശവാണി സമാചാർ കെ സാഥ് മേ കനകലത. भारत और ऑस्ट्रेलिया ने दोहराया है कि बदलते जटिल रणनीतिक माहौल में रक्षा और सुरक्षा सहयोग दोनों देशों के बीच साझेदारी का प्रमुख आधार है. प्रधानमंत्री नरेंद्र मोदी और ऑस्ट्रेलिया के प्रधानमंत्री एंथनी अल्बनीज ने रक्षा और सुरक्षा सहयोग पर संयुक्त घोषणा पत्र जारी किया है. ये दोनों देशों के द्विपक्षीय रक्षा और सुरक्षा संबंधों में एक महत्वपूर्ण बदलाव को दर्शाता है. घोषणा पत्र में दोनों नेताओं ने भारत ऑस्ट्रेलिया समुद्री सुरक्षा सहयोग रोडमैप के माध्यम से समुद्री सहयोग को और मजबूत करने पर सहमति व्यक्त की. मेलबर्न में संयुक्त वक्तव्य में प्रधानमंत्री मोदी ने शांतिपूर्ण, स्थिर और समृद्ध हिंद प्रशांत क्षेत्र के लिए साझा दृष्टिकोण में समुद्री सहयोग को रेखांकित किया.

0: പുതുക്കോട് പത്മനാഭമാരാരും സംഘവും അവതരിപ്പിച്ച അഞ്ചടന്ത മേളമാണ് ഇതുവരെ കേട്ടത്.
1: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില.
4: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
6: ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
7: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.

0: ആകാശവാണി തൃശൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പ്രതിരോധം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്ന് ഇന്ത്യ ഓസ്ട്രേലിയ സംയുക്ത പ്രഖ്യാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസുമായി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വയനാട് കള്ളാടി ദുരന്തത്തിൽ മരണസംഖ്യ 6. കാണാതായവർക്കായി തെരച്ചിൽ വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ദക്ഷിണ റെയിൽവേയുടെ ഓണം പ്രത്യേക ട്രെയിൻ സർവീസുകളിലേക്ക് റിസർവേഷൻ ആരംഭിച്ചു. മംഗലാപുരം, ചെന്നൈ, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്ന് പ്രത്യേക സർവീസ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരും. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രതിരോധം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്ന് ഇന്ത്യ ഓസ്ട്രേലിയ സംയുക്ത പ്രഖ്യാപനം. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ ഓസ്ട്രേലിയ സഹകരണത്തിന്റെ ശക്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആണവോർജ്ജ മേഖലയിൽ ഇന്ന് ഒപ്പുവച്ച സുപ്രധാന കരാറിലൂടെ ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യുറേനിയം വിതരണം സാധ്യമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓസ്ട്രേലിയൻ സർവകലാശാലകളുടെ ക്യാമ്പസുകൾ ഇന്ത്യയിൽ ആരംഭിച്ചതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിജ്ഞാന പങ്കാളിത്തത്തിന് പുതിയ അധ്യായം തുറന്നിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഓസ്ട്രേലിയൻ

0: പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും ശ്രീ നരേന്ദ്രമോദി പങ്കെടുത്തു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമാണ് ബുധനാഴ്ച മന്ത്രിതല യോഗം ആരംഭിച്ചത്. സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ച നടത്തിയിരുന്നു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. മണ്ണിടിച്ചിലിൽ വൻ നാശം വിതച്ച വയനാട് കള്ളാടി ദുരന്തഭൂമിയിൽ നിന്നും ഇന്ന് 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 6. ഇനിയും കണ്ടെത്താനുള്ളവർക്കായി തിരച്ചിൽ വ്യാപിപ്പിക്കുമെന്ന് രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്ന മന്ത്രി ടി സിദ്ദിഖ് അറിയിച്ചു. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനുശേഷം വ്യോമമാർഗം സ്വദേശത്തെത്തിക്കുമെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു.
1: പക്ഷേ ഇന്ന് വെള്ളം തെളിയുകയും കുറച്ച് താഴുകയും ചെയ്തു, അതുകൊണ്ട് അത് കണ്ടെത്താൻ പറ്റി. രണ്ടാമത്തെ ബോഡി പുഴയിൽ തന്നെ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. പുഴയെ പരിശോധിക്കാൻ വേണ്ടിയുള്ള ഒരു ടീം 20 NDRF സംഘം പോയിട്ടുണ്ട്. ഈ പരിസരത്ത് പ്രത്യേക പരിശോധന നടത്താനുള്ള മാർഗനിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വൈത്തിരി ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എംബാം ചെയ്യാനുള്ള നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കും. അവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള നടപടികൾ ആരംഭിക്കും.
0: വയനാട് കള്ളാടിയിലെ ദുരന്ത മേഖല പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തും മീനാക്ഷിപ്പുഴയുടെ സമീപ പ്രദേശങ്ങളിലും മേപ്പാടി പോളിടെക്നിക്കിലെ ദുരിതാശ്വാസ ക്യാമ്പിലും അദ്ദേഹം സന്ദർശനം നടത്തി. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ശ്രീ പിണറായി വിജയനോടൊപ്പം ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം നാളെ ചേരും. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനും എതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഓണത്തോടനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഏർപ്പെടുത്തുന്ന സ്പെഷ്യൽ ട്രെയിനുകളിലെ റിസർവേഷൻ ആരംഭിച്ചു. 3 സ്പെഷ്യൽ ട്രെയിനുകളുടെ വിവരങ്ങളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മംഗലാപുരത്തു നിന്ന് കോഴിക്കോട്, പാലക്കാട് വഴി ചെന്നൈയിലേക്ക് തിങ്കളാഴ്ചകളിലും ചെന്നൈയിൽ നിന്ന് പാലക്കാട്, എറണാകുളം, കോട്ടയം വഴി കൊല്ലത്തേക്ക് ബുധനാഴ്ചകളിലും തിരുവനന്തപുരത്തു നിന്ന് കൊല്ലം ചെങ്കോട്ട വഴി താമ്പരത്തിന് ബുധനാഴ്ചകളിലും പ്രത്യേക സർവീസ് ഉണ്ടാകും. തിരുവനന്തപുരം ജില്ലയിൽ ഡെങ്കിപ്പനി കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തുന്നതിന് പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: വെള്ളിയാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശനിയാഴ്ച തൊഴിലിടങ്ങളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈഡേ നിർബന്ധമായും ആചരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. സ്ഥാപനങ്ങളുടെയും വീടുകളുടെയും ടെറസ്, റൂഫിന്റെ പാത്തി, ഓവർഹെഡ് ടാങ്കുകൾ എന്നിവിടങ്ങളിൽ കൊതുക് മുട്ടയിടാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേക ശ്രദ്ധ നൽകണം. കൊതുകുകടി ഏൽക്കാതിരിക്കാൻ സ്വയം സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിച്ചു വേണം ഉറവിട നശീകരണത്തിൽ ഏർപ്പെടാൻ. ശക്തമായ പനി, തലവേദന, ശരീരവേദന, ശരീരത്തിൽ തിണർപ്പുകൾ, ഛർദി, വയറുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടനടി ചികിത്സ തേടണമെന്നും നിർദ്ദേശമുണ്ട്.
0: കേരള PSC പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തി ആഭ്യന്തര വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു. സംസ്ഥാന പോലീസ് മേധാവി ഇത് സംബന്ധിച്ച തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും അന്വേഷണ റിപ്പോർട്ട് സമയബന്ധിതമായി സർക്കാരിന് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. മലയോര പ്രദേശങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് ജില്ലയിൽ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. വൈദ്യുതി തൂണുകൾക്കും കേടുപറ്റി. ഇന്ന് വൈകുന്നേരം 5:30 വരെ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. കോഴിക്കോട് മഴ ശക്തമായതിനെ തുടർന്ന് ചാലിയാറും ഇരുവഞ്ഞിയും ചെറുപുഴയും കരകവിയാൻ തുടങ്ങി. മാവൂർ, പെരുവയൽ, ചാത്തമംഗലം, കൊടിയത്തൂർ പഞ്ചായത്തുകളിലാണ് വെള്ളപ്പൊക്കത്തിന്റെ ദുരിതം ഏറെയുള്ളത്. കോഴിക്കോട്.

0: റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാം പ്ലാറ്റ്ഫോമിന്റെ പഴയ കെട്ടിടം തകർന്നു വീണു. ആളപായം ഇല്ല. കാലവർഷം ശക്തമായതോടെ പാലക്കാട് ജില്ലയിലെ ഡാമുകളിലും പുഴകളിലും ജലനിരപ്പ് ഉയർന്നു. മലമ്പുഴയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: ഇന്നലെ ജില്ലയിൽ ശരാശരി 15 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. മണ്ണാർക്കാട് ഭാഗത്താണ് കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത്. ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ അലനല്ലൂർ കണ്ണംകുണ്ട് നിലമ്പതി പാലത്തിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. നെല്ലിയാമ്പതി ചുരം പാതയിൽ മരം വീണും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. മലമ്പുഴ പറച്ചാത്തി തോടിനു സമീപമുള്ള ഉന്നതിയിലെ 4 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഇന്ന് രാവിലെ മുതലും ജില്ലയിലെ പലയിടങ്ങളിലും ശക്തമായ മഴയാണ് പെയ്യുന്നത്.
0: മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മേഖലയിൽ കനത്ത മഴ ലഭിച്ചതോടെ ചാലിയാർ പുഴയിലും പോഷകനദികളിലും ജലനിരപ്പ് ഉയർന്നു. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. വനത്തിനുള്ളിൽ മഴ കനത്തതോടെ ചാലിയാറിലേക്ക് വലിയ തോതിൽ വെള്ളം ഒഴുകിയെത്തുന്നുണ്ട്. കോട്ടയം ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷമാകുന്നു. പ്രശ്നപരിഹാരത്തിന് കർമ്മപദ്ധതി രൂപീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ശാസ്ത്രീയമായ പ്രതിരോധ മാർഗങ്ങളിലൂടെ ഒച്ചുകളുടെ വ്യാപനം തടയാനാണ് അധികൃതരുടെ നീക്കം. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് ഈ മാസം 19 തുടക്കമാകും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. സെപ്റ്റംബർ 16 വരെയാണ് വള്ളസദ്യ. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: 51 പള്ളിയോടങ്ങളാണ് സദ്യയിൽ പങ്കെടുക്കുക. വഴിപാട് വള്ളസദ്യയിൽ 44 വിഭവങ്ങൾ ഇലയിൽ വിളമ്പുകയും വള്ളക്കാർ പാടിച്ചോദിക്കുന്ന മുറയ്ക്ക് 20 വിഭവങ്ങൾ വഴിപാടുകാർ വിളമ്പി നൽകുകയും ചെയ്യും എന്നതാണ് ആറന്മുള വഴിപാട് വള്ളസദ്യയുടെ പ്രത്യേകത. ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 30 നടക്കും. സെപ്റ്റംബർ 4 അഷ്ടമരോഹിണി സമൂഹ വള്ളസദ്യ നടക്കുക. 20 സദ്യാലയങ്ങൾ ഇക്കുറി ഉണ്ടാകും. KSRTC ബജറ്റ് ടൂറിസം വഴി എത്തുന്ന ഭക്തർക്ക് പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിലാകും സദ്യ സജ്ജീകരിക്കുക. ഇതിനുള്ള ബുക്കിംഗ് ആരംഭിച്ചു. ആറന്മുള boatrice.com എന്ന വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാം.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 567 പോയിന്റ് നേട്ടത്തിൽ 77,071, നിഫ്റ്റി 177 പോയിന്റ് നേട്ടത്തിൽ 24,059 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില പവന് 80 രൂപ വർദ്ധിച്ച് 1,05,040 രൂപയും ഗ്രാമിന് 13,130 രൂപയുമാണ് ഇന്നത്തെ വില. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 4 മത്സരം ഇന്ന് രാത്രി ബ്രിസ്റ്റോളിലെ കൌണ്ടി ഗ്രൌണ്ടിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 10 മത്സരം ആരംഭിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിരോധം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്ന് ഇന്ത്യ ഓസ്ട്രേലിയ സംയുക്ത പ്രഖ്യാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വയനാട് കള്ളാടി ദുരന്തത്തിൽ 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. മരണസംഖ്യ 7. കാണാതായവർക്കായി തെരച്ചിൽ വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ദക്ഷിണ റെയിൽവേയുടെ ഓണം പ്രത്യേക ട്രെയിൻ സർവീസുകളിലേക്ക് റിസർവേഷൻ ആരംഭിച്ചു. മംഗലാപുരം, ചെന്നൈ, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്ന് പ്രത്യേക സർവീസ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരും. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി ഇപ്പോൾ കേൾക്കാം. പാമ്പ് കടിയേറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ. ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു.
4: ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകളാണ് പാമ്പ് കടിയേറ്റ് മരണമടയുകയോ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയോ ചെയ്യുന്നത്. ശരിയായ പ്രഥമ ശുശ്രൂഷയും അതുപോലെ തന്നെ സമയോചിതമായ ചികിത്സയും അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം മരണങ്ങളും നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നവ തന്നെയാണ്. എന്തുകൊണ്ടാണ് പാമ്പ് കടിക്ക് ഇത്ര പ്രാധാന്യം വരുന്നത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 1.5 ലക്ഷം മരണങ്ങളാണ് ലോകമെമ്പാടും പാമ്പ് കടി കാരണം ഉണ്ടാകുന്നത്. അതിൽ 50,000 മരണങ്ങളും ഇന്ത്യയിൽ തന്നെയാണ് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. അപ്പം മഴക്കാല സമയങ്ങളിൽ കൃഷിയിടങ്ങളിലൊക്കെയാണ് പാമ്പ് കടി കൂടുതലായിട്ട് കണ്ടുവരിക. ഗ്രാമപ്രദേശങ്ങളിൽ വസിക്കുന്ന ജനങ്ങളിൽ കുറച്ച് കൂടുതലായിട്ടുള്ള അപകട സാധ്യത ഉള്ളതാണ്. ഇന്ത്യയിലെ പ്രധാന വിഷപ്പാമ്പുകൾ ഏതൊക്കെയെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ Big 4 എന്ന് നമ്മൾ പറയും. ഇപ്പം അതിൽ ഒരെണ്ണം കൂടെ കൂട്ടി നമ്മൾ Big 5 എന്ന് പറയും. അതിനകത്ത് തന്നെ വരുന്നത് മൂർഖൻ അഥവാ കോബ്ര. രണ്ടാമതായിട്ട് കണ്ടുവരുന്നത് വെള്ളിക്കെട്ടൻ അല്ലെങ്കിൽ ശംഖുവരയൻ എന്നൊക്കെ പറയുന്ന കോമൺ ക്രേറ്റ്. പിന്നെ റസൽസ് വൈപ്പർ അല്ലെങ്കിൽ ചേനത്തണ്ടൻ, അണലി എന്നൊക്കെ പറയുന്ന പാമ്പാണ് മൂന്നാമത്തത്. നാലാമത്തത് സോസ്കേൾഡ് വൈപ്പർ അല്ലെങ്കിൽ ചുരുട്ട മണ്ഡലി എന്നൊക്കെ പറയും.

അഞ്ചാമത്തെ ഇനം പാമ്പ് എന്ന് പറയുന്നത് ഹം നോസ്ഡ് പിറ്റ് വൈപ്പർ ആണ്. മുഴുമൂക്കൻ എന്നൊക്കെയാണ് അതിന് നമ്മൾ മലയാളത്തിൽ പറയുന്ന പേരുകൾ. ഇതിൽ തന്നെ മൂർക്കൻ വെള്ളിക്കെട്ടൻ എന്ന് എലാപ്പിടെ വിഭാഗത്തിൽ വരുന്ന പാമ്പുകളുടെ വിഷം നമ്മുടെ നാഡീ വ്യവസ്ഥയാണ് പ്രധാനമായിട്ടും ബാധിക്കുക. അതുപോലെ അണലി, ചുരുട്ടുമണ്ടലി എന്നൊക്കെ പറയുന്ന പാമ്പുകൾ ഹീമോടോക്സിക് വിഭാഗത്തിൽപ്പെടും. അതായത് രക്തം കട്ടുപിടിക്കുന്നതിനകത്തുള്ള രക്തചംക്രമണത്തെയാണ് അത് ബാധിക്കുക. അപ്പം രക്തം കട്ടുപിടിക്കാതിരുന്ന് ഒരുപാട് രക്തസ്രാവം പോലെ സംഭവിച്ച് മരണം സംഭവിക്കുക. ഇനി നമുക്കൊരു പാമ്പുകടി ഏറ്റു കഴിഞ്ഞാല് നമ്മൾ പ്രഥമമായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, അതായത് പാമ്പ് കടിക്കുമ്പോൾ ആ ഒരു സമയത്തും ആ ഒരു സന്ദർഭങ്ങളിലും നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം സഹായത്തിന് ആരും ഇല്ലാത്തൊരവസ്ഥയാണ്, ഉദാഹരണം പാമ്പ് കടി കൊള്ളുന്ന സമയത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും സുരക്ഷിതമായൊരു അകലത്തിലേക്ക് നമ്മൾ സ്വയം മാറുക എന്നതാണ്. നടക്കാനോ ഓടാനോ നമ്മൾ പാടില്ല. കാരണം നടക്കുകയോ ഓടുകയോ ചെയ്തു കഴിഞ്ഞാൽ രക്തയോട്ടം കുറച്ച് കൂടുതലായിട്ട് വിഷം കുറച്ച് വേഗത്തിൽ തന്നെ ശരീരത്തിൽ വ്യാപിക്കാൻ സാധ്യത വളരെയേറെയാണ്. അതുകൊണ്ട് കടിയേറ്റ ഭാഗം അധികം ചലിപ്പിക്കാതിരിക്കുക. പിന്നെ നമ്മൾ ഒരു ആത്മസംയമനം പാലിച്ച് സഹായത്തിന് ആരെയെങ്കിലും എത്രയും പെട്ടെന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കണം. ഇനിയിപ്പോ നമ്മളുടെ കൂടെ സഹായികൾ ഉണ്ട് എങ്കിൽ സഹായികളാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഒന്നാമതായിട്ട് അവർ ചെയ്യേണ്ടത് WHO പറയുന്ന പ്രകാരം ഡു ഇറ്റ് റൈറ്റ് എന്നാ പറയുക. റൈറ്റ് എന്ന് വെച്ചാൽ ആർ ഫോർ റീഅഷ്യൂറിംഗ് ദ പേഷ്യന്റ്. ആ വ്യക്തിയെ നമ്മൾ നല്ല രീതിയിൽ സമാധാനിപ്പിക്കണം. പാമ്പുകടി ഏറ്റയാളെ നമ്മൾ പാനിക്കാക്കാനോ അദ്ദേഹത്തിനെ ഭയപ്പെടുത്താനോ, എന്തായാലും പാമ്പുകടി ഏൽക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഭയക്കും. നമ്മളുടെ വിചാരം ഇപ്പൊ തന്നെ നമ്മൾ മരണപ്പെട്ടു പോകും, പാമ്പ് കടിച്ചു, അടുത്ത മരണമാണ്, അങ്ങനെയുള്ള ടെൻഷൻ എന്തായാലും പാമ്പുകടി കൊള്ളുന്ന ആൾക്കുണ്ടാവും. അപ്പോൾ അയാളെ നമ്മൾ ഏറ്റവും കൂടുതൽ സമാധാനിപ്പിക്കണം. സമാധാനിപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പറ്റാൻ പോകുന്നത് അവരുടെ ഹൃദയമിടിപ്പ് ഭയങ്കരമായിട്ട് കൂടും. ഹൃദയമിടിപ്പ് ഭയങ്കരമായിട്ട് കൂടുമ്പോൾ അദ്ദേഹത്തിന്റെ രക്തസമ്മർദ്ദം ഭയങ്കരമായിട്ട് കൂടും. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾക്ക് മരുന്നെടുക്കുന്ന ആൾക്കാരാണ്, ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ള ആൾക്കാരാണ്, രക്തസമ്മർദ്ദത്തിന് മരുന്നുകൾ എടുക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ BP ഭയങ്കരമായിട്ട് ഉയരുകയും അത് കാരണം അത്രയും വേഗത്തിൽ ബ്ലഡ് ഫ്ലോ ശരീരത്തിൽ നടക്കുമ്പോൾ ആ ബ്ലഡ് ഫ്ലോയോടൊപ്പം തന്നെ ഈ വിഷം ശരീരം ഒട്ടാകെ പെട്ടെന്ന് തന്നെ വ്യാപിക്കാനും അത് കാരണം മരണം സംഭവിക്കാനും അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് പെട്ടെന്ന് തന്നെ ഹൃദയാഘാതം സംഭവിക്കാനും അങ്ങനെ മരണം സംഭവിക്കാനും ഒക്കെയുള്ള സാധ്യതകൾ വളരെയേറെയാണ്. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ സമാധാനിപ്പിക്കുക, റീഅഷർ ചെയ്യുക. അതാണ് ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത് ഡു ഇറ്റ് റൈറ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. ആറ് കഴിഞ്ഞിട്ട് ഐ ഫോർ ഇമ്മൊബിലൈസേഷൻ എന്ന് പറയും. അതായത് കടി കൊണ്ട കൈയായിക്കോട്ടെ കാലായിക്കോട്ടെ അത് അധികം ചലിപ്പിക്കാതെ നമ്മൾ സൂക്ഷിക്കണം. ചലിപ്പിക്കാതെ സൂക്ഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ നോക്കുമ്പം കിടത്തിക്കൊണ്ടുപോവുക, നടത്തിക്കൊണ്ടുപോവാതിരിക്കുക, 2-വീലറിന്റെ ഇടയിൽ വെച്ച് കൊണ്ടുപോകാതിരിക്കുക, അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അധികം അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പലക കഷ്ണമോ അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡിന്റെ കഷ്ണമോ അല്ലെങ്കിൽ ചെറിയൊരു കമ്പൊക്കെ ഉണ്ടെങ്കിൽ അത് കാലിന്റെ സൈഡിലായിട്ടോ അല്ലെങ്കിൽ അടിവശത്തായിട്ടോ വെച്ച് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഒരു തുണി അല്ലെങ്കിൽ ഒരു ഷോള്, ബാൻഡേജ് എന്തെങ്കിലും വെച്ച് കുറച്ചൊന്ന് ലൂസായിട്ട് ചുറ്റിക്കൊടുക്കുക. എങ്ങനെ ചുറ്റണം എന്ന് വെച്ചാൽ നമ്മൾ കാലിന് പൊട്ടലൊക്കെ വരുന്ന സമയം ക്രെബ് ബാൻഡേജ് പോലെ ബാൻഡേജ് വെച്ച് നമ്മൾ ചുറ്റാറുണ്ട്, അതുപോലെ നമ്മൾ ചുറ്റുക. ഇപ്പം കണങ്കാലിനാണ് കടി കൊണ്ടതെങ്കിൽ ആ കടി കൊണ്ടതിന്റെ തൊട്ട് മുകൾ ഭാഗം വെച്ച് നമ്മൾ ചുറ്റിക്കൊടുക്കണം. അവിടുന്ന് കാലിന്റെ ചുറ്റാകെ നമ്മൾ അതിനെ ചുറ്റിക്കൊടുക്കണം. ഒരുപാട് ടൈറ്റ് ആവാൻ പാടില്ല. ഒത്തിരി ടൈറ്റായി കഴിഞ്ഞാൽ രക്തയോട്ടം പ്രശ്നം വന്നേക്കാം. വലിയ ടൈറ്റ് ആക്കാതെ നമ്മളത് ചുറ്റിക്കൊടുക്കണം. ടൈറ്റ്നെസ് നമുക്ക് എങ്ങനെ അളന്ന് നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചുറ്റിക്കഴിയുമ്പോൾ നമ്മുടെ ഒരു വിരൽ അതിൻ്റെ ഉള്ളിൽ കൂടി കടത്തി വിടാൻ പറ്റുന്ന അത്രയും മാത്രമേ നമ്മൾ ടൈറ്റാക്കി ചുറ്റാൻ പാടുള്ളൂ. അപ്പം ഇതാണ് രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത്, ഇമ്മൊബിലൈസേഷൻ. പിന്നെയുള്ളത് റൈറ്റിന്റെ അടുത്ത അക്ഷരങ്ങളായ GMH ആണ്. GMH എന്ന് വെച്ചാൽ ഗോ ടു ഹോസ്പിറ്റൽ ഇമീഡിയറ്റ്ലി. എത്രയും പെട്ടെന്ന് നമ്മൾ ആളെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക. എങ്ങനെയുള്ള ആശുപത്രിയിലേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ടത്? ASV വെനം എന്നുള്ള മരുന്ന് ലഭിക്കുന്ന ആശുപത്രികൾ. ഇപ്പം മിക്കവർക്കും അറിയാം, ഇപ്പൊ തിരുവനന്തപുരത്താണെങ്കിൽ മെഡിക്കൽ കോളേജില്, GH, നെയ്യാറ്റിങ്കര GH, അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റൽസിൽ, ഒട്ടുമിക്ക പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ഒക്കെ നമുക്ക് ആന്റിസ്നേക് വെനം അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ വ്യക്തിയെ എത്രയും പെട്ടെന്ന് എത്തിക്കാൻ ശ്രദ്ധിക്കണം. അവസാനത്തെ അക്ഷരം T ആണ്. T എന്ന് വെച്ചാൽ ടെൽ ദ ഡോക്ടർ അബൌട്ട് ദ സിംറ്റംസ്. ഡോക്ടറോട് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യം നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞു കൊടുക്കുക. ഇതാണ് ഡു ഇറ്റ് റൈറ്റ് എന്നുള്ള WHO പറയുന്ന രീതി. പിന്നെ പാമ്പുകടി ഏറ്റു കഴിഞ്ഞാൽ നമ്മൾ സാധാരണമായിട്ട് കണ്ടുവരുന്ന കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് നമ്മളൊരു വിഷഹാരിയുടെ അടുത്ത് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഒരു നാട്ടുവൈദ്യന്റെ അടുത്ത് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവർ ആ മുറിവിന് ചുറ്റും, ആ പാമ്പ് കുത്തിയ ഭാഗത്തിന് ചുറ്റും ഒരു മുറിവുണ്ടാക്കുകയോ അല്ലെങ്കിൽ അവിടുന്ന് വിഷക്കല്ല് എന്ന് പറയുന്നൊരു സംഭവം വെക്കുകയോ അല്ലെങ്കിൽ വിഷം വലിച്ചെടുക്കുന്ന പോലത്തെ ചികിത്സാ രീതികളൊക്കെ ചെയ്യും. അത്തരം അശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാ രീതികളിലൊന്നും സമയം കളയാതിരിക്കുക. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്, പാമ്പ് കടി ഏറ്റ ഭാഗത്തിന് കുറച്ച് മുകളിലായിട്ട് നല്ല ടൈറ്റായിട്ട് ഒരു തുണി കൊണ്ടോ അല്ലെങ്കിൽ ഒരു കയറുകൊണ്ടോ ഒക്കെ കെട്ടിക്കൊണ്ടുവരും. ടൂണിക്കെന്ന് നമ്മൾ പറയും, അത്രയും വലിഞ്ഞു മുറി

0: ആയിരിക്കും കിട്ടുന്നത്. അത് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. അത്രയും നമ്മൾ വരിഞ്ഞു മുറുകി കെട്ടുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്, അതിന്റെ താഴ്ഭാഗത്തേക്ക് നമ്മൾ എവിടെയാണോ കിട്ടുന്നത് അതിന്റെ താഴത്തെ ഭാഗത്തോട്ടുള്ള രക്തഓട്ടം നടക്കുന്നില്ല. നമ്മൾ അത്രയും ടൈറ്റായിട്ട് കെട്ടുമ്പോൾ വിഷം ശരീരത്തെമ്പാടും വ്യാപിക്കാതിരിക്കാനാണ് നമ്മളത് ചെയ്യുന്നത് എന്നാണ് പൊതുജനത്തിന്റെ വിശ്വാസം. പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ, അത്രയും ടൈറ്റായിട്ട് കെട്ടുമ്പോൾ രക്തോട്ടം നടക്കില്ല. രണ്ടാമതായിട്ട് ഇത് ഹോസ്പിറ്റലോ മറ്റോ വന്നിട്ട് ഈ കെട്ടഴിക്കുമ്പോൾ അതുവരെ അവിടെ തങ്ങി നിന്ന ആ വിഷത്തിന്റെ അംശം എന്തൊക്കെയുണ്ടോ അത് വളരെ വേഗത്തിൽ ശരീരമെമ്പാടും വ്യാപിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഒരിക്കലും അത്രയും ടൈറ്റായിട്ട് നമ്മൾ ഒരു തുണി കൊണ്ട് കെട്ടാൻ പാടില്ല. അതിനു പകരമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ കാല് മുഴുവനായിട്ടും നമ്മളൊരു ബാൻഡേജ് ക്ലോത്ത് വെച്ച് ചുറ്റുകയാണ് വേണ്ടത്. അതെന്തിനാന്ന് വെച്ചാൽ, അത് നമ്മൾ അങ്ങനെ ചുറ്റുമ്പം സൂപ്പർഫിഷ്യൽ ലിംഫാറ്റിക്സ് എന്ന് പറയും. നമ്മൾ ഒരിക്കലും രക്തക്കുഴലുകളെ നമ്മൾ എയിം ചെയ്യുന്നില്ല. രക്തമല്ലാത്ത സ്രവങ്ങൾ കൊണ്ടുപോകുന്നതാണ് ലിംഫാറ്റിക്സ്. ആ ലിംഫാറ്റിക്സിനെ മാത്രം നമ്മളൊന്ന് ചെറിയ രീതിയിലൊന്ന് പ്രഷർ കൊടുക്കുന്നതേ ഉള്ളൂ. കാരണം ആദ്യമേ ഒരു കടി കൊണ്ടു കഴിഞ്ഞാൽ ലിംഫാറ്റിക്സ് വഴിയാണ് ശരീരത്തെമ്പാടും ഇത് വ്യാപിക്കാൻ സാധ്യതയുള്ളത്. അപ്പൊ നമ്മൾ അവിടെ മാത്രം ഒരു ചെറിയ പ്രഷർ കൊടുക്കുന്ന പോലെ മാത്രമേ നമ്മൾ ചുറ്റാൻ പാടുള്ളൂ. ഒരിക്കലും ടൈറ്റായിട്ട് ടൂണിക്ക വെച്ച് കെട്ടരുത്. ടൂണിക്ക നമ്മൾ കെട്ടരുത് എന്ന് പറയുന്നതിന്റെ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇപ്പം പാമ്പ് കടിയേറ്റ ഭാഗത്ത് സ്വാഭാവികമായിട്ടും ചെറിയ രീതിയിൽ നീര് വെക്കാൻ സാധ്യതയുണ്ട്. അണലി പോലത്തെ വിഷപ്പാമ്പുകളാണ് കടിച്ചിട്ടുള്ളതെങ്കിൽ അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ടൂണിക്ക നല്ല ടൈറ്റായിട്ട് വരിഞ്ഞു മുറുകി കെട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ ഒരു നീര് വെക്കും. അപ്പം ആ നീര് നമ്മളിത് വരിഞ്ഞു മുറുകി കെട്ടിയതിന്റെ നീരാണോ അതല്ല പാമ്പിന്റെ വിഷം കാരണമുണ്ടായ നീരാണോ എന്ന് പോലും നമുക്ക് സംശയം തോന്നിക്കാം. ഇനി നമ്മൾ ടൂണിക്ക വെച്ച് കെട്ടി എന്ന് വിചാരിക്കുക, ഇദ്ദേഹം ഹോസ്പിറ്റലിൽ വരുമ്പോൾ അവിടുത്തെ സ്റ്റാഫോ ഡോക്ടർമാരോ ഒരിക്കലും ഈ കെട്ട് അഴിക്കാനും പാടില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാല്, ബി പി നോക്കുന്ന ബി പി കഫ് ഉണ്ട്, നമ്മൾ കയ്യിൽ ചുറ്റുന്ന കഫ് ഉണ്ട്, അവര് കെട്ടിയേക്കുന്നതിന്റെ തൊട്ട് മുകളിലായിട്ട് ബി പി കഫ് കെട്ടുക. അദ്ദേഹത്തിന്റെ ബി പി നമ്മൾ നോക്കുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അതിനൊരു 10-20 വാല്യൂ മുകളില്, ഇപ്പൊ ഒരു 140-90 ആണെങ്കിൽ നമ്മളൊരു 160 വരെ ആ കഫ് നല്ല രീതിയിൽ ഇൻഫ്ലേറ്റ് ചെയ്തിട്ട് വളരെ പതുക്കെ മാത്രം നമ്മൾ ആ അവര് കെട്ടിക്കൊണ്ടുവന്ന കെട്ട് അഴിച്ച് റിലീസ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ പാമ്പുകടി ഏറ്റ വ്യക്തിക്ക് നല്ല രീതിയിൽ വിഷമുണ്ടെന്ന് നമുക്ക് തോന്നുകയാണ്, അതായത് കടിച്ച സ്ഥലത്ത് നല്ല നീര് വേദന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, അങ്ങനെ പല ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ASV പോലത്തെ മറുമരുന്ന് തുടങ്ങിയ ശേഷം മാത്രം നമ്മൾ ഈ കെട്ട് അഴിച്ചു കൊടുത്താലും മതിയാകും. പാമ്പുകടി ഏറ്റാൽ പ്രധാനമായിട്ടും നമ്മൾ ഭയപ്പെടാതിരിക്കുക, ശരിയായ പ്രഥമ ശുശ്രൂഷ പറഞ്ഞ രീതിയിൽ നൽകുക, രോഗിയെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക, അതും ആന്റി സ്നേക് വെനം അവൈലബിൾ ആയിട്ടുള്ള ആശുപത്രിയിൽ തന്നെ എത്തിക്കാൻ ശ്രദ്ധിക്കുക. ആവശ്യമായാൽ മാത്രം നമ്മൾ ആന്റി സ്നേക് വെനം നൽകുന്നതായിരിക്കും.
1: പാമ്പുകടിയേറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ജീന ബദർ.

0: ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ സമുദ്ര ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ആഗോളതലത്തിൽ വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ സുരക്ഷാ സഹകരണം രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തം ശക്തമാക്കാൻ നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് മഹാരാഷ്ട്രയിൽ തുടക്കം. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ. പ്രദേശത്ത് തിരച്ചിൽ ഊർജിതം. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ വടക്കൻ ജില്ലകളിലും കനത്ത മഴ തുടരുന്നു. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് ബ്രിസ്റ്റോളിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ സുരക്ഷാ സഹകരണം രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തത്തിൽ നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയൻ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത പ്രഖ്യാപനത്തിലാണ് ശ്രീ മോദി ഇക്കാര്യം വ്യക്തമാക്കിയത്.
2: ഭാരത് ഓർ ഓസ്ട്രേലിയ ദോ വൈബ്രന്റ് ഡെമോക്രസീസ് ഹെ ദോ മൾട്ടി കൾച്ചറൽ സൊസൈറ്റീസ് ഹെ ഓർ ദോ മഹത്വപൂർണ ഓഷൻ പവർസ് ഹെ ഹമാരി യേ സമാനതായേ ഓർ ഹമാരാ കോമൺ വേൾഡ് വ്യൂ ഹമേ ഗഹരേ ആപസി

0: विश्वास के साथ निरंतर आगे बढ़ने की प्रेरणा देते हैं। हमारी कॉम्प्रिहेंसिव स्ट्रेटेजिक पार्टनरशिप ने पिछले कुछ वर्षों में अभूतपूर्व प्रगति की है और आज तीसरी एनुअल समिट से हमारे सहयोग में कई नए आयाम जुड़े हैं।
1: സമാധാനവും സുസ്ഥിരവുമായ ഇന്തോ പസഫിക്കിനായുള്ള കാഴ്ചപ്പാടാണ് സഹകരണത്തിന്റെ കേന്ദ്രബിന്ദുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആണവോർജ്ജ മേഖലയിൽ ഇന്നൊപ്പുവെച്ച സുപ്രധാന കരാറിലൂടെ ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യുറേനിയം വിതരണം സാധ്യമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യ ഓസ്ട്രേലിയ സമുദ്ര സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു നേതാക്കളും തീരുമാനിച്ചതായി ശ്രീ നരേന്ദ്രമോദി വ്യക്തമാക്കി. പ്രാദേശിക സുരക്ഷയ്ക്ക് ഫലപ്രദമായ സമുദ്ര സഹകരണം അനിവാര്യമാണെന്ന് ഇരു രാജ്യങ്ങളും അംഗീകരിച്ചു. ഓസ്ട്രേലിയൻ സൂപ്പർ കമ്പനി ഇന്ത്യയിൽ 500 മില്യൺ ഓസ്ട്രേലിയൻ ഡോളറിന്റെ നിക്ഷേപം നടത്തുമെന്ന് കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പോൾ ഷോൾഡർ പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. ഇന്ത്യയുടെ വളർച്ചയിൽ ആഗോളതലത്തിൽ നിലനിൽക്കുന്ന ആത്മവിശ്വാസത്തിന്റെ നേർക്കാഴ്ചയാണിതെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ സമുദ്ര ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ആഗോളതലത്തിൽ വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ ഈ ഗുണനിലവാരം നിലനിർത്താൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒഡീഷ സന്ദർശനത്തിന്റെ ഭാഗമായി ഭുവനേശ്വറിലെത്തിയ ഉപരാഷ്ട്രപതി ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സുസ്ഥിര ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള അനുമതി പത്രവിതരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന്റെ 15-ാമത് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമാണ് ഇന്നലെ മന്ത്രിതല യോഗം ആരംഭിച്ചത്. സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരടുരൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ചകൾ നടത്തിയിരുന്നു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിലുള്ള മൂന്നാമത്തെ ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗം മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ആരംഭിച്ചു. മറ്റന്നാൾ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിക്കും. യോഗത്തിൽ ഗതാഗത മേഖലയിലെ പ്രധാന മുൻഗണനാ വിഷയങ്ങൾ ചർച്ചയാകും. പ്രതിരോധ ശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്ന ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ പ്രമേയത്തിന് കീഴിലാണ് യോഗം നടക്കുക. മണ്ണിടിച്ചിലിൽ വൻ നാശം വിതച്ച വയനാട് കള്ളാടി ദുരന്ത ഭൂമിയിൽ നിന്നും 4 മൃതദേഹം കൂടി കണ്ടെടുത്തു. ഇതോടെ മരിച്ചവരുടെ എണ്ണം 7. ഇനി ഒരാളെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. പ്രദേശത്ത് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: ഇന്ന് രാവിലെ 1 മീനാക്ഷി പുഴയോരത്ത് നടത്തിയ തിരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ആദ്യം കണ്ടെത്തിയത് ബീഹാർ സ്വദേശി എസ്കേറ്റർ ഓപ്പറേറ്റർ മുഹമ്മദ് ഇറാന്റെയാണ്. രണ്ടാമത് കണ്ടെത്തിയ ആളുടെ മൃതദേഹം ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. മൃതദേഹങ്ങൾ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. മീനാക്ഷി പുഴയോരം കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും തിരച്ചിൽ നടക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ മഴ കുറവായതിനാലും വെള്ളം തെളിഞ്ഞതുമാണ് മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിച്ചത്.
1: വയനാട് കള്ളാടിയിലെ ദുരന്ത മേഖല പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലവും മീനാക്ഷി പുഴയുടെ സമീപ പ്രദേശങ്ങളിലും മേപ്പാടി പോളിടെക്നിക്കിലെ ദുരിതാശ്വാസ ക്യാമ്പിലും അദ്ദേഹം സന്ദർശനം നടത്തി. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ശ്രീ പിണറായി വിജയനൊപ്പം ഉണ്ടായിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ബീഹാർ, കിഴക്കൻ രാജസ്ഥാൻ, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ഡൽഹിയിൽ പെയ്ത മഴയിൽ നഗരത്തിലെ പ്രധാന റോഡുകളിലുണ്ടായ വെള്ളക്കെട്ട് നിയന്ത്രണ വിധേയമാക്കി. നിലവിലെ സ്ഥിതിഗതികൾ മുഖ്യമന്ത്രി അവലോകനം ചെയ്തു. വെള്ളക്കെട്ട് പരിഹരിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. പശ്ചിമബംഗാളിൽ പരക്കെ ഇന്ന് അതിശക്തമായ മഴയ്ക്കും കൊടുങ്കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കൻ ബംഗാളിലെ 5 ഹിമാലയൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കനത്ത മഴ തുടരുന്ന മഹാരാഷ്ട്രയിലെ ഹിംഗോളിയിൽ ഇന്ന് പുലർച്ചെ തുടർച്ചയായ ഭൂചലനങ്ങൾ ഉണ്ടായി. പുലർച്ചെ 1:37 റിക്ടർ സ്കെയിലിൽ 4.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. മുൻകരുതൽ എന്ന നിലയിൽ

0: പ്രദേശവാസികളെ മേഖലയിൽ നിന്ന് ഒഴിപ്പിച്ചു. വീടുകളിൽ വിള്ളലുകൾ ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന എട്ടിലേക്ക്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. ആകാശവാണി പ്രതിനിധി സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: പ്രതിഭകളുടെ വൻനിരയുള്ള ഫ്രാൻസും അത്യുദ്ധാനികളുടെ സ്ക്വാഡായ മൊറോക്കോയും തമ്മിലുള്ള ക്വാർട്ടർ പോരാട്ടം ഈ ലോകകപ്പിലെ ഏറ്റവും കനപ്പെട്ട മുഖാമുഖങ്ങളിൽ ഒന്നാകുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ തവണ ചുണ്ടിനു മുന്നിൽ നഷ്ടപ്പെട്ട കപ്പ് കൈപ്പിടിയിലൊതുക്കാൻ രണ്ടും കൽപ്പിച്ചാണ് ഫ്രഞ്ച് പടയുടെ ഒരുക്കങ്ങൾ. മറുഭാഗത്ത് ഖത്തറിൽ നേടിയ സെമി ബർത്ത് ഇത്തവണ കിട്ടാതെ മടങ്ങില്ലെന്നുറച്ചാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരുടെ യുദ്ധപ്രഖ്യാപനം. ഖത്തർ ലോകകപ്പ് സെമി ഫൈനലിൽ 2 ഗോളുകൾക്ക് തങ്ങളെ വീഴ്ത്തിയ ഫ്രാൻസിന് ചുട്ട മറുപടിയാണ് മൊറോക്ക ലക്ഷ്യമാക്കുന്നത്. തങ്ങളുടെ 3-ാം ലോകകപ്പ് കിരീടം ലക്ഷ്യമിടുന്ന ഫ്രാൻസ് ടൂർണമെന്റിലുടനീളം തകർപ്പൻ ഫോമിലാണെന്നത് ശ്രദ്ധേയമാണ്. ഗോൾ അടിക്കാനും അടിപ്പിക്കാനും കൽപ്പുള്ള വൻ നിരയുടെ നട്ടല് 7 ഗോളുകളുമായി ടൂർണമെന്റിലെ ഏറ്റവും അപകടകാരിയായ സ്ട്രൈക്കർ കിലിയൻ എംബാപ്പയാണ്. അതേസമയം ഗ്രൂപ്പ് ഘട്ടത്തിൽ ബ്രസീലിനെ സമനിലയിൽ തളച്ചും നോക്കൌട്ടിൽ നെതർലാൻഡ്സിനെ വീഴ്ത്തിയും കരുത്തരങ്ങ് തെളിയിച്ചവരാണ് മൊറോക്കോ. പരിശീലകൻ മുഹമ്മദ് ഔഹാബിയുടെ തന്ത്രങ്ങൾ ഇന്ന് ഏറെ നിർണായകമാകും.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 4-ാം മത്സരം ഇന്ന് രാത്രി ബ്രിസ്റ്റോളിലെ കൌണ്ടി ഗ്രൌണ്ടിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത്. പരമ്പരയിൽ ഒറ്റ ജയം പോലുമില്ലാത്ത ഇന്ത്യയ്ക്ക് ഇന്ന് ജയം അനിവാര്യമാണ്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ നടത്തിയ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ ഭൌതിക ശരീരം ഇന്ന് ജന്മനാടായ മഷാദിൽ സംസ്കരിക്കും. അതേസമയം ഇറാനും അമേരിക്കയും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇറാനെതിരെ US സൈന്യം വീണ്ടും ശക്തമായ വ്യോമാക്രമണം ആരംഭിച്ചു. US വ്യോമാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. കേരള PSC പരീക്ഷാ നടത്തിപ്പ് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തി ആഭ്യന്തരവകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു. സംസ്ഥാന പോലീസ് മേധാവി ഇത് സംബന്ധിച്ച തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും അന്വേഷണ റിപ്പോർട്ട് സമയബന്ധിതമായി സർക്കാരിന് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. ഓണത്തോടനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഏർപ്പെടുത്തുന്ന സ്പെഷ്യൽ ട്രെയിനുകൾക്കായുള്ള റിസർവേഷൻ ആരംഭിച്ചു. 3 സ്പെഷ്യൽ ട്രെയിനുകളുടെ വിവരങ്ങളാണ് റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മംഗലാപുരത്ത് നിന്നും കോഴിക്കോട് പാലക്കാട് വഴി ചെന്നൈയിലേക്കും, ചെന്നൈയിൽ നിന്ന് പാലക്കാട് എറണാകുളം കോട്ടയം വഴി കൊല്ലത്തേക്കും, തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം ചെങ്കോട്ട വഴി താമ്പരത്തേക്കുമുള്ള സ്പെഷ്യൽ ട്രെയിനുകൾക്കായാണ് റിസർവേഷനാണ് ഇന്ന് ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ സമുദ്ര ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ആഗോളതലത്തിൽ വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ സുരക്ഷാ സഹകരണം രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തം ശക്തമാക്കാൻ നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് മഹാരാഷ്ട്രയിൽ തുടക്കം. വയനാട് കള്ളാടിയിൽ മടിഞ്ഞിച്ചലിൽ മരിച്ചവരുടെ എണ്ണം 7. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ. പ്രദേശത്ത് തിരച്ചിൽ ഊർജിതം. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4-ാം മത്സരം ഇന്ന് ബ്രിസ്റ്റോളിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: തത്സമയ ഫോൾ ഔട്ട് ചലച്ചിത്ര ഗാന പരിപാടി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഗാനസല്ലാപത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ഒട്ടും സമയം കളയണില്ല, നമ്മുടെ ആദ്യത്തെ കോളിലേക്ക് പോവാണ്. ഹലോ,
3: ഹലോ,
2: ചന്ദ്രനല്ലേ? നമസ്കാരം. തൃശ്ശൂർ ആകാശവാണിയുടെ ഗാനസല്ലാപം പരിപാടി എന്നാണ്. നമുക്കൊരു കത്ത് അയച്ചിരുന്നല്ലോ. പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളാണ് അല്ലേ?
3: പഴയ പാട്ടുകളോട് ഭയങ്കര ഇഷ്ടമാണ്.
2: ആദ്യമായിട്ടാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത് അല്ലേ?
3: ഞാന് റേഡിയോയിലെ ആകാശവാണി നിലയത്തിലെ എല്ലാ പരിപാടികളിലും കേൾക്കാറുണ്ട്, ഇഷ്ടമാണ്. പക്ഷെ അയലങ്ങാട്ടിലൊക്കെ ടോപ്പിലാണ് പഴയ ഗാനങ്ങൾ കേൾക്കുന്നത്.
2: കത്തില് പറഞ്ഞിട്ടുണ്ട് പഴയ ഗാനങ്ങളാണ് ഇഷ്ടം എന്ന് കത്തില് വെച്ചിട്ടുണ്ട്. പഴയ ഗാനത്തിന്റെ വരികളും അതിന്റെ അർത്ഥവും ഗാനഗന്ധർവൻ യേശുദാസിന്റെ ശബ്ദവും കൂടി ആയാല് മനസ്സ് വിഷമിച്ചിരിക്കുന്ന സമയത്ത് എല്ലാ വിഷമങ്ങളും
3: പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എത്ര മനസ്സ് വിഷമിച്ചിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും ചില പാട്ടുകൾ കേട്ടാലേ, അതിൽ പ്രത്യേകിച്ച് ആ ദേശാടനത്തിലെ പാട്ട് യേശുദാസ് പാടുന്നത് കളി

0: എന്നുള്ള പാട്ട് കേട്ടാ ഞാൻ കരയാറാ.
1: അത് ശരി. അങ്ങനെ ഒരു അത്രയും നമ്മളെ വളരെ അല്ലേ ടച്ച് ചെയ്യുന്ന അങ്ങനെ ഒരു രംഗം തന്നെയാണല്ലോ അല്ലേ ആ സിനിമയിൽ വരണതും അല്ലേ.
0: ഞാൻ എഴുത്തുകളൊക്കെ പല സ്ഥലത്തേക്ക് അയക്കാറുണ്ടെങ്കിലും കൂടി ആകാശവാണിയിലേക്ക് അയക്കുന്നത് ആദ്യമാണ്. അത് അയക്കാനുള്ള കാരണം നിഷാ മാഡത്തിന്റെ അവതരണം കണ്ടാണ്
1: കേട്ടോ. സന്തോഷം, ഒരുപാട് സന്തോഷം. താങ്ക് യു. വീട്ടിൽ ആരൊക്കെ ഉണ്ട് പറഞ്ഞില്ല, മേളത്തൂരാണ് സ്ഥലം മനസ്സിലായി.
0: വീട്ടില് ഞാനും വൈഫും പിന്നെ മകൻ, മകനും മകൻ മരുമകളും കുട്ടിയും.
1: പേരക്കുട്ടിയുണ്ട് അല്ലേ? എന്തോ പേരക്കുട്ടി
0: രണ്ടാള്.
1: രണ്ട് പേരക്കുട്ടികളുണ്ട്.
0: പേരക്കുട്ടി രണ്ടാളല്ലോ, പിന്നെ രണ്ട് പെൺകുട്ടികളുണ്ട്, അവർക്ക് രണ്ട് പെൺകുട്ടികൾ.
1: അത് ശരി. ഇപ്പൊ അടുത്ത രണ്ട് പേരക്കുട്ടികളാണ് ഉള്ളത് അല്ലേ മകന്റെ?
0: വീട്ടിലിപ്പോ ഉള്ളതാണ് മകനും മരുമകളും രണ്ട് കുട്ടികളും.
1: അങ്ങനെ സുഖമായിട്ട് പോണു അല്ലേ പേരക്കുട്ടികളുടെ കൂടെ. പേരക്കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ടേ സമയം പോവാനും കുഴപ്പമില്ല. പിന്നെ നമ്മളും കൂട്ടിലുണ്ടല്ലോ റേഡിയോ അല്ലേ.
0: ഒന്നും കുഴപ്പമില്ല. പിന്നെ നമ്മളിപ്പോ ഈ എഴുത്തായ്ക്കല് ഇവിടേക്ക് മാത്രല്ല, എന്റെ വക സർവ്വസ്ഥലത്തേക്ക് എഴുത്തുകളൊക്കെ ചെന്നിട്ടുണ്ട്.
1: അത് ശരി. അപ്പൊ എല്ലാ സ്റ്റേഷനും കേൾക്കുന്ന ആളാണ്.
0: ചെറിയ നല്ലത് കണ്ടാലേ അഭിനന്ദനം അറിയിച്ചിട്ടുള്ള ഒരു പരിപാടിയും, ശരിയല്ലാത്തത് കണ്ടാൽ ശരിയല്ല എന്ന് പറഞ്ഞിട്ടും നമുക്ക് ലെറ്റർ അയക്കേണ്ട ആൾക്കാർക്ക് ലെറ്റർ അയക്കും.
1: അത് ശരി.
0: അപ്പൊ നമ്മുടെ ലെറ്റർ സുപ്രീം കോടതിയിൽ വരെ ചെന്നിട്ടുണ്ട്. അതായത് നമ്മുടെ മാതൃഭാഷേനെ വന്ദിക്കണം പറഞ്ഞിട്ട് കോടതികളിലൊക്കെ.
1: അത് ശരി.
0: കേസ് വിളിക്കുമ്പോ എല്ലാവരും ഇംഗ്ലീഷിലല്ലേ. അപ്പൊ അതിന്റെ ഒക്കെ അനുഭവം വെച്ച് അതാത് സംസ്ഥാനങ്ങളുടെ മാതൃഭാഷയ്ക്ക് പിന്തുണ കൊടുക്കണം. കേരള ഗവൺമെന്റ് അത് അംഗീകരിച്ചല്ലോ.
1: അപ്പൊ എന്തായാലും എനിക്ക് സംസാരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ.
0: പാട്ട് പാടൊക്കെ ചെയ്യും, എന്തായാലും ഇപ്പൊ അതിന് വെച്ച സന്ദർഭമല്ല.
1: ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് മറ്റൊരവസരത്തിലാവാം അല്ലേ. ഇനിയും ഇതുപോലെ രണ്ടു മൂന്ന് മാസമൊക്കെ കഴിയുമ്പോ തുടർന്ന് നമുക്ക് കത്തുകൾ അയക്കും കേട്ടോ.
0: ആയിക്കോട്ടെ.
1: അപ്പൊ വീട്ടിലെല്ലാവരോടും നമ്മളുടെ അന്വേഷണം പറയണം.
0: ഓക്കെ, എല്ലാവരോടും പറയാം, മക്കളോടൊക്കെ പറയാം. ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് മക്കളോട്
1: കത്തയച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ എന്നാ ഇനി നമുക്ക് ഇഷ്ടഗാനം കേട്ടാലോ, ദേശാടനം എന്ന ചിത്രത്തിൽ. യേശുദാസും മഞ്ജു മേനോനും പാടിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ ആര് പാടിയതാണ്? യേശുദാസ് പാടിയതായിരിക്കും.
0: മതി.
1: അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഈ ഗാനം കേൾക്കാം കേട്ടോ. അപ്പൊ ഒരുപാട് സന്തോഷം സംസാരിക്കാൻ സാധിച്ചതില്. തുടർന്നു നമ്മുടെ പരിപാടി. ശരി എന്നാല്. ഓക്കെ, അപ്പൊ ഇനി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചനയും സംഗീതവും നിർവഹിച്ച ഈ ഗാനം കേൾക്കാം നമുക്ക്.

നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.

0: भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते, टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जी और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: हेलो
4: നമസ്കാരം. ദേവി രാമചന്ദ്രൻ അല്ലേ?
3: അതെ അതെ, നമസ്കാരം മാഡം.
4: നമസ്കാരം ദേവി ചേച്ചി, തൃശ്ശൂർ ആകാശവാണിയുടെ ഗാനസല്ലാപത്ത് എന്നാണ് കേട്ടോ.
3: ആ സന്തോഷം മാഡം, മാഡത്തിന്റെ ശബ്ദം കേട്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി.
4: അതെയോ, എന്താണ് നമ്മുടെ നവതിയുടെ അല്ലെ ആഘോഷങ്ങളില് അന്ന് ആ പ്രത്യേക ഗാന തരംഗിണി അല്ലെ, അതിൽ പങ്കെടുക്കാൻ ഒരുപാട് ശ്രമിച്ചു, സാധിച്ചില്ല. അപ്പൊ എന്നാ ഗാന സല്ലാപത്തില് അല്ലെ പങ്കെടുക്കാന്ന് കരുതി ഒരു കത്ത്. ഒരുപാടായി ചേച്ചി പങ്കെടുത്തിട്ടപ്പോ അല്ലെ?
3: കുറേ കാലമായി പങ്കെടുത്തിട്ട്. ആ ചേച്ചി എന്ന് വിളിക്കണ്ട, എന്നെ അമ്മയുടെ ഇഷ്ടമുണ്ട്. എനിക്ക് അത്രയും പ്രായമുണ്ട്, എഴുതിനോട് അടുത്ത പ്രായമുണ്ട്.
4: അതെയോ, എന്നാ ഞാൻ അമ്മ തന്നെ വിളിക്കാം. എന്റെ അമ്മയ്ക്ക് ഏകദേശം ഈ ഒരു പ്രായമാണ് കേട്ടോ.
3: അതെ, എനിക്ക് അങ്ങനെ വിളിച്ചാൽ മതി. എനിക്ക് ചേച്ചിയുടെ പ്രായത്തിലുള്ളവരെ മാത്രം ചേച്ചി വിളിക്കുന്നേ. ഞാൻ ആ നിലപാടില്ല, ഒന്നിലും അമ്മ അല്ലെങ്കിൽ അമ്മൂമ്മ എല്ലാവർക്കും ഞാൻ തിരുത്തി കൊടുക്കുന്നത്, അതാണ് എനിക്കിഷ്ടം.
4: അപ്പൊ നമ്മളുടെ

0: ശിവകുട്ടി എന്ത് പറയണോ പേരക്കുട്ടി?
1: ശിവകുട്ടി ഇപ്പൊ ക്ലാസ്സിൽ പോവാണ്. ഇപ്പൊ ഞാൻ വീട്ടിലില്ല. വീട്ടില് എന്റെ അമ്മ അമ്മയ്ക്ക് ഇപ്പൊ 98 വയസ്സായി. അപ്പൊ അമ്മ പെട്ടെന്ന് അമ്മയ്ക്ക് കഴിയാണ്ടായി. അപ്പോ വീട്ടിൽ നിന്ന് ഞാൻ ഇപ്പൊ പുതുക്കാടാണ്. എന്റെ വീട്
0: പുതുക്കാടാണ്.
1: അപ്പൊ ആ വീട്ടിലാണ്. അപ്പൊ അമ്മ പെട്ടെന്ന് അമ്മയ്ക്ക് ഒരു 4 ദിവസം മുമ്പ് ശനിയാഴ്ച അനിയത്തിയൊക്കെ കൂടിയാ. അപ്പൊ അനിയത്തി അവള് വിളിച്ചു, വയ്യ അമ്മയ്ക്ക് ഇപ്പൊ പറ്റാനേ വന്നോളൂ, എന്നാ മുറിനൊക്കെ കിടന്ന് അതിൽ പോയി. അങ്ങനെ ഇവിടെ വന്നു. വന്നപ്പോ അമ്മ നല്ല സ്ഥിരം മോശമായിട്ടുള്ളതാ. പിന്നെ വീട്ടിൽ പോവാന്ന് വിചാരിച്ചു. പിന്നെ നോക്കും രാവിലെ ഇത്തിരി ബുദ്ധിമുട്ടായി. പിന്നെ എല്ലാവരും മക്കളെ എല്ലാവരും എത്തി. അപ്പൊ അത് അങ്ങനെ അമ്മ ഒന്നിലും ഉഷാറാവുക, അല്ലെങ്കിൽ അമ്മയെ എന്താ ഭഗവാൻ വിളിക്കുകയാണെങ്കിൽ അങ്ങനെ
0: എന്തെങ്കിലും
1: ഒന്ന് അറിഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാ. അമ്മ ആരെയും ബുദ്ധിമുട്ടിക്കാണ്ടാണ് ഇരിക്കുന്നത്. ഒരാളെ അമ്മ ഒരു ഭാഗം തളർന്നു വയ്ക്കുക, അതിൽ നിന്നൊക്കെ കരകയറി അമ്മ ഒരു കൈ വെച്ചിട്ടായാലും ആവുന്നതും ആരെയും ബുദ്ധിമുട്ടിക്കില്ല.
0: അങ്ങനെ
1: വെള്ളിയാഴ്ച വരെ അങ്ങനെയായിരുന്നു. ഒരു താങ്ങായിട്ട് പിന്നാലെ നിൽക്കും അനിയത്തി. അങ്ങനെയാണ്. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് വന്നു പോവും.
0: എന്നാലും ഇത്രയും ഈ ഒരു പ്രായം വരെ അമ്മയ്ക്ക് കാര്യമായ അസുഖങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാതെ ഇതുവരെയും നല്ല രീതിയിൽ ഭഗവാൻ അനുഗ്രഹിച്ചുല്ലോ. നമുക്ക് അങ്ങനെ സമാധാനിക്കാം അമ്മ കേട്ടോ.
1: അതെ, അങ്ങനെ വിചാരിക്കുന്നു. അമ്മ അമ്മ കഷ്ടപ്പെടുന്നത് കാണരുത്, അത്രേ ഉള്ളൂ ഞങ്ങൾക്ക്.
0: തീർച്ചയായിട്ടും
1: ആ ഒരു ഭഗവാൻ തന്നാ മതി. അപ്പൊ ഇന്നിപ്പോ എന്തായാലും വിളിച്ചപ്പോ എനിക്ക് അമ്മയ്ക്ക് വേണ്ടിട്ട് ഞാൻ ഒരു പാട്ട് ആവശ്യപ്പെടുകയാണ്. മാടമ്പി എന്ന ചിത്രത്തില്
0: ഏതാണ്? അമ്മ മഴക്കാരനാണോ
1: വേണ്ടത്?
0: അമ്മ മഴക്കാരന്, യേശുദാസ് പാടിയതല്ലേ? തീർച്ചയായിട്ടും നമുക്ക് ഈ ഗാനം തന്നെ കേൾക്കാം കേട്ടോ. അപ്പൊ ഇപ്പൊ കൂടുതൽ സംസാരിക്കാനുള്ള ഒരു ഒരു മാനസികാവസ്ഥയിലല്ല
1: അല്ലേ? പിന്നെയും ആൾക്കാർ കുറെ പേരുണ്ടല്ലോ, ശ്രോതാക്കളുണ്ടല്ലോ. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനിത് സമർപ്പിക്കാണ്. നിലയത്തിൽ എല്ലാവരോടും എനിക്ക് പൗർണമി മാഡത്തിനെയും അതുപോലെ എന്താ ജയ മാഡത്തിനെയും ഒക്കെ കാണാൻ സാധിച്ചു. ജയകൃഷ്ണ സാറ് അങ്ങനെ അവരൊക്കെ കണ്ടു പരിചയപ്പെടാനും അവരൊന്നിച്ച് ഫോട്ടോ എടുക്കാനൊക്കെ ഒന്ന്
0: ജനുവരി 25 പോയിട്ട്.
1: അതെ, പിന്നെ രണ്ടാമത് ക്ഷണിച്ചപ്പോ എനിക്ക് വരാനായിട്ട് ഞങ്ങൾക്ക് പറ്റില്ല. വൈകിട്ടല്ലായിരുന്നു.
0: അതെ,
1: അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിൽ നല്ല വിഷമമുണ്ട്, എന്നാലും കുഴപ്പമില്ല.
0: ഇനിയും ഇതുപോലുള്ള പരിപാടികൾ വരുമ്പോ
1: മാഡത്തിനെ ഒന്ന് കാണാൻ സാധിക്കട്ടെ. അഞ്ജു അഞ്ജു മാഡത്തിനെ കണ്ടു, ശാലിനി, അങ്ങനെ ഒരുപാട് പേരെ, ശ്രീമന്ദിനി, രേഖ, അങ്ങനെയുള്ളവരൊക്കെ കണ്ടു കേട്ടോ. സന്തോഷമായി.
0: അതെ, ശരി. എനിക്കും അതെ, വീണ്ടും വീണ്ടും സംസാരിക്കാൻ സാധിച്ചതിൽ ഒരുപാട്
1: സന്തോഷമുണ്ട്.
0: ശരി, അപ്പൊ ഇനി കിരീഷ് പുത്തഞ്ചേരി എഴുതി, എം ജയചന്ദ്രൻ ഈണം പകർന്ന് ഗാനം കേൾക്കാം.

0: ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്. ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീക്കൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം സേവന വാർത്തകൾ.
2: വെള്ളി രാവിലെ 7:20
1: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
3: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ.
4: കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ.
5: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
6: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
7: ഹലോ.
8: ഹലോ.
7: ഹലോ, കൊച്ചുമോനല്ലേ? നമസ്കാരം. തൃശ്ശൂർ ആകാശവാണിയുടെ ഗാനസല്ലാപം പരിപാടി എന്നാണ്. നമുക്കിവിടെ ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതാ, ഇതിൽ പേരും ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്. അവിടെ പേരും ഫോൺ നമ്പറും മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇത് എവിടെയാ സ്ഥലം? എവിടെ നിന്നാണ്? റേഡിയോയുടെ മുന്നിൽ ഒന്ന് മാറി നിൽക്കണം, എന്നാലേ നമ്മൾ പറയണത് ക്ലിയർ ആവുള്ളൂ. റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിൽക്കണം. ഓഹോ, അത് ശരി. ഭാഗ്യത്തിന് കറണ്ട് വന്നു അല്ലേ? വന്നു. ഓക്കെ, എവിടെയാണ് സ്ഥലം അത് പറയൂ.
8: ചാലിശ്ശേരി.
7: ഓ, അത് ശരി, ചാലിശ്ശേരി അല്ലേ. ഓക്കെ.
8: മലപ്പുറം പിന്നെ തൃശ്ശൂര് ആ ഡിസ്ട്രിക്റ്റിന്റെ ഒക്കെ എന്താണ് അത്? ചാലിശ്ശേരി.
7: ചാലിശ്ശേരി.
8: ഒരു അര കിലോമീറ്റർ അങ്ങോട്ടോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലങ്ങൾക്ക് എത്തി.
7: ഓഹോ, എങ്ങനെയാണ്, മുൻപ് പങ്കെടുത്തിട്ടുണ്ടോ പരിപാടിയിൽ?
8: പരിപാടിയിൽ ഒരുപാട് ട്രൈ ചെയ്യാറുണ്ട്,
7: കിട്ടാറില്ല അല്ലേ?
8: അത്
7: ശരി. അപ്പൊ അങ്ങനെയാണ് ഗാന സല്ലാപത്തിലേക്ക് കത്തയച്ചു നോക്കാന്ന് വിചാരിച്ചത് അല്ലേ?
8: ഒരു മാസമാണ് എനിക്ക് തോന്നണേ. അപ്പോ എന്തായാലും അവർക്ക് അടുത്ത കത്തോട് എഴുതിച്ചിരിക്കുക.
7: അപ്പോഴാണ് വിളി വന്നത് അല്ലേ?
8: ഞങ്ങള് സ്ഥിരമായിട്ട് കാഴ്ച കേൾക്കുന്ന പരിപാടി ചരിത്രാണെങ്കില് വ്യാപാരം 7 മണിക്ക് റേഡി വെക്കും. 7 മണിക്ക് റേഡി വെച്ചിട്ട് 8 മണിക്ക് പിന്നെ ഇംഗ്ലീഷും പിന്നെ വാർത്തകളാണല്ലോ.
7: അതെ, ഹിന്ദിയും ഇംഗ്ലീഷും വാർത്തയാണ്.
8: 8 മണി വീണ്ടും ചരിത്രം കേൾക്കും. 9:30.
7: അതെ, ശരി.
8: പിന്നെ ഭാര്യ ഞാനും മാത്രമേ വീട്ടിലുള്ളൂ. രണ്ട് പെൺകുട്ടികളാണ്. കല്യാണം കഴിഞ്ഞു പോയി.
7: കല്യാണം കഴിഞ്ഞു പോയി അല്ലേ? അവര് വരാറില്ലേ ഇടയ്ക്കൊക്കെ? വരാറില്ലേ വീട്ടില്? വരാറില്ലേ വീട്ടില്?
8: മൂത്തോടുകൂടെ കൊന്നോട്ടിനടുത്ത് സ്ഥലത്താണ്.
7: അതെ, ശരി.
8: അവളെ മോൻ ഡിഗ്രിക്ക് 3rd കൊല്ലം ഡിഗ്രിക്ക് പഠിക്കുന്നു. 2nd മോള് കൊല്ലത്താണ്.
7: കൊല്ലത്തോ, കുറച്ച് അകലെയായി അല്ലേ?
8: അവളെ മോള് ഈ സ്റ്റേറ്റിലെ പ്ലസ് 1 പ്ലസ് 2
7: മിടുക്കിയാണ് അല്ലേ?

0: മിടുക്കിയാണ് അപ്പോ അല്ലേ, മിടുക്കിയാണ് ആള് അല്ലേ. ഓക്കെ,
1: നീറ്റ് പരീക്ഷ ചെയ്തോണ്ട് കോച്ചിങ്ങിന് ചേർന്നിരിക്കുക കൊല്ലത്തന്നെ.
0: അത് ശരി.
1: അപ്പൊ അവര് സ്കൂൾ വിട്ട് ഓണം അമ്മായി പരിപാടിക്ക് അവര്
0: വരുള്ളൂ. രണ്ടാമത്തെ മകള് അല്ലേ.
1: മൂത്തോളെ ഇറക്കി രണ്ടാഴ്ച കൂടുമ്പോൾ
0: വരും.
1: അപ്പൊ ഞങ്ങൾ വയസ്സായ ആൾക്കാരാണ്. അവർ പാട്ട് പഴയ പാട്ടാണ്
0: ഏറ്റവും ഇഷ്ടം അല്ലേ. ഇന്ന് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി ചിത്രത്തിലെ സുശീല പാടിയ പാട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന ചിത്രത്തിൽ പി സുശീല പാടിയതാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്.
2: ഹലോ.
0: ആ ഹലോ അമ്മേ. ആ എന്ത് പറയണു, സുഖായിരിക്കണല്ലോ അല്ലേ.
2: നിങ്ങളിവിടെ വയസ്സായ രണ്ടാൾക്കാര്
0: നമ്മളല്ലേ അമ്മേ കൂടെ. നമ്മളുണ്ട് കേട്ടോ.
2: ഞങ്ങൾക്ക് ഈ പാട്ട് തന്നെയാണ്,
0: പാട്ട് തന്നെയാണ് ആശ്രയം അല്ലേ. നമ്മളുണ്ടല്ലോ അമ്മേ, വിഷമിക്കണ്ട കേട്ടോ, വിഷമിക്കാതിരിക്കും. നമ്മളുണ്ട് കൂടെ കേട്ടോ, വിഷമിക്കണ്ട അമ്മ. മക്കള് പിന്നെ ഈ പറഞ്ഞ പോലെ സ്കൂളൊക്കെ അല്ലേ, അപ്പോ കൊല്ലത്താണ് ഒരാള്, അവർക്കപ്പോ ആ വെക്കേഷൻ സമയത്തൊക്കെ അല്ലേ വരാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാ നമ്മള് കുറച്ച് മക്കളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ അമ്മ അങ്ങനെ സമാധാനിക്ക കേട്ടോ. നമ്മുടെ ശബ്ദമൊക്കെ എപ്പോഴും കേൾക്കാലോ അല്ലേ. ആ റേഡിയോ ആണ് കൂട്ടെന്നല്ലേ പറഞ്ഞത്. ശരി, അപ്പൊ ഇതാ ഇനി നമുക്ക് എന്നാ ഇഷ്ട ഗാനം കേട്ടാലോ.
2: ഹലോ.
0: ആ ഹലോ, നമുക്ക് എന്നാ ഇനി പാട്ട് കേട്ടാലോ അമ്മേ. ഹലോ, നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ. ആ ശരി എന്നാല്. അപ്പൊ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന ചിത്രത്തിൽ പി സുശീല പാടിയത് വയലാർ രാമവർമ്മയാണ് എഴുതിയിട്ടുള്ളത്. ജി ദേവരാജൻ ഈണം പകർന്നിരിക്കുന്നു. അപ്പൊ തുടർന്നും ഒരു രണ്ടു മൂന്ന് മാസം കഴിയുമ്പോൾ നമുക്ക് കത്തുകളായിരിക്കും കേട്ടോ. ശരി, ഓക്കെ, താങ്ക് യു.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ. ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
3: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം.
4: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
3: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ്, ആക്സിസ് കണ്ണാശുപത്രി.
5: ഹലോ.
6: ഹലോ,
5: അജിത രാമകൃഷ്ണൻ അല്ലേ?
6: അതെ മാഡം, അതെ.
5: നമസ്കാരം. തൃശ്ശൂർ ആകാശവാണിയുടെ ഗാനസല്ലാപം പരിപാടിയിൽ നിന്നാണ്.
6: ഓക്കേ, നമസ്കാരം.
5: നമുക്കിവിടെ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്. തിരുവില്ലാമല അല്ലേ വീട്?
6: തിരുവില്ലാമല.
5: തിരുവില്ലാമല
6: കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് തിരുവില്ലാമല. എന്റെ നാട് ഷൊർണൂരാണ്.
5: ഷൊർണൂരാണ് അല്ലേ. ഓക്കേ, ആരൊക്കെ ഉണ്ട്?
6: എനിക്ക് ഹസ്ബൻഡ്, രണ്ട് പെൺമക്കള്. രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു. കുട്ടികളൊക്കെ ആയി. ഇങ്ങനെ വലിയ കുഴപ്പമില്ലാതെ പോണു.
5: കുഴപ്പമില്ലാതെ പോണു. അങ്ങനെ തന്നെ സുഖമായും സന്തോഷമായും മുന്നോട്ട് പോട്ടെ കേട്ടോ.
6: മോള് ഇതുവരെ നാട്ടിലെ ഒറ്റപ്പാലത്തായിരുന്നു. ഇപ്പൊ കോയമ്പത്തൂർക്ക് ട്രാൻസ്ഫർ ആയി.
5: ഓ ഓ, അത് ശരി.
6: അപ്പൊ അവൾക്ക് ചെറിയ കുട്ടികളാണ്. അപ്പൊ ജോലിക്ക് പോകുമ്പോ കുട്ടികളുടെ അടുത്ത് ആള് വേണ്ടി പറഞ്ഞിട്ട് ഞാനിപ്പൊ ഇവിടെ ആണ്.
5: ഓ, അത് ശരി. മോളുടെ അടുത്താണ്, കോയമ്പത്തൂരാണ് അല്ലേ? അത് ശരി. അപ്പൊ അവിടുന്നാണോ നമുക്ക് ഈ കത്ത് അയച്ചത്?
6: ആ, ഞാൻ ഇവിടെ ഇത്തിരി സമയമൊക്കെ ഉണ്ടല്ലോ. രാവിലത്തെ തിരക്ക് കഴിഞ്ഞ പിന്നെ ഫ്രീ ആണ്.
5: ഫ്രീ ആണ്, അതെ.
6: അപ്പൊ കത്ത് അതിന് മുന്നേ ഞാൻ രണ്ടു മൂന്ന് കത്ത് അയച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് പ്രിയഗീതത്തിലേക്ക് ഒക്കെ ആയിരുന്നു.
5: അത് ശരി. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ, നമുക്ക് സംസാരിക്കാൻ സാധിച്ചല്ലോ.
6: എനിക്ക് ഒരുപാട് സന്തോഷം.
5: ഇപ്പൊ പേരക്കുട്ടികളൊക്കെ എന്ത് പ്രായമാണ്?
6: പേരക്കുട്ടി ചെറിയ മോളുടെ സ്നേഹയുടെ മൂത്തുകുട്ടി ഇപ്പൊ ഇവിടെ എൽ കെ ജിയിൽ ഇവിടെ ചേർത്തിരിക്കുകയാണ്.
5: മൂന്ന് വയസ്സായിട്ടുള്ളൂ അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അമ്മയുടെ സഹായം വേണം മോൾക്ക്, കാരണം ജോലിക്കൊക്കെ പോണെങ്കിൽ അമ്മ അവിടെ ഇല്ലാതെ
6: പറ്റില്ലല്ലോ. അപ്പൊ ആറുമാസല്ലേ ലീവ് കിട്ടുള്ളൂ. അന്ന് മുതലേ കുട്ടികളെ എന്റെ കയ്യിൽ തന്നെ ആയിരുന്നു.
5: അതെ അല്ലേ.
6: അപ്പൊ ഇതുവരെ അങ്ങനെ തിരക്ക് കേട്ടെങ്കിലും പോണു.
5: അങ്ങനെ പോണു. ഇന്ന് നമ്മളോട് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് ചില്ല എന്ന ചിത്രത്തിൽ എസ് ജാനകി ആലപിച്ച ഗാനാണ് ഒരു വട്ടം കൂടി.
6: ഒരു വട്ടം കൂടി, അത് ഞങ്ങള് എസ് എസ് എൽ സി ബാച്ച് 84-85 ബാച്ചിന് ഞങ്ങളൊരു ഒരു വട്ടം കൂടി പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആകാശവാണിക്കാരറിയും ഷൈജ അരവിന്ദ്.
5: ആ ഉവ്വ, ശരിയാണ്, ഞാൻ ഓർക്കണു. ഒരു തവണ ഷൈജ ചേച്ചി പറയുകയുണ്ടായി.
6: ഞങ്ങളൊക്കെ കൂടി ചേർന്നതാ.
5: അത് ശരി.
6: അപ്പൊ ആകാശവാണിയിലത്തെ പരിപാടി ഞാൻ എനിക്ക് ഓർമ്മ വെക്കുന്ന കാലം മുതലേ വീട്ടില് റേഡിയോ ഉണ്ട്. അച്ഛനും അമ്മയ്ക്കും റേഡിയോ, അവരുടെ എന്താ പറയാ, റേഡിയോ നിത്യോപയോഗ സാധനങ്ങൾ പോലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതാണ് റേഡിയോ.
5: അതെ അല്ലേ. അത്

0: ശരി.
1: അപ്പൊ അത് ഞങ്ങൾക്കും മക്കൾക്കും
0: താല്പര്യം.
1: അന്ന് ചെറുപ്പം അന്നൊക്കെ പറഞ്ഞ ക്ലോക്ക് ഉണ്ടാവില്ലല്ലോ എല്ലാ വീട്ടുകളിലൊന്നും. അപ്പൊ ഈ ആകാശവാണിയിലത്തെ പരിപാടികളുടെ ക്രമം അനുസരിച്ചിട്ടാണ് വീട്ടിലത്തെ എല്ലാ
0: കാര്യങ്ങളെല്ലാം അല്ലേ ചിട്ടപ്പെടുത്തുക.
1: ഇന്നിപ്പോ ഇന്നിപ്പോ അച്ഛനില്ല, അമ്മയുണ്ട്. അമ്മയ്ക്ക് വയസ്സായി. എന്നാലും അമ്മയ്ക്കും ഇന്നും 6 മണി ആയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക്
0: റേഡിയോ ഓൺ ചെയ്ത് വെക്കും അല്ലേ.
1: അങ്ങനെ റേഡിയോ ഇന്നും അത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത കാരണം ഇപ്പൊ ടി വി മൊബൈലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് റേഡിയോയിലത്തെ പരിപാടികള് ഇന്നും ആ സമയമായി അത്
0: കേട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ ഒരുപാട് സന്തോഷം കേട്ടോ ഇത്രയും നല്ലൊരു ശ്രോതാവിനോട് നമുക്ക് സംസാരിക്കാൻ സാധിച്ചതില്ല. അപ്പൊ ഇപ്പൊ അവിടെ ആപ്പിലായിരിക്കും അല്ലേ കേൾക്കണത്? ഇപ്പൊ കേൾക്കുന്നത് ആപ്പിലായിരിക്കും അല്ലേ? കോയമ്പത്തൂരാണ്
1: ആപ്പിലാണ് കേൾക്കുന്നത്.
0: ഓക്കെ.
1: പിന്നെ നമ്മുടെ അതല്ല, നമ്മുടെ ഈ കോയമ്പത്തൂരും തൃശ്ശൂർ ആകാശവാണി നിലയത്തിലത്തെ പരിപാടി കേൾക്കുന്ന ആൾക്കാരുണ്ട്.
0: ഒരുപാട് സന്തോഷം. അതെ അല്ലേ.
1: പിന്നെ ഈ പാട്ട് ഞങ്ങളുടെ ഒരു വട്ടം ഗ്രൂപ്പിലത്തെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട്
0: എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഈ ഗാനം കേൾക്കാം. ഒ എൻ വി കുറിപ്പ് എഴുതി, എം വി ശ്രീനിവാസൻ ഈണം പകർന്ന ഗാനം.
1: പിന്നെ ആകാശവാണിയായിട്ട് അല്പസമയം ചെലവഴിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം.
0: എനിക്കും അതെ കേട്ടോ, ഒരുപാട് സന്തോഷമുണ്ട് സംസാരിക്കാൻ സാധിച്ചതില്. അപ്പൊ തുടർന്നും ഒരു 2-3 മാസം കഴിയുമ്പോ ഇതുപോലെ കത്തുകളായിരിക്കും. ശരി എന്നാല്. അപ്പൊ മക്കളോടൊക്കെ അന്വേഷണം പറയണം കേട്ടോ. ഓക്കെ ശരി എന്നാല്. താങ്ക് യു.
1: താങ്ക് യു.

0: हेलो हेलो हेलो हेलो हेलो, नमस्कारम। हेलो हेलो, हेलो हेलो हेलो, കേൾക്കാമോ?
1: ഹലോ
0: ഹലോ,
1: ഹലോ
0: ആ ഹലോ,
1: ഹലോ.
0: നമസ്കാരം.
1: ആ
0: തൃശ്ശൂർ ആകാശവാണിയുടെ ഗാന സല്ലാപത്തെന്നാണ്. ഓക്കെ, സുകുമാരൻ അല്ലേ? ഓക്കെ, വെള്ളറക്കാടാണ് വീട്. ഓക്കെ,
1: കടങ്ങോട് പഞ്ചായത്ത് എന്ന് പറയുമ്പോ
0: അവിടെയാണ് വീട്
1: മാനപ്പടി
0: അല്ലേ?
1: സ്റ്റോപ്പ്, വെള്ളരക്കാട്
0: ഓക്കെ ഓക്കെ
1: മാനപ്പടി സ്റ്റോപ്പ്
0: ആ
1: അവിടെയാണ്
0: അവിടെയാണ്
1: നമ്മുടെ ഒരു
0: വീട്.
1: ആസ്ഥാനം. വീട് അവിടെയാണ്.
0: അത് ശരി, മനസ്സിലായി.
1: പിന്നെ ഞാൻ ഇപ്പൊ മേടമൊന്നും വിളിക്കുന്നില്ല, അന്യസ്ഥാനെ വിളിക്കുന്നുള്ളൂ.
0: ആയിക്കോട്ടെ, നമ്മളേക്കാ പ്രായമുള്ള ആളാണല്ലോ.
1: അതെ, ഞാൻ പറഞ്ഞ
0: ഓക്കെ ആ
1: ശരിക്കിപ്പോ ഞാൻ കണക്കാക്കുമ്പോ ഒരു 35 അല്ലെ 40 ചോടേലേ വയസ്സ് കാണുള്ളൂ. ശബ്ദം കേൾക്കുമ്പോ അത്രേനെ ആയോ എന്നാ സംശയം.
0: പറയൂ.
1: അല്ല, ഞാൻ ഇടയ്ക്ക് കേൾക്കും. നമ്മുടെ ഒരു രൂപ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി ഉണ്ടായിരുന്നല്ലോ കുറച്ചു കാലം. രൂപ
0: ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ശനിയാഴ്ചകളിലൊക്കെയാണ് അപ്പൊ കൂടുതലും ഡ്യൂട്ടി എടുക്കാറ്.
1: മറ്റേ ഇതില് ഒറ്റപ്പാടായിരുന്നു വീട്.
0: അതെ അതെ,
1: ഹസ്ബൻഡ് പോലീസ് ഇതിലാണ്. പിന്നെ അപ്പൊ ഇങ്ങനെ ചെയ്യണം മാഡം. ഞാന് നമ്മുടെ നാട്ടില് ഒരു കൊറോണ വരുന്നേക്കാൾ മേലെ പണ്ട് 50 കാലഘട്ടത്ത് വസൂരി വന്നിട്ട് കണ്ണ് രണ്ടും നഷ്ടപ്പെട്ട ആളാ.
0: ഓ, അത് ശരി.
1: 3.5 വയസ്സ് വരെ കണ്ണ് കണ്ടായിരുന്നു. എല്ലാ ഓർമ്മകളും ഇപ്പോഴും ഉണ്ട്. അന്ന് കണ്ടായിരുന്ന വസ്തുക്കളൊക്കെ നല്ല കാഴ്ച കിട്ടണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇന്നത്തെ സാങ്കേതികങ്ങളൊന്നും അന്ന് വളർന്നിട്ടില്ലല്ലോ. പിന്നെ രക്ഷാകർത്താക്കളുടെ ഒക്കെ അവശതാബോധം കൊണ്ട് ഇല്ലെങ്കിൽ കുന്നംകുളം ബോയ്സ് ഹൈസ്കൂളില് ബ്ലൈൻഡന്മാരൊക്കെ ക്ലാസ് തുടങ്ങിയില്ലായിരുന്നു. പിന്നെ എന്നെ പറഞ്ഞില്ല പലരുന്നിട്ട് അവരുടെ ഞാനായിട്ട് എനിക്ക് ഉദ്യോഗം ഒത്തിരി വന്നപ്പോ ഞാൻ എന്റെ സഹപാഠികളെയൊക്കെ സമയത്ത് കോഴിക്കോട് പറോക്കില് ചേരാനായിട്ട് ശ്രമിച്ചതാ. പക്ഷെ അതും അവരെ തടഞ്ഞു. അപ്പൊ ഞാൻ കുറെ കാര്യങ്ങൾ നോക്കാനുള്ള തുടങ്ങി. പിന്നെ ഞാൻ എന്റെ കണ്ണ് കാഴ്ച കിട്ടാൻ എന്താ വേണ്ടത് ഒരു കണ്ണെങ്കിൽ എന്ന് വിചാരിച്ച് ബോംബെ KEM ഹോസ്പിറ്റലിൽ പോയിട്ട് കണ്ണ് മാറ്റി വെച്ചു. കണ്ണ് മാറ്റി വെച്ച് ശുശ്രക്ഷ, അതിനുള്ള സൗകര്യങ്ങൾ ചുരുക്കി പറഞ്ഞു വളരാനേ പറ്റുള്ളൂ. അത് കാരണം പറയുകയാണെങ്കിൽ ഒരു ദിവസം മുന്നേ പറയാൻ
0: നമുക്കൊരു സമയപരിമിതി ഉണ്ടല്ലോ, അതുകൊണ്ട് ചുരുക്കി പെട്ടെന്ന് പറയും.
1: അപ്പൊ അങ്ങനെ അതിന് ഓപ്പറേഷൻ ഒക്കെ വിജയിച്ചു. പക്ഷെ നാട്ടിൽ വന്ന് വേണ്ട പോലെ തന്നെ പരിചരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും പിന്നെ ഞാനൊരു സ്വയം ജീവിക്കാൻ മനപ്പടി സെന്ററിൽ ഒരു പെട്ടിക്കൾ നടത്തി 33 വർഷം. പിന്നെ വീട്ടു ജോലി ഞാൻ അസ്ഥലായിട്ട് അധ്വാനിക്കും, കൈക്കോട്ട് കളിക്കുക, കൃഷിപ്പണി വെക്കുക. അന്നും കൂട്ടി റേഡിയോ ആണ്, എന്റെ കയ്യിൽ റേഡിയോ ഉള്ള നാട്ടിലാകെ 5 റേഡിയോ ഉള്ളു. ബാറ്ററി എല്ലാ പരിപാടികളും അന്നും കേട്ടിരുന്നു
0: കേട്ടിരുന്നു അല്ലേ.
1: അപ്പൊ എന്താ, അപ്പൊ അങ്ങനെ കഥകൾ കുറെ പറയാണ്ട് ഇപ്പൊ നാടകവാരം കേട്ടു. പക്ഷെ പഴയ നാട് എന്നാല് കണ്ണടച്ച് കടൽ കഴുങ്ക എന്ന നാടകം നന്നായിരുന്നു, എനിക്കിഷ്ടം.

0: എനിക്ക് ഇഷ്ടപ്പെട്ട നാടകമായിരുന്നു.
1: അതിന്റെ
0: ശേഷം പഴയ ഒരു നാടകം കേൾക്കാൻ സാധിച്ചു, സി എൻ ഗോപിനാഥൻ്റെ ഇത്തിരിക്കണ്ണി. പല പ്രാവശ്യം കേട്ടതാണെങ്കിലും കൂടി അത് കേൾക്കുമ്പോ ഒരു പുതുമയാണ്, ഒരു യോഗ്യ നാടകമായിരുന്നു. അങ്ങനെ പഴയ പഴയ ആൾക്കാരൊക്കെ അന്ന് വാർത്ത വായിക്കാൻ രാമചന്ദ്രൻ, പ്രതാപൻ സാറ് ഇവരൊക്കെയാണ് അന്നത്തെ. പിന്നെ നമ്മുടെ തൃശ്ശൂർ തങ്കമണി ചേച്ചി, ഇപ്പോഴും ഇപ്പോഴത്തെ കാലത്ത് ശബ്ദം കേൾക്കാം
1: പരസ്യത്തില്.
0: ഇതൊക്കെ എനിക്ക് നല്ല നായര്, പിന്നെ എസ് രാമൻകുട്ടി നായരൊക്കെയാണ് പഴയ കാലത്ത്. അതൊക്കെ ഒന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു തീരാൻ സമയം
1: അത്രയും നല്ലൊരു ശ്രോതാവാണ് അല്ലേ, ചെറുപ്പം മുതലേ റേഡിയോ കേൾക്കുന്ന. പക്ഷെ നമുക്ക് മനസ്സിലാവണണ്ട്, കാരണം ഈ സംസാരം കേട്ടപ്പോ അതിന്ന് നമുക്ക് ചില കാര്യങ്ങൾ
0: മനസ്സിലാവുന്നു. ബ്ലൈൻഡ് ഫെഡറേഷൻ്റെ അംഗമായിട്ട് കുറെ കാലം പ്രവർത്തിച്ച് പല കേരളത്തിൽ പല സ്ഥലങ്ങളും ചുറ്റിയിട്ടുണ്ട്. എനിക്ക് തന്നെയും കൂട്ടായിട്ടും സഹായിട്ടും പല കാര്യങ്ങളൊക്കെ നേടിയിരുന്നത്.
1: അപ്പൊ
0: പണ്ടത്തെ കാലൊക്കെയാണെങ്കിൽ ഞാൻ നിസേനെ ചിറ്റണ്ട വന്നിട്ട് കണ്ട് സംസാരിക്കും.
1: എന്തായാലും നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ സാധിച്ചല്ലോ, അതിലൊരുപാട് സന്തോഷം.
0: അപ്പൊ
1: ശാന്തചേച്ചിയുടെ അടുത്തും അന്വേഷണം വരണം.
0: എന്നെ നേരം കുറച്ച് അത് നമുക്ക് കുട്ടികൾ രണ്ടാളല്ലേ, എന്നാൽ എനിക്ക് ഞാൻ കേട്ടിരുന്നതാണ് അല്ലേ, രണ്ടു കുട്ടികളല്ലേ.
1: എനിക്കോ, എനിക്ക് ഒരാളാണ്.
0: അഞ്ചിലോ എട്ടിലാ പഠിക്കുന്നത്?
1: എട്ടില്.
0: മേനോന്റെ വീട് എവിടെ?
1: ഹലോ.
0: ഹലോ ഹലോ, മേനോന്റെ വീട് എവിടെ, എവിടെ സ്ഥലം?
1: എന്റെ വീട് ചിറ്റണ്ടയാണ്.
0: അതെ, ഞാൻ മേനോൻ.
1: എന്റെ അച്ഛന്റെ പേരിന്റെ ഇതായിരുന്നു, അച്ഛന്റെ പേരിന്റേതായിരുന്നു, കൃഷ്ണനുണ്ണി മേനോൻ. ശരി, എന്നാലേ നമുക്ക് പാട്ട് കേട്ടാലോ. എന്നാലും വേറൊന്നല്ല, നമുക്ക് സമയപരിമിതി ഉണ്ട്. നമുക്ക് നമ്മുടെ ശ്രോതാക്കൾ ഒരുപാട് പേര് നമ്മുടെ കോള് വെയിറ്റ്
0: ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് കിടക്കുന്ന ഒരാളാണ്.
1: അപ്പൊ തുടർന്ന് ഒരു മൂന്ന് മാസം കഴിയുമ്പോ നമുക്ക് കത്തയക്കും.
2: ഹലോ
1: ഹലോ, പെട്ടെന്ന് പറയൂ. സന്തോഷം
2: സംസാരിക്കാൻ.
1: ഒരുപാട് സന്തോഷം. അപ്പൊ ഇപ്പൊ നമുക്ക് ഗാന തരംഗിണിയുണ്ട്, അതിലേക്കും ശ്രമിച്ചു നോക്കാം. ഫോണിൻ പരിപാടിയാണ്. ശരി, എന്നാലേ
2: റേഡിയോ കേൾക്കുന്ന എല്ലാ ആൾക്കാർക്കും
1: ഈ ഗാനം അല്ലെ, ജയിൽ എന്ന ചിത്രത്തിൽ എ എം രാജ പാടിയത്, മൈലാർ രാമവർമ്മ എഴുതി, ജി ദേവരാജൻ ഈണം
0: പാടുന്നത്.
1: ശരി ശരി, പിന്നെ മറ്റൊരവസരത്തിലാവാം സാർ. ഓക്കെ.
0: എല്ലാവരും.

0: ഹലോ,
1: ഹലോ.
0: നമസ്കാരം. ഇത് കെ പി ശ്രീകുമാർ അല്ലേ?
1: അതെ
0: തൃശൂർ ആകാശവാണിയുടെ ഗാനസല്ലാപം പരിപാടിയിൽ നിന്നാണ്.
1: അതെ അതെ അതെ, പറയൂ പറയൂ.
0: കൊടുമുണ്ടയാണ് വീട് അല്ലേ?
1: അതെ, കൊടുമുണ്ട കൊടുമുണ്ട.
0: അവിടെ നമ്മുടെ നല്ലൊരു ശ്രോതാവുണ്ട്.
1: ഉണ്ട് ഉണ്ട്, നമ്മുടെ സേതുമാധവൻ.
0: അതെ അതെ, സ്ഥിരം പരിപാടി
1: നമ്മുടെ ആകാശവാണിയുടെ മെയിൻ ആളാണ്.
0: ഓക്കെ, സാർ ഇവിടെ ഒരു ആയുർവേദ അല്ലേ കട നടത്തുകയാണ്? അല്ലെ, ആയുർവേദ മരുന്ന് കട. ഓക്കെ, ഇപ്പൊ എങ്ങനെയാണ്, വീട്ടിൽ ഊണ് കഴിക്കാൻ വന്ന സമയമാണോ?
1: അതെ, ഇപ്പൊ വീട്ടിൽ ഊണ് കഴിക്കാൻ എത്തി.
0: അതെ, ശരി. എന്തൊക്കെയാണ് പുതിയ വിശേഷം?
1: ആകാശവാണിയുടെ 90-ാം വാർഷികത്തിലെ ഇപ്പോ നിറവിൽ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഇത്രയും കൃത്യനിഷ്ഠതയോടുകൂടി കാര്യങ്ങൾ നടത്തുന്ന ആകാശവാണിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു.
0: സന്തോഷം.
1: പിന്നെ സേതുമാധവന്റെ കുടുംബത്തിലെ എല്ലാവർക്കും, നമ്മുടെ ഈ ഗാനങ്ങൾ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്
0: അല്ലേ. ഇന്ന് മഴക്കാർ എന്ന ചിത്രത്തിലെ പാട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്, യേശുദാസ് പാടിയത്, പ്രളയ വയോധി. എന്താണ്, മഴയൊക്കെ ആയതുകൊണ്ടാണോ അങ്ങനെ ആവശ്യപ്പെട്ടത്?
1: മഴക്കാർ അപ്പൊ പെട്ടെന്ന് ഓർമ്മ വന്നതാണ്, പ്രളയ വയോധിയിൽ നിന്നുള്ള ഒരു പാട്ട്.
0: ഓക്കെ, നല്ല പാട്ടാണ്. പാടുവോ സാറ്? പാട്ട് പാടുവോ?
1: എന്നാ
0: ഒരു ഇതിന്റെ ഒരു രണ്ട് വരി, നമുക്ക് ഒരുപാട് സമയം കിട്ടില്ല അറിയാലോ, അപ്പൊ ഒന്ന് ഒരു രണ്ട് വരി നമുക്ക് നോക്കാം.
1: പ്രളയ വയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയുഗമേ കാലമേ, പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലോ. പ്രളയ വയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയുഗമേ കാലമേ.
0: നന്നായി പാടിയിട്ടോ. അപ്പൊ മറ്റൊരു അവസരത്തിൽ നമുക്ക് കുറച്ചും കൂടെ വരികൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഈ സമയ പരിമിതി കാരണം നമുക്ക് ഈ ഗാനം കേൾക്കാം അല്ലേ? വയലാർ രാമവർമ്മ എഴുതി, ജി ദേവരാജൻ ഈണം പകർന്ന. അപ്പൊ വീട്ടിലെ എല്ലാവരോടും അന്വേഷണം പറയൂ, തുടർന്നും നമുക്ക് കത്തുകൾ അയക്കൂട്ടോ, ഒരു 3 മാസമൊക്കെ കഴിയുമ്പോൾ.
1: ഓക്കെ,
0: താങ്ക് യു.

0: ഹലോ,
1: ഹലോ, ആ മാഡം
0: നമസ്കാരം.
1: പറഞ്ഞോളൂ.
0: ആ നമസ്കാരം. പട്ടാമ്പി
1: നമസ്കാരം സാർ.
0: കോഴിക്കോട്ടിരിക്കുന്ന
1: ആ
0: അല്ലേ? ജനകൻ ചേട്ടൻ
1: കോഴിക്കോട്ടെ.
0: അല്ലേ?
1: അതെ അതെ, ജനകൻ ഞങ്ങൾ ഇതിന് മുമ്പ് പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു.
0: വിളിച്ചിട്ടുണ്ട്.
1: വാട്ടം പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട്
0: അവിടെ ചായക്കട നടത്തുകയാണ്. ഇതൊക്കെ കത്തിൽ വെച്ചിട്ടുണ്ട്.
1: അതെ അതെ അതെ അതെ.
0: എന്താണ് അവിടുത്തെ സ്പെഷ്യൽ വിഭവങ്ങൾ?
1: വിഭവങ്ങൾ രാവിലെ ഉഴുന്നുവട, പിന്നെ വട്ടുപത്തിരി, ഇഡ്ഡലി, സാമ്പാറ്, പിന്നെ പൊറോട്ട, ബീഫ് കറി, പിന്നെ ഉച്ചയ്ക്ക് ശേഷം വെണ്ണ പലഹാരങ്ങൾ, പരിപ്പ് വട, ഉഴുന്നുവട, പരിപ്പ് വട, പഴംപൊരി, മുട്ടവെജ്, അങ്ങനെ ഐറ്റംസുകളും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങള് രണ്ടുപേരാണ്, ഭാര്യയുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ജോലി
0: ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: ഊണിപ്പോ കൊടുക്കണില്ല, ഞങ്ങള് കുറെ മുന്നേ കച്ചവടങ്ങൾ നടത്തിക്കൊണ്ടിരുന്നിരുന്നതാണ്. ഇപ്പൊ കുറച്ച് വയ്യാണ്ടൊക്കെ ആയി നോക്കുമ്പോ ഊണ് മാത്രം
0: നിർത്തി വെച്ചിരിക്കുകയാണ് അല്ലേ? എന്നാലും
1: ഞങ്ങൾ രണ്ടുപേരും.
0: എന്നാലും ജനകൻ ചേട്ടന്റെ ചായ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് അല്ലേ സ്ഥിരം വരുന്നുണ്ടായിരിക്കും അവിടെ. എന്തെങ്കിലും നമ്മളും അതുവഴി വരികയാണെങ്കിൽ വരാട്ടോ. വരാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും
1: ജനങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്, ബീഫ് ഇഷ്ടപ്പെട്ടതാണ്.
0: നമ്മൾ പിന്നെ നോൺ കഴിക്കില്ല. ഞാൻ
1: അല്ല, നോണ് കഴിച്ചൊന്നുമില്ല, വെജിറ്റേറിയൻ കഴിച്ചാൽ മതി. നോണിന്റെ ഗുണങ്ങളൊക്കെ വെജിറ്റേറിയനിൽ കിട്ടും.
0: ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും സംസാരിക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്.
1: സന്തോഷം
0: ആവശ്യപ്പെട്ടിട്ടുള്ളത് പറഞ്ഞു.
1: അടുത്ത് വൈഫ് ഉണ്ട് കൊടുക്കാൻ, പിന്നെ സേതുമാധവൻ ഏട്ടനെ പിന്നെ അന്വേഷണം പറയണം. സേതുമാധവേട്ടന്റെ തുണക്കാർക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടും കൂടിയാണ് ഞങ്ങൾ ഈ പാട്ട്.
0: ഈ പാട്ട് അല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹം നമ്മുടെ സ്ഥിരം ശ്രോതാവായതുകൊണ്ട് തീർച്ചയായിട്ടും കേൾക്കുന്നുണ്ടാവും. പെട്ടെന്ന്
1: വയസ്സിന്റെ അടുത്ത് കൊടുക്കാം, രണ്ടു വാക്ക് പറഞ്ഞു.
0: ആയിക്കോട്ടെ, പെട്ടെന്ന് ആയിക്കോട്ടെ.
2: ഹലോ
0: ഹലോ, നമസ്കാരം ചേച്ചി. ഇന്ന് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് കായലും കയറും എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ പാട്ടാണ്. അപ്പൊ ഇവർക്കൊക്കെ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം എന്നാണ് ജനകൻ ചേട്ടൻ പറയണത്. എല്ലാവർക്കും വേണ്ടിട്ട് അല്ലേ? മറ്റൊരവസരത്തിൽ നമുക്ക് കൂടുതൽ സംസാരിക്കാം ട്ടോ. അപ്പൊ നമ്മുടെ സമയം ഇങ്ങനെ തീരെയാണ്, നമുക്ക് ഈ പാട്ടും കേൾക്കണല്ലോ.
2: സംസാരം ഞങ്ങൾ എപ്പോഴും റേഡിയോ കേൾക്കുന്ന ആൾക്കാരാണ്, ഇവിടെ തന്നെ കടയിൽ റേഡിയോ ഉണ്ട്.
0: ഓക്കെ, അപ്പൊ ഒരുപാട് സന്തോഷം. മറ്റൊരവസരത്തിൽ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെക്കാം
2: കേട്ടോ.
0: ശരി, അപ്പൊ ഇനി ഗാനം കേൾക്കാം. പൂവച്ചൽ ഖാദർ എഴുതി, കെ വി മഹാദേവൻ ഈണം പകർന്നത്. ശരി, ഓക്കെ, താങ്ക് യു.

പ്രിയമുള്ളവരെ, ഇന്നത്തെ ഗാനസല്ലാപം ഇവിടെ പൂർണ്ണമാവുകയാണ്. പരിപാടിയിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ നിഷ പി മേനോൻ, സാങ്കേതിക സഹായം പ്രീതി പി ആൽബിൻ. വീണ്ടും മറ്റൊരു ഗാനസല്ലാപത്തിൽ ഒത്തുചേരും വരെ ഏവർക്കും ഞങ്ങളുടെ സ്നേഹാശംസകൾ.

മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം, ഏഴാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, പി എം ലാൽ, എ ജെ സലീം. സംവിധാനം റൂബി ബാബു.

0: അപ്പോ അതാണ് ചന്ദ്രുവിന്റെ ഫ്ലാഷ് ബാക്ക്.
1: അതെ,
0: ഭുജംഗയ്യൻ തന്നെയാണോ ഇതെല്ലാം പറഞ്ഞത്?
1: അല്ല, ലേഖ മാഡം.
0: ലേഖ മാഡമോ? അവരെ സൂപ്പിടാൻ ബുദ്ധിമുട്ടാണെന്നല്ലേ നീ അന്ന് പറഞ്ഞത്?
1: എന്നാ ഞാനും കരുതിയിരുന്നത്. പക്ഷേ ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് ഇന്ന് നടത്തിയ യാത്രക്കിടയിൽ ലേഖ മാഡം തന്നെ അക്കത മുഴുവനായിട്ട് എന്നോട് പറയായിരുന്നു.
0: ഈ കഥ കേട്ടിട്ട് നിനക്കെന്തു തോന്നുന്നു?
1: എനിക്ക് ശരിക്കും സങ്കടം തോന്നി. പാവം ചന്ദ്രസാറിന് ഇത്ര ഒരു അവസ്ഥ വന്നല്ലോ എന്ന്.
0: അതായത് ലേഖ പറഞ്ഞതൊക്കെ നീ കണ്ണടച്ച് വിശ്വസിച്ചെന്ന്.
1: പിന്നല്ലാതെ ഇതിലിപ്പോ അവിശ്വസിക്കാൻ എന്താ ഉള്ളത്?
0: ആ ബെസ്റ്റ്, നിന്റെ ലേഖ മാഡം വിശ്വാസയോഗ്യമെന്ന് തോന്നുന്ന രീതിയിൽ ഒരു കഥ അത് നിന്റെ മുന്നിൽ ഇട്ടു തന്നതാണ്.
1: എന്തിന്?
0: ഒരുപക്ഷെ നീ ആ സ്ഥാപനത്തിൽ ചേർന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം ലേഖ മാഡം അറിഞ്ഞു കാണുമെങ്കിലോ?
1: അതൊന്നും അറിഞ്ഞിട്ടില്ല.
0: അത് നമുക്കറിയില്ലല്ലോ. ശരി, ഇനി അഥവാ അറിഞ്ഞിട്ടില്ലെങ്കിലും പുറത്തുള്ള ഒരാൾ മനസ്സിലാക്കാൻ വേണ്ടി അവരൊരു കഥ ഉണ്ടാക്കി പറയുന്നതാണെങ്കിലോ?
1: അതുകൊണ്ട് അവർക്കെന്ത് നേട്ടം?
0: നേട്ടമുള്ളത് ലേഖ മാഡത്തിന് മാത്രമാണെങ്കിലോ?
1: ചിത്ര, നീ കാര്യങ്ങൾ തെളിച്ചു പറ. എന്നെ കൂടുതൽ കൺഫ്യൂഷനിലാക്കാതെ.
0: സിമ്പിൾ ലോജിക് അല്ലേ ഞാൻ പറഞ്ഞത്? ഒരെതിർപ്പുമില്ലാതെ വിവാഹിതയാവുന്ന ഒരു പെൺകുട്ടി എന്തിനാണ് മൂന്നാം നാൾ തന്റെ ബാഗുമെടുത്ത് എങ്ങോട്ടോ ഇറങ്ങിപ്പോകുന്നത്? ഇത്രകാലമായിട്ടും ഒരു കാരണം പോലും ആരും കണ്ടെത്തിയിട്ടുമില്ല.
1: അപ്പോ നീ പറഞ്ഞു വരുന്നത്,

0: ആ കുട്ടിക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. മിക്കവാറും അവളുടെ ജീവൻ തന്നെ.
1: അയ്യോ, ഓർക്കുമ്പോഴേ പേടിയാകുന്നു. പക്ഷേ ചിത്ര എന്തിന്? ആര്?
0: അതെ, ആ രണ്ട് ചോദ്യങ്ങൾക്കാണ് ഉത്തരം ലഭിക്കേണ്ടത്. മേഘയെന്നല്ലേ ആ കുട്ടിയുടെ പേര് പറഞ്ഞത്?
1: അതെ, മേഘ.
0: മേഘയുടെ തിരോധാനത്തെ കുറിച്ചറിയണമെങ്കിൽ അവൾ കാണാതായ ദിവസം ആ വീട്ടിൽ എന്തു നടന്നു എന്നാണ് നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത്.
1: ഇത് നടന്നിട്ട് 7 വർഷം കഴിഞ്ഞു.
0: ശരിയാണ്. പക്ഷെ മേഘ അപ്രത്യക്ഷയാവുന്നു എന്നതുകൊണ്ട് തന്നെ അന്നേ ദിവസം നടന്ന സംഭവങ്ങൾ അപ്പോ അവിടെ ഉണ്ടായിരുന്നവർക്ക് കൃത്യമായ ഓർമ്മ കാണും
1: എന്ന് കരുതാം. പക്ഷേ അതാരൊക്കെയാവും? ഓഫ് കോഴ്സ് ചന്ദ്ര സർ. പിന്നെ
0: അതാണ് ഇനി നമ്മൾ കണ്ടെത്തേണ്ടത്. നിന്റെ ലേഖ മാഡം പറഞ്ഞ കഥ തൽക്കാലം നമുക്ക് മാറ്റിവെക്കാം. അല്ലെങ്കിലും ഈ നടന്ന കാര്യങ്ങളിലൊക്കെ അവരുടെ ഇടപെടലുണ്ടോ എന്നാണ് എന്റെ സംശയം.
1: എന്ന് വെച്ച്?
0: ഈ പ്രൊഡക്ഷൻ ഹൗസിന്റെ ഓണർ ചന്ദ്രു സാറായിരിക്കാം. പക്ഷെ നീ പറഞ്ഞ വിവരങ്ങൾ വെച്ച് ആലോചിച്ചാൽ സ്ഥാപനത്തിന്റെ A to Z കാര്യങ്ങൾ നോക്കുന്നത് ലേഖ മാഡം അല്ലേ?
1: ആ, അത് ശരിയാ. എന്ത് കാര്യമാണെങ്കിലും ഫൈനൽ വേർഡ് ലേഖ മാഡത്തിന്റെ ആയിരിക്കും.
0: അപ്പോ ചന്ദ്ര സാറിന്റെ ജീവിതത്തിലെ സുപ്രധാന കാര്യങ്ങളിലും ലേഖ മാഡം ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിലോ?
1: നീ പറയുന്നത്?
0: അതെ, അത് തന്നെ. 7 വർഷം മുമ്പ് ചന്ദ്രുവിന്റെ ജീവിതത്തിലേക്ക് വന്ന ഒരെൻട്രി, അതായത് മേഘയെ ഒഴിവാക്കണമെന്ന് ലേഖ തീരുമാനിച്ചതാണെങ്കിലോ?
1: എന്തിന്?
0: അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്.
1: ബെന്നിച്ചിന്റെ കൂടെ ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത് നിനക്ക് ഒട്ടും പിടിക്കുന്നില്ലല്ലേ.

0: ആരാ?
1: സോമശേഖരൻ നായരല്ലേ?
0: അതെ, ഞാൻ തന്നെ. താങ്കൾ?
1: ഞാൻ മഞ്ജുനാഥ് ഷെട്ടി, കർണാടക ക്രൈംബ്രാഞ്ചിൽ നിന്നാണ്.
0: ക്രൈംബ്രാഞ്ചിൽ നിന്നോ? എന്താ കാര്യം?
1: താങ്കളുടെ മകൾ മേഘയുടെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത് ഞാനാണ്. എനിക്ക് കുറച്ച് വിവരങ്ങൾ അറിയാനുണ്ടായിരുന്നു.
0: അതിന് ഞാൻ എന്തെങ്കിലും പരാതി പോലീസിൽ കൊടുത്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനു അന്വേഷിക്കണം?
1: സർ, താങ്കൾ തന്നെ കൊടുക്കണം എന്നൊന്നുമില്ല. മേഘ എന്ന കുട്ടിയെ കാണാതായതിൽ ദുരൂഹതകൾ ആരോപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ചില പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ പരിശോധിച്ചപ്പോൾ സംശയത്തിന് ഇടം നൽകുന്ന ചില സൂചനകളും ശ്രദ്ധയിൽപ്പെട്ടു. അതൊന്ന് ക്ലിയർ ചെയ്യാമെന്ന് കരുതി.
0: കൊള്ളാം. ജീവിച്ചിരിക്കുന്ന ഒരാൾ ഭക്ഷണം വല്ലതും കഴിച്ചോ എന്ന് വിളിച്ചന്വേഷിക്കാൻ ഒരുത്തനും കാണില്ല. എന്നാൽ വിശന്ന് ചത്തവന്റെ മരണത്തിൽ 100 സംശയങ്ങളുമായി സത്യാഗ്രഹമിരിക്കാൻ വരെ ആളുകൂടും. നല്ല ലോകം തന്നെ.
1: പരാതി ലഭിച്ചാൽ നമുക്ക് അന്വേഷിക്കാതെ തരമില്ലല്ലോ സർ.
0: നിങ്ങൾ പോലീസുകാരുടെ തരാതരമൊക്കെ എനിക്കറിയാം. ആട്ടെ, എന്താണ് നിങ്ങൾക്കറിയേണ്ടത്?
1: മേഘയെ കാണാതായ ദിവസം എന്താണ് നടന്നത്?
0: അന്നത്തെ എല്ലാ കാര്യങ്ങളും എനിക്ക് കൃത്യമായി ഓർമ്മയുണ്ട്. കാരണം എൻ്റെ മകൾ അപ്രത്യക്ഷമായതിനു ശേഷം ആ ദിനം നടന്ന ഓരോ ചലനങ്ങളും ഞങ്ങൾ ഒറ്റയ്ക്കും കൂട്ടായിരുന്നു ഒരുപാട് തവണ വിശകലനം ചെയ്തതാണ്. എന്തെങ്കിലും അസ്വാഭാവികത അതിൽ ഉണ്ടായിരുന്നോ എന്നറിയാൻ.
1: ബാംഗ്ലൂരിൽ ഏത് വീട്ടിലായിരുന്നു അന്ന് നിങ്ങൾ?
0: ചന്ദ്രു അന്ന് താമസിച്ചിരുന്നത് രാമമൂർത്തി നഗറിലുള്ള ഒരു അപ്പാർട്ട്മെന്റിലായിരുന്നു. വിവാഹം കഴിഞ്ഞ് നേരെ അങ്ങോട്ട് തന്നെയാണ് ചന്ദ്രുവും മേഘയും പോയത്.
1: മറ്റാരൊക്കെയാണ് അവിടെ താമസിച്ചിരുന്നത്?
0: ചന്ദ്രു തനിച്ചായിരുന്നു അവിടെ താമസം. വിവാഹം പ്രമാണിച്ച് അവിടെ എത്തിയ ചന്ദ്രുവിന്റെ മാതാപിതാക്കളും സഹോദരിയും അതേ ദിവസം വരെ അപ്പാർട്ട്മെന്റിലുണ്ടായിരുന്നു.
1: മേഘയെ കാണാതാവുമ്പോൾ അവരും അവിടെ ഉണ്ടായിരുന്നോ?
0: ഇല്ല, അന്ന് രാവിലെ 6:30 ഫ്ലൈറ്റിൽ

0: അവർ തിരികെ യു എസിലേക്ക് പോയിരുന്നു. സഹോദരിയും ഹസ്ബൻഡും യു എസിലാണ് വർക്ക് ചെയ്യുന്നത്.
1: ഓ, നിങ്ങൾ രണ്ടുപേരും, അതായത് താങ്കളും ഭാര്യയും അവിടെ ഉണ്ടായിരുന്നോ അതോ ചന്ദ്രു പറഞ്ഞാണോ ഇവരെ അറിയുന്നത്?
0: ചന്ദ്രുവിൻ്റെ മാതാപിതാക്കളെ യാത്രയാക്കുന്നതിനായി തലേ ദിവസം രാത്രി തന്നെ ഞാനും ഭാര്യയും ഹെബള്ളിയിലുള്ള ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിയിരുന്നു. പുലർച്ചെ 3 മണിക്ക് ചന്ദ്രുവും മേഘയും കൂടി എയർപോർട്ടിലേക്ക് അവരോടൊപ്പം പോയി. ഏകദേശം 6 മണിയോടുകൂടിയാണ് അവർ രണ്ടുപേരും തിരികെ എത്തിയത്.
1: എന്നിട്ട് മേഘ എപ്പോഴാണ് പുറത്തേക്ക് പോയത്?
0: എയർപോർട്ടിൽ നിന്നും എത്തിയ ഉടനെ തന്നെ ഇരുവരും ഉറങ്ങാൻ പോയി. തലേദിവസം ഉറങ്ങാത്തതിൻ്റെ ക്ഷീണം രണ്ടുപേർക്കും നല്ലവണ്ണം ഉണ്ടായിരുന്നു. 2 മണിവരെ അവർ ഉറങ്ങിക്കാണണം. ഒരു ഫോൺ വന്നതിന് ശേഷമാണ് അവൾ പെട്ടെന്ന് റെഡിയായി പുറത്തേക്ക് പോയത്.
1: ആരായിരുന്നു ഫോൺ ചെയ്തതെന്ന് പറഞ്ഞിരുന്നു?
0: ഇല്ല, ശരിക്കും അതാണോ കാരണമെന്നും അറിയില്ല. മൊബൈൽ റിംഗ് കേട്ടിരുന്നു എന്നത് സത്യമാണ്. അല്പസമയത്തിന് ശേഷം അവൾ പോവുകയും ചെയ്തു.
1: അപ്പോൾ ചന്ദ്രു?
0: ചന്ദ്രുവിനെ ഉണർത്തേണ്ടെന്ന് മേഘ തന്നെയാണ് പറഞ്ഞത്. ഉച്ചസമയമായതിനാൽ വല്ലതും കഴിച്ചിട്ട് പോകാൻ അവളുടെ അമ്മ ആവശ്യപ്പെട്ടിട്ടും കേട്ടില്ല.
1: അത്രയ്ക്കും ധൃതി പിടിച്ചുള്ള ഇറങ്ങിപ്പോക്കായിരുന്നു അത്.
0: ധൃതി അറിയില്ല, പക്ഷേ വൈകാതിരിക്കാനുള്ള ഒരു തിടുക്കം അവളുടെ ചലനങ്ങളിൽ ഉണ്ടായിരുന്നു.
1: ഓക്കെ, അതിനുശേഷം?
0: ഇല്ല, ഫ്ലാറ്റിൻ്റെ വാതിൽ തുറന്നിറങ്ങുന്ന അവളുടെ ലാസ്റ്റ് ഇമേജിന് ശേഷം എൻ്റെ മകളെ ഞാൻ കണ്ടിട്ടേയില്ല. ഇല്ല,
1: ഐ ആം റിയലി സോറി. വീണ്ടും വേദനയുണർത്തുന്ന പഴയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട്. ഇതെൻ്റെ ഡ്യൂട്ടിയാണ്.
0: ഏയ്, നോ ഇഷ്യൂസ്. ടു ബി ഹോണസ്റ്റ്, മൈ മൈൻഡ് വെന്റ് അപ്പ് ആഫ്റ്റർ ദാറ്റ് ഇൻസിഡന്റ്.
1: ഐ കൻ അണ്ടർസ്റ്റാൻഡ്. ഇതിന് ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ കൂടുതലായി എന്തെങ്കിലും ഓർമ്മ വരികയാണെങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കണ്ട. ദാ എൻ്റെ വിസിറ്റിംഗ് കാർഡ് വെച്ചോളൂ.
0: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ സാർ.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം ഏഴാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, സോമശേഖരൻ പി എം ലാൽ, മഞ്ജുനാഥ് ഷെട്ടി, എ ജെ സലീം. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ എട്ടാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 31 മാസം. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി തൃശൂർ. സ്വരസാഗരം. സ്വരസാഗരത്തിൽ നിന്ന് പി ലീല പാടിയ കൃതികൾ കേൾക്കാം. ടി എച്ച് സുബ്രഹ്മണ്യം വയലിൻ, ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം. ആദ്യം കല്യാണി രാഗത്തിലുള്ള ശിവകാമേശ്വരി എന്ന് തുടങ്ങുന്നു മുത്തുസ്വാമി ദീക്ഷിതർ കൃതി ആദിതാളം.

അവസാനമായി കാനഡ രാഗത്തിലുള്ള എന്നെ നീ എന്ന് തുടങ്ങുന്നു താളം ആദി തിശ്രനട ശ്രീകുമാരൻ തമ്പിയുടെ രചന.

0: ഇതുവരെ കേട്ടത് പി ലീല പാടിയ കൃതികൾ. ടി എച്ച് സുബ്രഹ്മണ്യം വയലിൻ, ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം. സ്വരസാഗരം സമാപിക്കുന്നു.
1: സ്വരസാഗരം.
2: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
4: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
6: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
5: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
6: ഗാന്ധിമാർഗം.

ആകാശവാണി തൃശൂർ. കാലാവസ്ഥ. സംസ്ഥാനത്ത് ഒട്ടുമിക്ക ഇടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കേരള തീരങ്ങളിൽ കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചിലയവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയുമാകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. സമയം 3 മണി കഴിഞ്ഞ് 20 സെക്കൻഡ്. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോ ഹിറ്റ്സിൽ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.1 മെഗാ ഹിറ്റ്സിൽ പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ FM 101.1 മെഗാ ഹിറ്റ്സ്. കുമ്മാട്ടി കളിപ്പാട്ട്, വേണുഗോപാലൻ നായരും സംഘവും അവതരിപ്പിച്ചത്.

വേണുഗോപാലനായരും സംഘവും അവതരിപ്പിച്ച കുമ്മാട്ടി കളിപ്പാട്ടാണ് ഇതുവരെ കേട്ടത്. ഇനി ചലച്ചിത്ര ഗാനങ്ങൾ. കണ്ണകി എന്ന ചിത്രത്തിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുതി, കൈതപ്രം വിശ്വനാഥൻ ഈണം പകർന്ന, എം ജി ശ്രീകുമാർ, യേശുദാസ്, ചിത്ര എന്നിവർ പാടിയ ഏതാനും ഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം.

ആകാശവാണി തൃശൂർ FM 101.1 MHz ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ ബാദ്ഷാ, പഹേലി ഈ ചിത്രങ്ങളുടെ ഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി തൃശൂർ.
1: സമകാലികം വാർത്താ ഡയറി തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ കെ പത്മഗിരീഷ്, ബ്യൂറോ ചീഫ്, ജന്മഭൂമി, പാലക്കാട്.
2: മഴക്കാലം ആരംഭിച്ച് ഒരു മാസം പിന്നിട്ടിട്ടും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ലഭിച്ചിരുന്ന മഴ ഇത്തവണ ഉണ്ടായില്ലെന്നത് ആശങ്കാജനകമാണ്. കഴിഞ്ഞ രണ്ടു ദിവസമായി കനത്ത മഴ തുടരുന്നതിനിടെ വയനാട് കള്ളാടിയിൽ തുരങ്കപാതയുടെ നിർമ്മാണ മേഖലയ്ക്ക് സമീപമുണ്ടായ ദുരന്തം നിരവധി ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നു. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മണ്ണ് കൂട്ടിയിട്ടതാണ് ദുരന്തത്തിനു കാരണമെന്നാണ് കുറ്റപ്പെടുത്തൽ. കരാറുകാർക്ക് മണ്ണ് മാറ്റാൻ നിർദ്ദേശം നൽകിയിരുന്നെന്നും അത് മാറ്റാത്തതാണ് കാരണമെന്നും പറയുന്ന ന്യായീകരണം ആർക്കു വേണ്ടിയാണ്? ഈ അശ്രദ്ധ മൂലം 3 പേർ മരിക്കുകയും 5 പേരെ കാണാതാവുകയും നിരവധി പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു. മുന്നറിയിപ്പുകൾ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകാതിരുന്നതാണ് ദുരന്തത്തിന് കാരണം. വൻകിട നിർമ്മാണം നടക്കുമ്പോൾ പാരിസ്ഥിതിക ആഘാതം സംബന്ധിച്ച് മുന്നറിയിപ്പ് അവഗണിച്ചതും കാരണമാണ്. ചൂരൽമല ദുരന്തത്തിന്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടിരുന്നെങ്കിൽ ഇത്ര വലിയ നഷ്ടം ഉണ്ടാവുമായിരുന്നില്ല. അതിനാൽ സുരക്ഷാ ക്രമീകരണം സംബന്ധിച്ച് വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തി തുടർ നടപടികൾ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പേര് കേരള എന്നതിൽ നിന്ന് കേരളം എന്ന് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട രാഷ്ട്രപതിയുടെ റഫറൻസ് നിയമസഭ അംഗീകരിച്ചു. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് സഭയുടെ അഭിപ്രായം തേടി രാഷ്ട്രപതിയുടെ കരട് ബിൽ റഫർ ചെയ്തത്. ഇതിന് അംഗീകാരമായതോടെ കേന്ദ്രം അടുത്ത നടപടികളിലേക്ക് കടക്കും. പേരുമാറ്റത്തിന് ഇനിയും കടമ്പകൾ ഏറെയാണ്. കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകുന്നതോടെ ഔദ്യോഗിക രേഖകളിൽ ഗവൺമെന്റ് ഓഫ് കേരള എന്നതിനു പകരം ഗവൺമെന്റ് ഓഫ് കേരളം എന്നാക്കി രേഖപ്പെടുത്തും. കേരളത്തിലെ ചെറുപ്പക്കാരുടെ ആശയായിരുന്നു PSC വഴി സർക്കാർ സർവീസിൽ കയറുക എന്നത്. ഇതിനായി കഠിന പ്രയത്നവും അവർ നടത്തിയിരുന്നു. എന്നാൽ അടുത്ത കാലത്ത് PSCയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്തകൾ അത്ര ആശാസ്യകരമല്ല. പരീക്ഷാ മൂല്യനിർണയത്തിൽ നടന്നതായി പറയുന്ന ക്രമക്കേടുകൾ വെളിച്ചത്തായതിനു പിന്നാലെ ആഭ്യന്തര വകുപ്പ് നടത്തുന്ന വിജിലൻസ് അന്വേഷണത്തെ അട്ടിമറിക്കാൻ കരുനീക്കം നടത്തുന്നതായും ആക്ഷേപം. യോഗ്യതാ ബിരുദങ്ങൾ നേടുകയും 29 വയസ്സ് പൂർത്തിയാക്കുകയും ചെയ്തവരിലെ തൊഴിലില്ലായ്മ ഔദ്യോഗിക രേഖകൾ പ്രകാരം 29.9% അതായത് ദേശീയ ശരാശരിയുടെ 3 ഇരട്ടിയാണ് കേരളത്തിൽ. നിരവധി ലിസ്റ്റുകളിൽ നിന്ന് 1-ാം റാങ്കുകാർ പോലും നിയമിക്കപ്പെടുന്നില്ല. രാഷ്ട്രീയം എടുക്കുകൊണ്ട് ചിലർ ജോലി നേടുമ്പോൾ യോഗ്യർ പിന്തള്ളപ്പെടുന്നു. പരീക്ഷ എഴുതി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നവർ വേഴാമ്പലുകളെപ്പോലെ നോക്കിയിരിക്കേണ്ട അവസ്ഥയാണ്. പുതിയ സർക്കാരിന്റെ നടപടികൾ ആശ്വാസകരമാകുമെന്ന പ്രതീക്ഷയിലാണ് യുവതലമുറ. PSC പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിച്ചതിന്റെ ദുരന്തമാണ് ഇന്ന് അനുഭവിക്കുന്നത്. അതിനാൽ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിലെ മാനദണ്ഡം രാഷ്ട്രീയം മാത്രമാക്കുന്നതിൽ സർക്കാർ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. റാങ്ക് ഹോൾഡർമാർ ദിവസങ്ങളോളം സമരം മുഖത്തുണ്ടായിരുന്ന കാര്യം വിസ്മരിക്കരുത്. PSCയുടെ വിശ്വാസ്യത നിലനിർത്തുന്നതിന് അനുസൃതമായ നടപടികൾ സർക്കാരിൽ നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഉൾഗ്രാമങ്ങളിലേക്ക് അതിവേഗ ഇന്റർനെറ്റ് സേവനം എത്തിക്കാൻ BSNL സ്വകാര്യ സംരംഭകരുടെ സഹായം തേടുന്നു. പ്രാദേശിക കേബിൾ ഓപ്പറേറ്റർമാർ, ടെലികോം, KSEB എന്നീ മേഖലകളിൽ പരിചയമുള്ളവരെയാണ് സർക്കാർ സബ്സിഡിയോടെ ഒപ്റ്റിക്കൽ ഫൈബർ വഴി അതിവേഗ ഇന്റർനെറ്റ് എത്തിക്കാനുള്ള ശ്രമം. ഇവരെ നവഭാരത് ഉദ്യം പദ്ധതിയിൽ പങ്കാളിയാക്കാനാണ് തീരുമാനം. ഉപഭോക്താക്കളിൽ നിന്ന് ലഭിക്കുന്ന പ്രതിമാസ വാടകയുടെ 50% പങ്കാളിക്ക് ലഭ്യമാക്കുന്ന തരത്തിലാണ് പദ്ധതി നടപ്പാക്കുക. ഉപഭോക്താക്കൾക്ക് ആകർഷകമായ പ്ലാനുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 86,300 കോടി രൂപയുടെ കയറ്റുമതിയാണ് നടന്നതെങ്കിൽ ഈ വർഷം 1,00,000 കോടി ഡോളറിന്റെ അതായത് ഏകദേശം 95,00,000 കോടി രൂപ കയറ്റുമതിയാണ് കേന്ദ്രം പ്രതീക്ഷിക്കുന്നത്. വിവിധ രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാർ നടപ്പാകുന്നതോടെ ഇത് പ്രാവർത്തികമാകുമെന്നാണ് കണക്കുകൂട്ടൽ. ഇന്ത്യയുടെ സാമ്പത്തിക നയതന്ത്ര മേഖലകളിലെ വളർച്ച അന്താരാഷ്ട്ര വ്യവസായങ്ങൾക്ക് അനുകൂലമായ അന്തരീക്ഷം ഒരുക്കിയിട്ടുണ്ടെന്നും കരുതുന്നു. ആഗോളതലത്തിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ള അനുകൂല നിലപാടുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാനാണ് ശ്രമം.

രാജ്യത്ത് 25,000 ടൺ സ്വർണം വീടുകളിൽ ഇരിക്കുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞതിനെ തുടർന്ന് അടുത്ത ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് മാറ്റിവെക്കണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരുന്നു. സ്വർണം കുറയ്ക്കുക എന്നതായിരുന്നു പ്രസ്താവനയ്ക്ക് പിന്നിലെ സാരം. അത് ചെവിക്കൊണ്ടിട്ടുണ്ടെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. വീടുകളിൽ ഉപയോഗിക്കപ്പെടാതെയുള്ള 1,000 ടൺ സ്വർണമെങ്കിലും വിപണിയിൽ എത്തിക്കുക എന്നതാണ് കേന്ദ്ര ലക്ഷ്യം. എന്നാൽ ഇവ കൂടുതലും മാനസികമായി അടുപ്പത്തിലിരിക്കുന്നതാണെന്ന പ്രത്യേകതയും ഉണ്ട്. അതിനാൽ അവ വിറ്റഴിക്കാൻ പലർക്കും താല്പര്യമില്ലെന്നതാണ് യാഥാർത്ഥ്യം. പശ്ചിമേഷ്യയിലെ യുദ്ധമടക്കമുള്ള അനിശ്ചിതത്വം മറികടന്ന് രാജ്യത്തിലേക്കുള്ള പ്രവാസി നിക്ഷേപം കുതിച്ചുയരുകയാണ്. ഇക്കഴിഞ്ഞ 6 മാസത്തിനകം ഏകദേശം 7,00,000 കോടി രൂപ വിദേശ ഇന്ത്യക്കാർ നാട്ടിലേക്ക് അയച്ചുവെന്നാണ് പറയുന്നത്. UAE നിന്നാണ് ഏറ്റവും കൂടുതൽ എത്തിയിട്ടുള്ളത്. പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ രൂക്ഷമായേക്കുമെന്ന ആശങ്കയിലാണ് പണത്തിന്റെ ഒഴുക്ക് ഉണ്ടായതെന്നും കരുതുന്നു. കേരളത്തിലേക്കുള്ള പണമൊഴുക്കും കൂടിയിട്ടുണ്ട്. USA, കാനഡ, ബ്രിട്ടൻ, സിംഗപ്പൂർ, ഓസ്ട്രേലിയ രാജ്യങ്ങളാണ് മുന്നറിയിൽ. അതേസമയം മൊത്തം തുകയിൽ ഗൾഫ് രാജ്യങ്ങളാണ് 1-ാം സ്ഥാനത്ത് തുടരുന്നത്. വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും ജപ്പാനും തീരുമാനിച്ചു. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള നവസാങ്കേതിക വിദ്യകൾ, ഊർജ വിതരണ ശൃംഖല, വാണിജ്യ വ്യാപാര നിക്ഷേപം എന്നീ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തും. 10 വർഷത്തിനുള്ളിൽ $12.5 മില്യൺ നിക്ഷേപം ഉറപ്പാക്കും. ഇരു രാജ്യങ്ങളും തമ്മിൽ 120 സഹകരണ രേഖകൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. ശത്രുവിന്റെ ശ്രദ്ധയിൽപ്പെടാതെ സഞ്ചരിക്കാൻ നാവികസേനാ കപ്പലുകളെ സഹായിക്കുന്ന യൂണിക്കോൺ റഡാർ സംവിധാനം സംയുക്തമായി നിർമ്മിക്കാൻ തീരുമാനമായി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആദ്യ സംയുക്ത പ്രതിരോധ സഹകരണ പദ്ധതിയാണിത്. പശ്ചിമേഷ്യ യുദ്ധ പശ്ചാത്തലത്തിൽ ഇറാനും US നടത്തിവരുന്ന ചർച്ചയിൽ പുരോഗതി ഉണ്ടെന്നത് ആശ്വാസകരമാണ്. 14 വ്യവസ്ഥകൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നു കഴിഞ്ഞു. ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമൈനിയുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞതോടെ അടുത്ത ചർച്ചകൾ പുനരാരംഭിക്കും. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ ലൈനപ്പ് പൂർത്തിയായി. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് സ്വിറ്റ്സർലൻഡും നോർവേക്ക് മുൻ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടുമാണ് എതിരാളികൾ. മുൻ ചാമ്പ്യന്മാരും നിലവിലെ റണ്ണേഴ്സുമായ ഫ്രാൻസ് മൊറാക്കോയെയും കരുത്തരായ സ്പെയിനിനെയും ക്വാർട്ടറിൽ നേരിടും. പ്രീ ക്വാർട്ടർ മത്സരങ്ങളിൽ മൊറാക്കോ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്ക് സഹ ആതിഥേയരായ കനഡയെ തകർത്തപ്പോൾ ഫ്രാൻസ് ഏകപക്ഷീയമായ 1 ഗോളിന് പരാഗ്വയെ കീഴടക്കി. July 10 ഫ്രാൻസ് മൊറാക്കോ മത്സരത്തോടെ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് തുടക്കമാവും. 5 തവണ ലോക കിരീടം സ്വന്തമാക്കിയ ബ്രസീലിനെ 2-1 പരാജയപ്പെടുത്തിയാണ് നോർവേ ചരിത്രത്തിൽ ആദ്യമായി ക്വാർട്ടറിലേക്ക് ടിക്കറ്റെടുത്തത്. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ മറ്റൊരു ആതിഥേയരായ മെക്സിക്കോയെ 2-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഇംഗ്ലണ്ടും ക്രിസ്റ്റിയാനിയുടെ പോർച്ചുഗലിനെ 1-0 മറികടന്ന് സ്പെയിനും ആതിഥേയരായ USA 4-1 തകർത്ത് ബെൽജിയവും ക്വാർട്ടറിലെത്തി. ഇതോടെ ഈ ലോകകപ്പിന്റെ ആതിഥേയ രാജ്യങ്ങളെല്ലാം ക്വാർട്ടർ ഫൈനൽ പോലും കാണാതെ പുറത്തായി. മുഹമ്മദ് സാലയുടെ ഈജിപ്തിനെ വാശിയേറിയ പോരാട്ടത്തിൽ കീഴടക്കിയാണ് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന അവസാന 8 ടീമുകളിൽ ഒന്നായത്. ഇന്നലെ നടന്ന പോരാട്ടത്തിൽ 2 ഗോളുകൾക്ക് പിന്നിട്ടു നിന്ന ശേഷം 14 മിനിറ്റിനിടെ 3 ഗോൾ തിരിച്ചടിച്ചാണ് മെസ്സിപ്പടയുടെ കുതിപ്പ്. ഈജിപ്തിനെതിരായ ഗോളോടെ ഈ ലോകകപ്പിലെ മെസ്സിയുടെ ഗോൾ നേട്ടം 8. കഴിഞ്ഞ ഖത്തർ ലോകകപ്പിലും 8 ഗോളുകളാണ് മെസ്സി അടിച്ചിരുന്നത്. ഇതോടെ വിവിധ ലോകകപ്പുകളിൽ നിന്നായി മെസ്സിയുടെ ആകെ ഗോൾ നേട്ടം 21. ഇംഗ്ലണ്ടിനെതിരായ 3-ാം 2020 ഇന്ത്യക്ക് ദയനീയ തോൽവി നേരിട്ടതാണ് മറ്റൊരു പ്രധാന വാർത്ത. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 20 ഓവറിൽ 7 വിക്കറ്റിന് 201 റൺസ് അടിച്ചുകൂട്ടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ ഇന്ത്യൻ ഇന്നിംഗ്സ് 11.4 ഓവറിൽ 76 റൺസിന് അവസാനിച്ചു. 4 ഓവറിൽ 26 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 4 വിക്കറ്റ് വീഴ്ത്തിയ ജോഷ് ടങ്ങാണ് ഇന്ത്യയെ തകർത്തത്. T20 ക്രിക്കറ്റിൽ റൺ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ പരാജയമാണിത്. ജയത്തോടെ 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-0 മുന്നിലെത്തി. വിംബിൾഡൺ ടെന്നീസിന്റെ പുരുഷ സിംഗിൾസിൽ 1-ാം സീഡ് യാനിക് സിന്നർ, 7-ാം സീഡ് നൊവാക് ജോക്കോവിച്ച് എന്നിവർ സെമിയിലെത്തി. യാനിക് സിന്നർ യാൻ ലിനാർഡ് സ്ട്രഫിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് കീഴടക്കിയപ്പോൾ വാശിയേറിയ 5 സെറ്റ് പോരാട്ടത്തിനൊടുവിലാണ് ജോക്കോവിച്ച് 3-ാം സീഡ് കാനഡയുടെ ഫെലിക്സ് അലിയാസിമയെ പരാജയപ്പെടുത്തി സെമിയിലേക്ക് മുന്നേറിയത്. വനിതാ സിംഗിൾസിൽ ലാറ്റിനമേരിക്കയുടെ കോക്കോ ഗഫ് ചെക്ക് റിപ്പബ്ലിക്കിന്റെ

0: കരോലിനെ മുച്ചോവ എന്നിവരും സെമിയിലെത്തി.
1: സമകാലികം വാർത്താ ഡയറി സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് കെ പത്മഗിരീഷ്. ബ്യൂറോ ചീഫ് ജന്മഭൂമി പാലക്കാട്. നിർവഹണം ജയ സിയാർ. നിർവഹണ സഹായം സ്മിത രാജേഷ്.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
1: അറിവിന്റെ അക്ഷയഖനി,
0: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
0: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15.
0: വിദ്യാഭ്യാസ രംഗം,
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
0: വിദ്യാഭ്യാസ രംഗം.

FM 101.1 MHz-ൽ പ്രക്ഷേപണം തുടരുന്നു. സമയം 4 മണി കഴിഞ്ഞ് 44:37. ഇപ്പോൾ കേൾക്കാം കാൽപ്പന്തോളം ഫിഫ ലോകകപ്പ്.

ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് ഇന്ന് വിസിൽ മുഴങ്ങും. ഗ്രൂപ്പ് ഘട്ടങ്ങളിലെയും പ്രീ ക്വാർട്ടറിലെയും കടുത്ത പരീക്ഷണങ്ങൾ അതിജീവിച്ച് എത്തിയ ലോകത്തെ ഏറ്റവും മികച്ച 8 ടീമുകളാണ് ഇനി സെമി ഫൈനൽ ടിക്കറ്റിനായി മാറ്റുരയ്ക്കുന്നത്. ഈ ഘട്ടത്തിലെ ആദ്യ പോരാട്ടത്തിൽ ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അത് കേവലം ഒരു മത്സരത്തിനപ്പുറം ചരിത്രത്തിന്റെയും പ്രതികാരത്തിന്റെയും തന്ത്രങ്ങളുടെയും വലിയൊരു യുദ്ധഭൂമിയായി മാറുകയാണ്. 2022 ലോകകപ്പിലെ സെമി ഫൈനലിൽ തങ്ങളെ കണ്ണീരിലാഴ്ത്തിയ ഫ്രാൻസിനോട് കണക്കുതീർക്കാൻ മൊറോക്കോ ഇറങ്ങുമ്പോൾ തങ്ങളുടെ അപ്രമാദിത്യം നിലനിർത്താനാണ് ഫ്രാൻസിന്റെ ശ്രമം. അമേരിക്കയിലെ ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 1:30 നടക്കുന്ന ഈ മത്സരം രണ്ട് വ്യത്യസ്ത ഫുട്ബോൾ ശൈലികളുടെ വലിയൊരു വിരുന്നായിരിക്കും. കിലിയൻ എംബാപ്പെ നയിക്കുന്ന ഫ്രാൻസിന്റെ അതിവേഗ മുന്നേറ്റ നിരയും അഷ്റഫ് ഹക്കിമിയുടെ നേതൃത്വത്തിലുള്ള മൊറോക്കോയുടെ കരുത്തുറ്റ പ്രതിരോധ കോട്ടയും തമ്മിലുള്ള പോരാട്ടം ഈ ലോകകപ്പിലെ തന്നെ ഏറ്റവും മികച്ച മത്സരങ്ങളിലൊന്നായി മാറുമെന്നതിൽ സംശയമില്ല. ഈ ഘട്ടത്തിൽ ഫ്രാൻസിന് തന്നെയാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നതെങ്കിലും പ്രീ ക്വാർട്ടറിൽ നെതർലാൻഡ്സിനെ അട്ടിമറിച്ചെത്തുന്ന മൊറോക്കോയെ ഒട്ടും കുറച്ചു കാണാൻ കഴിയില്ല. ഇരു ടീമുകളും ഇതുവരെ അന്താരാഷ്ട്ര തലത്തിൽ 6 തവണ ഏറ്റുമുട്ടിയപ്പോൾ 4 തവണയും വിജയം ഫ്രാൻസിനൊപ്പമായിരുന്നു. 2 മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. നേർക്കുനേർ കണക്കുകളിൽ ഫ്രാൻസിന് വ്യക്തമായ മേൽക്കൈ ഉണ്ടെങ്കിലും ആഫ്രിക്കൻ കരുത്തുമായി എത്തുന്ന മൊറോക്കോ ഏത് വൻമരത്തെയും പിഴുതെറിയാൻ കെൽപ്പുള്ളവരാണ്. ബോസ്റ്റണിലെ പുൽമൈതാനത്ത് പന്തുരുളുമ്പോൾ ഫ്രാൻസിന്റെ ആക്രമണ ഫുട്ബോളും മൊറോക്കോയുടെ കൗണ്ടർ അറ്റാക്കിംഗ് തന്ത്രങ്ങളും തമ്മിലുള്ള കടുത്ത പോരാട്ടത്തിനാകും ലോകം സാക്ഷ്യം വഹിക്കുക. ഫ്രാൻസിന്റെ കരുത്ത് പരിശോധിച്ചാൽ അവരുടെ അസാധാരണമായ സ്ക്വാഡ് ഡെപ്ത് തന്നെയാണ് ഏറ്റവും വലിയ ആയുധം. ഓരോ പൊസിഷനിലും ലോകോത്തര നിലവാരമുള്ള 2-3 കളിക്കാർ അവർക്കുണ്ട്. ദിദിയർ ദശാംസ് എന്ന തന്ത്രജ്ഞനായ പരിശീലകന്റെ കീഴിൽ അച്ചടക്കത്തോടെ കളിക്കുന്ന ഈ ടീം ഏത് കടുത്ത സാഹചര്യത്തെയും അതിജീവിക്കാൻ കെൽപ്പുള്ളവരാണ്. കളിമെനയാൻ മൈക്കൽ ഒലീസയും ലക്ഷ്യത്തിലേക്ക് വെടിയുണ്ട പായിക്കാൻ എംബാപ്പയും ഡെംബലയും ഉള്ളപ്പോൾ ഫ്രാൻസിന് വലിയ മേൽക്കൈ നൽകുന്നു. പ്രതിരോധത്തിൽ വില്യം സാലിബയെ പോലുള്ള യുവതാരങ്ങളുടെ സാന്നിധ്യം ടീമിന് കൂടുതൽ സുരക്ഷിതത്വം നൽകുന്നുണ്ട്. മറുവശത്ത് മൊറോക്കോയുടെ കരുത്ത് അവരുടെ ഒരുമയും കഠിനാധ്വാനവുമാണ്. വ്യക്തിഗത മികവിനേക്കാൾ ടീം ഗെയിമിന് പ്രാധാന്യം നൽകുന്ന വാലിത് റെഗ്രാഗുയിയുടെ തന്ത്രങ്ങൾ പല വമ്പന്മാരുടെയും ഉറക്കം കെടുത്തുന്നതാണ്. പ്രതിരോധത്തിൽ അഷ്റഫ് ഹക്കിമിയുടെ അനുഭവ സമ്പത്ത് തന്നെയാണ് വജ്രായുധം. മധ്യനിരയിൽ സോഫിയാൻ അമ്രബാത്തിന്റെ കഠിനാധ്വാനവും ബ്രാഹിം ഡയസിന്റെ ക്രിയേറ്റിവിറ്റിയും ഫ്രാൻസിന് വലിയ വെല്ലുവിളി ഉയർത്തും. അസദിൻ ഒനാഹിയുടെയും ഇസ്മയിൽ സൈബാരിയുടെയും ഫിനിഷിംഗും മൊറോക്കോയ്ക്ക് കരുത്തേകും. ചരിത്രം പരിശോധിക്കുമ്പോൾ ഇരു ടീമുകളും തമ്മിൽ ഔദ്യോഗിക മത്സരങ്ങളിൽ കുറച്ചു തവണ മാത്രമേ ഏറ്റുമുട്ടിയിട്ടുള്ളൂ. എങ്കിലും ആ മത്സരങ്ങളിലെല്ലാം ഫ്രാൻസിന് വ്യക്തമായ ആധിപത്യം ഉണ്ടായിരുന്നു. എന്നാൽ ആഫ്രിക്കൻ ഫുട്ബോളിന്റെ പുതിയ വിപ്ലവമായി മാറിയ മൊറോക്കോ പഴയ കണക്കുകളെയെല്ലാം കാറ്റിൽ പറത്തിയാണ് ഇപ്പോൾ കളിക്കുന്നത്. ഈ മത്സരത്തിലെ സാധ്യതകൾ വിലയിരുത്തുമ്പോൾ 70% ഫ്രാൻസിന് തന്നെയാണ് മുൻതൂക്കം കൽപ്പിക്കപ്പെടുന്നത്. എങ്കിലും കളി അധിക സമയത്തേക്കോ പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്കോ നീട്ടിക്കൊണ്ടുപോകാൻ മൊറോക്കോയ്ക്ക് കഴിഞ്ഞാൽ കളി മാറും. തുടക്കത്തിൽ തന്നെ ഒരു ഗോൾ നേടി ഫ്രാൻസിനെ സമ്മർദ്ദത്തിലാക്കുക എന്ന തന്ത്രമായിരിക്കും മൊറോക്കോ പയറ്റുക. എന്നാൽ ഫ്രാൻസ് തങ്ങളുടെ സ്വാഭാവിക ശൈലിയിൽ കളിച്ചാൽ അവർക്ക് എളുപ്പത്തിൽ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടാൻ സാധിക്കും. 2-ാമത്തെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ലോസ് ആഞ്ചലസ് സ്റ്റേഡിയത്തിൽ വച്ച് യൂറോപ്യൻ വമ്പന്മാരായ സ്പെയിനും ബെൽജിയവും തമ്മിൽ നേർക്കുനേർ വരുന്നു. ടാക്ടിക്കൽ ഫുട്ബോളിന്റെ അതിപ്രസരമുള്ള ഈ മത്സരം ഫുട്ബോൾ നിരീക്ഷകർക്ക് വലിയൊരു വിരുന്നായിരിക്കും. സ്പെയിൻ തങ്ങളുടെ പരമ്പരാഗത പാസിംഗ് ശൈലിയായ ടിക്കി ടാക്കയുടെ ആധുനിക രൂപമായ അതിവേഗ വിങ്ങർ ഗെയിമിലൂടെയാണ്

ടൂർണമെന്റിൽ ഉടനീളം തിളങ്ങിയത്. ലാമിൻ യമാൽ, നിക്കോ വില്യംസ് എന്നീ യുവതാരങ്ങളുടെ അസാധാരണമായ വേഗതയും ഡ്രിബ്ലിംഗ് മികവുമാണ് സ്പാനിഷ് പടയുടെ പ്രധാന കരുത്ത്. മധ്യനിരയിൽ റോഡ്രിയുടെ സാന്നിധ്യം കളി നിയന്ത്രിക്കുന്നതിലും എതിരാളികളുടെ ആക്രമണങ്ങളെ മധ്യനിരയിൽ വെച്ച് തന്നെ തടയുന്നതിലും അവർക്ക് വലിയ തുണയാകുന്നു. പെഡ്രിയുടെ ക്രിയേറ്റീവ് പാസുകൾ മുന്നേറ്റ നിരയ്ക്ക് നിരവധി അവസരങ്ങളാണ് തുറന്നു നൽകുന്നത്. മറുവശത്ത് ബെൽജിയം തങ്ങളുടെ സുവർണ തലമുറയുടെ അവസാന കരുത്തുമായാണ് പൊരുതുന്നത്. കെവിൻ ഡി ബ്രൂയിനയുടെ മാന്ത്രിക പാസുകളും കളി മുൻകൂട്ടി കാണാനുള്ള കഴിവും ഏത് പ്രതിരോധ നിരയെയും തകർക്കാൻ പോന്നതാണ്. മുന്നേറ്റത്തിൽ റൊമേലു ലുക്കാക്കുവിന്റെ ഫിസിക്കൽ ഗെയിമും ബോക്സിനുള്ളിലെ ക്ലിനിക്കൽ ഫിനിഷിംഗും സ്പെയിനിന് വലിയ തലവേദന സൃഷ്ടിക്കും. ജെറമി ഡോക്കുവിന്റെ വേഗതയും ഡ്രിബ്ലിംഗും സ്പാനിഷ് ഡിഫൻഡർമാരെ കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കും. ഇരു ടീമുകളും മുൻപ് യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പുകളിലും ലോകകപ്പുകളിലും പലതവണ ഏറ്റുമുട്ടിയിട്ടുണ്ടെങ്കിലും ഈ മത്സരം തികച്ചും വ്യത്യസ്തമായിരിക്കും. ചരിത്രത്തിൽ സ്പെയിനാണ് കൂടുതൽ വിജയങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളതെങ്കിലും ബെൽജിയത്തിന്റെ നിലവിലെ ടീം ഏത് വലിയ ടീമിനെയും അട്ടിമറിക്കാൻ ശേഷിയുള്ളവരാണ്. ഈ മത്സരത്തിലെ സാധ്യതകൾ 55-45 എന്ന നിലയിൽ സ്പെയിനിന് അനുകൂലമാണ്. സ്പെയിനിന്റെ യുവത്വവും ബെൽജിയത്തിന്റെ പരിചയസമ്പത്തും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ മധ്യനിരയിലെ ആധിപത്യം ആർക്കാണോ അവർക്കായിരിക്കും ഈ മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ സാധിക്കുക. സ്പെയിൻ പന്ത് കൂടുതൽ സമയം കൈവശം വെച്ച് കളിക്കാൻ ശ്രമിക്കുമ്പോൾ ബെൽജിയം തങ്ങളുടെ കൗണ്ടർ അറ്റാക്കിംഗ് തന്ത്രങ്ങളിലൂടെ സ്പാനിഷ് പ്രതിരോധത്തിലെ വിടവുകൾ മുതലെടുക്കാൻ ശ്രമിക്കും. ഡി ബ്രൂയിനയുടെ ഒറ്റയാൾ പ്രകടനത്തിന് മത്സരത്തിന്റെ ഗതി മാറ്റാൻ കഴിയുമെന്നതിനാൽ സ്പെയിൻ പ്രതിരോധം അതീവ ജാഗ്രത പുലർത്തേണ്ടിവരും. എങ്കിലും ടീം എന്ന നിലയിലുള്ള കെട്ടുറപ്പും യുവതാരങ്ങളുടെ ഫോമും പരിഗണിക്കുമ്പോൾ സ്പെയിൻ സെമി ഫൈനലിലേക്ക് മുന്നേറാനാണ് കൂടുതൽ സാധ്യത കാണുന്നത്. മൂന്നാമത്തെ മത്സരത്തിൽ മിയാമി സ്റ്റേഡിയത്തിൽ വെച്ച് നോർവേയും ഇംഗ്ലീഷ് പടയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഈ ലോകകപ്പിലെ ഏറ്റവും വലിയ കറുത്ത കുതിരകളാണ് നോർവേ എന്ന് നിസ്സംശയം പറയാം. സൂപ്പർ സ്ട്രൈക്കർ എർലിംഗ് ഹാലൻഡിന്റെ അവിശ്വസനീയമായ ഗോൾ വേട്ടയാണ് നോർവേയെ ചരിത്രത്തിൽ ഇതാദ്യമായി ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ എത്തിച്ചിരിക്കുന്നത്. ഹാലൻഡിനെ തളയ്ക്കുക എന്നത് മാത്രമായിരിക്കും ഇംഗ്ലീഷ് പ്രതിരോധ നിരയുടെ ഏറ്റവും വലിയ വെല്ലുവിളി. മാർട്ടിൻ ഒഡേഗാർഡിന്റെ മധ്യനിരയിലെ മാന്ത്രിക നീക്കങ്ങളും പാസുകളുമാണ് ഹാലൻഡിലേക്ക് പന്ത് എത്തിക്കുന്നത്. ഈ സഖ്യത്തെ പൂട്ടാൻ കഴിഞ്ഞാൽ നോർവേയുടെ പകുതി വീര്യം കെടും. എന്നാൽ ഇംഗ്ലണ്ട് ടീം എല്ലാ അർത്ഥത്തിലും ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ്. ഹാരി കെയ്ൻ, ജൂഡ് ബെല്ലിംഗ്ഹാം, ബുക്കായോ സാക്ക എന്നിവരടങ്ങുന്ന വൻ താരനിരയാണ് ഇംഗ്ലണ്ടിന്റെ കരുത്ത്. ആക്രമണത്തിലും പ്രതിരോധത്തിലും ഒരേപോലെ മികവ് പുലർത്തുന്ന ഇംഗ്ലണ്ടിന് തന്നെയാണ് ഈ മത്സരത്തിൽ വ്യക്തമായ മുൻതൂക്കമുള്ളത്. ഡെക്ലാൻ റൈസിന്റെ മധ്യനിരയിലെ സാന്നിധ്യം പ്രതിരോധത്തിന് വലിയൊരു കവചമാണ്. ജോൺ സ്റ്റോൺസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിരോധ നിര ഹാലൻഡിനെ പൂട്ടാൻ പ്രത്യേക തന്ത്രങ്ങൾ തന്നെ മെനഞ്ഞിട്ടുണ്ടാകും. നോർവേ ഹാലൻഡിലേക്ക് മാത്രം ചുരുങ്ങുമ്പോൾ ഇംഗ്ലണ്ടിന് ഏത് പൊസിഷനിൽ നിന്നും ഗോളടിക്കാൻ കെൽപ്പുള്ള താരങ്ങളുണ്ട് എന്നത് അവരുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ബെഞ്ചിലിരിക്കുന്ന താരങ്ങൾ പോലും മത്സരത്തിന്റെ ഗതി മാറ്റാൻ കെൽപ്പുള്ളവരാണ്. നേർക്കുനേർ ചരിത്രത്തിൽ ഇംഗ്ലണ്ടിന് വലിയ പാരമ്പര്യവും വിജയക്കണക്കുകളും ഉണ്ടെങ്കിലും ഈ ടൂർണമെന്റിൽ നോർവേ കാണിക്കുന്ന പോരാട്ടവീര്യം അവരെ അങ്ങേയറ്റം അപകടകാരികളാക്കുന്നു. ഇംഗ്ലണ്ടിന്റെ വൻ താരനിരയെ സമ്മർദ്ദത്തിലാക്കി കൗണ്ടർ അറ്റാക്കുകളിലൂടെ ഗോൾ നേടുക എന്ന തന്ത്രമായിരിക്കും നോർവേ സ്വീകരിക്കുക. ഈ മത്സരത്തിലെ സാധ്യതകൾ 70% ഇംഗ്ലണ്ടിന് അനുകൂലമാണ്. എങ്കിലും ഹാലൻഡ് എന്ന ഗോൾ മെഷീൻ ഫോമിലായാൽ ഇംഗ്ലണ്ടിന്റെ ലോകകപ്പ് സ്വപ്നങ്ങൾ മിയാമിയിൽ അവസാനിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ട് അതീവ ജാഗ്രതയോടെയായിരിക്കും കളിയെ സമീപിക്കുക. ഒഡേഗാർഡിൽ നിന്ന് ഹാലൻഡിലേക്കുള്ള പാസിംഗ് ലൈനുകൾ ബ്ലോക്ക് ചെയ്യുക എന്നതായിരിക്കും ഇംഗ്ലീഷ് കോച്ചിന്റെ പ്രധാന തന്ത്രം. പ്രതിഭകളുടെ ആധിക്യം കൊണ്ടും അനുഭവ സമ്പത്തുകൊണ്ടും ഇംഗ്ലണ്ട് സെമി ഫൈനലിലേക്ക് കടക്കാനാണ് കൂടുതൽ സാധ്യത. നാലാമത്തെയും അവസാനത്തെയും ക്വാർട്ടർ ഫൈനൽ പോരാട്ടം കാൻസസ് സിറ്റി സ്റ്റേഡിയത്തിൽ വെച്ച് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും സ്വിറ്റ്സർലൻഡും തമ്മിലാണ്. ലയണൽ മെസ്സിയുടെ അവസാന ലോകകപ്പ് എന്ന വൈകാരിക പശ്ചാത്തലത്തിൽ ഇറങ്ങുന്ന അർജന്റീന കിരീടം നിലനിർത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് പന്തുരുട്ടുന്നത്. മെസ്സിയുടെ തന്ത്രപരമായ നീക്കങ്ങളും ലൌട്ടാരോ മാർട്ടിനസിന്റെ ഫിനിഷിംഗും റോഡ്രിഗോ ഡീപോളിന്റെ മധ്യനിരയിലെ കഠിനാധ്വാനവും അർജന്റീനയ്ക്ക് വലിയ കരുത്തു പകരുന്നു. അലക്സിക്സ് മാക് അലിസ്റ്റർ, എൻസോ ഫെർണാണ്ടസ് എന്നിവരുടെ സാന്നിധ്യം മധ്യനിരയെ കൂടുതൽ ശക്തമാക്കുന്നു. പ്രീ ക്വാർട്ടറിൽ ശക്തരായ ഈജിപ്തിനെ തകർത്താണ് അവർ വരുന്നത്. മറുവശത്ത് സ്വിറ്റ്സർലൻഡ് എപ്പോഴും വമ്പന്മാരുടെ പേടി സ്വപ്നമാണ്. വലിയ

0: താരപ്പൊലിമ ഇല്ലെങ്കിലും കഠിനാധ്വാനവും അച്ചടക്കവുമുള്ള പ്രതിരോധ നിരയാണ് സ്വിസ് പടയുടെ ഏറ്റവും വലിയ ആയുധം. ഗ്രാനിറ്റ് ഷാക്കയുടെ മധ്യനിരയിലെ നേതൃത്വ പാടവവും മാനുവൽ അക്കാഞ്ചിയുടെ പ്രതിരോധ മികവും ടീമിന് വലിയ ശക്തി നൽകുന്നു. കൊളംബിയയെ അട്ടിമറിച്ചെത്തുന്ന അവർ അർജന്റീനയെ പ്രതിരോധത്തിലാക്കാൻ എല്ലാ തന്ത്രങ്ങളും പുറത്തെടുക്കും. ചരിത്രത്തിൽ അർജന്റീനയ്ക്ക് സ്വിറ്റ്സർലൻഡിനെതിരെ വ്യക്തമായ മേൽക്കൈ ഉണ്ടെങ്കിലും സ്വിസ് പ്രതിരോധം തകർക്കുക എന്നത് മെസ്സിക്കും കൂട്ടർക്കും എളുപ്പമാകില്ല. 2014 ലോകകപ്പിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ എക്സ്ട്രാ ടൈമിന്റെ അവസാന നിമിഷങ്ങളിലാണ് അർജന്റീനയ്ക്ക് വിജയിക്കാൻ കഴിഞ്ഞത് എന്ന ചരിത്രം ഇവിടെ ഓർക്കേണ്ടതുണ്ട്. മത്സരം പരമാവധി സമയം നീട്ടിക്കൊണ്ടുപോയി പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് എത്തിക്കുക എന്ന ശൈലിയാണ് സ്വിറ്റ്സർലാൻഡ് പലപ്പോഴും വമ്പന്മാർക്കെതിരെ സ്വീകരിക്കാറുള്ളത്. എന്നാൽ എമിലിയാനോ മാർട്ടിനസ് എന്ന വിശ്വസ്തനായ ഗോൾ കീപ്പർ ഉള്ളത് അർജന്റീനയ്ക്ക് ഷൂട്ടൌട്ടിലും വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ഈ മത്സരത്തിൽ 75% അർജന്റീനയ്ക്കാണ് വിജയസാധ്യത കൽപ്പിക്കപ്പെടുന്നത്. മെസ്സിയുടെ മാന്ത്രികതയും ടീമിന്റെ ഇപ്പോഴുള്ള ഫോമും പരിഗണിക്കുമ്പോൾ അർജന്റീന സെമി ഫൈനലിലേക്ക് സുഗമമായി മുന്നേറുമെന്നാണ് ആരാധകരും നിരീക്ഷകരും വിശ്വസിക്കുന്നത്. എങ്കിലും സ്വിസ് പടയുടെ അപ്രതീക്ഷിത പ്രത്യാക്രമണങ്ങളെ ചെറുക്കാൻ ക്രിസ്റ്റ്യൻ റൊമേരോയുടെ നേതൃത്വത്തിലുള്ള അർജന്റീനൻ പ്രതിരോധ നിരയ്ക്ക് സാധിക്കേണ്ടതുണ്ട്. തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ ഫഹീം ചമ്രവട്ടം.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.
2: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനം. ആറടി മണ്ണിൻ്റെ ജന്മി എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനം. രചന പി ഭാസ്കരൻ. സംഗീതം ആർ കെ ശേഖർ.

0: ചലച്ചിത്ര ഗാനമാണ് കേട്ടത്.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
2: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
3: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
4: ദൃശ്യം കണ്ണാശുപത്രി
5: എല്ലാ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ, പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
6: തൃശ്ശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.
7: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം.
8: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
8: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ, ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
0: ആകാശവാണി തൃശൂർ.

0: लड़की पेड़ से इस प्रकार पूछती है। कभी लड़की पेड़ से क्या पूछती है?
1: कहानी पढ़कर सुनाओ।
0: ठीक है, कभी लड़की पेड़ से इस प्रकार पूछती है, कहानी पढ़कर सुनाओ। पढ़ने के लिए उसके हाथ में कई पुस्तकें हैं, है ना?
1: हाँ,
0: लोगों ने उसको पढ़ने के लिए पुस्तकें दिया था, तो उसने उस पेड़ से पूछा, कहानी पढ़कर सुनाओ। पढ़कर सुनाना माने
1: पढ़ने के लिए।
0: लड़की को अपने पत्तों से हवा का बहता राग सुनाता। पत्ता, पत्ता माने
1: लीफ।
0: हवा का बहता राग, हवा माने विंड, वायु। कभी पेड़ अपने पत्तों से हवा का बहता राग सुनाता। ചിലപ്പോൾ മരം പെൺകുട്ടിയോട് തന്റെ ഇലകൾ കൊണ്ട് കാറ്റിന്റെ ഒഴുകുന്ന രാഗങ്ങൾ കേൾപ്പിക്കുമായിരുന്നു. ബഹ്ന മാനെ
1: ടു
0: ഫ്ലോ. കബി പേട് അപ്നെ പത്തോ സേ ക്യാ സുനാത്ത?
1: ഹവാ കാ ബഹത്ത രാഗ് സുനാത്ത.
0: ഹവാ കാ ബഹത്ത രാഗ് സുനാത്ത. ഹവാ കാ ബഹത്ത രാഗ് കോൺ സുനാത്ത? പേട് ഹവാ കാ ബഹത്ത രാഗ് സുനാത്ത അപ്നെ പത്തോ സേ ഹേന. കാറ്റടിക്കുമ്പോ ഇലകളൊക്കെ ഇങ്ങനെ ആടി ഉലയുന്നില്ലേ?
1: ഹാജി.
0: ധീരെ ധീരെ, അതിനെയാണ് ലേഖിക ഇവിടെ വളരെ മനോഹരമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഹവാ കാ ബഹത്ത രാഗ് സുനാത്ത. ഹട്ടേ കട്ടേ ആത്മീയോ കേ സേട്ട് നേ അജീബോ ഗരീബ് തർക്കീബേ ലഗായി. കഭി പേഡ് കെ നീച്ചെ ലൗഡ് സ്പീക്കർ പർ തേസ് ഷോർ മച്ചായ. കഭി പേഡ് കെ ഊപ്പർ ഹെലികോപ്റ്റർ ഉഡാ ഉഡാ കർ ലഡ്കി കോ രാത് പർ ജഗായേ രഖ. ഹട്ടേ കട്ടേ ആത്മീയോ നേ വഹാ കിസ് കേ ലിയേ ആയാ? പേഡ് കോ കാട്ടനേ കേ ലിയേ. ലേക്കിൻ ഉസ് പേഡ് പർ ലഡ്കി ചട്കർ ബേട്ടി ഹൈ. തോ ഉൻ ലോഗോ കോ ഉസ് പേഡ് കാട്ന ബഹുത് മുഷ്കിൽ ഥാ. तो इस हटे कटे आदमियों के एक सेठ भी उसके साथ था. सेठ माने उसका नेता. वो भी वहां आया. उन्होंने अजीबो गरीब तरकीबें लगाई. अजीबो गरीबें, अजीबो गरीबें माने स्ट्रेंज. तरकीबें, तरकीबें माने वे मार्गंगल, അല്ലേ? വിചിത്രമായ കുറെ മാർഗങ്ങളൊക്കെ കാണിച്ചു. എങ്ങനെയെങ്കിലും ഈ കുട്ടിയെ മരത്തിൽ നിന്ന് താഴെ ഇറക്കാനായിട്ട് എന്താ ചെയ്തത്? കബി പേട്കെ നീച്ച് ലൗഡ് സ്പീക്കർ പർ തേസ് ഷോർ മച്ചായ. അവളെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ മരത്തിന്റെ ചുവട്ടിൽ ലൗഡ് സ്പീക്കർ കൊണ്ടുവന്ന് ഭയങ്കരമായ ശബ്ദമുണ്ടാക്കി. തേസ് ഷോർ മച്ചായ. ഷോർ മച്ചാന മാനെ ശബ്ദമുണ്ടാക്കുക, സൗണ്ട് ഉണ്ടാക്കുക. ഷോർ മാനെ സൗണ്ട്, നോയ്സ്. ഔർ ഫിർ പേഡ് കെ ഊപ്പർ ഹെലികോപ്റ്റർ ഉഡാ ഉഡാക്ക ലഡ്ക്കിക്കോ രാത് പർ ജഗായേ രഖ. രാത്രിയിൽ ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് ലഡ്ക്കിയെ രാത്രിയിൽ ഉറങ്ങാൻ പോലും അനുവദിക്കാതെ അവളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ പല മാർഗങ്ങൾ അവര് നോക്കി, എങ്ങനെയെങ്കിലും ഈ ലഡ്ക്കിയെ മരത്തിൽ നിന്ന് താഴേക്ക് ഇറക്കാൻ. ഈ ബലവാന്മാരെ ആളുകളുടെ സേട്ട് വിചിത്രമായ കുറെ കാര്യങ്ങൾ, വിചിത്ര രൂപേ കൈ മാർഗ സോച്ച. ലേക്കിൻ ലഡ്ക്കി നെഹി ഹാര. അവൾ തോറ്റോ, പരാജയപ്പെട്ടോ?
1: നീ
0: പേട് കെ നീച്ചെ ലൗഡ് സ്പീക്കർ പർ തേസ് ഷോർ മച്ചായ. ലൗഡ് സ്പീക്കർ പർ സോർ സോർ സേ ഷോർ മച്ചായ. കഭി കഭി പേട് കെ ഊപ്പർ ഹെലികോപ്റ്റർ ഉഡാ ഉഡാ കർ ലഡ്ക്കി കോ രാത് പർ ജഗായ രഖ. രാത് പർ ജാഗ് കർ ബേട്ട്നെ കേ ലിയേ ലോഗോ നെ കഭി കഭി ലൗഡ് സ്പീക്കർ സേ ഷോർ മച്ചായ. കഭി കഭി പേട് കെ ഊപ്പർ ഹെലികോപ്റ്റർ ഉഡായ. ലഡ്ക്കി രാത് പർ ജാഗ് കർ ബേട്ട്നെ കേ ലിയേ ലോഗോ നെ ക്യാ ക്യാ കിയാ? കഭി കഭി
1: ലൗഡ് സ്പീക്കർ സേ ഷോർ മച്ചായ.
0: ആ, ഔർ കഭി കഭി
1: പേട് കെ ഊപ്പർ ഹെലികോപ്റ്റർ ഉഠായ.
0: ജഗാന മാനെ ക്യാ ഹൈ? ജഗാന
1: ടു
0: വേക്ക് അപ്പ്, ഉണർന്നിരിക്കുക. ഉറങ്ങാൻ അനുവദിക്കാതെ അവളെ ഡിസ്റ്റേബ് ചെയ്തുകൊണ്ടേയിരുന്നു. ഇസ് പ്രകാർ കൈ തർക്കീബേയും കർത്തേ രഹേ. കിസ്നെ ഇസ് പ്രകാർ കൈ തർക്കീബേയും കർത്തേ രഹേ?
1: ഹട്ടേ കട്ടേ
0: ആത്മിയോ കെ സേട്ട്നെ. അച്ഛാ, തും ഹമാരി ദോസ്തി കഭി നഹീ തോഡ് പാവുഗേ. ലഡ്ക്കി ബുലന്ദ് ആവാസ് മേ ഉനേ കഹത്തി. ഈ പെൺകുട്ടി അവരോട് പറഞ്ഞു, തും ഹമാരി ദോസ്തി കഭി നഹീ തോഡ് പാവുഗേ. ലഡ്ക്കി ബുലന്ദ് ആവാസ് മേ ഉനേ കഹത്തി. തും ഹമാരി ദോസ്തി, ദോസ്തി മാനെ
1: ഫ്രണ്ട്ഷിപ്പ്.
0: കഭി നഹീ, നെവർ തോഡ് പാവുഗേ. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല. തും ഹമാരി ദോസ്തി, ഹമാരി ദോസ്തി മാനെ മിത്രത. ഹമാര ഫ്രണ്ട്ഷിപ്പ് നെവർ തോഡ് നീ സക്ത. ലഡ്ക്കി ബുലന്ദ് ആവാസ് മേ ഉനേ കഹത്തി. ബുലന്ദ് മാനെ
1: സ്ട്രോങ്ലി.
0: ആ, അവൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അവരോട് പറഞ്ഞു, തും ലോക് ഹമാരി ദോസ്തി കോ നീ തോഡ് സക്തേ. തും ഹമാരി ദോസ്തി കഭി നഹീ തോഡ് പാവുഗേ. ശേഷ ഭാഗ് സുനിയേ. ഉൻകി അനോഖി ദോസ്തി കാ കിസ്സ ദുനിയാ ഭർമേ മഷൂർ ഹോ ഗയ. ഉൻകെ ഇർദ് ഗിർദ് ഹസാരോ ലോക് ഇക്കട്ട ഹോനേ ലഗേ. ഹട്ടേ കട്ടേ ആത്മിയോ ഔർ ഉൻകെ സേഠ് കോ ലഡ്ക്കി പേഡ് ഉൻകി ദോസ്തി ഔർ ഉൻകെ ഹസാരോ ദോസ്തോ സേ ഡർ ലഗ്നേ ലഗാ ഥാ. ഉൻകി അനോഖി ദോസ്തി കാ കിസ്സ ദുനിയാ

ആകാശവാണി തൃശ്ശൂർ. സമയം 5 മണി കഴിഞ്ഞ് 13:52. അറിയിപ്പ്: കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 31 മാർച്ച്. അറിയിപ്പ് കഴിഞ്ഞു.

0: ചങ്ങാതി സ്പോൺസേർഡ് പരിപാടി.
1: ചങ്ങാതി പരിപാടിയിൽ ഒരു കഥ കേൾക്കാം. ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ 9880221957 എന്ന നമ്പർ ഉപയോഗിക്കുക. നമ്പർ വീണ്ടും 9880221957.

മാമ്പുഴ യു പി സ്കൂളിലെ ഹെഡ്മിസ്റ്റർ ശോശാമ ടീച്ചർ വിരമിക്കുകയാണ്. സ്കൂളിലുള്ള അധ്യാപകരെല്ലാം ചേർന്ന് ഒരു ചായ സൽക്കാരം നടത്തുന്നു. എന്നിട്ട് ശോശാമ ടീച്ചറെ ഒരു കാറിൽ കയറ്റി അവരുടെ വീട്ടിൽ കൊണ്ടുപോയി വിടും. ഇതാണ് സാധാരണ സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് വേണ്ടി ചെയ്യുന്നത്. ചായ സൽക്കാരത്തിന് ശോശാമ ടീച്ചർ എതിരല്ലായിരുന്നു. എന്നാൽ സഹപ്രവർത്തകരെല്ലാം കൂടി തന്നെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി വിടേണ്ട ആവശ്യമില്ല എന്ന് അവർ നേരത്തെ തന്നെ പറഞ്ഞു. ഞാൻ തനിയെ പോയിക്കൊള്ളാം, നിങ്ങൾ അതിനുവേണ്ടി ബുദ്ധിമുട്ടേണ്ട. ശോശാമ ടീച്ചർ പറഞ്ഞത് കേട്ട് സഹപ്രവർത്തകർ പറഞ്ഞു, അത് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടേ അല്ല, വിരമിക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണിത്. സഹപ്രവർത്തകർ വീട്ടിൽ വരുന്നതിന് ശോശാമ ടീച്ചർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും സഹപ്രവർത്തകരുടെ നിർബന്ധം മാനിച്ച് അവർക്ക് വഴങ്ങേണ്ടി വന്നു. സഹപ്രവർത്തകർ അവരെ വീട്ടിൽ കൊണ്ടുപോയി വിടുമ്പോൾ വീട്ടിൽ വരുന്നവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ? അതിനു വേണ്ടുന്ന പലഹാരമൊക്കെ അവർ നേരത്തെ തന്നെ വാങ്ങി. എങ്കിലും സഹപ്രവർത്തകർ വീട്ടിൽ വരുന്ന കാര്യത്തിൽ വലിയ സന്തോഷം അവർക്കുണ്ടായിരുന്നില്ല. സ്കൂളിലെ പരിപാടികളെല്ലാം കഴിഞ്ഞ് സഹപ്രവർത്തകർ അവരെയും കൂട്ടി അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ ചെന്നപ്പോഴാണ് അവർക്ക് വീട്ടിൽ വരേണ്ട ആവശ്യമില്ല എന്ന് ശോശാമ ടീച്ചർ പറഞ്ഞതിൻ്റെ കാരണം മനസ്സിലായത്. അതൊരു ചെറിയ വീടായിരുന്നു. വീട്ടിൽ വന്ന എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടേത് ഒരു ചെറിയ വീടാണ്, സൗകര്യങ്ങളൊക്കെ കുറവാണ്, ശോശാമ ടീച്ചർ പറഞ്ഞു. കൂടെ വന്ന സഹപ്രവർത്തകരെ ഏറ്റവും അധികം ആകർഷിച്ചത് ആ വീട്ടിൽ കണ്ട ഒഴിഞ്ഞ മദ്യക്കുപ്പികളായിരുന്നു. ആ വീട്ടിൽ നിന്നും മടങ്ങിയപ്പോൾ ആ സ്കൂളിലെ പിയൂൺ രാജനാണ് മറ്റുള്ളവരോട് ആ കാര്യം പറഞ്ഞത്. ശോശാമ ടീച്ചർക്ക് കിട്ടുന്ന പണം മുഴുവൻ തീർക്കുന്നത് അവരുടെ ഭർത്താവാണ്. ആരോ ചോദിച്ചു, ശോശാമ ടീച്ചറുടെ ഭർത്താവിന് എന്താണ് ജോലി? രാജൻ പറഞ്ഞു, അവിടെ കുപ്പികളൊക്കെ കണ്ടില്ലേ, അത് തന്നെയാണ് പരിപാടി. കേട്ടുകൊണ്ടിരുന്ന ഭാസ്കരൻ സാറാണ് രാജനോട് ചോദിച്ചത്, ഇവരുടെ കഥയൊക്കെ നിനക്കെങ്ങനെ അറിയാം? രാജൻ പറഞ്ഞു, ശോശാമ ടീച്ചറിൻ്റെ സ്വന്തം വീട് എൻ്റെ ഗ്രാമത്തിലാണ്. അവരുടെ കഥയൊക്കെ എനിക്ക് വളരെ നേരത്തെ തന്നെ അറിയാം. അന്ന് കൂടുതലൊന്നും ആരും രാജനോട് ചോദിച്ചില്ല. പിറ്റേ ദിവസം രാജനോട് ഭാസ്കരൻ സാർ ശോശാമ ടീച്ചറുടെ ചരിത്രം ചോദിച്ചു. ഞങ്ങളുടെ ഗ്രാമത്തിലെ റോഡിൻ്റെ ഒരു ഭാഗം മുഴുവൻ ഈട്ടിപ്പുഴ കുടുംബത്തിൻ്റെ സ്വത്തായിരുന്നു. ആ കുടുംബത്തിലെ തോമാച്ചൻ്റെ മൂത്ത മകളാണ് ശോശാമ ടീച്ചർ. പണക്കാരനായിരുന്ന തോമാച്ചൻ ആഡംബരത്തിലാണ്

ജീവിച്ചത്. അന്ന് കാലത്ത് അവരുടെ വീട്ടിൽ കാറുണ്ടായിരുന്നു. തോമാച്ചൻ കല്യാണം കഴിച്ചതും വലിയ പണമുള്ള ഒരു വീട്ടിൽ നിന്നാണ്. അങ്ങനെയും തോമാച്ചന് വളരെയധികം സ്വത്ത് കിട്ടി. എങ്കിലും പണക്കാരനാണെന്നുള്ള അഹങ്കാരം തോമാച്ചനില്ലായിരുന്നു, മദ്യപാനവും ഇല്ലായിരുന്നു. ഇടയ്ക്ക് പുകയില മുറുക്കും, അത് മാത്രമേ അദ്ദേഹത്തിനൊരു ദുശീലമായി ഉണ്ടായിരുന്നുള്ളൂ. സ്ഥിരമായി എല്ലാ ഞായറാഴ്ചയും അവർ കുടുംബമായി പള്ളിയിലും പോകും. പണക്കാരനായിരുന്നതുകൊണ്ട് പള്ളിയിലും തോമാച്ചന് വലിയ സ്ഥാനമായിരുന്നു. തോമാച്ചന് 5 മക്കളായിരുന്നു. മക്കളൊക്കെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം നടത്തുന്ന കാലം. ആ കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ സുവിശേഷം പ്രസംഗിക്കുന്ന കുറേ ആളുകൾ വന്നു. അവർ ഈ കവലയിലൊക്കെ നിന്ന് പ്രസംഗിക്കും. വീടുകളിൽ പോയി ലഘുലേഖകൾ വിതരണം ചെയ്യും. അവർ തോമാച്ചൻ്റെ വീട്ടിലും ചെന്നു. തോമാച്ചൻ പണ്ട് തൊട്ടേ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന കൂട്ടത്തിലാണ്. അവർ കൊടുത്ത ലഘുലേഖകളും പുസ്തകങ്ങളുമൊക്കെ തോമാച്ചൻ വായിച്ചു. ചുരുക്കി പറഞ്ഞാൽ 2 മാസത്തിനുള്ളിൽ തോമാച്ചൻ അവരുടെ കൂടെ കൂടി പള്ളിയിൽ പോക്ക് നിർത്തി. പാട്ടും പ്രാർത്ഥനയുമൊക്കെയാണ് ഇപ്പോൾ തോമാച്ചൻ്റെ വീട്ടിൽ നിന്നും സ്ഥിരമായി കേൾക്കുന്നത്. തോമാച്ചനെ കൂടെ കൂട്ടിയ ആളുകളുടെ കൂടെ അധികം ആളുകളൊന്നുമില്ലായിരുന്നു. നാട്ടിലെ ചില കുടുംബങ്ങളിലുള്ള ചില ആളുകൾ മാത്രം അവരുടെ കൂടെ കൂടി. പക്ഷേ അവരിൽ ഏറ്റവും പണക്കാരൻ തോമാച്ചൻ തന്നെയായിരുന്നു. ഇത് തോമാച്ചൻ നേരത്തെ പോയിരുന്ന പള്ളിയിലും പ്രശ്നങ്ങളുണ്ടാക്കി. തോമാച്ചൻ്റെ കുടുംബക്കാരായ ഈട്ടിപ്പുഴ കുടുംബത്തിൽ നിന്നും പലരും തോമാച്ചനെ കാണാൻ വന്നു. ഈ കൂട്ടരുടെ കൂടെ പോകാൻ നിനക്ക് നാണമില്ലേ? അവരുടെ കൂടെ അധികം ആളൊന്നുമില്ല. കുടുംബക്കാർക്ക് ചേർന്ന പണിയാണോ നീ ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ ചോദിച്ച് അവർ തോമാച്ചനെ പിന്തിരിപ്പിക്കാൻ വളരെ ശ്രമിച്ചു. പക്ഷേ തോമാച്ചൻ അതൊന്നും കൂട്ടാക്കിയില്ല. അങ്ങനെ വർഷങ്ങൾ കുറേ കടന്നുപോയി. തോമാച്ചൻ്റെ മക്കൾ കോളേജ് വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കി. മൂത്ത മകളായ ശോശാമ്മയ്ക്ക് അധ്യാപികയായി ജോലി കിട്ടി. ഈട്ടിപ്പുഴ തോമാച്ചൻ്റെ മകൾ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്ന് പലരും ചോദിച്ചു. പക്ഷേ കിട്ടിയ ജോലിയല്ലേ, അത് കുറച്ചുനാൾ ചെയ്യാമെന്ന് തോമാച്ചനും കരുതി. ശോശാമ്മയ്ക്കും ജോലി ഇഷ്ടമായിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ശോശാമ്മയ്ക്ക് വിവാഹ ആലോചനകൾ വന്നു തുടങ്ങിയത്. അവരുടെ പ്രാർത്ഥനാ കൂട്ടത്തിൽ നിന്നും ഒരു ആലോചന ശോശാമ്മയ്ക്ക് വന്നു. ആ ചെറുക്കനും സർക്കാർ ജോലി ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് കുറച്ച് ദൂരെയാണ് അയാളുടെ വീട്. മാത്രമല്ല, അയാളുടെ വീട്ടുകാർ സാധാരണക്കാരായിരുന്നു. തോമാച്ചൻ്റെ അത്ര പണമുള്ളവർ ആയിരുന്നില്ല. ചെറുക്കൻ വന്ന് ശോശാമ്മയെ കണ്ടു. അവർക്ക് 2 പേർക്കും ഈ വിവാഹത്തിന് ഇഷ്ടമായിരുന്നു. ഈ വിവാഹ ആലോചനയുടെ കാര്യം തോമാച്ചൻ്റെ കുടുംബക്കാർ ചിലരൊക്കെ അറിഞ്ഞു. അവർ അതിനെ ശക്തമായി എതിർത്തു. ഈട്ടിപ്പുഴ കുടുംബത്തിന് ചേർന്നൊരു ബന്ധമാണോ ഇത് എന്ന് അവർ തോമാച്ചനോട് ചോദിച്ചു. നിന്റെ മക്കൾക്ക് നല്ല വിവാഹാലോചനയൊന്നും വരില്ല എന്ന് നീ പള്ളി വിട്ടു പോയപ്പോഴേ ഞങ്ങൾക്കറിയാമായിരുന്നു. ഇപ്പോൾ അനുഭവിച്ചു. മകളുടെ ഭാവി ഓർത്ത് തോമാച്ചൻ വ്യാകുലപ്പെടാൻ തുടങ്ങി. ശോശാമ്മയ്ക്ക് ആദ്യം ആലോചിച്ച ആ വിവാഹ ബന്ധം അങ്ങനെ മാറിപ്പോയി. കുറേ നാൾ കഴിഞ്ഞ് തൻ്റെ ഒരു ബന്ധുവിനോട് തോമാച്ചൻ ചോദിച്ചു, നിങ്ങളൊക്കെയല്ലേ പറഞ്ഞത് എൻ്റെ മകൾക്ക് ചേരുന്ന വിവാഹാലോചന നിങ്ങൾ കൊണ്ടുവരുമെന്ന്? എന്നിട്ടിപ്പോൾ എന്തായി? അയാൾ പറഞ്ഞു, പള്ളി വിട്ടുപോയ നിൻ്റെ കുടുംബത്ത് കല്യാണം നടക്കാൻ വിഷമമാണ്. പള്ളിയിൽ തന്നെ വന്നു നോക്ക്, അപ്പോൾ അറിയാം. തോമാച്ചൻ ഇത് കേട്ട് വലിയ പ്രതിസന്ധിയിലായി. ഒരിക്കൽ വിട്ടുപോകുന്ന പള്ളിയിലേക്ക് തിരിച്ചു പോകാൻ അയാൾക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. എന്നാൽ തൻ്റെ വിവാഹപ്രായമായ മകളുടെ ഭാവി എന്താകുമെന്ന് ആശങ്കയും അയാൾക്കുണ്ടായിരുന്നു. അങ്ങനെ അവസാനം അയാൾ വിട്ടുപോകുന്ന പള്ളിയിലേക്ക് തന്നെ മടങ്ങിപ്പോയി. പക്ഷേ എന്നിട്ടും ശോശാമ്മയ്ക്ക് വിവാഹമൊന്നും വരുന്നില്ലായിരുന്നു. തോമാച്ചൻ അതീവ ദുഃഖിതനായി. തോമാച്ചൻ ഇപ്പോൾ ഞായറാഴ്ചകളിൽ എവിടെയും പോകാതെ വീട്ടിലിരിക്കുകയാണ്. വീട്ടുകാരാരോ തോമാച്ചനെ അന്വേഷിച്ചു വന്നു. അവരോട് തോമാച്ചൻ പറഞ്ഞു, എൻ്റെ മകളുടെ വിവാഹം നടന്നിട്ടേ ഇനി ഞാൻ എവിടെയെങ്കിലും പോകുന്നുള്ളൂ. വീട്ടിലെ ഈ പ്രശ്നങ്ങളൊക്കെ കണ്ടപ്പോൾ ശോശാമ്മയ്ക്കും തോന്നി, എങ്ങനെയെങ്കിലും എൻ്റെ കല്യാണമൊന്നും നടന്നിരുന്നെങ്കിൽ വീട്ടിലെങ്കിലും സമാധാനമുണ്ടായേനെ. ഇങ്ങനെ ഇരിക്കുമ്പോൾ അധികം ദൂരെ നിന്നല്ലാതെ ഒരു കല്യാണാലോചന ശോശാമ്മയ്ക്ക് വന്നു. വലിയ പേരുള്ള ഒരു കുടുംബത്തിലെ പയ്യനാണ് ജേക്കബ്. അയാൾക്ക് പണവും ധാരാളമുണ്ട്. ജേക്കബിന് പോലീസിൽ ജോലി കിട്ടിയതാണ്. ഇത്രയും സ്വന്തത്തുള്ള വീട്ടിലെ അവകാശിയായ ജേക്കബ് എന്തിനാണ് ജോലിക്ക് പോകുന്നതെന്ന് പലരും പറഞ്ഞു. ജേക്കബിനും അത് ശരിയാണെന്ന് തോന്നി. അയാൾ ജോലിക്ക് പോയില്ല. തോമാച്ചനോട് ഈ വിവാഹ ആലോചനയുടെ കാര്യം പറഞ്ഞപ്പോൾ ചെറുക്കൻ്റെ സ്വഭാവം എങ്ങനെയുണ്ട് എന്ന് തോമാച്ചൻ അന്വേഷിച്ചു. കല്യാണ ആലോചന കൊണ്ടുവന്നയാൾ പറഞ്ഞു, അവൻ്റെ അപ്പൻ നാട്ടിലൊരു പ്രമാണിയാണ്, വലിയ പണക്കാരൻ. അവർ പോകുന്ന പള്ളിയിലും അയാൾക്ക് വലിയ സ്ഥാനമാണ്. ഇങ്ങനെ ഒരു വീട്ടിൽ നിന്നൊരു മോശക്കാരൻ പയ്യൻ വരുമോ? ജേക്കബിൻ്റെ സ്വഭാവം എങ്ങനെയുണ്ട് എന്ന് തോമാച്ചന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് ചുരുക്കം. കുടുംബത്തിൻ്റെ മഹിമയുടെ പേരിൽ ആ വിവാഹം നടത്താൻ തോമാച്ചൻ തീരുമാനിച്ചു. വിവാഹ തീയതിയൊക്കെ നിശ്ചയിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ ശോശാമ്മ ടീച്ചറിൻ്റെ കൂട്ടുകാരാരോ അവരോട് പറഞ്ഞു,
നീ കല്യാണം കഴിക്കാൻ പോകുന്ന ജേക്കബ് വലിയ കുടുംബ

0: ത്തിൽ പിറന്നവനാണ്. പണവുമുണ്ട്, പിന്നെ ഇടയ്ക്കൊക്കെ അല്പം മദ്യപിക്കും. അതൊരു വലിയ കുറവൊന്നുമല്ലോ. ഇത് കേട്ട ശോശാമ്മയ്ക്ക് അതിഷ്ടപ്പെട്ടില്ല. അവൾ വീട്ടിൽ വന്ന് അന്ന് തോമാച്ചനോട് പറഞ്ഞു, നമുക്ക് ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാം. ഇത് കേട്ട തോമാച്ചൻ കോപത്തോടെ ചോദിച്ചു, നീ എന്താണ് ഈ പറയുന്നത്? നിന്നെ കെട്ടാൻ വേറെ ആര് വരും? അയാൾ മദ്യപാനിയാണ് എന്ന് എൻ്റെ കൂട്ടുകാരി പറഞ്ഞു. വലിയ കുടുംബമാണ്, ധാരാളം പണവുമുണ്ട്, അങ്ങനെയുള്ളവർ അല്പം കുടിക്കുമായിരിക്കും. അതിലെന്താ ഇത്ര വലിയ തെറ്റ്? തോമാച്ചൻ നിസ്സംഗതയോടെ പറയുന്നത് കേട്ട് ശോശാമ ഞെട്ടിപ്പോയി. ചാച്ചൻ തന്നെയാണോ ഈ പറയുന്നത്? എന്നെ ഒരു കള്ളുകൂടിയനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ചാച്ചന് ഒരു ബുദ്ധിമുട്ടുമില്ല അല്ലേ? വല്ലപ്പോഴും അല്പം കള്ളു കുടിക്കുന്നവനെ കള്ളുകൂടിയനെന്ന് വിളിക്കാമോ? തോമാച്ചൻ തിരിച്ചു ചോദിച്ചു. പിന്നെ നീ ആരാണെന്നാണ് നിന്റെ ഭാവം? ഇതുപോലെ ഒരു കല്യാണം ഇനി ഒത്തുവന്നു എന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് മര്യാദയ്ക്ക് കേട്ട് ഈ കല്യാണത്തിന് സമ്മതിക്കുക. അവൻ്റെ കള്ളുകൂടിയെക്കുറിച്ചൊക്കെ അഭിപ്രായം പറയുന്നവർ അസൂയ കൊണ്ട് പറയുന്നതാണ്. ഇത്രയും കേട്ടപ്പോൾ ശോശാമിക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ കല്യാണം നടത്താൻ അവളുടെ ചാച്ചൻ ഉറപ്പിച്ചിരിക്കുന്നു. ശോശാമ്മയുടെയും ജേക്കബിൻ്റെയും കല്യാണം ആർഭാടമായി നടന്നു. കല്യാണത്തിൻ്റെ അന്ന് രാത്രി തന്നെ ശോശാമ്മയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ജേക്കബ് വല്ലപ്പോഴും കള്ളു കുടിക്കുന്നയാളല്ല, സ്ഥിരമായി കുടിക്കുന്നയാളാണ്. വിവാഹത്തിൻ്റെ തലേന്ന് രാത്രിയും മദ്യപിച്ചിരുന്നു. വിവാഹത്തിൻ്റെ അന്ന് രാത്രിയും അയാൾ മദ്യപിച്ചു. ഇതാണ് തൻ്റെ വിധി എന്ന് മനസ്സിലാക്കിയ ശോശാമ്മ എങ്ങനെയെങ്കിലും ജേക്കബുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ തന്നെ തീരുമാനിച്ചു. ഈ ആഴ്ച മണവാളനും മണവാട്ടിയും തോമാച്ചൻ്റെ വീട്ടിലെത്തി. അവർ അവിടെ രണ്ട് ദിവസം താമസിച്ചു. ഒരു ദിവസം തോമാച്ചൻ വീടിൻ്റെ പുറകിലുള്ള പുരയിടത്തിൽ നിന്നും വരികയായിരുന്നു. ആ ഇടവഴിയിൽ നിന്ന് തൻ്റെ മരുമകൻ മദ്യപിക്കുന്നത് തോമാച്ചൻ നേരിട്ട് കണ്ടു. വല്ലപ്പോഴും മാത്രം കുടിക്കുന്നയാളല്ല ജേക്കബ് എന്ന് അന്ന് തോമാച്ചനും മനസ്സിലായി. ശോശാമ്മയും ജേക്കബും മടങ്ങിപ്പോകുന്നതിന് മുമ്പ് അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടാണ് ശോശാമ്മ പോയത്. ആ സമയത്ത് സ്വന്തം മകളുടെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം തോമാച്ചനില്ലായിരുന്നു. പിന്നീട് പലപ്പോഴും ശോശാമ്മ തോമാച്ചൻ്റെ വീട്ടിലെത്തി. അപ്പോഴൊക്കെ അവൾ തനിച്ചായിരുന്നു. ഇതിനിടെ ശോശാമ്മയുടെ അമ്മായിയപ്പൻ മരിച്ചു. ഇപ്പോൾ ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് ജേക്കബാണ്. കാര്യങ്ങളൊക്കെ വളരെ ആർഭാടമായിട്ടാണ് ആ വീട്ടിൽ നടന്നത്. ആ വീടിൻ്റെ വരുമാനം എവിടെ നിന്നാണ് വരുന്നത് എന്ന് ജേക്കബിന് അറിയില്ലായിരുന്നു. എപ്പോഴെങ്കിലും പണത്തിന് ആവശ്യം വരുമ്പോൾ തൻ്റെ പുരയിടത്തിലുള്ള ഒരു വലിയ മരം മുറിച്ച് വിൽക്കും. കൃഷി ചെയ്യാനൊന്നും ജേക്കബിന് താല്പര്യമില്ലായിരുന്നു. കൃഷി എന്നല്ല, ഒരു ജോലിയും ചെയ്യാൻ അയാൾക്ക് മനസ്സിലായിരുന്നു. പുരയിടത്തിലെ മരങ്ങളൊക്കെ തീർന്നപ്പോൾ പിന്നെ പുരയിടം തന്നെ കുറേശ്ശെ വിൽക്കാൻ തുടങ്ങി. നാട്ടിലെ വലിയ പണക്കാരനായിരുന്ന ജേക്കബിൻ്റെ സ്ഥലം മിക്കതും വിറ്റ് തീർത്തു. ഇതൊക്കെ ശോശാമ്മ സ്വന്തം വീട്ടിൽ ചെന്ന് തോമാച്ചനോട് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം തോമാച്ചൻ ജേക്കബിനെ ഉപദേശിക്കാൻ വന്നു. അന്നും ജേക്കബ് നല്ലവണ്ണം കുടിച്ചിട്ടുണ്ടായിരുന്നു. മദ്യത്തിൻ്റെ ലഹരിയിൽ ജേക്കബ് തൻ്റെ അമ്മായിയപ്പനെ ചീത്ത വിളിച്ചു. അന്ന് നാണക്കേടുകൊണ്ട് തല കുനിച്ചാണ് തോമാച്ചൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അടുത്ത ദിവസം തന്നെ ശോശാമ്മ തോമാച്ചനെ കാണാൻ ചെന്നു. എന്നെ ചീത്ത വിളിച്ചവനെ ഞാൻ എങ്ങനെ സഹായിക്കാനാണ്? നിനക്ക് കുറേ സ്വർണമൊക്കെ തന്നില്ലേ? അതുപയോഗിച്ച് കടമൊക്കെ വീട്ട്. അങ്ങനെ ശോശാമ്മയ്ക്ക് കൊടുത്ത സ്വർണ്ണ ആഭരണങ്ങളുടെ ഒക്കെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരുന്നു. ഇത്രയൊക്കെയായിട്ടും ജേക്കബിൻ്റെ മദ്യപാനത്തിനും ധാരാളിത്തത്തിനും ഒരു കുറവുമുണ്ടായില്ല. ഇപ്പോൾ വീട്ടിലെ ചിലവുകൾ നടത്തുന്നത് ശോശാമ്മയുടെ ശമ്പളം കൊണ്ട് മാത്രമാണ്. അവരുടെ രണ്ട് കുട്ടികൾ പഠിച്ചത് അമ്മയുടെ ശമ്പളം കൊണ്ടാണ്. താമസിച്ചിരുന്ന വീട് ബാങ്കിൽ പണയം വെച്ച് ജേക്കബ് പിന്നെയും ഒരു കടമെടുത്തു. അത് തിരിച്ചടയ്ക്കാനാകാതെ വീട് ബാങ്കുകാർ ജപ്തി ചെയ്തു. അങ്ങനെയാണ് ഇപ്പോൾ ജേക്കബും ശോശാമ്മയും വാടക വീട്ടിൽ താമസിക്കുന്നത്. ശോശാമ്മ ടീച്ചറുടെ മക്കൾ രണ്ടുപേരും ഇപ്പോൾ അവരുടെ കൂടെയില്ല. മകന് കോയമ്പത്തൂർ ഒരു ചെറിയ ജോലി കിട്ടിയിട്ടുണ്ട്. മകൾ കർണാടകയിൽ നേഴ്സിംഗിന് പഠിക്കുന്നു. റിട്ടയറാകുമ്പോൾ കിട്ടുന്ന കാശുകൊണ്ട് വേണം മകളുടെ പഠനത്തിൻ്റെ ഫീസ് ബാക്കി അടയ്ക്കാൻ. ആ പണം ഭർത്താവ് ജേക്കബിൻ്റെ കയ്യിൽ കിട്ടാതെ സൂക്ഷിക്കുകയും വേണം, ഇല്ലെങ്കിൽ അതും മദ്യക്കുപ്പികളായി മാറും. ഇത്രയൊക്കെയാണ് സാറേ എനിക്കറിയാവുന്ന കഥകൾ, പ്യൂൺ രാജൻ പറഞ്ഞു നിർത്തി. അപ്പോൾ ഭാസ്കരൻ സാർ പറഞ്ഞു, തോമാച്ചന് പറ്റിയ അബദ്ധം എന്താണെന്നോ? പണിയെടുക്കുന്നവനേക്കാൾ നല്ലവൻ പണക്കാരനാണ് എന്ന് തെറ്റിദ്ധരിച്ചു. പക്ഷേ അതിൻ്റെ വില കൊടുക്കേണ്ടി വന്നത് സ്വന്തം മകളായിരുന്നു. അതാണ് കഷ്ടം.
1: ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ നമ്പർ ശ്രദ്ധിക്കുക. 9880221957. നമ്പർ വീണ്ടും 9880221957. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുവാൻ ഞങ്ങളുടെ വിലാസം ശ്രദ്ധിക്കുക. ചെങ്ങാതി, പോസ്റ്റ് ബോക്സ് നമ്പർ 250666, ബാംഗ്ലൂർ 25. വിലാസം ഒരിക്കൽ കൂടി, ചെങ്ങാതി, പോസ്റ്റ് ബോക്സ് നമ്പർ

0: 25066 ബാംഗ്ലൂർ 25.
1: ആകാശവാണി തൃശൂർ തൊഴിലവസര വാർത്തകൾ. തൃശൂർ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിലെ ഡിജിറ്റൽ ലാംഗ്വേജ് ലാബിൽ ഇംഗ്ലീഷ് വിഷയം കൈകാര്യം ചെയ്യുവാൻ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ താൽക്കാലിക ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10 മണിക്ക് ഫിസിക്സ് വകുപ്പിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസല സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾ തൃശൂർ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് GECTCR.ac.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. പട്ടികജാതി വികസന വകുപ്പിൻ്റെ കീഴിൽ തൃശൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് ITI ഹെർബർട്ട് നഗറിൽ 2026-27 അധ്യയന വർഷത്തിലേക്ക് NCVT അംഗീകാരമുള്ള ദ്വിവത്സര കോഴ്സായ ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡ് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പട്ടികജാതി വിഭാഗക്കാർക്ക് 80% പട്ടികവർഗ വിഭാഗക്കാർക്ക് 10% മറ്റ് വിഭാഗക്കാർക്ക് 10% സീറ്റ് സംവരണം ചെയ്തിരിക്കുന്നു. പരിശീലനം പൂർണ്ണമായി സൗജന്യമാണ്. അപേക്ഷ scdditiadmission.kerala.gov.in/splash.php എന്ന ലിങ്കിലൂടെ ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ്. അവസാന തീയതി നാളെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 0487-24481555, മറ്റൊരു നമ്പർ 9497-36623, ഒരു നമ്പർ കൂടി 9495-64679. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ സ്കാഫോൾഡ് ട്രെയിനികളുടെ 60 ഒഴിവിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞത് 10ാം ക്ലാസ് വിജയിച്ചിരിക്കണം. പരമാവധി യോഗ്യത +2 വിജയിച്ചിരിക്കണം. ഡിഗ്രി, ഡിപ്ലോമ, ITI തുടങ്ങിയ ഉയർന്ന യോഗ്യതയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയില്ല. അപേക്ഷകൾ ഓൺലൈനായി മാത്രമേ സ്വീകരിക്കൂ. വെബ്സൈറ്റ് വിലാസം kochinshipyard.in. ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 22. തൊഴിലവസര വാർത്തകളാണ് ഇതുവരെ കേട്ടത്. പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

0: भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते, टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जी और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: रेडियो हेल्थ ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
5: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
4: പ്രയോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: 10 ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
7: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
8: RBI പറയുന്നു,
7: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ്. ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നു റീഗൽ ജ്വല്ലേഴ്സ്.

0: manufacturer and wholesalers.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
2: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
3: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
4: ദൃശ്യം കണ്ണാശുപത്രി.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
6: ഇന്നത്തെ സ്വർണവില
7: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
6: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
7: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
8: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ, ഗാനസ്മൃതി. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ.
9: കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ.

0: ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: ആകാശവാണി തൃശൂർ. അറിയിപ്പുകൾ. ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം, ചിന്താവിഷയം, പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 വയലും വീടും. ഇലവർഗ്ഗങ്ങളിൽ നിന്നുള്ള മൂല്യവർദ്ധന.

ഉൽപ്പന്നങ്ങൾ സിന്ധു വി ചന്ദ്രനുമായി അഭിമുഖം. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 നാടക ഗാനങ്ങൾ. മോഹം എന്ന നാടകത്തിൽ പട്ടണക്കാട് പുരുഷോത്തമൻ പാടിയ ഗാനങ്ങൾ, തുടർന്ന് ഡോക്ടർ എന്ന നാടകത്തിൽ ദേവരാജൻ, ആൻഡോ, എ പി കോമള എന്നിവർ പാടിയ ഗാനങ്ങൾ. 8:00 നേർമൊഴി. അധ്യാപകനും നാടോടി വിജ്ഞാന ഗവേഷകനും കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവുമായ ഡോക്ടർ അജിത് കുമാർ എന്നുമായി അഭിമുഖം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിലും, 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം. മലയാളം വ്യാകരണം നാമം അവതരിപ്പിക്കുന്നത് ബിനു തങ്കച്ചി. 9:30 കഥകളിപ്പദങ്ങൾ, കോട്ടയ്ക്കൽ മധുവും സംഘവും അവതരിപ്പിച്ചത് കഥ ബാണയുദ്ധം. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 സുഭാഷിതം, 11:05 ഇംഗ്ലീഷിലെ വാർത്തകൾ, 11:10 കാലാവസ്ഥ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിച്ചത് ഡോക്ടർ എൻ വിജയൻ. 6:00 ഉഷമലരി, 6:05 ഇംഗ്ലീഷിലെ വാർത്തകൾ, 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ, 6:15 പ്രഭാതവന്ദനം ഭക്തിഗാനങ്ങൾ, തലശ്ശേരി എ ഉമ്മറും സംഘവും പാടിയത്, 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിലെ വാർത്തകൾ, 7:00 പുലരിപ്പൂക്കൾ, സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം, ഗ്രാമക്ഷേമ വാർത്തകൾ. ഇതിൽ കാർഷിക സർവകലാശാല വാർത്തകൾ. 7:05 ഡോക്ടർ പ്രിൻസ് ഈപ്പൻ സക്സിസായി ഹോസ്പിറ്റൽ തൃശൂർ ഹരിതം. മനുഷ്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് ജിരിയകൾ അഥവാ വെള്ളക്കുഴികൾ അവതരണം അഞ്ജു പി അർജുനൻ. 7:10 ഗാന്ധി മാർഗം, മഹാത്മാഗാന്ധിയും ഖെയ്റാ സത്യാഗ്രഹവും അവതരണം അഞ്ജു പി അർജുനൻ. 7:20 സൈമൻസായി ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം സേവന വാർത്തകൾ. 7:25 മലയാളത്തിലെ വാർത്തകൾ, 7:35 മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാനസന്ദേശം. 7:40 തൊഴിലവസര വാർത്തകൾ. 7:45 8:45 10:15 ചലച്ചിത്ര ഗാനങ്ങൾ. 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. 7:55 അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും, 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്ര ഗാന പരിപാടി. പങ്കെടുക്കുന്നത് സുലോചന കടവല്ലൂർ. 9:30 സംഗീത കച്ചേരി, മോഹൻ ആർ കൃഷ്ണ പാടിയ കൃതികൾ, ആര്യദത്ത വയലിൻ, ഉണ്ണി കേരളവർമ്മ മൃദംഗം, ഗോപി നാദലയ മുഖർശങ്ക്. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ട വാര്യർ റോഡ് തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും, 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 അർബനും മുട്ട ഉമ്മർ വെള്ളാനിക്കരയും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 പ്രിയഗീതം. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം 8-ാം ഭാഗം. 2:30 സ്വരസാഗരം, കെ ജി ജയൻ പാടിയ കൃതികൾ, സി എസ് അനുരൂപ് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, കോട്ടയം ഷിനു ഗോപിനാഥ് ഘടം, കെ ഹരികൃഷ്ണൻ മുഖർശങ്ക്. 3:00 കാലാവസ്ഥ. വൈകിട്ട് 4:45 കാൽപന്തോളം ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 ഹിന്ദി പാഠം. 5:15 മാപ്പിളപ്പാട്ടുകൾ, എ ആർ ഷെയ്ഖ് മുഹമ്മദും സംഘവും പാടിയത്. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 കർണാടക സംഗീത പാഠം. പഠിപ്പിക്കുന്നത് എ ഇ വാമനൻ നമ്പൂതിരി, പഠിക്കുന്നത് അഞ്ജന രാഹുൽ ദിനീഷ്യ. 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:05 ഇംഗ്ലീഷിലെ വാർത്തകൾ. 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിലെ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 കേരള കാർഷിക സർവകലാശാല വയലുമേടും. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിലെ വാർത്തകൾ. 7:35 യുവവാണി. 8:00 സാഹിത്യവേദി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും, 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ഇംഗ്ലീഷ് പരിപാടി. 9:45 മൊഴിയാം ഒരു കഥ. 10:00 സംഗീത സാധകം. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിലെ വാർത്തകൾ. 11:10 കാലാവസ്ഥ. FM 101.1 MHz രാവിലെ 10:30 സ്വരരാഗലയം പുനഃപ്രക്ഷേപണം. 10:50 ഉച്ചകഴിഞ്ഞ് 3:30 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചകഴിഞ്ഞ് 3:00 ലളിതം മധുരം പുനഃപ്രക്ഷേപണം. 4:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. അറിയിപ്പുകളാണ് കേട്ടത്. ഇനി കാലാവസ്ഥ. സംസ്ഥാനത്ത് ഒട്ടുമിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ കാറ്റിൻ്റെ വേഗം മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ ആകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാലാവസ്ഥ അറിയിപ്പാണ് കേട്ടത്. ആകാശവാണി തൃശൂർ.
ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ വിളപ്പുലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. കാർഷിക അനുബന്ധ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നവർക്കും മികച്ച കർഷകർക്കും കാർഷിക മാധ്യമ പ്രവർത്തകർക്കും തുടങ്ങി കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് സ്തുത്യർക്ക സേവനം കാഴ്ചവെക്കുന്ന വ്യക്തികൾക്കും ഗ്രൂപ്പുകൾക്കും കൂട്ടായ്മകൾക്കും നൽകിവരുന്ന സംസ്ഥാനതല കർഷക അവാർഡുകൾക്ക് കൃഷിവകുപ്പ് അപേക്ഷ ക്ഷണിച്ചു. പുതുതായി ഏർപ്പെടുത്തിയ അവാർഡുകൾ ഉൾപ്പെടെ വിവിധ മേഖലകളിലായി 38 വിഭാഗങ്ങളിലാണ് കർഷക ദിനത്തിൽ അവാർഡുകൾ നൽകുന്നത്. 2025 കർഷക അവാർഡിനുള്ള അപേക്ഷയുടെ വിശദവിവരങ്ങൾ ഞാറ്റുവേലയിൽ ഇന്നാദ്യം കേൾക്കാം. ശ്രീ ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പേരിൽ കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് പുതുതായി ഏർപ്പെടുത്തിയ അവാർഡാണിത്. 500,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങിയതാണ് ഈ അവാർഡ്. ഇതോടൊപ്പം മട്ടുപ്പാവ് കൃഷി ചെയ്യുന്ന മികച്ച കർഷകൻ, ഉദ്യാനശ്രേഷ്ഠ എന്നീ രണ്ട് പുതിയ അവാർഡുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 50,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങുന്നതാണ് ഈ അവാർഡുകൾ. ശ്രീ സി അച്യുതമേനോൻ സ്മാരക അവാർഡ്. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ സി അച്യുതമേനോന്റെ പേരിൽ കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ള അവാർഡാണിത്. 1,000,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങിയതാണ് ഈ അവാർഡ്. ശ്രീ വി വി രാഘവൻ സ്മാരക അവാർഡ്. മികച്ച പ്രവർത്തനം കാഴ്ചവച്ച കൃഷിഭവനുള്ള അവാർഡ്. 500,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങിയതാണ് ഈ അവാർഡ്. പത്മശ്രീ ശ്രീ കെ വിശ്വനാഥൻ മെമ്മോറിയൽ നെൽക്കദർ അവാർഡ്. 300,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങുന്നതാണ് അവാർഡ്. സി ബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ അവാർഡ്. 200,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങുന്നതാണ് ഈ അവാർഡ്. കേരകേസരി 200,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവയാണ് ഈ അവാർഡ്. പൈതൃക കൃഷി, വിത്ത് സംരക്ഷണം, വിളകളുടെ സംരക്ഷണ പ്രവർത്തനം നടത്തുന്ന ആദിവാസി ഉന്നതി അല്ലെങ്കിൽ വ്യക്തി, 200,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവയാണ് ഈ അവാർഡിന് നൽകുന്നത്. മികച്ച ജൈവ കർഷകൻ, മികച്ച യുവ കർഷക അല്ലെങ്കിൽ യുവ കർഷകൻ, ഹരിതമിത്ര, ഹൈടെക് കർഷകൻ, കർഷക ജ്യോതി, മികച്ച തേനീച്ച കർഷകൻ, കർഷക തിലകം, വനിത, ശ്രമശക്തി എന്നീ വിഭാഗങ്ങൾക്ക് 100,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവയാണ് നൽകുന്നത്. കാർഷിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ട്രാൻസ്ജെൻഡറിന് അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 50,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങുന്നതാണ് അവാർഡ്. മികച്ച കൂൺ കർഷക അല്ലെങ്കിൽ കർഷകൻ, പഴവർഗ സംസ്കരണം മൂല്യവർദ്ധിത മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഗ്രൂപ്പ്, മികച്ച കൃഷിക്കൂട്ടം തുടങ്ങിയ വിഭാഗങ്ങളിൽ 50,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും അടങ്ങുന്ന അവാർഡാണ് നൽകുന്നത്. കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥികൾക്കും അവാർഡുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മികച്ച കർഷക വിദ്യാർത്ഥി സ്കൂൾ, 25,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങുന്നതാണ് അവാർഡ്. കൃഷിയിൽ മികവുള്ള പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾ.

ങ്ങൾക്ക് ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങുന്നതാണ് അവാർഡ്. മികച്ച FPO, FPC എന്നിവയ്ക്കും അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 25,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവയാണ് അവാർഡ്. കാർഷിക ഗവേഷണം നടത്തുന്ന വ്യക്തിക്ക് MS സ്വാമിനാഥൻ അവാർഡും നൽകുന്നതാണ്. ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങുന്നതാണ് അവാർഡ്. മികച്ച റെസിഡൻസ് അസോസിയേഷനും അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങുന്നതാണ് അവാർഡ്. മികച്ച വിദ്യാഭ്യാസ സ്ഥാപനം, മികച്ച സ്പെഷ്യൽ സ്കൂൾ, മികച്ച പച്ചക്കറി ക്ലസ്റ്റർ, കൃഷിയിൽ മികവുള്ള പൊതുമേഖലാ സ്ഥാപനം, കൃഷിയിൽ മികവുള്ള സ്വകാര്യ സ്ഥാപനം എന്നീ വിഭാഗങ്ങൾക്കും അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 50,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവയാണ് നൽകുന്നത്. മികച്ച കൃഷി ഓഫീസർ, മികച്ച അസിസ്റ്റന്റ് കൃഷി ഓഫീസർ, മികച്ച എഞ്ചിനീയർ കൃഷി എന്നീ വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥർക്കും അവാർഡുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവയാണ് നൽകുന്നത്. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട മികച്ച കർഷക അല്ലെങ്കിൽ കർഷകൻ, ഈ വിഭാഗത്തിലും അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 50,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവയാണ് നൽകുന്നത്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മുഖേന നൽകുന്ന അവാർഡുകളിലേക്ക് കർഷകർക്ക് അവരുടെ അപേക്ഷകൾ അതാത് കൃഷിഭവനുകളിൽ സമർപ്പിക്കാവുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം കൃഷിഭൂമിയുടെ രേഖകളും നടപ്പിലാക്കിയ കാർഷിക പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങളും സഹിതമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അപേക്ഷയും കൂടുതൽ വിവരങ്ങളും കൃഷിവകുപ്പ് വെബ്സൈറ്റായ www.keralaagriculture.gov.in പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതാത് കൃഷിഭവനുകളിൽ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 13 ആണ്. മാധ്യമരംഗത്തെ മികവിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നൽകിവരുന്ന കർഷക ഭാരതി അവാർഡിനും ഇതോടൊപ്പം അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. മലയാള ഭാഷയിലൂടെ കാർഷിക മേഖലയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകുന്ന തരത്തിൽ മാധ്യമപ്രവർത്തനം നടത്തിയ മികച്ച ഫാം ജേർണലിസ്റ്റിനാണ് അവാർഡ് നൽകുന്നത്. അതാത് വ്യക്തികളുടെ നാമനിർദ്ദേശം മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾ പരിഗണിക്കുകയില്ല. അച്ചടി മാധ്യമം, ദൃശ്യമാധ്യമം, നവമാധ്യമം എന്നീ 3 വിഭാഗങ്ങളിലായാണ് കർഷകഭാരതി അവാർഡുകൾ നൽകുന്നത്. കഴിഞ്ഞ 1 വർഷത്തെ പ്രസ്തുത മേഖലയിലെ സംഭാവനകളാണ് പ്രധാനമായും അവാർഡിനായി പരിഗണിക്കുന്നത്. വിശദാംശങ്ങൾ www.keralaagriculture.gov.in എന്ന കൃഷിവകുപ്പ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കർഷകഭാരതി അവാർഡിനുള്ള അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 14. അപേക്ഷകൾ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 3 എന്ന വിലാസത്തിൽ അയക്കണം.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: ഇനി തിരുവനന്തപുരം ജില്ലയിലെ കുളത്തൂർ കൃഷിഭവൻ പരിധിയിലെ ജൈവ കർഷകനായ ശ്രീ ഗോപന്റെ കൃഷിവിശേഷങ്ങൾ കേൾക്കാം.
3: അച്ഛൻ കർഷകനാണ്. ചെറുപ്പം തൊട്ട് തന്നെ അച്ഛൻ്റെ കൂടെ നടന്ന് കൃഷി താല്പര്യമായിട്ട് ആ കാലഘട്ടം തൊട്ട് കൃഷി ചെയ്തു വരികയാണ്. ഞാൻ ഒരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. കൊറോണ സമയമായപ്പം അവിടെ ഇങ്ങനെ ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വന്ന് കൃഷി കുറച്ചുകൂടി സജീവമായി. ഏകദേശം

0: 10 ഏക്കറോളം ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. വാഴ പല പരുവങ്ങളിലായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചക്കറി കൂടുതലായിട്ടും ജൈവ കൃഷി നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. ജൈവ കൃഷി എന്ന് പറയുമ്പോൾ കോഴിവളം, ചാണകം, പിൻപിണ്ണാക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തുള്ള രീതിയിലാണ് പച്ചക്കറിയും വാഴയും ചെയ്യുന്നത്. അതിൽ നല്ല മികച്ച വിളവാണ് കിട്ടുന്നത്. വാഴ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യുന്നത് നേന്ത്രൻ, ഏത്തവാഴയെന്ന്. മറ്റുള്ള വാഴകളുണ്ട്, കപ്പ, രസകദളി, പാളയംകുടൻ, ഇങ്ങനെയുള്ള എല്ലാം കുറച്ചുണ്ട്. ഏത്തനാണ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. ഏത്തവാഴ ചെയ്യുമ്പോൾ ഇങ്ങനെ പല ഘട്ടം, ഇപ്പോൾ ഒരു കൊല മുറിക്കുന്നത് തൊട്ട് ഒരു 3-4 ഘട്ടം വാഴക്കന്ന് നടുന്നത്, നട്ട് 3 മാസമായത്, ഏകദേശം നേരം 3500 വാഴ ഇപ്പം നിലവിലുണ്ട്. അതിങ്ങനെ കൊല മുറിക്കുന്നത്, കൊലച്ചുകൊണ്ടിരിക്കുന്നത്, ഒരര വാഴ പരുവായത്, ഇങ്ങനെ ഒരു വർഷത്തിൽ ഏകദേശം ഒരു 4 പ്രാവശ്യം വിളവ് കിട്ടത്തക്ക, എല്ലാം ഏകദേശം 2-3 മാസം ഇടപെട്ട് വിളവ് എടുക്കത്തക്ക രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. മികച്ച വരുമാനമാണ് കിട്ടുന്നത്. എപ്പോഴും വരുമാനം ഉണ്ടായിരിക്കും. ഇങ്ങനെ പല പട്ടണങ്ങളിലായിട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഇതുണ്ടാകുന്നുണ്ട്. ഇവിടെ നമ്മുടെ കൃഷി ഭവൻ്റെ കീഴിൽ ഇവിടെ ഒരു കർഷക സംഘം മാർക്കറ്റുണ്ട്, അരുവല്ലൂർ ജംഗ്ഷനിലാണ്. അവിടെ നിന്ന് ഹോർട്ടികോർപ്പ് നമ്മുടെ സാധനങ്ങൾ ആഴ്ചയിൽ 3 ദിവസം, തിങ്കൾ, ബുധൻ, വെള്ളി 3 ദിവസങ്ങളിൽ സംഭരിക്കാൻ വേണ്ടി വരും. അപ്പോൾ ഇവിടെയുള്ള ഏകദേശം കർഷകർ അവിടെ കൊണ്ടുവരും ഈ സാധനം. നമുക്ക് അവിടെ വിറ്റുപോയിട്ട് കൂടുതലായിട്ട് വരുന്ന സാധനം ഹോർട്ടികോർപ്പ് വന്ന് അവരെ വണ്ടിയിൽ വന്ന് എടുത്തുകൊണ്ട് പോകും. പച്ചക്കറി, വെള്ളരി, വെണ്ട, ചീര, പാവൽ, മുളക്, കത്തിരി, ഇങ്ങനെയുള്ള പച്ചക്കറികളാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വാഴ നടുമ്പോൾ അതിൽ ഇടവളയായിട്ട് ചീരയും കൂടെ ചെയ്യാറുണ്ട്. അപ്പോൾ വാഴക്കന്ന് നടുന്ന സമയത്ത് തന്നെ നമ്മൾ ചീരയും കൂടെ വയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വാഴയ്ക്ക് വരം ചെയ്യാനുള്ള സമയമാകുമ്പോൾ ഒരു 30 ദിവസം കൊണ്ട് ചീര നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വെള്ള രീതിയിലിട കൃഷിയായിട്ട് ചെയ്യുന്നുണ്ട്, അല്ലാതെ പ്രത്യേകിച്ച് ചെയ്യുന്നതുകൊണ്ട്. ഇടവിള കൃഷി നല്ല ലാഭമാണ്, ഇടയ്ക്ക് കിട്ടുന്ന ഒരു വരുമാന മാർഗമായിട്ട് വരും. പ്രത്യേകിച്ച് ചെയ്യേണ്ട വാഴയ്ക്ക് തന്നെ ചെയ്യുമ്പോൾ അതിൽ കൂടെ ചീര, വെള്ള ഇങ്ങനെയൊക്കെയുള്ളത് നമുക്ക് ചെയ്യാൻ സാധിക്കും. പച്ചക്കറിയാണെങ്കിൽ നമുക്കിവിടെ ഈ മഴ സീസണിൽ പച്ചക്കറി വിളവ് കുറച്ചായിരിക്കും. നമുക്ക് കൂടുതലായിട്ട് അല്ലാത്ത സമയങ്ങളിലാണ് നമ്മളിതിൻ്റെ പച്ചക്കറി, വെള്ളരി ഇങ്ങനെയുള്ള സാധനങ്ങൾ മഴയില്ലാത്ത സമയത്താണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്. മറ്റുള്ള പയർ ഇങ്ങനെയുള്ളത് അതും ഇത് തന്നെയാണ്. മഴ സമയത്ത് നമുക്ക് വിളവ് അല്പം കുറവായിരിക്കും, എന്നാലും കിട്ടുന്നുണ്ട്. മറ്റു സമയങ്ങളിലാണ് നമുക്ക് കൂടുതലായിട്ട് വിളവ് കിട്ടുന്നത്. ഇടയ്ക്ക് കൃഷിനാശങ്ങൾ ഇതൊക്കെ സംഭവിക്കുമെങ്കിലും നമ്മൾ കൂടുതൽ പല ഘട്ടങ്ങളിലായിട്ട് നടന്നുകൊണ്ടും ആ ഒരു ഇത് തരണം ചെയ്ത് പോകാൻ സാധിക്കുന്നുണ്ട്. കൃഷിയിൽ മികച്ച വരുമാനമാണ് മുമ്പുള്ളതിനേക്കാൾ കിട്ടുന്നത്. നമുക്കിവിടെ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് ഇടവപ്പാതി തുലാവർഷം ഈ 2 സീസണിലും ഇതുണ്ടാകുന്നു, നല്ല ശക്തമായ കാറ്റ്. അപ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ വിള ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. വാഴ, പച്ചക്കറി തുടങ്ങിയൊക്കെ വിള ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. അത് നഷ്ടം വരികയാണെങ്കിൽ നമുക്കതിൻ്റെ ആനുകൂല്യം നമുക്ക് കിട്ടുന്നുണ്ട്. മുൻവർഷങ്ങൾ ഇൻഷുറൻസ് ചെയ്ത് നഷ്ടം സംഭവിച്ചിട്ടുള്ളതിൽ അതിൻ്റെ കിട്ടുന്നുണ്ട്. അത് നമുക്ക് ഇൻഷുറൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു നഷ്ടം വന്നു കഴിഞ്ഞാൽ നഷ്ടപരിഹാരം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്, കിട്ടുന്നുണ്ട്. വീണ്ടും കൃഷി ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകും. മറ്റെല്ലാവരും ഇതിലോട്ട് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് സ്വതന്ത്രമായിട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് ഈ കൃഷി ചെയ്യുമ്പോൾ നല്ലൊരു സന്തോഷം ഉണ്ടാകും. ഇതൊക്കെ ഈ പച്ചക്കറി ഈ ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷം ഉണ്ടാകും. അതുപോലെ തന്നെ അതിൻ്റെ വരുമാനം കിട്ടുമ്പം ആ ഒരു സന്തോഷം നമുക്കുണ്ടാകും. സന്തോഷമായിട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. വിഷരഹിതമായ പച്ചക്കറി അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഭാര്യ നല്ല സപ്പോർട്ടാണ്, ഇടയ്ക്ക് സമയം കിട്ടുന്ന സമയങ്ങളിൽ ഒന്ന് സഹായിക്കാറുണ്ട്. മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷി ഇപ്പോൾ നല്ല വ്യാപകമായിട്ട് നമ്മൾ അതിൻ്റേതായ രീതിയിൽ അതിനെ നല്ല പരിചരണമെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ കൃഷി നല്ല മികച്ച വിളവ് കിട്ടും. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു വിളവ് കിട്ടുന്നുണ്ട്. നമ്മൾ നല്ല രീതിയിൽ കൃഷി ചെയ്തുകൊണ്ട് പോയാൽ നമുക്കത് സാധിക്കുന്നുണ്ട്. നമുക്കിവിടെ പല സ്ഥലങ്ങളിലും കൃഷി ചെയ്യാതെ തരിശായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉള്ള സ്ഥലത്ത് കൃഷിയെ പ്രോത്സാഹിപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല പച്ചക്കറികളും ഇതെല്ലാം നമുക്ക് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അതൊരു നല്ല രീതി, അത് എല്ലാവരും അതിലേക്ക് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല സമാപിച്ചു.

0: അടുത്ത പരിപാടി തിരുവനന്തപുരം റിലേ. പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന.
1: എൽ പി ജി പോലുള്ള ശുദ്ധമായ പാചക ഇന്ധനം ലഭ്യമാക്കിക്കൊണ്ട് ഗ്രാമീണ അർദ്ധനഗര പ്രദേശങ്ങളിലെ ദശലക്ഷക്കണക്കിന് സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 2016 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അഥവാ PMUY. പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയമാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്ന പ്രധാന പദ്ധതിയായി രാജ്യത്ത് അവതരിപ്പിച്ചത്. വിറക്, കൽക്കരി അല്ലെങ്കിൽ മറ്റ് ഖര ഇന്ധനങ്ങൾ പാചകത്തിന് ഉപയോഗിക്കുന്ന പരമ്പരാഗതവും ദോഷഫലങ്ങളുള്ള സമ്പ്രദായത്തിന് പകരമായി ശുദ്ധമായ പാചക ഇന്ധനം, പ്രാഥമികമായി ദ്രവീകൃത പെട്രോളിയം വാതകം അതായത് LPG ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടത്. 2016 May 1 ഉത്തർപ്രദേശിലെ ബല്ലിയയിൽ വെച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചു. സ്ത്രീ ശാക്തീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ആരോഗ്യ പാരിസ്ഥിതിക ആശങ്കകൾ പരിഹരിക്കുക എന്ന സർക്കാരിന്റെ വിശാലമായ ലക്ഷ്യത്തിന്റെ ഭാഗമാണ് പദ്ധതി. പരമ്പരാഗത ഇന്ധനങ്ങൾ ഒഴിവാക്കുക, പാചകം എളുപ്പവും സുരക്ഷിതവുമാക്കി സ്ത്രീകളെ ശാക്തീകരിക്കുക, വായുമലിനീകരണം കുറയ്ക്കുക, വിറക് ഉപയോഗം കുറച്ച് വനനശീകരണം കുറയ്ക്കുക എന്നിവയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയുടെ ലക്ഷ്യങ്ങൾ. PMUY പ്രധാന ലക്ഷ്യം രാജ്യത്തുടനീളമുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് സൗജന്യ LPG കണക്ഷനുകൾ നൽകുക എന്നതാണ്. ഇത് പരമ്പരാഗത ഇന്ധനങ്ങളായ മരം, ചാണകവരളി എന്നിവയെ ആശ്രയിക്കുന്നതിനെ കുറയ്ക്കുന്നു. പാചകം എളുപ്പവും വൃത്തിയുള്ളതും സുരക്ഷിതവുമാക്കി സ്ത്രീകളെ ശാക്തീകരിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സൗജന്യ LPG കണക്ഷനുകൾ സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള ഗുണഭോക്താക്കൾക്ക് LPG റീഫിൽ സബ്സിഡി, നൈപുണ്യ വികസനം എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പ്രകാരം അർഹരായ കുടുംബങ്ങൾക്ക് സൗജന്യ LPG കണക്ഷനുകൾ ലഭിക്കും. LPG കണക്ഷൻ, ഗ്യാസ് സ്റ്റൗ, ആദ്യത്തെ റീഫിൽ എന്നിവയുടെ ചെലവ് ഉൾക്കൊള്ളുന്ന ഒരു കണക്ഷന് തുടക്കത്തിൽ ഒറ്റ തവണയായി 1600 രൂപയാണ് സാമ്പത്തിക സഹായമായി സർക്കാർ നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ 14.2 kg സിലിണ്ടർ കണക്ഷന് 2200 രൂപയും 5 kg സിലിണ്ടറിന് 1300 രൂപയും കേന്ദ്ര സർക്കാർ ധനസഹായമായി നൽകുന്നു. ഇത് പ്രാഥമിക ചെലവിനായി ഉണ്ടായിരുന്ന തടസ്സം നീക്കുന്നു. ഇന്ത്യയ്ക്ക് പാരിസ്ഥിതിക പ്രതിബദ്ധതകളിലേക്ക് മുന്നേറാനുള്ള ഒരു വേദിയും ഈ പദ്ധതി ഒരുക്കുന്നു. പാചകത്തിന് പരമ്പരാഗത ജൈവ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നത് വഴി ഹരിതഗൃഹവാതക ഉദ്വമനം കുറയ്ക്കാൻ സഹായിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ രാജ്യത്തിന്റെ പോരാട്ടത്തിൽ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ഒരു നിർണായക പങ്കുവഹിക്കുന്നു. ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക ഭൂപ്രകൃതിയിൽ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഗ്രാമീണ ഇന്ത്യയുടെ ഊർജ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിൽ പദ്ധതി നിർണായക പങ്കാണ് വഹിക്കുന്നത്. ശുദ്ധവും സുരക്ഷിതവുമായ പാചക ഇന്ധനം ലഭ്യമാക്കി കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയിലുടനീളമുള്ള ദശലക്ഷക്കണക്കിന് സ്ത്രീകളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യുന്നതിൽ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗണ്യമായ പുരോഗതിയാണ് കൈവരിച്ചിട്ടുള്ളത്. ആരോഗ്യം, സ്ത്രീ ശാക്തീകരണം, പരിസ്ഥിതി സുസ്ഥിരത, സാമൂഹിക ക്ഷേമം എന്നിവയിൽ പദ്ധതിയുടെ സ്വാധീനം അഗാധമാണ്. ഇന്ത്യ കൂടുതൽ സുസ്ഥിരവും നീതിയുക്തവുമായ ഭാവിയിലേക്ക് പുരോഗമിക്കുമ്പോൾ PM ഉജ്ജ്വല യോജന പോലുള്ള സംരംഭങ്ങൾ സമൂഹങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റുന്നതിലും വരും തലമുറകൾക്ക് ആരോഗ്യകരവും വൃത്തിയുള്ളതുമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിലും പ്രധാന പങ്കാണ് വഹിക്കുന്നത്.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

ജില്ലാതല അവലോകനയോഗം സംഘടിപ്പിക്കും. പ്രതികൂല കാലാവസ്ഥയിലും അഹോരാത്രം സേവനമനുഷ്ഠിക്കുന്ന KCB ജീവനക്കാരെ മന്ത്രി പ്രത്യേകം അഭിനന്ദിച്ചു. കുന്ദമംഗലം കൊടുവള്ളി മണ്ഡലങ്ങളിലെ വൈദ്യുതി മേഖലയുടെ സമഗ്ര വികസനം

0: ജില്ലാതല അവലോകനയോഗം സംഘടിപ്പിക്കും. പ്രതികൂല കാലാവസ്ഥയിലും അഹോരാത്രം സേവനമനുഷ്ഠിക്കുന്ന KCB ജീവനക്കാരെ മന്ത്രി പ്രത്യേകം അഭിനന്ദിച്ചു. കുന്ദമംഗലം കൊടുവള്ളി മണ്ഡലങ്ങളിലെ വൈദ്യുതി മേഖലയുടെ സമഗ്ര വികസനത്തിനായി MLA മാരായ MA റസാഖും PK ഫിറോസും പ്രത്യേക വികസന പാക്കേജുകൾ അടങ്ങിയ നിവേദനം മന്ത്രിക്ക് സമർപ്പിച്ചു. ജില്ലയിലെ വൈദ്യുതി ഉൽപാദന പ്രസരണ വിതരണ മേഖലയിലെ നിലവിലെ സ്ഥിതിയും നടപ്പാക്കി വരുന്ന പദ്ധതികളുടെ പുരോഗതിയും യോഗം വിലയിരുത്തി. പുതിയ സബ്സ്റ്റേഷനുകൾ സ്ഥാപിക്കൽ, നിലവിലുള്ള സബ്സ്റ്റേഷനുകളുടെ ശേഷി വർദ്ധിപ്പിക്കൽ, പുതിയ ഫീഡറുകൾ സ്ഥാപിക്കൽ, ട്രാൻസ്ഫോമറുകളുടെ ശേഷി വർദ്ധിപ്പിക്കൽ, പഴകിയ വൈദ്യുതി ലൈനുകളും പോസ്റ്റുകളും മാറ്റിസ്ഥാപിക്കൽ, വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കൽ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. റോഡ് വികസന പ്രവൃത്തികളുടെ ഭാഗമായി വൈദ്യുതി പോസ്റ്റുകളും ലൈനുകളും മാറ്റിസ്ഥാപിക്കുന്നതിന് കാലതാമസം ഒഴിവാക്കുന്നതിന് വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ശക്തിപ്പെടുത്തണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. വികസന പദ്ധതികൾക്കും വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങൾക്കും ആവശ്യമായ വൈദ്യുതി കണക്ഷനും അടിസ്ഥാന സൗകര്യവും സമയബന്ധമായി ലഭ്യമാക്കണം. ജില്ലയിലെ വൈദ്യുതി പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് ജനപ്രതിനിധികളുടെയും ജില്ലാ ഭരണകൂടത്തിന്റെയും KCB ഉദ്യോഗസ്ഥരുടെയും സംയുക്ത പ്രവർത്തനം ഉറപ്പാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സബ് സെന്ററായി പ്രവർത്തിക്കുന്ന ചെറൂപ്പ ഹെൽത്ത് സെന്ററിൽ മന്ത്രി K മുരളീധരൻ സന്ദർശനം നടത്തി. ആശുപത്രി വികസന വിഷയം MA റസാഖ് MLA നിയമസഭയിൽ സബ്മിഷനിലൂടെ ഉന്നയിച്ചതിനെ തുടർന്ന് വികസന സാധ്യതകൾ നേരിട്ടറിയാനാണ് മന്ത്രി സന്ദർശനം നടത്തിയത്. MCH യൂണിറ്റിന്റെ സമഗ്ര വികസനത്തിന് ഉടൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനും പൊതുജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളോടു കൂടിയ ചികിത്സ ലഭ്യമാകുന്ന ആധുനിക സാമൂഹിക ആരോഗ്യ കേന്ദ്രമായി ആശുപത്രി ഉയർത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഏകദേശം 50 കോടി രൂപയുടെ വികസന പ്രവൃത്തികൾക്കുള്ള മാസ്റ്റർ പ്ലാനാണ് തയ്യാറാക്കുന്നത്. CSR ഫണ്ടുകൾ ഉൾപ്പെടെയുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തി 3 വർഷത്തിനകം പദ്ധതി യാഥാർത്ഥ്യമാക്കും. ആവശ്യമായ കെട്ടിട സൗകര്യങ്ങളാൽ തുടർ പ്രവർത്തനങ്ങൾ സർക്കാർ ഏറ്റെടുക്കാൻ സന്നദ്ധമാണ്. സർക്കാർ ആശുപത്രികളെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതാണ് നയം. ചടങ്ങിൽ MA റസാഖ് MLA അധ്യക്ഷനായി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തിരക്ക് കുറക്കുന്നതിനും കോഴിക്കോട് മലപ്പുറം ജില്ലയിലെ 14 പഞ്ചായത്തിലെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യ സേവനം ഉറപ്പാക്കുന്നതിനും സ്വരൂപ ആശുപത്രിയുടെ വികസനം സഹായകമാകുന്നു MLA പറഞ്ഞു. MK രാഘവൻ MP മുഖ്യാതിഥിയായി. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കോഴിക്കോട് മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും മക്കൾക്കായി ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ കായിക അവാർഡുകളുടെ വിതരണോദ്ഘാടനം മന്ത്രി VE അബ്ദുൽ ഗഫൂർ നിർവഹിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ ഉന്നത പഠനത്തിലുള്ള പരിശീലനങ്ങളും ധനസഹായം ഉൾപ്പെടെയുള്ള എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ ഇൻഷുറൻസ് തുക വർദ്ധിപ്പിക്കുന്നതിനും സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുന്നതിനും നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ പ്രധാന ഫിഷിംഗ് ഹാർബറുകളായ പുതിയാപ്പ, വെള്ളയിൽ എന്നിവിടങ്ങളിലും മന്ത്രി സന്ദർശനം നടത്തി. ഹാർബറുകളിൽ നടപ്പാക്കേണ്ട വികസന പ്രവൃത്തികൾ, മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അസൗകര്യങ്ങൾ, തൊഴിലാളികളുടെ സുരക്ഷ തുടങ്ങിയ സംബന്ധിച്ച വിവരങ്ങൾ മത്സ്യത്തൊഴിലാളി സംഘടനാ പ്രതിനിധികളുമായും ഹാർബർ വകുപ്പ് ഉദ്യോഗസ്ഥരുമായും മന്ത്രി ചോദിച്ചു. പ്രശ്നപരിഹാരത്തിന് അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചു. മത്സ്യത്തൊഴിലാളികൾക്കായി നിർമ്മിക്കുന്ന പുനർഗേഹം ഫ്ളാറ്റ് നിർമ്മാണ പ്രദേശം സന്ദർശിച്ച മന്ത്രി ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, വെൽഫെയർ ഫണ്ട്, ബോർഡ്, മത്സ്യഫെഡ് തുടങ്ങിയ വകുപ്പുകളുടെ യോഗവും ചേർന്നു. ഉത്തരമേഖല സാമൂഹിക വനവൽക്കരണ വിജ്ഞാന വ്യാപന വിഭാഗം കോഴിക്കോട് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വനമഹോത്സവം ജില്ലാതല സമാപനം കാരപ്പുറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. K ജയന്ത് MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ഉത്തരമേഖല ഫോറസ്റ്റ് കൺസർവേറ്റർ R കീർത്തി മുഖ്യപ്രഭാഷണം നടത്തി. ക്യാമ്പസിനെ ഹരിതാപമാക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള തങ്ങളുടെ പ്രതിബദ്ധത മുൻനിർത്തി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിലെ വനമഹോത്സവം നടന്നു. ഇതിന്റെ ഭാഗമായി ക്യാമ്പസിൽ വൻതോതിൽ വൃക്ഷത്തൈ നടലും വനവസംരക്ഷണത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. വടക്കൻ മേഖല സോഷ്യൽ ഫോറസ്റ്റ് കൺസർവേറ്റർ R കീർത്തി ഉദ്ഘാടനം ചെയ്തു. വനമഹോത്സവ ആഘോഷങ്ങളുടെ ഭാഗമായി ക്യാമ്പസിന്റെ വിവിധ ഭാഗങ്ങളിൽ മുളന്തൈകൾ നട്ടുപിടിപ്പിച്ചു. NIT കാലിക്കറ്റ് ഡയറക്ടർ ഇൻചാർജും ഡീനുമായ പ്രൊഫസർ സുനിത MS, രജിസ്ട്രാർ ഇൻചാർജ് പ്രൊഫസർ സുനിൽ ജേക്കബ് ജോൺ, വിവിധ വകുപ്പ് മേധാവികൾ, അധ്യാപകർ എന്നിവർ സംബന്ധിച്ചു.
1: കോഴിക്കോട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു.
2: ആകാശവാണി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താ വിഷയം പുനഃപ്രക്ഷേപണം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, ബ്രിഡ്ജ് മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒട്ടനവധി തൂക്കുപാലങ്ങളുടെ ശില്പി 2026 ജൂലൈ 7 അന്തരിച്ചു. ആരാണ് അദ്ദേഹം? ഉത്തരം, ഗിരീഷ് ഭരദ്വാജ്. കേരളം, കർണാടക, തെലങ്കാന, ഒഡീഷ സംസ്ഥാനങ്ങളിലായി 140ലധികം തൂക്കുപാലങ്ങൾ നിർമ്മിച്ച അദ്ദേഹത്തെ 2017 രാഷ്ട്രം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. കർണാടകയിലെ സുള്ളിയ നിവാസിയായിരുന്ന അദ്ദേഹത്തെ സുള്ളിയയുടെ വിശ്വേശ്വരയ്യ എന്ന് വിശേഷിപ്പിക്കുന്നു. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി. ചോദ്യം, ബ്രിഡ്ജ് മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന

0: ഒട്ടനവധി തൂക്കുപാലങ്ങളുടെ ശില്പി 2026 ജൂലൈ 7 അന്തരിച്ചു. ആരാണ് അദ്ദേഹം? ഉത്തരം: ഗിരീഷ് ഭരദ്വാജ്. കേരളം, കർണാടക, തെലങ്കാന, ഒഡീഷ സംസ്ഥാനങ്ങളിലായി 140-ൽ തൂക്കുപാലങ്ങൾ നിർമ്മിച്ച അദ്ദേഹത്തെ 2017 രാഷ്ട്രം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. കർണാടകയിലെ സുള്ളിയ നിവാസിയായിരുന്ന അദ്ദേഹത്തെ സുള്ളിയയുടെ വിശ്വേശ്വരയ്യ എന്ന് വിശേഷിപ്പിക്കുന്നു. ഇനി ഇന്നത്തെ ചിന്താ വിഷയം: സ്വപ്നങ്ങളെ മുറുകെ പിടിക്കുക. സ്വപ്നങ്ങൾ മരിക്കുകയാണെങ്കിൽ ചിറകുകൾ ഒടിഞ്ഞ പക്ഷിയാകും ജീവിതം. ലെങ്സ്റ്റൺ ഹ്യൂസ്. സ്വപ്നങ്ങളെ മുറുകെ പിടിക്കുക. സ്വപ്നങ്ങൾ മരിക്കുകയാണെങ്കിൽ ചിറകുകൾ ഒടിഞ്ഞ പക്ഷിയാകും ജീവിതം. ലാങ്സ്റ്റൺ ഹ്യൂസ്. ഇതുവരെ കേട്ടത് ചോദ്യം, ഉത്തരം, ചിന്താ വിഷയം, പുനഃപ്രക്ഷേപണം. തയ്യാറാക്കിയത് നീതി എലിസബത്ത് ജോസഫ്.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
2: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
3: അതിനെന്താ? നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
4: ദൃശ്യം കണ്ണാശുപത്രി
5: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
6: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
1: പ്രയോജകർ: കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: അറിയിപ്പ്: ആധാറുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ആധാറിന്റെ നോഡൽ ഏജൻസിയായ കേരള സംസ്ഥാന ഐ ടി മിഷൻ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ. ജനന സർട്ടിഫിക്കറ്റ് കിട്ടുന്ന മുറയ്ക്ക് നവജാത ശിശുക്കൾക്ക് ആധാറിന് സൗജന്യമായി എൻറോൾ ചെയ്യാം. കുട്ടികളുടെ 5-ാം വയസ്സിലും 15-ാം വയസ്സിലും വിരലടയാളം, ഫോട്ടോ, കണ്ണിലെ കൃഷ്ണമണി എന്നീ ബയോമെട്രിക്സ് നിർബന്ധമായും ആധാറിൽ പുതുക്കേണ്ടതുണ്ട്. 5 മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികളുടെ നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ സെപ്റ്റംബർ 1 വരെ സൗജന്യമാണ്. തക്ക സമയത്ത് നിർബന്ധിത ബയോമെട്രിക്സ് പുതുക്കൽ നടത്തിയാൽ നീറ്റ്, JEE, കീം, മറ്റ് മത്സര പരീക്ഷകൾ എന്നിവയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കും. സ്കോളർഷിപ്പ്, റേഷൻ കാർഡിൽ പേര് ചേർക്കൽ, സ്കൂൾ കോളേജ് അഡ്മിഷൻ, എൻട്രൻസ് മത്സര പരീക്ഷകൾ, ഡിജി ലോക്കർ, ആധാർ, പാൻ കാർഡ് മുതലായവയിൽ ആധാർ ഉപയോഗപ്പെടുത്തുന്നു. പല വകുപ്പുകളുടെയും ആധാർ ഉപയോഗിച്ചുള്ള സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ നിങ്ങളുടെ ആധാറിൽ മൊബൈൽ നമ്പർ, ഇമെയിൽ എന്നിവ നൽകേണ്ടത് അനിവാര്യമാണ്. ആധാർ എൻറോൾമെൻറ്റ്, പുതുക്കൽ എന്നീ സേവനങ്ങൾ തിരഞ്ഞെടുത്ത അക്ഷയ കേന്ദ്രങ്ങൾ, പോസ്റ്റ് ഓഫീസ്, ബാങ്കുകൾ, BSNL ഓഫീസുകൾ വഴി ലഭിക്കും. സംശയങ്ങൾക്ക് സംസ്ഥാന ഐ ടി മിഷൻ്റെ 0471-2335-523 അല്ലെങ്കിൽ 2525-4-42 എന്നീ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. ബന്ധപ്പെടേണ്ട ഈ നമ്പറുകൾ ഒരിക്കൽ കൂടി: 0471-2335-523. മറ്റൊരു നമ്പർ 2525-4-42. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി തൃശൂർ. സമയം 6 മണി കഴിഞ്ഞ് 19:50. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. ഡൽഹി റിലേ.

0: കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8 ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരം ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ. വാർത്തകൾ വിശദമായി. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയൻ സന്ദർശനത്തിന്റെ ഭാഗമായി മെൽബണിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഓസ്ട്രേലിയ സൌഹൃദത്തിന്റെ നെടുംതൂണുകളായി നിൽക്കുന്നത് പ്രവാസി സമൂഹമാണെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. 3 ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസുമായി നരേന്ദ്രമോദി പ്രതിനിധിതല കൂടിക്കാഴ്ച നടത്തി. സമുദ്ര സുരക്ഷ, ആണവോർജ്ജം, നൈപുണ്യ വികസനം, ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള കരാറുകൾക്കും അന്തിമരൂപം നൽകി. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇന്ന് 3 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതോടെ മരിച്ചവരുടെ എണ്ണം 6. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിച്ച് എംബാം ചെയ്ത് എയർലിഫ്റ്റ് വഴി ബന്ധുക്കൾക്ക് കൈമാറും. തിരച്ചിൽ ഇന്ന് വൈകിയും തുടരുകയാണ്. ഇനി 2 കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഇവർക്കായി നാളെയും തിരച്ചിൽ തുടരും. നിർമ്മാണ കമ്പനിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. വയനാട് കള്ളാടിയിലെ ദുരന്തമേഖല പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലവും മീനാക്ഷി പുഴയുടെ സമീപ പ്രദേശങ്ങളിലും മേപ്പാടി പോളിടെക്നിക്കിന്റെ ദുരിതാശ്വാസ ക്യാമ്പിലും അദ്ദേഹം സന്ദർശനം നടത്തി. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ശ്രീ പിണറായി വിജയനൊപ്പം ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. ജില്ലയുടെ പ്രദേശങ്ങളും വെള്ളക്കെട്ട് രൂക്ഷമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: കോഴിക്കോട് ജില്ലയിൽ മഴ ശക്തമായതിനെ തുടർന്ന് ചാലിയാറും ഇരുവേഞ്ഞിപ്പുഴയും ചെറുപുഴയും കരകവിഞ്ഞു. മാവൂർ, പെരുവയൽ, ചാത്തമാനം, കുടിയത്തൂർ പഞ്ചായത്തുകളാണ് വെള്ളപ്പൊക്കത്തിന്റെ ദുരിതമേറെയുള്ളത്. മിക്ക ഗ്രാമീണ റോഡുകളും വെള്ളത്തിനടിയിലാണ്. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിട്ടുണ്ട്. മാവൂർ സാകേതം റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിലച്ചു. മാവൂർ കച്ചേരിക്കുന്നിൽ വീടുകളിൽ പുഴവെള്ളം കയറി. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സിന് സമീപം മരം വീണ് ഗതാഗതം സ്തംഭിച്ചിരുന്നു. താമസി ചുരത്തിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുകളിലേക്ക് മരം മുടിഞ്ഞു വീണ് അപകടമുണ്ടായി. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗതാഗത തടസ്സവും.
0: കണ്ണൂർ ജില്ലയിൽ തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. ജില്ലയിൽ ഇതുവരെ 2,85,00,000 രൂപയുടെ കൃഷിനാശം ഉണ്ടായതായാണ് റിപ്പോർട്ട്. മലയോര പ്രദേശങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് ജില്ലയിലെ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. വൈദ്യുതി തൂണുകൾക്കും കേടുപാട് പറ്റിയിട്ടുണ്ട്. കാലവർഷം ശക്തമായതോടെ പാലക്കാട് ജില്ലയിലെ ഡാമുകളിലും പുഴകളിലും ജലനിരപ്പ് ഉയരുന്നു. മലമ്പുഴയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മേഖലയിൽ കനത്ത മഴ ലഭിച്ചതോടെ ചാലിയാർ പുഴയിലും പോഷക നദികളിലും ജലനിരപ്പ് ഉയർന്നു. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കക്കാടംപൊയിൽ ഇക്കോ ടൂറിസം കേന്ദ്രമായ കുറവൻപുഴയിലെ കോഴിപ്പാറ വെള്ളച്ചാട്ട പ്രദേശത്ത് അപകട സാധ്യത മുന്നറിയിപ്പ് നൽകി. വനമേഖലയിൽ മഴ തുടർന്നാൽ പുഴയിൽ കനത്ത മലവെള്ളപ്പാച്ചിലുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം നാളെ ചേരും. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനുമെതിരെ സംസ്ഥാന ആഭ്യന്തരവകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നേടി കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഈ വർഷത്തെ ശബരിമല തീർത്ഥാടന കാലം പരാതിരഹിതമായിരിക്കണമെന്നും മുൻവർഷത്തെ പാളിച്ചകൾ ആവർത്തിക്കരുതെന്നും നിർദ്ദേശം നൽകി ദേവസ്വം വകുപ്പ് മന്ത്രി K. മുരളീധരൻ. കൃത്യമായ മുന്നൊരുക്കങ്ങൾ വേണമെന്നും അയ്യപ്പന്മാർക്ക് സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് ചേർന്ന ശബരിമല തീർത്ഥാടന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. തയ്യാറെടുപ്പുകൾ കൂടുതൽ ഊർജിതമായി വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉടൻ ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ

0: സംഘടിപ്പിച്ച ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം സമാപിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കിടയിൽ വനിതാ നേതൃത്വത്തിലുള്ള വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിൽ യോഗം നിർണായക ചുവടുവയ്പായി. ബ്രിക്സ് രാജ്യങ്ങളിലെ മന്ത്രിമാർ, ഉപമന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പൊതുവായ മുൻഗണനാ വിഷയങ്ങൾ ചർച്ച ചെയ്തു. പാലക്കാട് നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതം സുഗമമാക്കാനുള്ള സംയുക്ത പരിശോധന പൂർത്തിയായി. നഗരസഭയുടെ സിഗ്നൽ ഫ്രീ സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന നടന്നത്. വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: ഒലവക്കോട് ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ നിലവിലെ ബസ് സ്റ്റോപ്പുകൾ ക്രമീകരിക്കാൻ തീരുമാനിച്ചു. കാവിൽപ്പാട് പഴയ റെയിൽവേ ഗേറ്റിന് സമീപം അടിപ്പാത നിർമ്മിക്കാനും ശുപാർശ നൽകിയിട്ടുണ്ട്. വേണ്ടത്ര സ്ഥലസൗകര്യമുള്ള SBI ജംഗ്ഷനിൽ സിഗ്നൽ രഹിത ഗതാഗത സംവിധാനം നടപ്പിലാക്കാനും ധാരണയായിട്ടുണ്ട്. പരിശോധനയിൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർ, PWD റെയിൽവേ ദേശീയപാത അതോറിറ്റി അധികൃതർ, പോലീസ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു.
0: കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പഴയ കെട്ടിടം പൊളിഞ്ഞു വീണതിനെ തുടർന്ന് തടസ്സപ്പെട്ട ട്രെയിൻ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. പ്രധാന ട്രാക്കുകളായ 1-4 ട്രാക്കുകളിൽ ഗതാഗതം സുഗമമായി നടക്കുന്നുണ്ട്. ഷൊർണൂർ ഭാഗത്തേക്കും മംഗലാപുരം ഭാഗത്തേക്കും ട്രെയിനുകൾ കടത്തിവിടുന്നുണ്ട്. കെട്ടിടം തകർന്ന് പ്ലാറ്റ്ഫോമിൽ കേടുപാടുകൾ സംഭവിച്ചതിനാൽ 2-3 പ്ലാറ്റ്ഫോമുകളിൽ യാത്രക്കാർക്ക് പ്രവേശനമില്ല. അപകട സമയത്ത് നിർത്തിയിട്ടിരുന്ന ട്രെയിൻ ഇവിടെ നിന്നും മാറ്റി. കോഴിക്കോട് യശ്വന്ത്പുര എക്സ്പ്രസ് വെസ്റ്റ് ഹിൽ സ്റ്റേഷനിൽ നിന്നും കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി കല്ലായി സ്റ്റേഷനിൽ നിന്നുമാണ് പുറപ്പെട്ടത്. കോട്ടയം, വാഴൂർ, ചിറക്കടവ് ഗ്രാമപഞ്ചായത്തുകളിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷമാകുന്നു. വാഴൂർ ഗ്രാമപഞ്ചായത്തിലെ ആകെയുള്ള 18 വാർഡുകളിലെയും ജനങ്ങൾ ഒച്ചുശല്യം മൂലം നിലവിൽ കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നത്. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണാൻ പഞ്ചായത്തും കൃഷി മൃഗസംരക്ഷണ വകുപ്പുകളും സംയുക്തമായി കർമ്മ പദ്ധതിക്ക് രൂപം നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ്.
2: മഴക്കാലം ശക്തമായതോടെ വീടുകളിലെ ചുവരുകളിലും കൃഷിയിടങ്ങളിലും ഒച്ചുകൾ കൂട്ടത്തോടെ തമ്പടിച്ചിരിക്കുകയാണ്. വാഴൂർ ഗ്രാമപഞ്ചായത്തിൽ 18 വാർഡുകൾ ഉള്ളതിൽ 13 വാർഡുകളിലും ഒച്ചുകളുടെ വ്യാപനം അങ്ങേയറ്റം രൂക്ഷമാണ്. കൃഷിയിടങ്ങളിലെ പച്ചക്കറികളും മറ്റു വിളകളും ഒച്ചുകൾ വ്യാപകമായി തിന്നു നശിപ്പിക്കുന്നത് മൂലം വലിയ സാമ്പത്തിക നഷ്ടമാണ് കർഷകർക്കുണ്ടാക്കുന്നത്. ഇതേ തുടർന്ന് പല കർഷകരും കൃഷിയിൽ നിന്ന് പിന്മാറുന്ന അവസ്ഥയിലാണ്. കുട്ടികളിൽ മെനഞ്ചൈറ്റിസ് പോലുള്ള അതീവ ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമായേക്കാമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഈർപ്പമുള്ള അടിക്കാടുകൾ വെട്ടിത്തെളിച്ചും ഉപ്പും തുരിശിലായനിയും തളിച്ചും ഒച്ചുകളെ നശിപ്പിക്കാൻ പ്രതിരോധ പ്രവർത്തനം.
0: ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന എട്ടിലേക്ക്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കാത്ത വിധത്തിൽ അധ്യാപകരുടെ സെൻസസ് ഡ്യൂട്ടി വിന്യാസം നടത്താൻ നിർദ്ദേശം നൽകി സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ജില്ലാതല പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാർക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകാൻ സ്റ്റേറ്റ് സെൻസസ് കമ്മീഷനോട് കമ്മീഷൻ ഉത്തരവിട്ടു. സെൻസസ് ഡ്യൂട്ടിക്ക് അധ്യാപകരെ നിയമിക്കുമ്പോൾ കുട്ടികളുടെ പഠനത്തെ വലിയ തോതിൽ ബാധിക്കുന്നതായി കാണിച്ച് സമർപ്പിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. പാലാ നഗരസഭയിൽ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടത്തിനെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. കോൺഗ്രസ് കൌൺസിലർമാർ സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് പിന്തുണ പിൻവലിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് ഇടതുപക്ഷം ചെയർപേഴ്സണെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ പ്രവാസി സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഊർജിതം. ഇനി കണ്ടെത്താനുള്ളത് 2 പേരെ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടന കാലം പരാതിരഹിതമായിരിക്കണമെന്ന നിർദ്ദേശം നൽകി ദേവസ്വം വകുപ്പ് മന്ത്രി K.മുരളീധരൻ. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8-ലേക്ക്. ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരം ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ചലച്ചിത്ര ഗാനങ്ങൾ. ചിത്രം മിണ്ടാ പെണ്ണ് ആലാപനം S. ജാനകി. യൂസഫ് അലി കേച്ചേരിയുടെ രചനയ്ക്ക് G. ദേവരാജിൻ്റെ സംഗീതം.

പകലും പാതിരാവും എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസ് പാടിയത്. വരികൾ സുജേഷ് ഹരി, സംഗീതം സ്റ്റീഫൻ ദേവസി.

ശ്രീ ഗുരുവായൂരപ്പൻ എന്ന ചിത്രത്തിൽ യേശുദാസും കെ പി ബ്രഹ്മാനന്ദനും പാടിയത്. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം വി ദക്ഷിണമൂർത്തി.

0: വയലും വീടും
1: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, സന്തോഷം തേടിപ്പോകേണ്ട ഒന്നല്ല, നാം ജീവിക്കുന്ന ഓരോ നിമിഷത്തിലും അത് കണ്ടെത്തേണ്ടതാണ്. ഈ ഒരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോകാം. ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ ഇലവർഗ്ഗങ്ങളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ശ്രീമതി സിന്ധു വി ചന്ദ്രനുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്.

0: അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. കൃഷിയിൽ മണ്ണ് പരിശോധനയുടെ പ്രാധാന്യം എത്രമാത്രമെന്നത് നമുക്കറിയാവുന്നതാണ്. എന്നാൽ തോട്ടവിളകളുടെ കാര്യത്തിൽ പരിശോധനയ്ക്കായി മണ്ണ് ശേഖരിക്കുന്നത് ഏതളവിലാണ്? ഒരുപക്ഷെ ശ്രോതാക്കളിൽ പലർക്കും ഇതിന്റെ ഉത്തരം അറിവുള്ളതായിരിക്കാം. എങ്കിലും വയലും വീടും പരിപാടിയുടെ അവസാനം ഈ ചോദ്യത്തിന്റെ ശരിയുത്തരമുണ്ടാകും. ഇലകളിലെ വിസ്മയം. ഒരു മരത്തെ നാം തിരിച്ചറിയുന്നത് അതിന്റെ തണലിലൂടെയോ പൂക്കളിലൂടെയോ പഴങ്ങളിലൂടെയോ ആയിരിക്കാം. എന്നാൽ മരത്തിന്റെ ജീവിതകഥ ഏറ്റവും വ്യക്തമായി പറയുന്നത് അതിന്റെ ഇലകളാണ്. പ്രഭാതത്തിലെ ആദ്യ സൂര്യകിരണം പതിയുമ്പോൾ ഇലകൾ ഉണരുന്നു. മഞ്ഞുതുള്ളികളെ നെഞ്ചിലേറ്റി അവ പ്രകൃതിയുടെ പുതിയ അധ്യായം തുറക്കുന്നു. ഓരോ ഇലയും ഒരു ചെറിയ ഫാക്ടറിയാണ്. നാം ശ്വസിക്കുന്ന ഓക്സിജന്റെ വലിയൊരു പങ്കും ഈ ഇലകളുടെ മഹത്തായ പ്രവർത്തനത്തിന്റെ ഫലമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഇലയും ഭൂമിയിലെ ജീവന്റെ കാവൽക്കാരാണ്. ഗ്രാമങ്ങളിലൂടെ നടക്കുമ്പോൾ എത്രയോ ഇലകളെ നാം കാണാറുണ്ട്. മാവില, പ്ലാവില, വാഴയില, ആലില, അരയാലില, തെങ്ങിന്റെ ഓല, അങ്ങനെ ഓരോന്നിനും പറയാനുണ്ട് ഓരോ കഥകൾ. ആദ്യം വാഴയില തന്നെ എടുക്കാം. നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിന്റെ അഭിമാനമാണത്. ഒരു സദ്യയെ സമ്പൂർണ്ണമാക്കുന്നത് വാഴയിലയാണ്. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ജീവിത രീതിയുടെ പ്രതീകവുമാണ് അത്. മാവില മറ്റൊരു കഥ പറയുന്നു. ആഘോഷങ്ങളിലും ഉത്സവങ്ങളിലും വീടുകളുടെ കവാടത്തിൽ മാവില കൊണ്ടുള്ള തോരണം കെട്ടുന്നത് ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ്. പ്ലാവിലയ്ക്ക് ഗ്രാമീണ ജീവിതത്തിൽ മറ്റൊരു പ്രാധാന്യമുണ്ട്. കന്നുകാലികൾക്ക് തീറ്റ നൽകാനും പലതരം കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാനുമെല്ലാം പ്ലാവില ഉപയോഗിച്ചിരുന്നു. ഇലകൾ വെറും പച്ച നിറമല്ല, അവ കാലാവസ്ഥയുടെ ഭാഷയാണ്. മഴക്കാലം വരുമ്പോൾ ഇലകളുടെ നിറവും തിളക്കവും മാറുന്നു. വേനൽക്കാലത്ത് ചില മരങ്ങൾ ഇലകൾ പൊഴിക്കുന്നു. അത് വെള്ളം സംരക്ഷിക്കാനുള്ള അതിജീവന തന്ത്രമാണ്. ഇലകൾക്ക് മനുഷ്യരെ പോലെ സംസാരിക്കാൻ കഴിയില്ല, പക്ഷേ അവ സന്ദേശങ്ങൾ കൈമാറുന്നുണ്ട്. ഇലകൾ മഞ്ഞ നിറമാകുമ്പോൾ മണ്ണിലെ പോഷകക്കുറവ് മനസ്സിലാക്കാം. ഇലകൾ ചുരുണ്ടാൽ അത് ചിലപ്പോൾ ജലക്ഷാമത്തിന്റെ മുന്നറിയിപ്പാകും. കർഷകർക്ക് ഇത് പ്രകൃതിയുടെ ഭാഷയാണ്. വീണുകിടക്കുന്ന ഇലകൾക്കും ഒരു ജീവിതമുണ്ട്. അവ മണ്ണിൽ അലിഞ്ഞു ചേർന്ന് ജൈവവളമാകുന്നു. പുതിയ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അവ ഊർജം നൽകുന്നു. അതാണ് പ്രകൃതിയുടെ അനശ്വരമായ ചക്രം. ഒരു മരം നട്ടുപിടിപ്പിക്കുമ്പോൾ നാം ഒരു തൈ മാത്രമല്ല നട്ടുപിടിപ്പിക്കുന്നത്. ആയിരക്കണക്കിന് ഇലകളെ, കോടിക്കണക്കിന് ഓക്സിജൻ തന്മാത്രകളെ, അനേകം ജീവജാലങ്ങളുടെ ഭാവിയെ നാം വളർത്തുകയാണ്. ഇനി മരത്തിന്റെ ചുവട്ടിലൂടെ നടക്കുമ്പോൾ അതിന്റെ ഇലകളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അവ കാറ്റിലാടുന്നത് വെറുതെയല്ല, പ്രകൃതിയുടെ കഥകൾ അവ നമുക്കായി പറയുകയാണ്. ഓരോ ഇലയും ഒരു പാഠപുസ്തകമാണ്. ഓരോ മരവും നമ്മുടെ സർവകലാശാലയാണ്. ഓരോ വനവും ഭൂമിയുടെ ഹൃദയമിടിപ്പാണ്. ഇന്ന് വയലും വീടും പരിപാടിയിൽ ഇലകളിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംരംഭകയെ പരിചയപ്പെടാം. തിരുവനന്തപുരം പാപ്പനംകോടുള്ള ശ്രീമതി സിന്ധുവി ചന്ദ്രൻ. ഇലകളിൽ നിന്നും എങ്ങനെ വരുമാനം കണ്ടെത്താം എന്നറിയാൻ ഈ അഭിമുഖം ശ്രദ്ധിക്കൂ. ഷിബു ജോർജാണ് ശ്രീമതി സിന്ധുവി ചന്ദ്രനുമായി സംസാരിക്കുന്നത്.
1: സിന്ധു മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സർ.
1: സിന്ധു മേഡം, താങ്കൾ ഇലകളിൽ നിന്ന് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, കേൾക്കുമ്പോൾ തന്നെ ഒരു പുതുമ തോന്നുന്നുണ്ട്. എന്തുവാണിത്?
2: ബേസിക്കലി ഞാൻ ഫാഷൻ ഡിസൈനറാണ്. ഞങ്ങളൊരു 3 വർഷമായിട്ട് 2 ഫീൽഡിൽ നിന്നു ഒരു 1 ഇയർ

0: അതായത് പുതുത് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഒരു മൂന്ന് ഇലകൾ, അഗസ്ത്യചീര, കറിവേപ്പില, മുരിങ്ങയില, അതിൽ നിന്ന് 10 പ്രോഡക്റ്റുമായിട്ടാണ് മാർക്കറ്റിൽ എത്തിയത്. ഇപ്പം നമ്മൾ 31 ഇലകളിൽ നിന്ന് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ചെയ്യുന്നുണ്ട്.
1: അപ്പൊ ഈ ഒരു ആശയം എങ്ങനെയാണ് മനസ്സിൽ വന്നത്?
0: ആശയം ആരോ വന്ന് പറഞ്ഞതാണ്. ഞാൻ ഈ ചക്കയും കപ്പയും ഒക്കെ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. അപ്പം ആരും ചെയ്യാത്ത ഒരു കാര്യം ചെയ്യണം എന്നുണ്ടായിരുന്നു അന്ന്. ഇപ്പം കോമൺ ആണ്, മുരിങ്ങയൊക്കെ നിറയെ പേര് ചെയ്യുന്നുണ്ട്. അന്ന് അത് അധികം ആരും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ട്രിവാൻഡ്രത്ത് ആരും ചെയ്യുന്നുണ്ടായിരുന്നില്ല.
1: ഓക്കെ. അപ്പൊ ഈ തുടക്കത്തിൽ പറഞ്ഞ ഈ മൂന്നില, കരിവേപ്പില, പിന്നെ അഗസ്ത്യ ചീരയും നമ്മുടെ മുരിങ്ങയില, ഇത് വെച്ച് ഈ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പം ഏതൊക്കെയായിരുന്നു തുടക്കത്തിൽ ചെയ്തത്?
0: ആദ്യം നമ്മൾ ഡ്രൈ ലീഫ്. മുരിങ്ങയില എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ, പലരും അതുകൊണ്ടാണ് അത് ഉപയോഗിക്കാത്തത്. അപ്പൊ കഴുകി വൃത്തിയാക്കിയത് നമ്മൾ മാർജിൻ ഫ്രീ അങ്ങനത്തെ ഷോപ്പുകളിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഡ്രൈ ലീഫ്, പൗഡർ, ക്യാപ്സ്യൂള്, പിന്നെ അതിൻ്റെ തന്നെ ഒരു പ്രോട്ടീൻ പൗഡറും, അത്രയും നമ്മൾ ആദ്യം ചെയ്യുമായിരുന്നു. കറിവേപ്പിലയുടേത് കറിവേപ്പില പൗഡറും പിന്നെ ഒരു ചട്നി പൗഡറും മാത്രമായിരുന്നു.
1: ചീരയുടെ എന്തോ ചെയ്തുവായിരുന്നു?
0: അഗസ്തി ചീര പൗഡർ മാത്രമായിരുന്നു അന്ന് ചെയ്തിരുന്നത്. പിന്നീട് ഇപ്പൊ ക്യാപ്സ്യൂളൊക്കെ ചെയ്യുന്നുണ്ട്.
1: ഡ്രൈ ലീഫ് എന്ന് പറയുമ്പോൾ ഡ്രൈ ചെയ്യാൻ വേണ്ടി ഡ്രയർ ഒക്കെ യൂസ് ചെയ്യുമായിരുന്നു?
0: ഉണ്ടായിരുന്നില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശരിക്കും ബുദ്ധിമുട്ട് തന്നെയാണ് തുടങ്ങിയത്. ഒരു 1 ഇയർ ആയപ്പോഴാണ് നമ്മൾ ഡ്രയറൊക്കെ, ഡീഹൈഡ്രേറ്റർ മേടിച്ചത്. വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ, കാരണം സക്സസ് ആവോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല. പുതിയ ഫീൽഡാണ്, ഞാൻ പഠിച്ചിട്ടില്ല. ഇതിലെനിക്ക് ബിഗ് സീറോ ആണ് ഞാൻ. അപ്പോൾ അത് കാരണം അതിൻ്റെ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. ഇത് മാർക്കറ്റിൽ ആൾക്കാർ എങ്ങനെ അത് സ്വീകരിക്കും എന്നുള്ളൊരു ചിന്ത അന്നുണ്ടായിരുന്നു.
1: ഈ പറഞ്ഞ മാതിരി ഈ ഇലയൊക്കെ സോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ എങ്ങനെയായിരുന്നു? ബുദ്ധിമുട്ടായിരുന്നു. അപ്പം മുരിങ്ങയില എല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്കത് എത്തിച്ചെല്ലണം, നമ്മുടെ അടുത്തോട്ട് അത് വരണം.
0: ശരിക്കും ബുദ്ധിമുട്ട് തന്നെയായിരുന്നു സർ. പ്രതീക്ഷിച്ചില്ല, ഇത്രയും ഓർഡേഴ്സ് കിട്ടും എന്ന് പ്രതീക്ഷിച്ചില്ല. ഞാൻ ആദ്യം ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവും അല്ലാതെ 2 സ്റ്റാഫിനെയും വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓർഡേഴ്സ് ഒക്കെ കളക്ട് ചെയ്ത് വരുമ്പോൾ ഫസ്റ്റ് ഡേ എനിക്ക് 23 ഓർഡർ കിട്ടി. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കൊടുക്കാൻ സാധനം ഉണ്ടായിരുന്നില്ല. നമ്മൾ ചിന്തിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ മുരിങ്ങയിലേക്ക് ഒത്തിരി അങ്ങ് ഉണക്കി വയ്ക്കുമ്പോൾ അത് പൊടിച്ചു വരുമ്പോൾ ഇച്ചിരിയേ വരുള്ളൂ. ഇതൊന്നും അറിയില്ല, അറിയാതെയാണ് തുടങ്ങിയത്. പിന്നെ കസ്റ്റമേഴ്സിനോടൊക്കെ പറഞ്ഞു ഒരു 1 വീക്ക് ടൈം തരണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്തു. ഈ മുരിങ്ങയില കളക്ട് ചെയ്ത് പിന്നെ അത് ഡ്രൈ ആക്കിയും ക്യാപ്സ്യൂളാക്കിയും ഒക്കെ കൊടുത്തു. വെയിറ്റ് ചെയ്യേണ്ടി വന്നു ആദ്യത്തെ. പിന്നെ നമ്മളത് മനസ്സിലാക്കി, ഇത്രയും ഉണ്ടെങ്കിലേ പൊടിക്കുമ്പോൾ ഇച്ചിരി കിട്ടുള്ളൂ എന്നുള്ളത് അതിൽ നിന്ന് പഠിച്ചൊരു പാഠമാണ്. ആ ഫാർമേഴ്സിന്റെ കയ്യിൽ നിന്നും പിന്നെ നമ്മൾ വീടുകളിൽ നിന്ന് എടുക്കുന്നുണ്ട്.
1: താമസിക്കുന്ന സ്ഥലത്തെ
0: കൊണ്ടു തരും, ഫാർമേഴ്സ് ഒക്കെ നമ്മുടെ വീട്ടിൽ കൊണ്ടു തരുവാണ്. അതെല്ലാം നമുക്ക് കൃഷി ഓഫീസ് വഴി ആണ് അവരുടെ പലരുടെയും കോണ്ടാക്ട് കിട്ടിയത്.
1: ടൈപ്പ്
0: ആദ്യമല്ല, ആദ്യം ആർക്കും അറിയണ്ടായിരുന്നില്ല നമ്മളിങ്ങനെ ചെയ്യണുണ്ടെന്ന്. കുറച്ച് നാള് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൃഷി ഓഫീസ് ഏതെന്നോ ഒന്നും അറിയില്ല. ഞാൻ ശ്രീകാര്യത്തും പല സ്ഥലത്തും പോയിട്ടുണ്ട്. പിന്നെയാണ് കുടപ്പനക്കുന്നാണ് നമ്മുടെ കൃഷി ഓഫീസ് എന്ന് മനസ്സിലായത്. അപ്പോൾ അവിടുത്തെ സാറ് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആളായിരുന്നു. അപ്പോൾ സാറ് വഴിയാണ് എനിക്ക് പല കോണ്ടാക്റ്റും കിട്ടിയത്. നമുക്ക് പാവയ്ക്ക ക്യാപ്സ്യൂളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമൊക്കെ അവിടെ നിയറസ്റ്റ് ആയിട്ടുള്ള നല്ല കർഷകരിൽ, അതായത് ജൈവ കർഷകരിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്.
1: ഓക്കെ. അപ്പോൾ ഈ പ്രൊഡക്ട്സ് നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സോഴ്സ് ചെയ്യുമ്പോൾ അത് ഓർഗാനിക് ആണെന്നും
0: ഉറപ്പ് വരുത്തും. അത് അങ്ങനെയുള്ള നമ്പറാണ് നമുക്ക് കിട്ടുക. കൃഷി ഓഫീസ് വഴിയാണല്ലോ, അപ്പം നമുക്ക് അതൊരു ധൈര്യമാണ്, വിഷമല്ല എന്നുള്ളത്.
1: പിന്നെ ഈ മുരിങ്ങയിലെ കുറിച്ച് പറയാറുണ്ടല്ലോ, നമ്മൾ ഫ്രഷ് ആണെങ്കിൽ അത് പറിച്ചു വെച്ച് ഒത്തിരി നേരം വെച്ചിട്ട് യൂസ്
0: ചെയ്യാറില്ല. അങ്ങനെ രാവിലെ ഇവർ കൊണ്ടുവരും. പിന്നെ ഞാൻ ആ ഒരു 1 ഇയർ ശരിക്കും സഫർ ചെയ്ത് തന്നെയാണ് ചെയ്തത്. മിഷനറീസ് ഒന്നുമില്ല, ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ചെയ്തത്. ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തു, ഡിസംബർ ആയപ്പോഴാണ് നമ്മൾ ഡീഹൈഡ്രേറ്റർ വാങ്ങിയത്.
1: ഇതൊക്കെ ഒരു ബിസിനസ് പ്ലാൻ ആദ്യമേ ചെയ്തായിരുന്നു?
0: ഇല്ല, അങ്ങനെ ഒന്നും എനിക്ക് അറിയൂലായിരുന്നു.
1: ഡിസ്ട്രിബ്യൂട്ടറും തേടി,
0: അത് ഇങ്ങനെ ഒരു ദിവസം അങ്ങനെ ഷോപ്പിൽ പോയപ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു അങ്ങനെ ഡിസ്കസ് ചെയ്ത് വന്നപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ആയി. അപ്പൊ ഞങ്ങള് ഇങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കട്ടെ, 1 ഇയർ ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യുമോ എന്ന് ചോദിച്ചു. പക്ഷെ വേറെ ആർക്കും കൊടുക്കരുതെന്ന് അന്ന് പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ എഗ്രിമെന്റ് വെച്ചു, മുദ്രപത്രത്തിൽ എഴുതി, ഒരു 11 മന്ത്സ്.
1: അപ്പൊ നമ്മുടെ പ്രൊഡക്ട്സ് നല്ലതാണെങ്കിൽ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയും ആൾക്കാർ കാണും
0: ഇഷ്ടം പോലെ. അത് കഴിഞ്ഞ് ഒരു 6 മന്ത്സ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എറണാകുളവും കോട്ടയവും ഒരാള് തന്നെയാണ് രണ്ടും എടുത്തത്. അപ്പൊ ആ സ്ഥലങ്ങളിലും അദ്ദേഹം വഴി പോകുന്നുണ്ടായിരുന്നു നന്നായിട്ട്.
1: ഓക്കെ. അപ്പൊ ഈ ആദ്യത്തെ 3 ഇല കൊണ്ട് പൗഡർ ഉണ്ടാക്കുന്നുണ്ട്, ഫ്രഷ് ഇല കൊടുത്ത്, പിന്നെ ക്യാപ്സ്യൂളും ചെയ്തെന്ന് പറഞ്ഞു. ഇത് വെച്ച് നമ്മൾ കഴിക്കാൻ പറ്റുന്ന മറ്റു പ്രൊഡക്ട്സ് വല്ലതും ഒക്കെ ചെയ്തായിരുന്നു?
0: ആ, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ലഡു. പിന്നെ ഞാൻ ഓരോരോ പരീക്ഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്ത്. ഇത് വെച്ചിരുന്നാ പോരല്ലോ, എനിക്ക് ഇന്നും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, കൂടുതൽ കൂടുതൽ ഇത് കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ ലഡ്ഡു എല്ലാം തനിയെ തന്നെ കണ്ടുപിടിച്ചു.

0: ഇതാണ് ഹൽവ, പായസം, അതെല്ലാം ഞാൻ ട്രൈ ചെയ്തു മുരിങ്ങയിലയിൽ നിന്ന്.
1: ഇതിന്റെയൊക്കെ നല്ല ഡിമാൻഡായിരുന്നു അല്ലേ?
0: ലഡു ഇപ്പോഴും
1: ന്യൂട്രീഷ്യസ് ആണ്.
0: അതെ അതെ, ലഡു ഒക്കെ നന്നായി പോകുന്നതാണ്, പ്രോഡക്റ്റാണ് ലഡു. ബേസ് വന്ന് കപ്പലണ്ടിയാണ് അതിൻ്റെ.
1: ഓക്കെ, മൈദ യൂസ് ചെയ്യത്തില്ല?
0: ഇല്ല ഇല്ല, ഒരു പ്രോഡക്റ്റിലും നമ്മൾ മൈദയും വൈറ്റ് ഷുഗറും യൂസ് ചെയ്യുന്നില്ല.
1: അപ്പം ഇതൊക്കെ ഇങ്ങനത്തെ പ്രോഡക്റ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് അപ്പോൾ ആദ്യം സ്വന്തം ഉണ്ടാക്കി നോക്കിയോ, അതോ എവിടെയെങ്കിലും നമ്മൾ ലബോറട്ടറിയിൽ വല്ലതും കൊടുത്ത് അതിൻ്റെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യിപ്പിച്ചോ? എങ്ങനെയൊക്കെ
0: നമ്മൾ ശരിക്കും ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഞാൻ തന്നെ പരീക്ഷണം എൻ്റെ കിച്ചണിൽ, അത് കഴിഞ്ഞിട്ട് നമ്മളത് നെയ്ബേഴ്സിന് കൊടുക്കും. അറിയാലോ, നമ്മളൊന്ന് കഴിക്കുമ്പോൾ നെയ്ബേഴ്സിന് കൊടുത്തിട്ട് അവർ ഓക്കെ പറയുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ മാർക്കറ്റ്. എല്ലാ പ്രോഡക്റ്റും പക്ഷേ ഫസ്റ്റ് സക്സസ് ആവണം എന്നില്ല. ഇപ്പോഴും ഞാൻ തോറ്റിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഞാൻ റോസ് മിൽക്കൊക്കെ എനിക്ക് എൻ്റെതായ ഒരു, അത് ഞാൻ സക്സസ് ആയിട്ടില്ല, ഞാൻ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ.
1: മാഡം, ഈ 31 ഇലകൾ, ഇതിന്റെ എല്ലാം പേര് ഓർമ്മയുണ്ടോ, പറയാൻ സാധിക്കുമോ?
0: മുക്കുറ്റി, ചെറുള, കുടങ്ങൽ, പിന്നെ കാരേല, യശങ്കല, പിന്നെ മലതാങ്ങി, അങ്ങനെ കുറേ ഉണ്ട്.
1: ഓക്കെ, അപ്പൊ ഈ ഇലകളൊക്കെ, ഇത് ആദ്യത്തെ മൂന്നെന്ന് പറഞ്ഞാൽ കോമൺ ആണ്, കരിവേപ്പില എല്ലായിടത്തും ഉണ്ട്, ചീരയും കിട്ടും, മുരിങ്ങയിലയും നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ ഈ മറ്റേ ഇലകളൊക്കെ ഈസി ആയിട്ട് ലഭ്യമാണ്.
0: പക്ഷെ അതൊരു തെറ്റിദ്ധാരണയാണ് സർ, എന്റെ അഭിപ്രായത്തിൽ മുരിങ്ങയില കിട്ടാൻ വലിയ കഷ്ടമാണ്. പക്ഷെ നമുക്ക് ഒത്തിരി ഇപ്പൊ ബൾക്ക് ഓർഡർ 50 kg അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഇപ്പോഴും നെട്ടോട്ട് ഓടുകയാണ് മുരിങ്ങയിലയ്ക്ക് വേണ്ടി. മറ്റതൊക്കെ എനിക്ക് ഒന്ന് കുറച്ചാവുമ്പോഴത്തേക്ക് കിട്ടാറുണ്ട്. സമ്മറിൽ മുക്കുറ്റി കിട്ടാറില്ല, സമ്മർ ആവുമ്പോൾ നമ്മൾ ആ ലേഹ്യം ഉണ്ടാക്കാറില്ല, അതാണ് കിട്ടാറ്.
1: ഈ കർഷകരുടെ അടുത്ത് പറയാറുണ്ട്, ഈ മുരിങ്ങ നിങ്ങൾ നട, ഇല ഞാൻ മേടിക്കാം.
0: ഞാൻ ഈ ഫീൽഡിൽ ഉണ്ടെങ്കിൽ മേടിക്കാം എന്ന് പറയാറുണ്ട്.
1: അപ്പൊ അങ്ങനെയും ആൾക്കാർ അട്രാക്ട് ആയിട്ട് വരുന്നുണ്ടോ?
0: ഭയങ്കര സന്തോഷമാണ് ഈ മുരിങ്ങ ഇല എനിക്ക് തരുമ്പോൾ അവർക്ക് ഭയങ്കര, കാരണം അവർ വെറുതെ വെട്ടിക്കളഞ്ഞിരുന്ന ഒരു സാധനമാണ്. അപ്പൊ അതിന് അവർക്കൊരു നല്ല ഇൻകം കിട്ടുന്നുണ്ട്. ഇപ്പൊ അവർ കൊണ്ടുതരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇനി എന്ന് മാം കൊണ്ടുതരണം, അങ്ങനെ ചോദിച്ചിട്ടാണ് പോവുക.
1: ഓക്കെ, അത് നമ്മൾ ഓർഡർ കൊടുക്കും, ഈ സമയത്ത് നമുക്ക് വേണം, അതനുസരിച്ച് അവർ
0: ഫോൺ ചെയ്ത് പറയും ഇന്ന ദിവസം ഇപ്പൊ വെനസ്ഡേ വേണം എന്ന് പറയുമ്പോൾ, ഇപ്പൊ നമുക്ക് നാളെ നവരയിലൊക്കെ വേണം, അപ്പൊ അത് ഞാൻ ഇന്ന് രാത്രി പറയും, അപ്പൊ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കൊണ്ടുവരും.
1: അതിന്റെ ഒരു ഗ്രൂപ്പ് നിങ്ങൾക്കൊരു ഉണ്ട്,
0: കുറേ ആൾക്കാർ, കുറേ സാധുക്കളായ നല്ല മനുഷ്യര്.
1: ഈ ലഡു പായസം എന്ന് പറഞ്ഞാൽ അതൊക്കെ പായസം മിക്സ് ആണോ അതോ?
0: ഇല്ല ഇല്ല, പായസം മിക്സ് ആക്കിയിട്ടില്ല, നമ്മൾ അല്ലാതെ ആണ്, റെഡി ടു കുക്ക് അല്ല.
1: നമ്മളിങ്ങനത്തെ ഫുഡ് പ്രൊഡക്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ FSSI രജിസ്ട്രേഷൻ വേണം, മറ്റു കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ അതൊക്കെ ആദ്യമേ ചെയ്തായിരുന്നു.
0: അത് ആദ്യമേ ചെയ്തായിരുന്നു, കാരണം നമുക്ക് ആദ്യമേ തന്നെ പുതിയ ഒരു സാധനം പരീക്ഷിക്കാനുള്ള ഒരു ത്വര ജനങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇതൊന്നും അവർ കേട്ടിട്ടില്ല, ഈ മുരിങ്ങ ലഡു എന്ന് പറയുമ്പോൾ എല്ലാവരും കയ്പുള്ളൊരു സാധനമെന്നാണ് ഇപ്പോഴും പലരും ധരിച്ചിരിക്കുന്നത്, നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട്, UK, Canada. അപ്പൊ അങ്ങോട്ടൊക്കെ നമുക്ക് നല്ല ഡിമാൻഡ് ആദ്യമേ ഉണ്ടായിരുന്നു.
1: കേറ്റിയായി
0: നമുക്ക് എല്ലാ ഏജൻസ് ത്രൂ ആണ്. ഇപ്പോഴും എനിക്ക് എക്സ്പോർട്ടിംഗ് ലൈസൻസ് ഇല്ല, അല്ലാതെ ആൾക്കാർ വരുമല്ലോ, ഇപ്പൊ UK എന്നൊക്കെ ഒരു ഫാമിലീസ് വരുമല്ലോ, അവർ ബൈ ഹാൻഡ്
1: കൊണ്ടുപോകും. അപ്പൊ ഈ പ്രൊഡക്റ്റ് മാഡം, രണ്ടു മൂന്ന് പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞ്, നമ്മുടെ പായസം, ലഡു, പിന്നെ ഹൽവ, ഇതൊഴിച്ച് വേറെങ്കിലും എക്സോട്ടിക് പ്രൊഡക്റ്റ് നമ്മള് സെപ്പറേറ്റ് നമ്മള് അറിയാത്ത പ്രൊഡക്ട്സ് അങ്ങനത്തെ
0: ചെയ്യുന്നുണ്ട്? പേട ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, കൂടുതലും മുരിങ്ങയിലയാണ്. നമ്മള് മുക്കുറ്റി വെച്ചിട്ട് ചെയ്യുന്നത്, മുക്കുറ്റി ലേഹ്യം നന്നായി പോകുന്നുണ്ട്.
1: അതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്?
0: മുക്കുറ്റി നമ്മൾ ശരിക്കും പ്രസവാനന്തര ശുശ്രൂഷയ്ക്ക് എന്ന് പറഞ്ഞാണ് ട്രിവാൻഡ്രം മാത്രമേ കൊടുക്കുകയുള്ളൂ. ഈ ഷെൽഫ് ലൈഫ് എനിക്ക് അന്നും ഇന്നും ഒരു പേടിയാണ്, എങ്ങാനും ചീത്താവോ. നമ്മൾ ഈ DTDC ത്രൂ അയക്കുമ്പോൾ ചിലപ്പോൾ അത് വഴിയിൽ എന്തെങ്കിലും ഇഷ്യൂ കാരണം കൊണ്ടിട്ട് കഴിഞ്ഞാൽ സാധനം കറക്റ്റ് കിട്ടൂല കസ്റ്റമറിൻ്റെ കയ്യിൽ. അപ്പം എനിക്ക് അവരുടെ കയ്യിൽ കിട്ടുന്നത് വരെ ടെൻഷനാണ്, കാരണം പിന്നെ ഒരു മൂന്ന് ദിവസം ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 3 days അവർക്ക് കിട്ടുള്ളൂ വീട്ടിൽ വയ്ക്കാനായിട്ട്, അതൊരു ടെൻഷനാണ്. പക്ഷേ ഇപ്പോൾ നമ്മളെ KSRTC കൊറിയർ സർവീസ് ഉണ്ട്, ഭയങ്കര സന്തോഷമാണ് എനിക്ക്. എന്താണെന്ന് വെച്ചാൽ, അത് അന്ന് തന്നെ, ഇപ്പം നമുക്ക് തൃശ്ശൂർ വരെയുള്ളത് അന്ന് തന്നെ കിട്ടും, ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ കിട്ടും. ഈ പ്രോഡക്റ്റ് എല്ലാം ബസ്സിന് തന്നെ പോകും, ബസ് എപ്പോൾ എത്തുമോ അപ്പോൾ സാധനവും കിട്ടുമല്ലോ അവർക്ക്.
1: ഈ ക്യാപ്സൂളൊക്കെ നമ്മൾ ചെയ്യുമ്പം അതിൻ്റെ അകത്തെ കണ്ടന്റ് എന്തുവാണ്, അതൊക്കെ നമ്മൾ ഓൾറെഡി ടെസ്റ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുവോ?
0: ടെസ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ മുരിങ്ങ പൗഡർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ വെള്ളായണി കാർഷിക കോളേജിൽ നിന്ന് നമ്മുടെ മുരിങ്ങ പൗഡർ എപ്പോഴെപ്പോഴും ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തന്നെ പറഞ്ഞത്. പക്ഷെ അതെനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, കാരണം നമ്മൾ പലരിൽ നിന്ന് എടുക്കുമ്പോൾ മണ്ണിൻ്റെ ആ ഒരു ന്യൂട്രിറ്റീവ് വാല്യൂ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. പലരും പല രീതിയിലല്ലേ മുരിങ്ങയൊക്കെ വളർത്തുക. അപ്പോൾ ആ ഒരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ അത് വലിയ വേരിയേഷൻ വരാറില്ല എന്ന് പറഞ്ഞു.

0: അപ്പോൾ ഈ പൗഡർ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പൗഡർ വെച്ചിട്ട് തന്നെയാണ് ബൈ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത്. ക്യാപ്സ്യൂൾ ആയാലും ലഡുവിനകത്തായാലും സെയിം പൗഡർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്.
1: ക്യാപ്സ്യൂളിന് വേണ്ടി ആ ക്യാപ്സ്യൂൾ നമ്മൾ വരുത്തുമായിരിക്കും അല്ലേ, പിന്നെ അത് ഫിൽ ചെയ്യും.
0: അതെ അതെ അതെ.
1: ഓക്കെ, അപ്പോൾ അത് അത്
0: കുട്ടി കുട്ടി മെഷീനറീസ് ഉണ്ട്. ഓക്കെ, അത് നമുക്ക് കൈകൊണ്ട് പറ്റില്ലല്ലോ.
1: അപ്പോൾ ഇതിനൊക്കെ ഈ മെഷീൻസ് ഒക്കെ എങ്ങനെയാണ്, സ്വന്തം നമ്മൾ തേടി പിടിച്ചതാണോ?
0: അതെ അതെ, നമ്മൾ തന്നെ ഇങ്ങനെ സെർച്ച് ചെയ്ത്. അതെ അതെ, ഇപ്പോഴും നമ്മൾ റിട്രോട്ട് മെഷീനും നൂഡിൽസ് ആൻഡ് പാസ്തയും ഒക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരുപാട്, ഞാനിപ്പോൾ 7 lakh അങ്ങനെ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല എനിക്ക്. ഇത് തന്നെ 23,000, 20,000 കുട്ടി കുട്ടി മെഷീൻസ് ഉണ്ട്. അപ്പം അതൊന്നും വാങ്ങണമെന്നുണ്ട്.
1: പിന്നെ ഈ പാക്കേജിങ് എങ്ങനെ, നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും പാക്കേജിങ് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ആണല്ലോ.
0: അതെ, നമുക്ക് ഇതൊക്കെ ഒരു ദൈവകടാക്ഷമാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കിംഗ് ടെക്നോളജിയുടെ എല്ലാം കൃഷി ഓഫീസ് വഴി തന്നെയാണ് വന്നത് കേട്ടോ. ആ ഒരു പാക്കിംഗ് ടെക്നോളജിയുടെ ഒരു ക്ലാസ് കിട്ടി. ആദ്യം നമ്മൾ തനിയെ തന്നെയാണ് ഓരോന്ന് കണ്ടുപിടിച്ച്. ഗ്ലാസ് ബോട്ടിലാണ് എൻ്റെ മുരിങ്ങ പൗഡറല്ല, ഒരു പ്രീമിയം ലുക്ക് വരാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് അല്ല, ഗ്ലാസ് ബോട്ടിലായിരുന്നു കൊടുത്തിരുന്നത്. പിന്നീടാണ് നമ്മൾ ഇത് കൂടുതൽ പഠിച്ചപ്പോൾ കുറച്ചുകൂടെ അതിലൊരു മാറ്റം വരുത്തി.
1: അപ്പോൾ അത് പാക്കേജിങ്ങും നമ്മൾ, നമ്മുടെ ലേബലും നമ്മുടെ ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്.
0: നമ്മുടെ ലേബൽ അല്ലാതെ പോകുന്നതുകൊണ്ട് നമുക്ക് ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ബൾക്കായിട്ട് KG വൈസ് എടുത്തിട്ട് റീപാക്ക് ചെയ്യുന്നവരുണ്ട്, കുട്ടി കുട്ടി പാക്കറ്റാക്കി കൊടുക്കുന്നവരുണ്ട്. ഒരുമിച്ച് കൊണ്ടുപോയിട്ട് അവർ കുട്ടി കുട്ടി പാക്കറ്റാക്കി 50 gram, 100 gram കുഞ്ഞു പൗച്ചിലാക്കി
1: കൊടുക്കുന്നുണ്ട്.
0: എനിക്ക് അധികം അങ്ങനെ ഒരുപാട് സ്റ്റാഫൊന്നും ഇല്ല, 3 പേരേ ഉള്ളൂ. മെയിനായിട്ട് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം ഇലകൾ കഴുകാനൊക്കെ 2 പ്രാവശ്യം ഒരേ, 3rd എനിക്ക് 1 പ്രാവശ്യം എനിക്ക് അത് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അപ്പം 3rd പ്രാവശ്യം ഞാൻ കഴുകും. മഞ്ഞൾ നമ്മളിട്ടിട്ടാണ് കഴുകുക. അതുപോലെയാണ് മുക്കുറ്റിയും എല്ലാം. പിന്നെ ഈ മുക്കുറ്റി ലേഹ്യത്തിന് തേങ്ങാപ്പാലും കരിപ്പെട്ടിയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ലേഹ്യം ഉണ്ടാക്കുക. അപ്പോൾ തേങ്ങാ പാലൊക്കെ അവരെടുത്ത് തരും. ഈ 3 മണിക്കൂറുള്ള ഇളക്കൽ എൻ്റെ പരിപാടിയാണ്, ഞാൻ തന്നെ ചെയ്യും. പിന്നെ ജസ്റ്റ് ഒരു ഇൻറ്റർവെല്ലം വന്നിരുന്നിട്ട് അവരെ ഒന്ന് ഏൽപ്പിക്കുന്നല്ലാതെ മെയിനായിട്ട് ഞാൻ തന്നെയാണ് ചെയ്യണത്. മന്ദാഗ്നിയിൽ സിമ്മിൽ വെച്ചിട്ട് നമ്മൾ പതിയെ ചെയ്തെടുക്കേണ്ടത്, എങ്കിൽ അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ.
1: നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും,
0: അതെ അതെ, എല്ലാത്തിലും ഉണ്ട്.
1: ഈ ഒരു 3 വർഷത്തെ ജേർണി മാഡം എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്?
0: നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ടെൻഷനുള്ള ഇഷ്ടപോലെ മുഹൂർത്തങ്ങൾ. നമുക്ക് ലേഹ്യം DTDC സ്ട്രൈക്കായിട്ട് 7 ദിവസം വഴിയിൽ കിടന്ന അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ലേഹ്യം ചിലപ്പോൾ ചീത്ത ആവുകയാണെങ്കിൽ തിരിച്ചു കൊടുക്കാം എന്നുള്ള, പേയ്മെൻ്റ് ഒന്നുകിൽ തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സാധനം കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് വരുമ്പോൾ നമുക്ക് ടെൻഷനാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ സാധനം അവരുടെ കയ്യിൽ എത്തിയാലേ, കാരണം ഷെൽഫ് ലൈഫ് കുറവാണ്. അതൊരു അത് മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ.
1: 3 വർഷമായി സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ കേൾക്കുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ട് പുതിയൊരു സംരംഭം, ഇത് മാത്രമല്ല,
0: അപ്പം
1: അതിൽ വരുമ്പം ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? താങ്കളുടെ എക്സ്പീരിയൻസിൽ നിന്ന് എന്തുവാണ് പറയാൻ ഉദ്ദേശിച്ചത്?
0: എക്സ്പീരിയൻസിൽ നിന്ന് ഹാർഡ് വർക്ക് വേണം ഒന്നാമത്തെ കാര്യം. ഞാൻ രാത്രിയും പകലും ഇല്ലാതെ 1 വർഷം പണിയെടുത്തു. രാത്രിയൊക്കെ എനിക്ക് നല്ല പണിയായിരുന്നു. ആ ഒരു മനസ്സ് നമുക്ക് വേണം. നമ്മൾ സത്യസന്ധമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബെനഫിറ്റ് എന്തായാലും റിസൾട്ട് കിട്ടിയിരിക്കും, 100% യാതൊരു സംശയവും വേണ്ട. പിന്നെ എല്ലാവരും അനാവശ്യമായിട്ട് ആദ്യമേ കുറേ മെഷീനറീസ് ലോൺ എടുത്തും ഒക്കെ വാങ്ങി. അപ്പം നമുക്ക് അവരുടെ ഒരു ഫാക്ടറി കാണുമ്പം കാണുന്നവർക്കത് എനിക്കറിയാം, പക്ഷെ കാണുന്നവർക്കത് തോന്നാറുണ്ട്, അയ്യോ എന്തൊക്കെ മെഷീനറീസ്, ഇത്രയും വലിയ ബിസിനസ്, അങ്ങനെ തോന്നാറുണ്ട്. അത് ശരിക്കും വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, എൻ്റെ ഒരു അഭിപ്രായമാണ്. ഞാൻ ഇതുവരെ ലോൺ എടുത്തിട്ടില്ല. അപ്പം എൻ്റെ ഈ ഡീഹൈഡ്രേറ്റർ എന്ന് പറയുന്നത് എൻ്റെ പ്രോഫിറ്റിൽ നിന്ന് 78,000 വന്നതാണ് ഞാൻ ഡീഹൈഡ്രേറ്റർ ഡിസംബറിൽ മേടിച്ചത്. ജനുവരി തൊട്ട് ഡിസംബർ വരെ എനിക്കില്ല ഡീഹൈഡ്രേറ്റർ. നിഴലിൽ ഉണക്കിയാണ് നമ്മൾ ആദ്യം കൊടുത്തിരുന്നത്. സാറിനറിയാം, പ്രശാന്ത് സാറിന് ഇതെല്ലാം അറിയാം. കാരണം ആദ്യത്തെ 5 kg പാവയ്ക്ക ഫുൾ നാശമായിപ്പോയി. പാവയ്ക്ക ക്യാപ്സ്യൂളിന് വേണ്ടിയിട്ട് അപ്പോൾ ആ മഴ സമയമായിരുന്നു. മഴ സമയത്ത് നമ്മളെ ഡൈനിങ് ടേബിളിൽ ബട്ടർ പേപ്പർ ഇട്ടിട്ടാണ് ഇത് ഇടുക. അപ്പോൾ മഴയാവുമ്പോൾ ഇത് വിചാരിച്ച പോലെ നമുക്ക് ഉണങ്ങിക്കിട്ടില്ല നിഴലിൽ ഉണക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഫ്ലോപ്പായിട്ടുണ്ട്. മുരിങ്ങയാണെങ്കിലും നമുക്ക് നല്ല ചൂടുള്ളപ്പോൾ ഒരു സമയം എടുക്കും. അതായത് 8 മുതൽ 10 ദിവസം വരെ നല്ല ആ ഒരു കിലുക്കില ആവുമല്ലോ, ഒരു ക്രിസ്പിനെസ് അങ്ങനെ ആവാം, എങ്കിലേ പൊടിക്കാൻ പറ്റുള്ളൂ, ആവാനായിട്ടൊരു സമയം എടുക്കും. പക്ഷെ ഡീഹൈഡ്രേറ്റഡ് ആവുമ്പോൾ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ രാത്രി കൊണ്ട് നല്ല നീറ്റായി നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും.
1: ഇപ്പം മാഡം പറയുന്നതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടി കയറി അങ്ങ് വലിയ മെഷീൻസ് ഒന്നും മേടിക്കും.

0: പ്രായമാണ് അത്. അപ്പം എന്നെ എല്ലാവർക്കും അങ്ങനെ ആവണം എന്നില്ല. കാരണം ഇപ്പോഴും മെഷീനറീസ് ഇല്ലാതെ ഇത്രയും മേടിച്ചിട്ട് തുടങ്ങാം എന്ന് വിചാരിക്കുന്ന അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരെയും എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായമാണ്.
1: അപ്പോൾ മേഡം, താങ്കളുടെ ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ ആശംസകളും. ഇലകൊണ്ടാണ് എല്ലാ വിഭവങ്ങളും താങ്കൾ ഉണ്ടാക്കുന്നത്?
0: പൂക്കളും ഉണ്ട്, നമ്മൾ പറയാൻ വിട്ടുപോയി. നമ്മൾ ഹിബിസ്കസും ശംഖുപുഷ്പവും മഞ്ഞ മന്ദാരം അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, അതും ചെയ്യുന്നുണ്ട്.
1: അത് വെച്ച് എന്തുവാണ് ചെയ്യുന്നത്?
0: അത് വെച്ചിട്ട് നമ്മൾ ഈ ടീക്ക് ബട്ടർഫ്ലൈ ബ്ലൂ ടീ ഉണ്ടല്ലോ, ശംഖുപുഷ്പം ചായ, പിന്നെ ഹിബിസ്കസ് ആണെങ്കിലും ഉണ്ടല്ലോ ചെമ്പരത്തി ചായയുണ്ട്, പിന്നെ ചെമ്പരത്തിയുടെ ജെല്ല്, അങ്ങനെ കുറേ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്.
1: ഈ പൂക്കളും ഇതേമാതിരി ഫാമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഔട്ട്സോഴ്സ് ചെയ്യും?
0: കുറച്ചൊക്കെ നമ്മുടെ കയ്യിലുണ്ട്.
1: സ്വന്തം ചെയ്യുന്നുണ്ടോ? കുറച്ച്
0: വീട്ടിൽ കുറച്ചുണ്ട്, ബാക്കി നമുക്കത് തികയാറില്ല, അപ്പം പുറത്തുനിന്ന് എടുക്കും.
1: മേഡം, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഡിസ്കഷൻ നമുക്ക് ഇന്ന് ചെയ്യാൻ സാധിച്ചു.
0: നന്ദി സാർ, ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് നന്ദി.
2: ഇലവർഗങ്ങളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നം.

0: വീട്ടിൽ കുറച്ചുണ്ട്, ബാക്കി നമ്മള് നമുക്കത് തികയാറില്ല, അപ്പൊ പുറത്തുനിന്ന് എടുക്കും.
1: മാഡം, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഡിസ്കഷൻ നമുക്ക് ഇന്ന് ചെയ്യാൻ സാധിച്ചു.
0: നന്ദി സാർ, ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് നന്ദി.
2: ഇലവർഗങ്ങളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ. തിരുവനന്തപുരം പാപ്പനംകോടുള്ള ശ്രീമതി സിന്ധുവി ചന്ദ്രനുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. സിന്ധുവി ചന്ദ്രന്റെ ഫോൺ നമ്പർ പറയാം, 8714978828.

0: പ്രദേശങ്ങളിൽ കൃഷി വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഈ വ്യത്യാസങ്ങൾ കണക്കിലെടുത്ത് സംസ്ഥാനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കാർഷിക വികസന പദ്ധതികൾ രൂപകൽപ്പന ചെയ്ത് നടപ്പിലാക്കാൻ RKVY കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നു. കൃഷി, മൃഗസംരക്ഷണം, മത്സ്യബന്ധനം, തോട്ടവിളകൾ, കൃഷി യന്ത്രവൽക്കരണം, കാർഷിക വിപണനം തുടങ്ങിയ മേഖലകളിൽ ഈ പദ്ധതി പിന്തുണ നൽകുന്നു. രാഷ്ട്രീയ കൃഷി വികാസ് യോജന ഒരു സഹായ പദ്ധതി മാത്രമല്ല, കൃഷിയുടെ ഭാവി ശക്തിപ്പെടുത്തുന്ന ദീർഘദർശനമാണ്. സംസ്ഥാനങ്ങളുടെയും കർഷകരുടെയും പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ പദ്ധതി ഇന്ത്യൻ കൃഷിയെ കൂടുതൽ ലാഭകരവും സുസ്ഥിരവുമായ മേഖലയായി മാറ്റുന്നു. യോഗ്യതയുള്ളവർ ഈ പദ്ധതിയുടെ പ്രയോജനം പരമാവധി ഉപയോഗപ്പെടുത്തണം.
1: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, കൃഷിയിൽ മണ്ണ് പരിശോധനയുടെ പ്രാധാന്യം എത്രമാത്രമെന്നത് നമുക്കറിയാവുന്നതാണ്. എന്നാൽ തോട്ടവിളകളുടെ കാര്യത്തിൽ പരിശോധനയ്ക്കായി മണ്ണ് ശേഖരിക്കുന്നത് ഏതളവിലാണ്? ശരി ഉത്തരം, പരിശോധനയ്ക്കായി എടുക്കുന്ന സാമ്പിൾ കൃഷിസ്ഥലത്തെ മുഴുവൻ പ്രതിനിധീകരിക്കുന്നതായിരിക്കണം. ഓരോ പറമ്പ് അല്ലെങ്കിൽ ഓരോ നിലത്തിൽ നിന്നും പ്രത്യേക സാമ്പിളുകൾ എടുക്കുക. കൃഷിയിടത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മണ്ണ് കൂട്ടിക്കലർത്തി ഒരു സാമ്പിൾ തയ്യാറാക്കി പരിശോധിക്കണം. ചെടികൾ വരിവരിയായി നട്ടിരിക്കുകയാണെങ്കിൽ രണ്ടു വരികൾക്കിടയിൽ നിന്നുമാണ് സാമ്പിൾ എടുക്കേണ്ടത്. ശേഖരിച്ച മണ്ണ് 6 മാസം കാലാവധിക്ക് ശേഷം പരിശോധനയ്ക്ക് അയക്കുവാൻ പാടുള്ളതല്ല. മണ്ണ് വെട്ടിമാറ്റിയ കുഴിയിൽ നിന്നും മുകളറ്റം മുതൽ അടിവരെ 2 മുതൽ 3 സെന്റിമീറ്റർ ഘനത്തിൽ ഒരു വശത്തു നിന്നും മണ്ണ് അരിഞ്ഞെടുക്കുക. ഒരു പുരയിടത്തിന്റെ മണ്ണ് സാമ്പിളുകൾ ശേഖരിക്കാൻ സിഗ്സാക് രീതിയിൽ നീങ്ങേണ്ടതാണ്. ഒരേ സ്വഭാവമുള്ള 1 ഏക്കർ സ്ഥലത്തു നിന്ന് 5 മുതൽ 10 സബ് സാമ്പിളുകൾ ശേഖരിക്കേണ്ടതാണ്. ഇങ്ങനെ പല ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച മണ്ണും കല്ലും മറ്റ് സസ്യഭാഗങ്ങളും നീക്കി കട്ടകൾ ഇടിച്ച് നല്ലതുപോലെ കൂട്ടിക്കലർത്തുക. ഉണങ്ങിയ മണ്ണ് സാമ്പിൾ തുണി സഞ്ചിയിലോ പ്ലാസ്റ്റിക് സഞ്ചിയിലോ നിറച്ച് പരിശോധനയ്ക്ക് അയക്കാം. സാമ്പിൾ തിരിച്ചറിയാനുള്ള നമ്പരോ കോഡോ മാഞ്ഞു പോകാതിരിക്കത്തക്ക വിധം സഞ്ചിക്കുള്ളിലും പുറത്തും വയ്ക്കുക. മണ്ണ് സാമ്പിളിനോടൊപ്പം അയക്കുന്ന ഫോറത്തിലും ഈ കോഡ് നമ്പർ രേഖപ്പെടുത്തേണ്ടതാണ്.
2: ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
3: വയലും വീടും സമാപിക്കുന്നു.

രാഷ്ട്രീയ കൃഷി വികാസ് യോജന. കൃഷി മേഖലയുടെ സമഗ്ര വികാസമാണ് രാജ്യത്തിൻ്റെ പുരോഗതിയുടെ അടിത്തറ. ഈ ലക്ഷ്യം മുൻനിർത്തി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് രാഷ്ട്രീയ കൃഷി വികാസ് യോജന, ചുരുക്കത്തിൽ RKVY. കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, കർഷകരുടെ വരുമാനം ഉയർത്തുക, കൃഷിയെ ആധുനികവും ലാഭകരവുമായ മേഖലയാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ

ആകാശവാണി തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൻ്റെ അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെൻറ്റ് ഏജൻസി 2026-27 പദ്ധതിയുടെ ഭാഗമായി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മികച്ച കർഷകർക്കുള്ള അവാർഡുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള എറിയാട്, എടവിലങ്ങ്, ശ്രീനാരായണപുരം, മതിലകം, പെരിഞ്ഞനം, കയ്പമംഗലം, എടത്തിരുത്തി എന്നീ പഞ്ചായത്തുകളിലെ കർഷകർക്ക് അപേക്ഷിക്കാം. വ്യത്യസ്ത വിഭാഗങ്ങളിലായി ആകെ 5 അവാർഡുകളാണ് നൽകുന്നത്. സമ്മിശ്ര കർഷകൻ പൊതുവിഭാഗം 2 അവാർഡുകൾ, വിള അധിഷ്ഠിത കർഷകൻ പൊതുവിഭാഗം 2 അവാർഡുകൾ, മികച്ച കർഷകൻ SC വിഭാഗം 1 അവാർഡ് എന്നിങ്ങനെയാണ് പുരസ്കാരങ്ങൾ. അപേക്ഷകർ ബന്ധപ്പെട്ട പഞ്ചായത്ത് പരിധിയിലുള്ളവരും സ്വന്തം ഉടമസ്ഥതയിലോ പാട്ടത്തിനെടുത്തതോ ആയ കുറഞ്ഞത് 50 സെൻറ് ഭൂമിയിൽ കൃഷി ചെയ്യുന്നവരും ആയിരിക്കണം. തങ്ങൾ താമസിക്കുന്നതോ കൃഷി ചെയ്യുന്നതോ ആയ പഞ്ചായത്ത് പരിധിയിലെ കൃഷിഭവനുകളിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ മാസം 13 വരെ അപേക്ഷകൾ സ്വീകരിക്കും. അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കുമായി അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പറുകൾ 9383471448. ഒരു നമ്പർ കൂടി 0480285280. മഴ, വെള്ളപ്പൊക്കം, ശക്തമായ കാറ്റ്, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ

0: മൂലം കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് അതത് ജില്ലകളിലെ കൺട്രോൾ റൂമുകളിൽ അറിയിക്കാവുന്നതാണ്. ലഭിക്കുന്ന പരാതികളും വിവരങ്ങളും അതിവേഗം ബന്ധപ്പെട്ട കൃഷി ഓഫീസുകൾക്ക് കൈമാറി ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കും. ഇതോടനുബന്ധിച്ച് എയിംസ് പോർട്ടൽ മുഖേന കർഷകർ സമർപ്പിക്കുന്ന അപേക്ഷകളുടെയും നഷ്ടപരിഹാര നടപടികളുടെയും പുരോഗതി തത്സമയം നിരീക്ഷിക്കാൻ കഴിയുന്ന ഡാറ്റ ബേസും സജ്ജീകരിച്ചിട്ടുണ്ട്. നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി കർഷകർക്ക് ഇനി പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാം. എറണാകുളം 9383471150. തൃശ്ശൂർ 9383473242. പാലക്കാട് 9383471457. മലപ്പുറം 9383471618. കോഴിക്കോട് 9383471779. കേരളത്തിലെ കന്നുകാലികളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വൈറസ് രോഗമാണ് കുളമ്പ് രോഗം. ചികിത്സിച്ച് ഭേദമാകാനാകാത്ത ഈ രോഗത്തെ ചെറുക്കുന്നതിനുള്ള ഏകമാർഗം കാലികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ്. കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് തീവ്രയജ്ഞത്തിൻ്റെ 8-ാം ഘട്ടം നാളെ വരെ സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കുകയാണ്. കർഷകർ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി തങ്ങളുടെ ഉരുക്കളെ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കേണ്ടതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള തൃശ്ശൂർ മണ്ണിത്തിയിലെ കമ്മ്യൂണിക്കേഷൻ സെൻ്ററിൽ 35 ദിവസം പ്രായമായ BV380 കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നു. വില 1 ന് 175 രൂപ. ബുക്കിങ്ങിനായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8547070773. ഒരു നമ്പർ കൂടി 0487-237773. ഗ്രാമക്ഷേമ വാർത്തകളാണ് കേട്ടത്.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില
3: ശനി ഒഴികെ എന്നും രാവിലെ 10:25
2: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജുവലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
5: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
6: തൃശ്ശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.
0: ആകാശവാണി തൃശ്ശൂർ. അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
7: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മെൽബണിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ സമാപനമായി. വനിതാ ട്രാക്കിലെ ആദ്യ ബ്രിക്സ് സംയുക്ത പ്രസ്താവനയ്ക്ക് യോഗത്തിൽ അംഗീകാരം. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ 3 പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തി. ഇനി കണ്ടെത്താനുള്ളത് 2 പേരെ. അതിർത്തി ജില്ലകളിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്നു രാത്രി 1:30 ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ മാർവൽ സ്റ്റേഡിയത്തിൽ നടന്ന മെൽബൺ മീറ്റ്സ് മോദി പരിപാടിയിൽ ആവേശകരമായ വരവേൽപ്പാണ് ഇന്ത്യൻ പ്രവാസി സമൂഹത്തിൽ നിന്നും പ്രധാനമന്ത്രിക്ക് ലഭിച്ചത്. കൂടുതൽ വളരുക, കൂടുതൽ നേടുക എന്ന മന്ത്രത്തിലൂന്നിയാണ് വികസിത ഭാരതത്തിനായുള്ള ഇന്ത്യയുടെ

0: പ്രവർത്തനങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു. ഇലക്ട്രോണിക്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, ഓട്ടോമൊബൈൽ മേഖലകളിലെ ലോകോത്തര ബ്രാൻഡായി മേക്ക് ഇൻ ഇന്ത്യ മാറിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
1: आज विकसित होने के लक्ष्य पर काम कर रहा है. ये वो भारत है जो कहता है ग्रो मोर अचीव मोर. हम 140 करोड़ एस्पिरेशन से भरे राष्ट्र है. हम अधीर है, बेसब्र है. हम दुनिया की सबसे तेजी से बढ़ती इकोनॉमी है.
0: മെട്രോ ശൃംഖല, റാപ്പിഡ് റെയിൽ എന്നിവയിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും പ്രതിരോധ രംഗത്തെ തദ്ദേശീയ സംവിധാനങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി പറഞ്ഞു. ഓസ്ട്രേലിയയെ സമൃദ്ധിയിലേക്ക് നയിക്കുന്ന ഊർജ്ജ കേന്ദ്രമാണ് ഇന്ത്യൻ പ്രവാസികളെന്ന് ചടങ്ങിൽ പങ്കെടുത്ത് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് അഭിപ്രായം പങ്കുവച്ചു. മെൽബണിൽ നടന്ന മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുത്തിരുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രതിനിധിതല ചർച്ചകൾ ഉച്ചകോടിയിൽ നടന്നു. ഇൻഡോ പെസഫിക് മേഖലയിലെ സമാധാനം സംരക്ഷിക്കുന്നതിനായി സംയുക്ത പ്രതിരോധ സഹകരണ പ്രഖ്യാപനത്തിൽ ഇരുവരും ഒപ്പുവച്ചു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് യുറേനിയം എത്തിക്കുന്നതിനുള്ള സുപ്രധാന കരാറിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചതായി ശ്രീ മോദി അറിയിച്ചു. നിർണായക ധാതു ഇടനാഴി, നൂതന സാങ്കേതിക സഹകരണം എന്നിവയ്ക്കും രാജ്യങ്ങൾക്കിടയിൽ ധാരണയായി. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും ഇരു പ്രധാനമന്ത്രിമാരും ഇന്ന് രാവിലെ പങ്കെടുത്തിരുന്നു. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് സമാപനമായി. വനിതാ ട്രാക്കിലെ ആദ്യ ബ്രിക്സ് സംയുക്ത പ്രസ്താവനയ്ക്ക് യോഗം അംഗീകാരം നൽകി. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: ബ്രിക്സ് രാജ്യങ്ങളിലെ മന്ത്രിമാർ, ഉപമന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പൊതുവായ മുൻഗണനാ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ബ്രിക്സ് വനിതാ മന്ത്രിതല സംയുക്ത പ്രസ്താവന അംഗീകരിച്ചത് എല്ലാ രാജ്യങ്ങളും നേരിടുന്ന പൊതുവായ വെല്ലുവിളികൾക്ക് കൂട്ടായ മറുപടി നൽകാനുള്ള പ്രതിബദ്ധതയാണെന്ന് മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് പറഞ്ഞു. ബ്രിക്സ് ഡിജിറ്റൽ ബെസ്റ്റ് പ്രാക്ടീസസ് റിപ്പോസിറ്ററി, ബ്രിക്സ് ഡിജിറ്റൽ ശേഷി വികസന മാർഗരേഖകൾ എന്നിങ്ങനെ ബ്രിക്സ് വനിതാ ട്രാക്കിന് കീഴിൽ ദീർഘകാല സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യ മുന്നോട്ട് വെച്ച രണ്ട് സംരംഭങ്ങൾ യോഗം അംഗീകരിച്ചു.
0: വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തി. ഇതിൽ രണ്ടുപേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മീനാക്ഷി തോടിന് സമീപം നടന്ന തിരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിനും എംബാം നടപടികൾക്കും ശേഷം മൃതദേഹങ്ങൾ വ്യോമമാർഗം ബന്ധുക്കൾക്ക് കൈമാറും. ഇനി രണ്ടുപേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഇവർക്കായി നാളെയും തിരച്ചിൽ തുടരും. അതിർത്തി ജില്ലകളിൽ പോലീസ് സൂപ്രണ്ടുമാരുടെ സമ്മേളനം കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. നിയമപാലനം മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളിലൂടെ അതിർത്തി സുരക്ഷാ സംവിധാനം ശക്തമാക്കുകയാണ് സമ്മേളനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രശ്നബാധിത പ്രദേശങ്ങളിലെ സാഹചര്യം, കിഴക്കൻ മേഖലകളിലെ അനധികൃത കുടിയേറ്റം, ഡ്രോൺ ഭീഷണികൾ, മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയവയും യോഗത്തിൽ വിലയിരുത്തുന്നു. കരസേനാ മേധാവി ജനറൽ ധീരജ് സേത്ത് ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിച്ച് സുരക്ഷാ സാഹചര്യം വിലയിരുത്തി. വൈറ്റ് നൈറ്റ് കോർപ്സ് ആസ്ഥാനം അദ്ദേഹം സന്ദർശിച്ചു. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുമായും ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള എന്നിവരുമായും കരസേനാ മേധാവി കൂടിക്കാഴ്ച നടത്തി. കരസേനാ മേധാവിയായി ചുമതലയേറ്റ ശേഷമുള്ള ജനറൽ ധീരജ് സേത്തിന്റെ ആദ്യ പൂഞ്ച് സന്ദർശനമാണ് ഇത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പിഎസ്സി ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പരിശോധിക്കുന്നതിന് IGS അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിറക്കി. SP സക്കറിയ മാത്യു, ക്രൈംബ്രാഞ്ച് DYSP അജയ്നാഥ് എന്നിവരും സംഘത്തിലുണ്ട്. സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 6 ജില്ലകളിൽ മഞ്ഞജാഗ്രതയും പ്രഖ്യാപിച്ചു. 5 വടക്കൻ ജില്ലകളിൽ നാളെയും മഞ്ഞജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷക്കെടുതിയിൽ കണ്ണൂർ ജില്ലയിൽ ഇതുവരെ 2,85,00,000 രൂപയുടെ കൃഷിനാശം. വാഴകൃഷിയെയാണ് മഴക്കെടുതി പ്രധാനമായും ബാധിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: June 1 മുതൽ ഇന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം 1493 കർഷകരുടെ 24 ഹെക്ടർ പ്രദേശത്തെ കൃഷിയാണ് നശിച്ചത്. 2,30,00,000 രൂപ വാഴകൃഷിയിൽ നഷ്ടമുണ്ടായതായി പ്രാഥമിക കണക്കുകൾ പറയുന്നു. 4 ഹെക്ടറിലധികം സ്ഥലത്തെ തെങ്ങ് കൃഷിക്കാണ് നാശമുണ്ടായത്. 36,00,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. 1 ഹെക്ടറിലേറെ പ്രദേശത്തെ കവുങ്ങ് കൃഷിയും 60 ഏക്കർ സ്ഥലത്തെ റബ്ബർ കൃഷിയും നശിച്ചിട്ടുണ്ട്. നാശനഷ്ടം സംബന്ധിച്ച് കർഷകരിൽ നിന്ന് അപേക്ഷകൾ പൂർണ്ണമായും ലഭിക്കുന്നതോടെ മാത്രമേ യഥാർത്ഥ ചിത്രം വ്യക്തമാവുകയുള്ളൂ എന്ന്

0: വകുപ്പ് അധികൃതർ അറിയിച്ചു.
1: ഡിസ്പ്ലേ അസംബ്ലി, ലിഥിയം അയോൺ സെൽ, ഇൻഡക്ടർ കോയിൽ മൊഡ്യൂൾ എന്നിവയുടെ നിർമ്മാണത്തിനാവശ്യമായ വസ്തുക്കളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവയിൽ ഇളവ് വരുത്തിയ കേന്ദ്ര സർക്കാർ. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ തുടങ്ങിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ ആഭ്യന്തര ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇറാൻ മിസൈൽ ആക്രമണത്തിൽ ഇന്ത്യയിലേക്കുള്ള എൽ പി ജി ടാങ്കർ തകർന്നതായ സമൂഹ മാധ്യമത്തിലെ പ്രചാരണം വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രചരിക്കുന്ന ചിത്രം യമനിലെ ഏദൻ തീരത്ത് കഴിഞ്ഞ വർഷം നടന്ന സ്ഫോടനത്തിന്റേതാണെന്നും പി എ ബി വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. നാളെ രാത്രി 12:30 സ്പെയിൻ ബെൽജിയം രണ്ടാം ക്വാർട്ടർ ഫൈനൽ. ഞായറാഴ്ച പുലർച്ചെ 2:30 മത്സരത്തിൽ നോർവേ ഇംഗ്ലണ്ടിനെയും 6:30 അർജന്റീന സ്വിറ്റ്സർലാൻഡിനെയും നേരിടും. ഈ മാസം 15-ഉം 16-ഉമാണ് സെമിഫൈനൽ മത്സരങ്ങൾ. വിംബിൾഡൺ വനിതാ സിംഗിൾസ് സെമിഫൈനൽ മത്സരങ്ങൾക്ക് തുടക്കമായി. അമേരിക്കയുടെ കോക്കോ ഗൌഫ് ചെക്ക് താരം കരോലിന മുച്ചോവയുമായി ഇപ്പോൾ ഏറ്റുമുട്ടുകയാണ്. തുടർന്ന് നടക്കുന്ന രണ്ടാം സെമിയിൽ യുക്രൈന്റെ മാർട്ട കോസ്റ്റ്യൂക്ക് ചെക്ക് താരം ലിൻഡ നോസ്കോവയുമായി ഏറ്റുമുട്ടും. നാളെ നടക്കുന്ന പുരുഷ സിംഗിൾസ് സെമിഫൈനലിൽ അലക്സാണ്ടർ സ്വരേവ് ആർദർ ഫെറിയെയും യാനിക് സിന്നർ നൊവാക് ജോക്കോവിച്ചിനെയും നേരിടും. ഇറാനിലെ ബുഷേർ ആണവ നിലയത്തിന് സമീപം അമേരിക്ക വ്യോമാക്രമണം നടത്തിയതായി ആരോപിച്ച് ഇറാൻ. ആക്രമണങ്ങൾ അവസാനിപ്പിച്ചതായി യു എസ് സെൻട്രൽ കമാൻഡ് അറിയിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ആക്രമണം ഉണ്ടായതെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി അറിയിച്ചു. സംഭവത്തിൽ യു എസ് അധികൃതർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇറാനെതിരെ അമേരിക്ക നടത്തിയ വ്യോമ ആക്രമണങ്ങൾക്ക് മറുപടിയായി പശ്ചിമേഷ്യയിലെ യു എസ് താവളങ്ങൾ ഇറാനും ആക്രമിച്ചിരുന്നു. ബഹ്റിൻ, കുവൈറ്റ്, ഖത്തർ എന്നീ രാജ്യങ്ങളിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. 2 ദിവസമായി തുടരുന്ന അമേരിക്കൻ വ്യോമാക്രമണത്തിൽ 14 പേർ കൊല്ലപ്പെടുകയും 78 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാൻ ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള 11-12 നൂറ്റാണ്ടുകളിലെ 3 പുരാവസ്തുക്കൾ ഇന്ത്യയ്ക്ക് തിരികെ നൽകുമെന്ന് ഓസ്ട്രേലിയ. ഭദ്രകാളി ദേവിയുടെ വെങ്കല ശൂലം, കരിങ്കല്ലിൽ തീർത്ത നന്ദി വിഗ്രഹം, കാർത്തികേയ ശില്പം എന്നിവയാണ് കൈമാറുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശന വേളയിലാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായത്. ഓണക്കാലം പ്രമാണിച്ച് യാത്രക്കാരുടെ സൌകര്യാർത്ഥം ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ച സ്പെഷ്യൽ ട്രെയിനുകളിലേക്കുള്ള റിസർവേഷൻ ഇന്ന് രാവിലെ 8 മുതൽ ആരംഭിച്ചു. ചെന്നൈ, കൊല്ലം ചെന്നൈ, തിരുവനന്തപുരം താമ്പരം തിരുവനന്തപുരം പ്രതിവാര എക്സ്പ്രസ് സ്പെഷ്യലുകളാണ് ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മെൽബണിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ സമാപനമായി. വനിതാ ട്രാക്കിലെ ആദ്യ ബ്രിക്സ് സംയുക്ത പ്രസ്താവനയ്ക്ക് യോഗത്തിൽ അംഗീകാരം. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ 3 പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തി. ഇനി കണ്ടെത്താനുള്ളത് 2 പേരെ. അതിർത്തി ജില്ലകളിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 1:30 ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി തൃശൂർ. നാടകഗാനങ്ങൾ. ആദ്യം മോഹം എന്ന നാടകത്തിൽ പട്ടണക്കാട് പുരുഷോത്തമൻ പാടിയ ഗാനങ്ങൾ കേൾക്കാം.

0: മോഹം എന്ന നാടകത്തിൽ പട്ടണക്കാട് പുരുഷോത്തമനും, ഡോക്ടർ എന്ന നാടകത്തിൽ ആൻഡോ, ദേവരാജൻ, എ പി കോമള എന്നിവരും പാടിയ ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. നാടകഗാനങ്ങൾ സമാപിച്ചു.
1: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
2: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
2: ഗാന്ധിമാർഗം.

0: തിരുവനന്തപുരം ആലപ്പുഴ, സമയം 8 മണി.
1: നേർമൊഴി.
2: നേർമൊഴിയിൽ ഇന്ന് അധ്യാപകനും നാടോടി വിജ്ഞാന ഗവേഷകനും ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവുമായ ഡോക്ടർ അജിത് കുമാർ എന്നുമായി നടത്തുന്ന അഭിമുഖം കേൾക്കാം. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോടൊപ്പം റൂബി ബാബു.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. നമുക്കറിയാം, ഒരു ജനതയുടെ ചരിത്രവും സംസ്കാരവും അതിന്റെ പൂർണ്ണതയിൽ അടയാളപ്പെടുത്തുന്നത് അവരുടെ നാടോടി വഴക്കങ്ങളിലൂടെയും വാമൊഴി പാരമ്പര്യങ്ങളിലൂടെയുമൊക്കെയാണ്. പുസ്തകത്താളുകളിൽ രേഖപ്പെടുത്താത്ത, എന്നാൽ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ഇങ്ങനെ പകർന്നു പോകുന്ന ഈ സാംസ്കാരിക വൈഭവത്തെ തേടിയുള്ള യാത്രയാണ് മലയാളത്തിന്റെ ഈ ഫോക്ലോർ പഠനശാഖ നടത്തുന്നത്. നേർമൊഴിയിലെ ഇന്നത്തെ അതിഥി കേരളത്തിലെ ഫോക്ലോർ സാംസ്കാരിക ഗവേഷണ രംഗത്ത് 4 പതിറ്റാണ്ടോളമായി സമാനതകളില്ലാത്ത സംഭാവനകൾ നൽകി വരുന്ന ഒരു അക്കാദമീഷ്യനാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിലെ മുൻ ഡീനും നെന്മാറ NSS കോളേജ് മുൻ പ്രിൻസിപ്പലുമായിരുന്ന ഡോക്ടർ അജിത് കുമാർ. സ്വാഗതം സർ.
4: നമസ്കാരം.
3: ഫോക്ലോർ, സാംസ്കാരിക പഠനം, ചലച്ചിത്ര പഠനം, അങ്ങനെ വിവിധ മേഖലകളിൽ അങ്ങയുടെ ഈ ഒരു കർമ്മമണ്ഡലം വ്യാപിച്ചു കിടക്കുകയാണ്. ഈ ഒരു സാംസ്കാരിക പഠനത്തിലേക്ക്, നാടോടി വിജ്ഞാന ശാഖയിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം, അങ്ങയുടെ ചെറുപ്പകാലം അതിനെ സ്വാധീനിച്ചിട്ടുണ്ടോ, ആ ഒരു യാത്ര പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
4: വാസ്തവത്തിൽ എന്റെ ജീവിതം തന്നെയാണ് ഇതിന്റെ എല്ലാം വഴി.

0: ചലച്ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതാവിഷ്കാരമാണ്. അതേപോലെ ഫോക്ക് എന്ന് പറയുമ്പോഴേക്കും പറഞ്ഞില്ല, ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ സമാനത പുലർത്തുന്ന ഒരു സംഘത്തെയും അതിൻ്റെ അറിവുകളെയുമാണ് ഫോക്ക്ലോർ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ഒരു സംഘത്തിൽ മലയാളി എന്ന നിലയിൽ ഞാൻ ഉൾപ്പെട്ട് നിൽക്കുകയാണ്.
1: അതെ.
0: അപ്പോൾ അതിന് ഒരുപാട് പ്രാദേശിക ഭേദങ്ങളുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതിൻ്റെ ഡൈവേഴ്സിറ്റിയാണ്. ഒന്നിലേക്ക് കേന്ദ്രീകരിക്കലല്ല വാസ്തവത്തിൽ. ആ ഒന്നിൽ തന്നെ നിരവധി ഭാവഭേദങ്ങളോടുകൂടി ആ ഒന്നിനെ അവതരിപ്പിക്കലാണ് ഇന്ത്യയുടെ സാംസ്കാരിക പശ്ചാത്തലമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് നയിക്കാനുള്ള പ്രധാന കാരണങ്ങളെന്നൊക്കെ പറയുന്നത് എൻ്റെ പഴയ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളും അതിൻ്റെ നൊസ്റ്റാൽജിയയും വലിയൊരു ഘടകമായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ അക്കാദമിക് മേഖലകളിൽ ദീർഘകാലം ഞാൻ പലരും വേണ്ട എന്ന് വെച്ച് ഒഴിവാക്കുന്നതായിട്ടുള്ള കേരള സംസ്കാരത്തിൻ്റെ പഠനം, അമ്മട്ടിലുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ചു. അപ്പോൾ അങ്ങനെ ആ കേരള സംസ്കാരത്തിൻ്റെ പഠനത്തെക്കുറിച്ച് ഞാൻ അതിലേക്കിങ്ങനെ പോയപ്പോഴേക്കുമാണ് നോക്കുന്നത്, നമുക്ക് സംസ്കാര പഠനമല്ല ഉള്ളത്, പൊളിറ്റിക്കൽ ഹിസ്റ്ററിയാണ് ഉള്ളത്, രാഷ്ട്രീയ ചരിത്രമാണ്. ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു ഭരണാധികാരി അയാളുടെ അതിർത്തി എത്രത്തോളം വ്യാപിപ്പിച്ചു, അതേപോലെ തന്നെ അയാളുടെ അതിർത്തി എത്രത്തോളം ചുരുങ്ങി, ഇത് വായിച്ചിട്ട് നമുക്കെന്ത് ഗുണം? ജനതയെ നമ്മൾ തൊടുന്നില്ല. അപ്പം നമ്മൾക്ക് വേണ്ടതെന്താണ്? ആ ഭരണത്തെ താങ്ങി നിർത്തുകയോ ആ ഭരണം അനുഭവിച്ചതായ ജനങ്ങളെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള അറിവും നമുക്കതിൽ നിന്ന് ലഭിക്കുന്നില്ല. അങ്ങനെ ഒന്ന് ഇതൊരു തെറ്റായ പ്രവണതയല്ലേ എന്ന് പറഞ്ഞ് ഞാനത് ശ്രദ്ധിച്ച് വന്നപ്പോഴത്തേക്കുമാണ് ഇത് ഒരു രാജാവിനെയും ഇല്ലാതെയും ചരിത്രം നമുക്കുണ്ട്. ഹാരപ്പ മോഹൻ ജദാരോ തുടങ്ങിയിട്ടുള്ളതിൽ എന്ത് രാജാവായിരിക്കുന്നത്? അവിടെ നമുക്കൊരു നല്ല ചരിത്രം, സാംസ്കാരിക ചരിത്രം കിട്ടുന്നുണ്ട്. അതിൻ്റെ സാധ്യതകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചപ്പോഴേക്കുമാണ് എനിക്ക് ഇതിലകത്തെ ഏറ്റവും വലിയ ഗുണം ചെയ്യുന്ന ഒരു വിശാലമായ പഠന മേഖലയായിട്ട് ഫോക്ക്ലോർ തുടർന്നത്. അപ്പോൾ അതിനകത്ത് കലയുണ്ട്. ഇപ്പം ഞാൻ ഒരു സാഹിത്യ വിദ്യാർത്ഥിയാണ്, സ്വാഭാവികമായിട്ടും കലയ്ക്ക് പ്രാധാന്യം കൊടുത്തേ പറ്റൂ. അപ്പോൾ അതിനകത്തൊരു കലയുണ്ട്, വംശീയ വഴക്കങ്ങളുണ്ട്, എത്നിക് സ്റ്റഡി എന്ന് പറയുന്നത്. ഫോക്ക്ലോറിൻ്റെ നിരവധി പഠന മേഖലകളിൽ ഉൾപ്പെട്ടതാണ് ഫോക്ക്ലോർ. അതിനകത്ത് ചരിത്രമുണ്ട്, അതിനകത്ത് രാഷ്ട്രീയമുണ്ട്, അതിനകത്ത് ഈ എത്നിക് സ്റ്റഡി അഥവാ വംശീയ പഠനമുണ്ട്, അതേപോലെ തന്നെ ഫോക്ക് മെഡിസിൻസ് ധാരാളമുണ്ട്. ഇങ്ങനെയുള്ള നിരവധി പഠന മേഖലകൾ സംയോജിച്ച് നിൽക്കുന്ന ഫോക്ക് പഠനം എന്ന് പറയുന്നത്, അതെന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ജീവിത ആവിഷ്കാരമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതിന് പ്രാധാന്യം കൊടുക്കുക എന്ന് പറയുന്നത്, വാസ്തവത്തിൽ ഞാൻ എൻ്റെ ക്ലാസ്സുകൾ ബി എക്കും പി ജിക്കും വരെ പഠിപ്പിക്കുന്ന സന്ദർഭത്തിൽ അലങ്കാരങ്ങളെക്കുറിച്ചും മറ്റും ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്ന പഴഞ്ചൊല്ലുകളും കടങ്കഥകളുമാണ് ഞാൻ ഉദാഹരണമായിട്ട് എടുത്തു ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മുടെ ഏറ്റവും ഉയർന്ന ആളുകളുടേതായ ഒരു സംസ്കാരമുണ്ട്. ഈ ഫോക്ക് രണ്ടായിട്ട് സംസ്കാരത്തെ തിരിക്കും. അധതലത്തിലുള്ള സംസ്കാരമുണ്ട്, ഉപരിതലത്തിലെ സംസ്കാരമുണ്ട്. ആ ഉപരിതലത്തിലെ സംസ്കാരം രൂപപ്പെട്ടിരിക്കുന്നതിൻ്റെ എല്ലാ ഘടനയും ഘടകങ്ങളും നിമ്നതലത്തിലെ സംസ്കാരത്തിലുണ്ട്. നമ്മളിന്നൊക്കെ പറയുന്നത് എല്ലാവരുടെയും മനസ്സും എല്ലാ മനുഷ്യരും ഒന്നാണ് എന്നുള്ള ചിന്താഗതിയെ സംബന്ധിച്ചിടത്തോളം ആ ചിന്താഗതിക്ക് അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പണ്ഡിത പാമര വ്യത്യാസമില്ലാതെ വ്യവഹാരം സാമാന്യതലത്തിൽ പൊതുതലത്തിൽ പ്രകടമാകുമ്പോഴാണ്. അതിന് ഏറ്റവും കൂടുതൽ ഫോക്ക്ലോറിന് ഉപയോഗം ചെയ്യുന്നതെന്ന് എനിക്ക്, ഭാഷയെക്കുറിച്ചായാലും എല്ലാം ഞാൻ പഠന ആ മേഖല എന്ന് പറയുന്ന ആ രൂപത്തിലാണ് എടുത്തിട്ടുള്ളത്.
1: അങ്ങയുടെ ചെറുപ്പകാലം, പ്രത്യേകിച്ച് അങ്ങീ പറഞ്ഞ പഴഞ്ചൊല്ലിനെ കുറിച്ചാണെങ്കിലും കടങ്കഥകളൊക്കെ ആണെങ്കിലും അതൊക്കെ നിറഞ്ഞ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അന്യമാകുന്ന അതൊക്കെ സമ്പന്നമായ അല്ലെങ്കിൽ അങ്ങനത്തെ അറിവുകളും അങ്ങനത്തെ അനുഭവങ്ങളും സമ്പന്നമായ ഒരു ചെറുപ്പകാലമായിരിക്കുമല്ലോ അങ്ങേക്ക്. അത് അങ്ങയെ സ്വാധീനിച്ചിട്ടുണ്ടോ? ചെറുപ്പകാലത്തെക്കുറിച്ചൊന്ന് പറയാമോ?
0: തീർച്ചയായിട്ടും. ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു കർഷക കുടുംബത്തിലാണ് ജനിച്ച ഒരാളാണ്, ഒരു ഇടത്തരം കുടുംബത്തിലാണ്. അന്ന് ഇടത്തരം കുടുംബം എന്നൊക്കെ പറയുമ്പോഴേക്കും വാസ്തവത്തിൽ സമ്പന്നമായ ഒരു കുടുംബത്തിൻ്റെ ക്ഷയിച്ച അവസ്ഥയാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമെന്ന് പറയുന്നത് പുറം പണിക്കൊന്നും പോകാൻ പറ്റില്ല, കാരണം കുടുംബത്തിൻ്റെ അഭിമാന പ്രശ്നമാണ്. അപ്പോൾ പിന്നെ പട്ടിണി എന്നൊക്കെ പറഞ്ഞത് കടിച്ചൊതുക്കാനേ പറ്റുള്ളൂ, അല്ല വേറൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക്. അത്തരത്തിൽ നിരവധി ദിവസങ്ങളിൽ പട്ടിണിയിൽ കിടന്നും പിന്നെ മറ്റ് ഉള്ള സ്ഥലത്ത് ചെറിയ തോതിലുള്ള കൃഷികളൊക്കെ ചെയ്തും അത് കിട്ടുന്ന ആദായങ്ങളൊക്കെ ആയിട്ട് ജീവിച്ചു പോകുന്ന ഒരു ഇതായിരുന്നു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്നും പഠനത്തിൻ്റെ കാര്യത്തിൽ അച്ഛനും അമ്മയൊക്കെ വളരെ കാര്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നു. ഞാൻ ഇവിടെ തിരുവനന്തപുരം വെള്ളായണി കായലിൻ്റെ തീരത്താണ് താമസിച്ചിരുന്നത്. അവിടെ നിന്ന് 3 കിലോമീറ്റർ നടന്ന് നേമം സ്കൂളിൽ പോയിട്ടാണ് ഞാൻ പഠിച്ചിരുന്നത്. 2 ഏല കിടക്കണം. അപ്പോൾ ഈ ഏലകളുടെ മധ്യത്തിലൂടെ നടക്കുമ്പോഴത്തേക്കും മറ്റേ ഇടവപ്പാതി ഒന്നുകൊണ്ട് തന്നെ ഏകദേശം വെള്ളായണി കായൽ നിറയ്ക്കുന്ന ഒരു വലിയ തോടുണ്ട്, പള്ളിച്ചൽ തോട്. ഈ തോടിനെ കുറുകെ കടക്കാനായിട്ട് രണ്ടറ്റവും ചെത്ത ഒരു തെങ്ങുംതടിയാണുള്ളത്. ഈ രണ്ടറ്റം ചെത്ത തെങ്ങുംതടിക്ക് മുകളിലൂടെ ഞങ്ങൾ 5-6 പേര് കയറിഞ്ഞ് ഡാൻസ് ഒക്കെ കളിച്ചാണ് അപ്പുറത്ത് പോകുന്നത്. ഏതാണ്ട് അരയോളം വെള്ളം ഓരോ ഏലയിലും ഉണ്ടാകും. ഇതും കടന്ന് അവിടെ ചെന്ന് പഠനവും കഴിഞ്ഞിട്ട് ഇതേപോലെ തിരിച്ച് വീട്ടിലെത്തുന്നതിനിടയ്ക്ക് എൻ്റെ അമ്മയും അച്ഛനും ഇവൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കാൻ പോയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ജീവിക്കാൻ പഠിച്ചു. ഇന്നത്തെ തലമുറ നഷ്ടപ്പെടുത്തുന്ന അവിടെയാണ്. പഴഞ്ചൊല്ലുകൾ എടുത്ത് നോക്കിക്കോളൂ. ജീവിതത്തിലെ ഏറ്റവും നല്ല തത്വശാസ്ത്രം, അനുഭവത്തിൽ നിന്ന് രൂപപ്പെട്ട ഏറ്റവും നല്ല തത്വശാസ്ത്രവും എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു തത്വശാസ്ത്രവും അല്ലേ വാസ്തവത്തിൽ പഴഞ്ചൊല്ല്? എത്ര മനോഹരമായിട്ടാണ് നമ്മൾ എങ്ങനെ ജീവിക്കണം

0: അതിനകത്ത് പഠിപ്പിച്ചു പോകുന്നത് നോക്കുക. പ്രായം ചെന്നവരെ സംബന്ധിച്ചിടത്തോളം ആദരിക്കണം എന്ന് പറയുന്നത് വാസ്തവത്തിൽ മൂത്തവർ ചൊല്ലും, മുതനെല്ലിക്കയും, ആദ്യം കയ്ക്കും പിന്നെ മധുരിക്കും എന്ന് പറയുന്നിടത്ത് ആ പ്രായം ചെന്നവരോടുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കണമെന്നൊരു സമൂഹം നമ്മെ പഠിപ്പിച്ചു തരികയാണ്.
1: ഇപ്പം സാറ് പറഞ്ഞു സാറിൻ്റെ അധ്യാപന ജീവിതം 38 വർഷത്തോളമുള്ള അധ്യാപന ജീവിതം, അതിനൊപ്പമാണ് സാർ ഈ ഫോക്ലോർ ഗവേഷണങ്ങളൊക്കെ നടത്തിയത്. ഈ ഔദ്യോഗിക ജീവിതത്തോടൊപ്പം ഇത് ഇങ്ങനെയൊരു മേഖലയിൽ വ്യാപരിക്കാൻ പറ്റിയ, എങ്ങനെയാണ് ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയത്?
0: ഒരു അധ്യാപകൻ്റെ ജീവിതത്തിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇഷ്ടം പോലെ ലെഷർ ടൈം കിട്ടും. ആഴ്ചയിൽ 14 മണിക്കൂർ 16 മണിക്കൂർ പഠിപ്പിച്ചാൽ മതി. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ 3:30 വിട്ട് കഴിഞ്ഞാൽ ഒരു 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രീ ആണ്. പിന്നെ ഇതിനകത്ത് ചെറിയ ചില പരിമിതികൾ ഇതിനെ സംബന്ധിച്ചുള്ളത്, കാരണം ഒരു അധ്യാപകൻ സമൂഹത്തിനകത്ത് എങ്ങനെ പെരുമാറണം എന്നുള്ളതിനൊരു വലിയ ചിട്ടയുണ്ട്. സാധാരണ ജനങ്ങളുമായിട്ട് അടുത്ത് ഇടപഴകുമ്പോഴാണ് ജീവിതത്തെ നമ്മൾ എന്തെന്ന് പഠിക്കുന്നത്. ഞാൻ പലപ്പോഴും ഇതിനു വേണ്ടിയിട്ട് അന്വേഷിച്ച് പോയ സന്ദർഭത്തിൽ പലരും വളരെ ദുഃഖത്തോടുകൂടിയോ അല്ലെങ്കിൽ ഒരു വൈക്ലബ്യത്തോടുകൂടിയോ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, സാറിനോളം അറിവൊന്നും ഞങ്ങൾക്കില്ല. ഞാനതിന് തിരിച്ചു പറഞ്ഞ മറുപടി, എനിക്കറിയാവുന്ന മേഖലകളിൽ ഞാൻ വലിയവനായിരിക്കാം, പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു മേഖലയുണ്ട്, ആ മേഖലയെക്കുറിച്ച് പഠിക്കാനാണ് ഞാൻ നിങ്ങളടുത്ത് വന്നത്, അതിൽ നിങ്ങൾ എന്നെക്കാളും വലിയ അറിവ് ഉള്ള ആളാണ്. ഈ ഓർമ്മപ്പെടുത്തൽ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവരെക്കുറിച്ച് തന്നെ ഒരു അഭിമാനം തോന്നുന്ന ഒരു ഘട്ടം വരുന്നത്. അപ്പം നമ്മളെല്ലാം എല്ലാ തരത്തിലും എല്ലാ മനുഷ്യരും സജ്ജരാണ്. ആ തിരിച്ചറിവ് നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല. നമ്മൾ തിരുവനന്തപുരം ജില്ലയിലെ ഈ കാട്ടുകാലത്ത് താമസിക്കുന്ന കാണിക്കാരുടെ ഇടയിൽ ചെന്ന് ഞാൻ ചിലപ്പോൾ ആഴ്ചകളോളം താമസിക്കാറുണ്ട്. അവരുമായിട്ടുള്ള സമ്പർക്കം കൊണ്ട് അവരുടെ ജീവിതത്തെയൊക്കെ എത്ര മനോഹരമായിട്ട് എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നറിയാമോ. അതേപോലെ തന്നെ കേരളം മൊത്തം സഞ്ചരിച്ചിട്ടാണ് പല പഠന മേഖലകളും ചെയ്യുന്നത്. പിന്നെ ഇതിനകത്തെ സൗകര്യമായിട്ട് കിട്ടിയെന്ന് പറയുന്നത് UGC രണ്ട് അല്ല, അപ്പോൾ അവർ അവധി തന്നുകൊണ്ട് പഠിപ്പിക്കാനുള്ള സാഹചര്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് പ്രയോജനപ്പെടുത്താനായിട്ട് എനിക്ക് സാധിച്ചു. ഓരോ പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ജില്ലയാണ്, അതിൽ പ്രത്യേകിച്ച് അവധിയായിട്ടൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ശനി ഞായറുമൊക്കെ ഞാൻ പ്രയോജനപ്പെടുത്തിയിട്ട് ഏകദേശം 6200 പേജുണ്ട് ആ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. തിരുവനന്തപുരം ജില്ലയെക്കുറിച്ചുള്ള സമഗ്രമായൊരു ഫോക്ക് ലൈഫിൻ്റെ പ്രോജക്റ്റാണല്ലോ. അതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഒരു ഫാമിലി ലൈഫ് എങ്ങനെയാണ് എന്താണ് എന്നുള്ള ചിന്താഗതികളും കാര്യങ്ങളും ഒക്കെ അതിലൂടെ നമുക്ക് വ്യക്തമായത്. വാസ്തവത്തിൽ നമുക്ക് വേണമെങ്കിൽ സമയം കണ്ടെത്താൻ സാധിക്കും. പിന്നെ യാത്രകൾ വരുമ്പോഴത്തേക്ക് ഞാൻ പലപ്പോഴും ട്രെയിനിൽ സെക്കൻഡ് ക്ലാസ്സിലാണ് യാത്ര ചെയ്യുന്നത്, സാധാരണ ജനങ്ങളുമായിട്ട് അടുത്ത് വരുന്നത്. നിങ്ങൾ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് കയറിക്കില്ല, എല്ലാവരും അവരുടെ ഫോണിനകത്ത് ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളത്. സെക്കൻഡ് ക്ലാസ്സിൽ അങ്ങനെയല്ല, പരസ്പര സമ്പർക്കത്തിൻ്റെ പ്രശ്നം കിട്ടും. അതിലൂടെ എനിക്ക് കിട്ടിയ എന്തുമാത്രം അറിവെന്നുള്ളത്, ഭാഷയുടെ വൈചിത്രങ്ങളെക്കുറിച്ച്, സംസ്കാരത്തിൻ്റെ വൈചിത്രത്തെക്കുറിച്ച്, നിരവധി ഇത്തരത്തിൽ നമ്മൾക്ക് ശ്രദ്ധയിൽപ്പെടാതെ കിടക്കുന്ന നിരവധി സംഗതികളെക്കുറിച്ചുള്ളതൊക്കെ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സാമാന്യ ജനങ്ങളുടെ സമ്പർക്കം,
1: അങ്ങനെയുള്ള സമ്പർക്കത്തിൽ ഇപ്പോൾ തദ്ദേശീയമായ ആൾക്കാരുടെ കൂടെ പോയി ജീവിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരുടെ ജീവിതം കണ്ടപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ, ഇപ്പോൾ തിരുവനന്തപുരം മേഖലയിലുള്ള വിഭാഗങ്ങളല്ല, ഇപ്പോൾ നമ്മൾ പാലക്കാട് പോവുകയാണെങ്കിൽ, വയനാട് പോവുകയാണെങ്കിൽ, അവരുടെയൊക്കെ ജീവിത രീതികളിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ആ അനുഭവത്തെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: ശരിക്കും പറഞ്ഞാൽ സങ്കടപ്പെടുത്തിയ ഒരു സന്ദർഭം എന്ന് പറയുന്നത്, ഞാൻ തിരുവനന്തപുരത്ത് പുരവിമലയിൽ ഈ എൻ്റെ UGC പ്രോജക്റ്റുമായിട്ട് ഒരാഴ്ച നിന്ന് താമസിച്ചിരുന്നു. അവിടെ പോയ സന്ദർഭത്തിൽ ശരിക്കും അവിടെ താമസിച്ച് വന്നിട്ട് പിറ്റേ ദിവസം എന്തെങ്കിലും ആഹാരം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ പൈസ കൊടുത്തു. പൈസ കൊടുത്ത് അവർ അരിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അന്ന് രാത്രി അവിടെ ഒരു പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആഹാരമൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് ഒരു വല്ലാത്തൊരു ക്ഷീണം പോലെയൊക്കെ എനിക്ക് തോന്നി. ഞാനൊന്നും വേണ്ടിയില്ല, നമുക്ക് അറിഞ്ഞോട്ടല്ലോ അതിന്. ഞാൻ രാവിലത്തെ ഭക്ഷണത്തിന് എല്ലാ ദിവസവും പൈസ കൊടുത്തിട്ട് അതത് ദിവസമുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള പൈസയൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു ആ ഫാമിലിയിൽ താമസിക്കുമ്പോൾ. രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഗൃഹനാഥൻ എന്നോട് പറഞ്ഞു, സാർ ഇനിയും പൈസ ഞങ്ങൾക്ക് തരരുത്. ഞാൻ ചോദിച്ചു അതും തോറ്റി, സാർ ഇവിടെ ഒരാഴ്ച ഒന്നരാഴ്ച കാണും, അത് കഴിഞ്ഞ് സാറങ്ങ് പോകും. എന്നും ഈ ആഹാരം കഴിക്കുമ്പോഴത്തേക്കും പിന്നെ നമ്മൾക്ക് പിന്നെ അത് കഴിക്കാൻ പറ്റാത്ത, ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. അപ്പം ഞാൻ എടുത്ത് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത്, സാറ് അന്ന് ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് ഞങ്ങൾ 3-4 ദിവസം കൊണ്ട് പട്ടിണിയാണ്. ഞാൻ ആകപ്പാടെ അങ്ങ് വിഷമിച്ചു. അപ്പോൾ എനിക്കതിനകത്ത് രണ്ടനുഭവങ്ങളുണ്ടല്ലോ. ഒന്ന്, മനുഷ്യൻ്റെ ജീവിതാവസ്ഥയെക്കുറിച്ചുള്ള സങ്കടം എനിക്ക് തോന്നിയതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്തെ വിഷയമെന്ന് പറയുന്നത് വിശപ്പൊരു എക്കണോമിക്സായിട്ട് മാറി. മനസ്സിലാക്കൂ, പട്ടിണി എന്ന് പറയുന്ന ഒരു എക്കണോമിക്സാണെന്ന് അന്നാണ് എനിക്ക് ശരിക്കും പഠിക്കാൻ പറ്റിയത്. അപ്പോൾ ഈ റിസർഷനൊക്കെ വന്ന കാലഘട്ടത്തിൽ ഇന്ത്യയെ നിലനിർത്തിയത് ഈ പട്ടിണിയാണ്. പട്ടിണി അനുഭവിക്കാൻ കഴിയുന്ന ഒരു ജനത, അപ്പോൾ അതിനെ ഒരു സമരമാർഗമായിട്ട് മാറ്റുകയായിരുന്നു വാസ്തവത്തിൽ ഗാന്ധിജി പോലും ചെയ്തത്. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം നിരവധി രസകരമായിട്ടുള്ള, ഞാൻ നിലമ്പൂർ ചോല നായ്ക്കർ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഗോത്രവിഭാഗമായിട്ടാണ് അവർ വരുന്നത്. അവരവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ മുളയ്ക്കുള്ളിൽ അരിയിട്ടിട്ട് തീയിലിട്ടിട്ട് കഞ്ഞി ഒക്കെ വെച്ച് വന്നു, ചായ വെച്ച് വന്നു. ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പുതിയ അറിവുകളാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ അരണി കടയും പോലെ കടഞ്ഞ് തീയെടുക്കുന്നത് അതൊക്കെ എന്നെ കൊണ്ട് തന്നെ ചെയ്യിച്ചതൊക്കെ എനിക്ക് പഠിപ്പിച്ചു തരികയും മറ്റുമൊക്കെ ചെയ്ത് ഒന്നുമല്ലാതെ

0: ഒരു സാഹചര്യത്തിൽ ഞാൻ അകപ്പെട്ടു പോയാലും എനിക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്നൊരു പാഠം അവരിൽ നിന്ന് എനിക്ക് കിട്ടിയെന്ന് പറയുന്ന നിസ്സാരമായൊരു കാര്യമല്ല.
1: ഈ ജീവിത പാഠങ്ങൾ മാത്രമല്ല, അവരുടെ കലകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്ന കലകൾ, അതേസമയം അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ജീവിത രീതിയിൽ നിന്നാണ്. അപ്പോൾ ഈ കലകൾ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്, അവരുടെ കലകളെ കുറിച്ചുള്ള അവരുടെ വീക്ഷണങ്ങൾ സാറിന് അത് കണ്ടപ്പോൾ തോന്നിയത്?
2: ഇതിനകത്ത് രണ്ട് പാഠങ്ങൾ നമുക്ക് അതിനകത്ത് കണ്ടെത്താനുണ്ട്. ഒന്ന്, അതിൻ്റെ തനിമ സംരക്ഷിച്ച് നിർത്തുക എന്ന് പറയുന്നു. ആ തനിമ സംരക്ഷിച്ച് നിർത്തുക എന്ന് പറയുമ്പോഴേക്കും ഒരു ഫോക്ക് അത് രൂപപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിന് പ്രസക്തമാകുമ്പോൾ മാത്രമാണത് ഫോക്കായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ അത് വേറെ ഒരു കലയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കലാരൂപങ്ങൾ ആ ഫോക്കിൻ്റെ സന്ദർഭങ്ങളിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്കല്ലാതെയും ഇതിനെ മറ്റൊരു വേദിയിലേക്ക് അവതരിപ്പിക്കാം. അവിടെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഈ ഫോക്കെന്ന് പറയുന്ന എലമെൻ്റ് കലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, അനുഷ്ഠാനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കലകളായിരിക്കും ഭൂരിഭാഗവും. പക്ഷേ അതേ കലാരൂപത്തിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു അവസരത്തെ പ്രയോജനപ്പെടുത്തിയാൽ

0: കൊണ്ട് തന്നെ നമുക്കല്ലാതെയും ഇതിനെ മറ്റൊരു വേദിയിലേക്ക് അവതരിപ്പിക്കാം. അവിടെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഈ ഫോക്ക് എന്ന് പറയുന്ന എലമെൻ്റ് കലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, അനുഷ്ഠാനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കലകളായിരിക്കും ഭൂരിഭാഗവും. പക്ഷെ അതേ കലാരൂപത്തിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു അവസരത്തെ പ്രയോജനപ്പെടുത്തിയ കലാകാരന്മാർക്ക് ജീവിക്കണ്ടേ?
1: അതെ.
0: ഒന്ന്, ഈ കലാരൂപങ്ങൾ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ അറിവ് വരുന്ന അനുസരിച്ചിട്ടുള്ള ഇത് പലതിനെയും നമ്മൾ നിരസിക്കുന്നുണ്ട്. ശരിക്കും കുറേ കാലം കഴിയുമ്പോൾ ചിലതെല്ലാം അസ്തമിച്ചു പോകാം. അവിടെ സാധാരണക്കാരായിട്ടുള്ള ഇതിൻ്റെ അവതാരകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ചില മേഖലകൾ, ആ മേഖലകളെ നമ്മൾ തിരഞ്ഞെടുത്ത് അവിടത്തേക്ക് വിടുന്ന, ഇപ്പോൾ ടൂറിസം ഒരു വ്യവസായമാണ്, അത് ഇതുമായിട്ടൊന്ന് ബന്ധിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ കലാകാരനും വല്ലതും കിട്ടും, ടൂറിസത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും വല്ലതും കിട്ടും. ഇപ്പം ജീവിത സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കിക്കൊടുക്കുന്ന ഒരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ ഈ കലയുടെ സംശുദ്ധി മറ്റൊരു തരത്തിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പാക്കിക്കൊണ്ട് ഈ രീതി ചെയ്യുന്നതൊരു തെറ്റല്ല. രണ്ടും രണ്ടാണ്, രണ്ട് സന്ദർഭങ്ങളിൽ അവതരിപ്പിക്കുന്നു.
1: നമ്മൾ പലപ്പോഴും ഈ ലിഖിതമായ ചരിത്രങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. വാമൊഴിക്ക് അത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിലൊരു സംശയം ഉണ്ടാവേണ്ടിയിരിക്കുന്നു. സാറിൻ്റെ ഒരു പുസ്തകമുണ്ട്, വാമൊഴിയുടെ സൗന്ദര്യശാസ്ത്രം. ആ പുസ്തകം ചർച്ച ചെയ്യുന്നതിനെ കുറിച്ച് ഒന്ന് പറയാമോ ഈ ഒരു കോണ്ടെക്സ്റ്റ്?
0: ശരിക്കും പറഞ്ഞാൽ അത് സാഹിത്യം എന്ന നിലയിൽ പഴഞ്ചൊല്ലുകൾ, ശൈലി, കടങ്കഥ, കഥകൾ ഇവയെല്ലാം നാണെന്ന് വിലയിരുത്തുകയാണ് അതിലൂടെ. അതിലൂടെ എങ്ങനെയാണ് നമ്മുടെ സാംസ്കാരിക ജീവിതക്രമം പ്രകടമായിട്ട് അതിനകത്ത് രൂപപ്പെട്ടു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിസ്സാരപ്പെട്ടവരല്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ചെങ്കോട്ടപ്പട്ടിക്ക് മുമ്പോട്ടൊരു വാല എന്ന് കടങ്കഥയിൽ പറയുമ്പോഴേ അത് ചെരവ എന്നുള്ളൊരു അർത്ഥം നമുക്കതിൽ കിട്ടുകയാണ്. ഇന്ന് ചെരവയെക്കുറിച്ച് ഈ പുതിയ തലമുറയ്ക്ക് അറിയാമോ?
1: ഇല്ല.
0: അപ്പോൾ കടങ്കഥ നിലനിർത്തുന്ന സാംസ്കാരികമായ നിരവധി ഘടനകളുണ്ട് അതിനകത്ത്. അത്തരത്തിലുള്ള ഒരുപാട് നന്ദുണി എന്ന് പറയുന്ന വാദ്യത്തെക്കുറിച്ച് ശരിക്കും പറഞ്ഞു, നാല് കാലുണ്ട്, നന്ദുണി വയറുണ്ട്, നായ്ക്കയെ തിന്നാൻ ഇറച്ചിയില്ല എന്ന് പണ്ട് ഈ മരക്കാലെന്ന് പറയുന്ന ഒരു അളവ് സമ്പ്രദായം ഉണ്ടായിരുന്നു. മൂന്നിലെന്ന് പറയാണ് ഒരു മരക്കാൽ. അപ്പം മരക്കാലെന്ന് പറയുന്നത് ഇന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിഞ്ഞൂടെ, ഈ നാഞ്ചിനാടൻ അളവാണത്. എനിക്കും അറിഞ്ഞൂടായിരുന്നു. പഴഞ്ചൊല്ല് കേട്ടപ്പോഴേക്ക് ഈ മരക്കാലിനെ അന്വേഷിച്ചു പോയപ്പോഴാണ് എനിക്ക് സാധനം കിട്ടിയത്. അപ്പോൾ ഇപ്പോൾ ആ മരക്കാലെന്ന് പറയുന്നതിൽ നല്ല ഫോക്കിൻ്റെ ഒരു നല്ല കളക്ഷൻ എനിക്കുണ്ട്. ഏകദേശം 50 വാദ്യങ്ങളുണ്ട്. അതുപോലെ ഒരുപാട് നിരവധി ഘടകങ്ങളുണ്ട്. അളവ് സമ്പ്രദായങ്ങൾ ഏതാണ്ട് കുറേയധികം ഉണ്ട് എൻ്റെ. അപ്പോൾ അതിനകത്ത് ഈ മരക്കാലിനെ ഉൾപ്പെടുത്താൻ എനിക്ക് സാധിക്കാനും അതിനുള്ള പ്രചോദനം കിട്ടിയത് വാസ്തവത്തിൽ ഈ ഒരു കടങ്കഥയാണെന്നുള്ളത് നിസ്സാരപ്പെട്ടൊരു കാര്യമാണ്. അപ്പം നമ്മളൊരു സംഘാത്മകമായ ഒരു ജീവിതക്രമമാണ്. ആ സംഘാത്മകമായ ജീവിതക്രമത്തെ നമുക്ക് ഓരോ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, ഓരോന്നിനെ സംബന്ധിച്ചിടത്തോളം സ്വത്വം എന്ന് പറയുന്നുണ്ട്. ഈ സ്വത്വം സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ സ്വത്വത്തിന് മൂന്ന് ഘടനകൾ പറയുന്നത് ഒക്കെ, ഒന്ന് സ്വയം വെളിപ്പെടുത്തുന്നതാണ്. ഇപ്പം ഞാൻ സ്വയം വെളിപ്പെടുന്ന എൻ്റെ സ്വഭാവം കൊണ്ടാണ്, ക്യാരക്ടർ കൊണ്ടാണ്. അതേസമയം തന്നെ ഞാൻ എങ്ങനെ പെരുമാറണം എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. ബിഹേവിയർ എന്ന് പറയുന്നത് അത് നിർമ്മിത സ്വത്വമാണ്, സമൂഹം നിർമ്മിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ആ സമൂഹം നിർമ്മിച്ചു കൊടുക്കുമ്പോഴേക്കും സമൂഹം ചില വിലക്കുകളൊക്കെ പറയും. ഏറെ തിളച്ച കലത്തിന് പുറത്തെന്ന് പറയും നമ്മളടുത്ത്. ആ നീ ആ സമൂഹം വിട്ടു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തലാണ്. പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറയുന്നത് അവർ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണത്. മനസ്സിലായി? ചെമ്മീൻ ചാടിയ മുട്ടോളം, പിന്നെയും ചാടിയ ചട്ടിയിരുന്നു. അപ്പോൾ ഇതെല്ലാം വിലക്കി നമ്മളൊരു നിർമ്മിത സ്വത്വത്തിലേക്ക് കൊണ്ടുവന്ന് ആരോടൊക്കെ എങ്ങനെ പെരുമാറണം എന്നൊരു വസ്തുത പഠിപ്പിക്കുന്നു. അപ്പോൾ സംസ്കാര പഠനത്തിൽ ഇത്തരത്തിലുള്ള സമീപനങ്ങളോ അന്വേഷണങ്ങളോ പലപ്പോഴും ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ പഠനം എന്ന് പറയുന്നത് പോലും ഓരോന്നും ഇപ്പം പ്രത്യയശാസ്ത്ര നിഷ്ഠമായിട്ട് വളച്ചൊടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ പ്രവണത എന്ന് പറയുന്നത് നമ്മെ നിയന്ത്രിക്കുന്നതായ ചില പ്രത്യയശാസ്ത്ര പരിസരങ്ങൾ നമുക്ക് ചുറ്റും വരുന്നുണ്ട്. അതുകൊണ്ട് മാത്രം സർവ്വതിനെയും നമ്മൾ വ്യാഖ്യാനിച്ച് ഇതാണ് ശരി എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള വ്യഗ്രതയിൽ ഒരുപാട് തെറ്റുകൾ വരുത്തുന്നത് എന്നുള്ളതാണ്. തുറന്ന സമീപനം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ് എന്നുള്ളതും സംസ്കാര പഠനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണേണ്ടുന്ന ഒരു വിഷയമാണ്. ഈ കലാരൂപത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ശൈലിയിലേക്ക് കടന്നു നോക്കി കഴിഞ്ഞാൽ അഭിനയത്തിൻ്റെ എത്ര പാഠങ്ങളുണ്ടെന്നറിയുന്നത്? കണ്ണ് ചുവന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, അതൊക്കെ ദേഷ്യം വന്നു എന്ന് അല്ലേ. മുഖം ചുവന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ദേഷ്യം വന്നു അല്ലെങ്കിൽ ലജ്ജ വന്നു. എത്ര മനോഹരമായിട്ട് അഭിനയം അതിനകത്ത് കടന്നുകൂടിയിരിക്കുന്നത്, നിസ്സാരമാണ് അതിൻ്റെ കാര്യം. ഇതുമാതിരി ഓരോ തരത്തിൽ മുഖം വാടി, മുഖം വെളുത്തു, അല്ലെങ്കിൽ മുഖം വിളറി. അപ്പോൾ ഈ മാറ്റങ്ങളിൽ നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ മനസ്സിൻ്റെ കണ്ണാടി മുഖമാണെന്ന് പറയുമ്പോഴത്തേ, അപ്പോൾ അഭിനയത്തിൽ നയനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം അത് ഭരതൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ആ പ്രാധാന്യം മൊത്തം നമുക്ക് ശൈലിയിലെ ഈ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് മുഖമായിട്ട് ബന്ധപ്പെട്ടുള്ള വാക്കുകളെടുത്ത് വെച്ച് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അപ്പോൾ കല മനോഹരമായിട്ട് ശൈലികളിൽ പ്രകടമാണ്. ലോകത്തിലെ ഏറ്റവും നല്ല അനുഭവപ്രദമായ തത്വശാസ്ത്രമാണ് പഴഞ്ചൊല്ലുകൾ. ഒന്നും ഡയറക്റ്റായിട്ട് പറയുന്നത്, ഇൻഡയറക്റ്റായിട്ട് പറയുന്നത്, അതാണ് ശരിക്കും സാഹിത്യം എന്ന് പറയുന്നത്. വക്രോക്തി എന്ന് പഴയ സംസ്കൃതത്തിലെ ഒരു വലിയ സാഹിത്യാചാര്യനായ കുന്തകൻ പറഞ്ഞാണ് വക്രോക്തി. ഈ നല്ല വക്രോക്തികളാണ് കടങ്കഥകൾ. ഇനി അത് നോക്കുക ആധുനിക പരിസരത്തിലേക്കുള്ള ഇമേജ് എന്ന് പറയുന്നൊരു കാര്യമാണ്. മേജം എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നിൻ്റെ

0: രീതിയിൽ മറ്റൊന്നിനെ ആവിഷ്കരിക്കലാണ് ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്വത്വം എന്ന് പറയുന്നത് രണ്ടിലും പകർന്നു നിൽക്കുന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. നമ്മുടെ മുത്തശ്ശി പറഞ്ഞതുപോലെ ഈ അടുക്കളയ്ക്ക് അങ്ങേക്കപ്പുറത്ത് നിന്ന് വിരിഞ്ഞു നിൽക്കുന്ന കാന്താരി കണ്ടിട്ടാണ് അവർ പറഞ്ഞത്, ആന കയറാമല്ല ആള് കയറാമല്ല, 1000 കാന്താരി പൂത്തിറങ്ങിയെന്ന് ആകാശത്തെയും കാന്താരിയെയും തമ്മിൽ സംയോജിപ്പിക്കുന്ന ഇമേജോളം സത്യസന്ധമായ മനോഹരമായ ഒരു ഇമേജ് കണ്ടെത്താൻ സാധിക്കും നമുക്ക്. അപ്പോൾ ഏത് ആധുനിക തലത്തിലേക്കും മനുഷ്യൻ്റെ സൗന്ദര്യാത്മകമായ ഭാവനകൾ ചലിക്കുന്നത് സമാനമാണ് എന്നുള്ളത് നമുക്ക് ഈ കടങ്കഥകളിൽ നിന്ന് പഠിക്കാൻ സാധിക്കും. മല്ലനും മാധവനും കാട്ടിപ്പോയ കഥ അറിയാമല്ലോ. അവസാനം വന്നാണ് കരടി മണത്ത് നോക്കിയപ്പോഴത്തേക്കാണ് മല്ലൻ മാധവനോട് ചോദിച്ചത്, എന്താ കരടി പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് ആപത്തിൽ ഉപേക്ഷിച്ച വീട്ടുകാരനെ വിശ്വസിക്കരുതെന്നാണ് കരടി പറഞ്ഞത്. അപ്പോൾ ചങ്ങാതി എന്ന വാക്കിൻ്റെ മനോഹരമായ ഒരു അർത്ഥത്തെ വ്യാഖ്യാനിക്കുക മാത്രമല്ല, അവിടുത്തെ കരടി സംസാരിച്ചു, പൂച്ചയും പട്ടിയും എല്ലാം സംസാരിച്ചു. ഇനി ഇതിനേക്കാളെല്ലാം ഉപരി മുത്തശ്ശിയുടെ കഥ കേട്ട ഒരു പരിചയമാണ്. അവരൊരിക്കലും കഥ എന്ന് പറയുന്നത് പറയുകയല്ല, അഭിനയിക്കുകയാണ്. ഇനി ഭാവത്തിൻ്റെ തലങ്ങൾ ആവിഷ്കരിക്കുന്നതൊക്കെ നോക്കുക, അവരുടെ മുഖംഭാവം മാറുന്ന രീതി, കണ്ണുകളുടെ രീതി, കൈകൾ മാറുന്ന രീതി. ഞാൻ കണ്ട ആദ്യത്തെ അഭിനയത്തിൻ്റെ തിയേറ്ററാണ് മുത്തശ്ശി. ഈ ഏകാംഗ തിയേറ്ററിനെ കണ്ട പരിചയമുള്ളത് കൊണ്ട് മാത്രമാണ് പിൽക്കാലത്ത് ചാക്യാർ കൂത്തായാലും പാഠകമായിരുന്നാലും ഒക്കെ നിലനിന്നത്. അതും ഏകാംഗ അഭിനയമാണ്. പാശ്ചാത്യ ലോകത്ത് ഇത് പരാജയപ്പെട്ടതാണ്. ലോകം മുഴുവൻ അന്വേഷിച്ച് നടന്നിട്ട് കിട്ടിയ ഏറ്റവും പൈതൃക കലകളിൽ ഏറ്റവും ആദിമമായിട്ട് അറിയപ്പെടുന്നത് കൂടിയാട്ടവും ഈ കൂത്തുമൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് ചാക്യാർ കൂത്ത് പോലെയുള്ളൊരു കലയെ നിലനിർത്തിക്കൊണ്ട് പോയതിനും അതേപോലെ തന്നെ അതിനെ പിന്നെ ആസ്വദിക്കുന്നതിനുമൊക്കെ ഉള്ളൊരു മനോഭാവം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മുത്തശ്ശിയുടെ കഥ കണ്ട പരിചയമാണ്.
1: ഇപ്പോൾ സാറ് നമ്മളോട് പറഞ്ഞപ്പോൾ അതിനിടയ്ക്ക് പരാമർശിച്ച കലകൾ, ഇപ്പോൾ പടയണി, കൂത്ത്, പാഠകം, ചാക്യാർ കൂത്ത്, ഇതൊന്നും അല്ലാതെ നാം അറിയാത്ത ഒരുപാട് കലകൾ ഉള്ളതാണ് ഈ പഠനത്തിലേക്ക് നമുക്ക് ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മനസ്സിലാവുന്നത്. ഇപ്പോൾ ശരിയാണ്, ഇൻ്റർനെറ്റിലെല്ലാം അവൈലബിൾ ആണെങ്കിൽ പോലും നാം അറിയാൻ ശ്രമിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ അവെയർ അല്ലാത്ത ഈ കലകളെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: ധാരാളമായിട്ടുള്ള കലകളുണ്ട്. ചില കലകളുടെ രസകരമായ ചില സാമ്യങ്ങൾ ശ്രദ്ധിക്കണം. ഉദാഹരണം, ഇവിടുത്തെ കാണിക്കാരുടെ ഇടയിലും അതേപോലെ തന്നെ ഈ പത്തനംതിട്ട തിരുവല്ല പ്രദേശങ്ങൾ ഏതാണ്ട് ഇടുക്കി വരെ വരുന്ന പ്രദേശങ്ങളിലെ മലയരയരെയാണ് പൊതുവിൽ ഇവിടങ്ങളിൽ കാണിക്കാരെന്ന് വിളിക്കുന്നത്. അവർക്ക് ഒരുപാട് രസകരമായിട്ടുള്ള കഥകളും ജീവിതക്രമവും ഒക്കെ ഉള്ളവരാണ്. അവരുടെ അനുഷ്ഠാന കഥകൾ, അതായത് മാന്ത്രിക അനുഷ്ഠാനമായിട്ട് അറിയപ്പെടുന്നതാണ് ചാറ്റ്. ചാറ്റ് കമ്പ്യൂട്ടറിൽ പ്രധാനമാണ്. അപ്പോൾ അവരുടെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാണിക്കാരുടെ ഈ ചാറ്റെന്ന വാക്കിൻ്റെ അർത്ഥം ചോദിച്ചു. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞ രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് സാറേ, അവരുടെ ആ ചാറ്റിൻ്റെ ഇതിൽ പേച്ചുള്ളതും പേച്ചില്ലാത്തതും ഉണ്ട്. അതായത് ഭാഷ തന്നെ വരുന്നത് കൊണ്ട് ഭാഷയില്ലാതെ സ്വരം മാത്രം കൊണ്ട് അവർ ചെയ്യുന്നൊരു. അപ്പോൾ ആ പേച്ചില്ലാത്ത ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ആലോചിച്ചു എന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് മനസ്സിലല്ല, അറിയപ്പെടാത്ത ഏതോ ദൈവവുമായിട്ടുള്ള അവരുടെ സമ്പർക്ക വ്യവഹാരമാണ് വാസ്തവത്തിൽ ഇത്. ഇത് തന്നെയല്ലേ കാണാതെ എവിടെയോ ഇരിക്കുന്ന ഒരാളുമായിട്ട് നമ്മൾ നടത്തുന്ന ചാറ്റും. അപ്പോൾ അർത്ഥം കൊണ്ട് എത്ര സമാനമായിട്ട് അവ അടുത്ത് വരുന്നു എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ചാറ്റുകളിൽ തന്നെ നിരവധി വകഭേദങ്ങളുണ്ട്. പക്ഷെ അവർ പറയുന്ന ചില മണ്ണഴിച്ച് ചാറ്റെന്നൊക്കെ പറയുന്ന ഒരു ഏർപ്പാടുണ്ട്. മണ്ണഴിച്ച് ചാറ്റെന്ന് പറയുന്നത് നമ്മുടെ രൂപം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം തീയിലിട്ട് പൊടിച്ചു കഴിഞ്ഞു, പക്ഷേ രോഗം കൊണ്ടും മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ദുരിതമനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ രൂപം ഉണ്ടാക്കിയിട്ട് ആ രൂപം തീയിലിട്ട് ചുട്ട് കഴിഞ്ഞ് പൊടിച്ചു കഴിഞ്ഞതിന് ശേഷം അതിനെ ഇല്ലാതാക്കിയതിന് ശേഷം പുതിയൊരു ശരീരം നിർമ്മിച്ചു നൽകുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അതേപോലെ തന്നെ കുമ്മാട്ടി എന്ന് പറയുമ്പോൾ തൃശ്ശൂരിലെ കുമ്മാട്ടിയെ നമുക്ക് അറിയുന്നു, പക്ഷേ പാലക്കാട് കുമ്മാട്ടി വേറെ. അപ്പോൾ അതേപോലെ തന്നെ ഇവിടങ്ങളിൽ നീലി എന്ന് പറയുന്നത് യക്ഷിയുമായിട്ട് ബന്ധപ്പെട്ടാണ്, പക്ഷേ അവിടെ കല്ലടിക്കോടം മലനിരകളിൽ അവിടെ ഒരു നീലിയുണ്ട്, അതൊരു ദേവതയായിട്ടാണ് സങ്കല്പിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുഷ്ഠാനങ്ങൾ വേറെയാണ്. നമ്മുടെ ഇവിടുത്തെ കാക്കാരശ്ശി നാടകം ഏതാണ്ട് തീർന്നു കഴിഞ്ഞ കൊണ്ടിരിക്കുന്ന ഒരു തെരുവ് നാടകമായിട്ട് നമുക്ക് എടുക്കാവുന്ന ഒന്നാണ്. വീഥി നാടകങ്ങളായിട്ട് സംസ്കൃതത്തിൽ പറയുന്നതാണ്, നല്ല രസകരമായിട്ടുണ്ട്. ഭരതൻ്റെ വീഥ്യംഗങ്ങളെന്ന് പറയുന്ന ഉൾപ്പെടെ പ്രഹസനത്തിൽ വരേണ്ടതായ എല്ലാ ക്രമങ്ങളും അതിനകത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കാക്കാരശ്ശേടത്തിന് സമാനമായിട്ടുള്ള പാണപ്പൊറാട്ടുകളുണ്ട്. ഉത്തര കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശാലിയ പൊറാട്ടുകളുണ്ട്, തെയ്യപ്പൊറാട്ടുകൾ ഇഷ്ടം പോലെയുണ്ട്. ഇതൊന്നും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ ചെല്ലു പോകുമ്പോഴത്തേക്കുമാണ് അതിൻ്റെ പ്രസക്തിയും കാര്യങ്ങളും ഒക്കെ ബോധ്യപ്പെടുന്നത്. ഇതിനൊരു ദൗത്യവും കൂടിയുണ്ട്. നമ്മുടെ അവതരണ കലകളെ സംബന്ധിച്ചിടത്തോളം അവതരണ കലകൾ ഇവിടുത്തെ പർണേറ്റെന്ന് പറയുന്ന ആദ്യം തന്നെ രൗദ്രം നിലനിൽക്കുന്നതാണ്. ഇപ്പോൾ ദാരികൻ തൊഴുത് പിടിച്ചിട്ടെൻ്റെ കൊല്ലരുത് എന്ന് പറയുമ്പോഴും അത് കേക്കാ ദേവി ശിരസ് വെട്ടിക്കൊണ്ടാണ് പോകുന്നത്. പക്ഷേ ഇതല്ല മുടിയേറ്റ്. മുടിയേറ്റിൽ വരിക്കുമ്പോഴത്തേക്ക് ഈ രൗദ്രം കുറയും. ആ രൗദ്രത്തെ കുറയ്ക്കുന്നത് ഹാസ്യ ശൃംഗാരങ്ങൾ ഇടക്കിയിട്ടുണ്ട്. അങ്ങനെ കൂളി എന്നും കോയമ്പടാരെന്നും പറഞ്ഞ രണ്ട് ഹാസ്യകഥാപാത്രങ്ങൾ രംഗത്തേക്ക് വരുന്നുണ്ട്. ധർമ്മശൃംഗാരവും അർത്ഥശൃംഗാരവും കാമശൃംഗാരവും. അതിനെ ഇവിടുത്തെ ഈ ആദ്യന്തം രൗദ്രം നിൽക്കുന്ന നമ്മുടെ പർണേറ്റ് അഥവാ കാളികൂട്ടം എന്ന് പറയുന്നതിന് നമ്മൾ നാട്യശാസ്ത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിമം എന്ന് പറയുന്നതാണ്. ആ ഡിമത്തിൽ ഹാസ്യ ശൃംഗാരങ്ങൾ ഉൾപ്പെടുത്തിയിട്ട്

0: രൗദ്രത്തിൻ്റെ ഗൗരവം കുറയ്ക്കുന്നതാണ് സമവകാരം, മുടിയേറ്റ സമവകാരമാണ്. അപ്പോൾ അത് കേരളത്തിലുണ്ട്. ഈ രണ്ട് നാടകങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവയെ തമ്മിലുള്ള വ്യത്യാസം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ കരിണവും രൗദ്രവും കൂടുതൽ വരുന്ന സ്ഥലത്ത് ഹാസ്യങ്ങൾ കൊണ്ട് ആ കരിണത്തിൻ്റെയും രൗദ്രത്തിൻ്റെയും ഗൗരവം കുറയ്ക്കുന്ന ഒരു പ്രത്യേകതരം രീതിയാണ് വാസ്തവത്തിൽ നമ്മുടെ നാട്യങ്ങളിൽ കാണുന്നത് എന്നുള്ളത് നമുക്ക് ഇന്ന് പഠിക്കാനായിട്ട് സാധിക്കും.
1: ഇപ്പോൾ സാർ ഈ പ്രാദേശികമായിട്ടുള്ള വ്യത്യാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് സാറിൻ്റെ മുച്ചിലോട്ട് ഭഗവതി എന്നുള്ള അങ്ങയുടെ പ്രോജക്റ്റ് വടക്കൻ മലബാറിലെ തെയ്യങ്ങളെക്കുറിച്ചാണ്. പക്ഷെ നമ്മളിവിടെ തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ ഇതിൽ നിന്നും ഈ കലാരൂപങ്ങളെങ്ങനെ ഘടനാപരമായിട്ട് മാറി നിൽക്കുന്നു, അവർക്കുള്ള വ്യത്യാസങ്ങൾ?
0: ഇത് വേറൊന്നുമല്ല, അവിടുത്തെ തെയ്യം എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം കലാരൂപങ്ങളാണ്. അവയ്ക്കെല്ലാം ഒരു പുരാവൃത്തങ്ങളുണ്ട്, ഒരു പ്രാദേശികമായ ഒരു ജനജീവിതം, അതിൽ വംശീയതയും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത്തരം അംശങ്ങളെല്ലാം കൂടെ ചേർന്ന് രൂപപ്പെടുന്ന ഒരു വലിയ സാമൂഹികമായ മനോഭാവം അതിനകത്ത് പ്രകടമാകും ഓരോ പുരാവൃത്തത്തിനകത്തും. മുച്ചിലോട്ട് ഭഗവതിയുടെ പുരാവൃത്തം മനുഷ്യൻ ദേവതയായിട്ട് തന്നെ ഇവിടെയും അങ്ങനെയാണ്. കള്ളിയാങ്കട്ട് നീലി അങ്ങനെയാണ്, യക്ഷി പുരാവൃത്തങ്ങളെല്ലാം അങ്ങനെയാണ്, പിന്നെ പൊന്നിറത്താൾ അങ്ങനെയാണ്, പുരുഷാദേവിയമ്മ അങ്ങനെയാണ്, തമ്പുരാക്കന്മാരുടെ ഒരു ഉലകുട വരുമ്പോൾ തമ്പുരാൻ ഉരുട്ട് ഇവിടെ നടക്കുന്ന ഒരു കാര്യമാണ്. ആ പുരാവൃത്തം എന്ന് പറയുന്നത് മനുഷ്യനിൽ നിന്ന് ദേവതയായിട്ട് മാറുന്ന ഒരു കഥയാണ്. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് തട്ടുകളിലേക്ക് നമുക്ക് ഇവയെ സംബന്ധിച്ചിടത്തോളം വേർതിരിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി അതേപോലെ തന്നെ ഫോക്കിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് പ്രാദേശിക സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ കാളി നാടകം എന്നാണ് കേരളത്തിൽ കാളി പുരാവൃത്തത്തെ പൊതുവിൽ അറിയുന്നത്. ഉത്തര കേരളം പോലും ദക്ഷിണ കേരളം പോലെ ഭദ്രകാളി സങ്കല്പം എന്നാണ്. അപ്പോൾ എൻ്റെ രസകരമായ ഒരുപാട് പഠനങ്ങൾ അതിനകത്ത് ഞാൻ നടത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും ഞാൻ പറയുന്നത് അതിൻ്റെ മധ്യസ്ഥാനം കൊടുങ്ങല്ലൂരാണ്. ഈ കൊടുങ്ങല്ലൂരാണ് ഭദ്രകാളിയുടെ ആസനം. അവിടെ നിന്ന് കൊടുങ്ങല്ലൂരിൽ നിന്ന് വിളിച്ചു വരുത്തിയിട്ടാണ് ഇവിടെ തോറ്റമ്പാട്ടുകൾ. വടക്കും അതേപോലെയുള്ള കളമ്പാട്ടുകളുണ്ട്. അപ്പോൾ ഈ ഭദ്രകാളിയുടെ ഈ അംശം എന്ന് പറയുന്നത് അവിടെ കളമ്പാട്ടാണെങ്കിൽ ഇവിടെ തോറ്റമ്പാട്ടാണ് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഭദ്രകാളിയുടെ കാളി നാടകമായിട്ട് അവതരിപ്പിക്കുന്ന രീതിയുള്ള ഒന്നാണ് ഇവിടുത്തെ കാളിയൂട്ട് അഥവാ പറനേറ്റ്. ഇതിൻ്റെ മറ്റൊരു രൂപത്തിൽ ഭദ്രകാളി ദാരിക വധാനന്തരം ഭയങ്കരമായിട്ട് രോഷം കൊണ്ടു. ആ രോഷത്തെ അടക്കാൻ ഒരു വഴിയുമില്ലാതെ വരുന്ന കാലഘട്ടത്തിൽ എങ്ങനെ ശാന്തയാക്കും എന്നുള്ളതിന് അച്ഛൻ ചെന്ന് വഴി കിടന്നു. ദേവകളുടെ അഭിപ്രായമാണ്, മറികടന്ന് അങ്ങ് പോയി. ഞാൻ വിചാരിച്ചത് നടക്കില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് മുരുകൻ്റെ അടുത്ത് എല്ലാവരും കൂടെ ചെന്നു പ്രാർത്ഥിച്ച് തൊഴുതെട്ട് സഹായിക്കണമെന്ന് പറഞ്ഞു. ശരി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മുരുകൻ വലിയ കോലമെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് ഭദ്രകാളി നടന്നു വരുന്ന വഴിയിൽ നിന്നു. നോക്കിയപ്പോഴത്തേക്കും തൻ്റെ അതേ രൂപത്തിൽ ഒരെണ്ണം നിൽക്കുന്നു. ആടാന്ന് ചോദിച്ചു. പെങ്ങളെ ഇത് ഞാനാണെന്ന് പറഞ്ഞു. സഹോദരനല്ലേ, ദേഷ്യം ക്ഷമിച്ചു. അതിന് വേണ്ടിയിട്ടാണ് പാടുകയണി. അപ്പോൾ അവിടെ കഥയുടെ അന്ത്യത്തിൽ നടക്കുന്ന മറ്റൊരു സംഭവമാണെങ്കിലും കാളിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റൊരു അവതരണമാണത്. മുടിയേറ്റെന്ന് പറയുന്നത് ഇതേപോലെ കാളി ദാരിക വധത്തിനെ സംബന്ധിച്ച് ഒരു ദിവസം കൊണ്ട് അവതരിപ്പിക്കുന്ന ഒന്നാണ് മുടിയേറ്റം. അത് ഞാനീ പറഞ്ഞല്ല, ഡിമത്തിൽ നിന്ന് സമാവകാരത്തിലേക്ക് വരുന്ന ഒരു വ്യതിയാനമായിട്ടാണ് അവിടെ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ പ്രാദേശികമായ ഇത്തരം ഭേദങ്ങൾ, ഇത് വടക്കോട്ട് പോകുമ്പം ദാരികാവധങ്ങളുണ്ട്, വയനാട് അതേപോലെ തന്നെ കോഴിക്കോട് പാലിശ്ശേരി ആ പ്രദേശങ്ങളിലൊക്കെ വരുമ്പോൾ രുധിരകോലമാണുള്ളത്, വളരെ സൗമ്യമാണ് അവിടെ. അതേപോലെ തന്നെ മലയരുടെ അനുഷ്ഠാനമായിട്ട് വരുന്ന അത്. അപ്പോൾ ഇതുമാതിരിയുള്ള ധാരാളം വേർഷൻസ് പ്രാദേശിക വ്യതിയാനത്തോടുകൂടി അവതരിപ്പിക്കുന്ന കലാരൂപങ്ങളായിട്ട് വരും. അതിലൊന്നാണ് വാസ്തവത്തിൽ തെയ്യം. ഒരു രൂപമാണ്, ആ പ്രദേശത്തിൻ്റെ സൗന്ദര്യ അവബോധത്തിൽ നിന്ന് രൂപപ്പെട്ടിരിക്കുന്ന പുരാവൃത്തത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു അവതരണമാണ്. അതേപോലെ ഈ പത്തനംതിട്ടയുടെ സൗന്ദര്യബോധത്തിൽ നിലനിൽക്കുന്ന അവിടുത്തെ ചുറ്റുവട്ടങ്ങളിൽ നിന്നുണ്ടാക്കിയെടുക്കുന്ന പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു അവതരണമാണ് വാസ്തവത്തിൽ പടയണി. ഇവിടുത്തെ കാളിയോട്ട് മറ്റൊരു രൂപം. അതൊക്കെ പ്രാദേശികമായ ഇത്തരത്തിലുള്ള ഭേദങ്ങളോടുകൂടി അവതരിപ്പിക്കുന്ന നിരവധി കലാരൂപങ്ങളാണുള്ളത്. അക്കൂട്ടത്തിലൊന്നാണ് കാളിയൂട്ടും മുടിയേറ്റും പടയണിയും തെയ്യങ്ങളും എല്ലാം.
1: സാറിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, നമുക്കറിയാം ഫോക്ലോർ മേഖലയിലെ സമഗ്ര സംഭാവനകൾക്ക് നൽകുന്ന പി കെ കാളൻ പുരസ്കാരം, കേരള ഫോക്ലോർ അക്കാദമി അവാർഡ്, ഇങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ അങ്ങേക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങയുടെ ഗവേഷകനെ കൂടുതൽ പ്രോത്സാഹനം നൽകാൻ ഇങ്ങനത്തെ പുരസ്കാരങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ?
0: സംശയം എന്താക്കരുത്, എൻ്റെ ഈ പ്രവൃത്തി എന്ന് പറയുന്ന ഒരു അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് എനിക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംതൃപ്തിയുണ്ട്. ആ സംതൃപ്തി എനിക്ക് പ്രചോദനമായിട്ടും കൂടെ തീരുകയാണ്. അതല്ലേ വേണ്ടത്. ഒരു ഗവേഷണം എന്ന് പറയുന്ന ഗവേഷണം കൊണ്ട് പലരും അവസാനിപ്പിക്കുന്നവരുണ്ട്. ആ ഗവേഷണം കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ സർവകലാശാലകൾ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? കൂടുതൽ സംഭാവനകൾ ജനത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നിനക്ക് കഴിയുമോ എന്നുള്ളതാണ്. അത് നമ്മൾ പാലിച്ചില്ലെങ്കിൽ പിന്നെ ആരാ പാലിക്കുന്ന?
1: സാറ് കേന്ദ്ര സാഹിത്യ അക്കാദമി ജനറൽ കൗൺസിൽ അംഗമായിട്ടും ഫോക്ലോർ അക്കാദമി എക്സിക്യൂട്ടീവ് അംഗമായിട്ടും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന സാറ് പറഞ്ഞല്ലോ, നാളേക്കുള്ളവർക്കുള്ള ഒരു രേഖപ്പെടുത്തലാണിതൊക്കെ. അപ്പോൾ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇങ്ങനെയുള്ള ഈ മേഖലയിലേക്ക് കടന്നു വരുന്നതിന് ഒരു മനോഭാവം എങ്ങനെയാണ്, അവർക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്?
0: പോക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഏത് മേഖലയെയും നന്നായിട്ട് വ്യാഖ്യാനിക്കാൻ സാധിക്കും. എനിക്ക് ഏത് തരത്തിലുള്ള വിഷയം തന്നിരുന്നാലും ഒരുവിധം തെറ്റുകൂടാതെ

0: വലുതാണെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും സാമാന്യമായ നിലയിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ എന്നെ സഹായിക്കുന്നത് ഫോക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പഠനമേഖലയുടെ പ്രസക്തി എന്ന് പറയുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ കൂടുതൽ നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിസ്സാരമായിരിക്കില്ല അക്കാര്യം.
1: എന്തായാലും ഈ ഒരു മേഖലയിൽ ഇത്രയും അവഗാഹമുള്ള ഒരാളെന്ന നിലയിൽ നമ്മുടെ പുതുതലമുറ കേൾക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നമ്മുടെ വേരുകൾ മറക്കാതിരിക്കാനും നമ്മുടെ സംസ്കാരം മറ്റുള്ളവർക്ക് പകർന്നു നൽകാനുള്ളതാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലായിരുന്നു ഓരോ വരികളും. ഇത്രയും തിരക്കുകൾക്കിടയിൽ പോലും നമ്മോടൊപ്പം വന്ന് ഇപ്പം സംസാരിച്ച സാറിന് ആകാശവാണിയുടെ പേരിലും ശ്രോതാക്കളുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്.
0: നമസ്കാരം.
2: നേർമൊഴിയിൽ ഇതുവരെ കേട്ടത് അധ്യാപകനും നാടോടി വിജ്ഞാന ഗവേഷകനും കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവുമായ ഡോക്ടർ അജിത് കുമാർ എന്നുമായി റൂബി ബാബു നടത്തിയ അഭിമുഖ സംഭാഷണം.
3: നേർമൊഴി സമാപിക്കുന്നു.
4: ആകാശവാണി തൃശൂർ, സമയം 8:00 കഴിഞ്ഞ് 28:44.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7-5 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7-5
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി
2: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ ജൻ ഔഷധി പദ്ധതിയെക്കുറിച്ച് അറിയാം.
3: എല്ലാവർക്കും താങ്ങാവുന്ന വിലയിൽ ഗുണനിലവാരമുള്ള മരുന്നുകൾ ലഭ്യമാക്കുക, അതുവഴി ആരോഗ്യ സംരക്ഷണത്തിനുള്ള ചിലവുകൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജൻ ഔഷധി പദ്ധതി ആരംഭിച്ചത്. 2015 ഈ പദ്ധതി പ്രധാനമന്ത്രി ജൻ ഔഷധി യോജന ആയി നവീകരിക്കുകയും 2016 പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ ഗുണമേന്മയുള്ള മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി ഫാർമസ്യൂട്ടിക്കൽസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന. ജനറിക് മരുന്നുകളായാണ് ജൻ ഔഷധി കേന്ദ്രങ്ങളിൽ മരുന്നുകൾ വിൽപ്പനയ്ക്കെത്തുന്നത്. അതായത് ഇവിടെ എത്തുന്നത് രാസനാമത്തിൽ തന്നെയുള്ള മരുന്നുകളാണ്. ജനറിക് മരുന്നുകൾ ഗുണത്തിലും ഫലത്തിലും ഉപയോഗത്തിലും ബ്രാൻഡഡായ മരുന്നുകളെ പോലെ തന്നെയാണ്. കമ്പനികളുടെ വ്യാവസായിക ഉൽപ്പാദനത്തിൽ പുറത്തു വരുമ്പോഴാണ് മരുന്നുകൾക്ക് കമ്പനി അനുസരിച്ചുള്ള പേരുകൾ നൽകുന്നത്. കുറഞ്ഞ വിലയിൽ ലഭ്യമാണെങ്കിലും ഗുണനിലവാരത്തിലും കാര്യക്ഷമതയിലും ബ്രാൻഡഡ് മരുന്നുകൾക്ക് തുല്യമാണ് ജനറിക് മരുന്നുകൾ. ഇവ ലഭ്യമാക്കുന്നതിനായി പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി സ്റ്റോറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച്. ജനറിക് മരുന്നുകളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക, കുറഞ്ഞ വില താഴ്ന്ന ഗുണനിലവാരത്തെ സൂചിപ്പിക്കുന്നതല്ലെന്ന് ബോധവൽക്കരണ പരിപാടിയിലൂടെ അവബോധം സൃഷ്ടിക്കുക, എല്ലാ ചികിത്സാ ഗ്രൂപ്പുകളെയും ഉൾപ്പെടുത്തി സാധാരണ ഉപയോഗിക്കുന്ന എല്ലാ ജനറിക് മരുന്നുകളും നൽകുക, ഈ പദ്ധതിക്ക് കീഴിൽ ബന്ധപ്പെട്ട ആരോഗ്യ സംരക്ഷണ ഉൽപ്പന്നങ്ങളും നൽകുക. ഇങ്ങനെ താങ്ങാവുന്ന വിലയിൽ ഗുണനിലവാരമുള്ള ജനറിക് മരുന്നുകൾ നൽകുന്നതിലൂടെ ഇന്ത്യയിലെ ഓരോ പൗരന്റെയും ആരോഗ്യ സംരക്ഷണത്തിനുള്ള ചിലവ് കുറയ്ക്കുക എന്നതാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ജനറിക് മരുന്നുകൾ ഇതിനായുള്ള സ്റ്റോറുകൾ വഴി മിതമായ നിരക്കിൽ ലഭ്യമാകുന്നു. ചെലവ് കുറഞ്ഞ മരുന്നുകളെക്കുറിച്ച് അവയുടെ കുറിപ്പടിയെക്കുറിച്ചുമുള്ള കൂടുതൽ

0: അവബോധം പ്രോത്സാഹിപ്പിക്കുക, പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ ബ്രാൻഡ് ചെയ്യപ്പെടാത്ത ഗുണനിലവാരമുള്ള ജനറിക് മരുന്നുകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുക, ജനറിക് മരുന്നുകൾ നിർദ്ദേശിക്കാൻ ഡോക്ടർമാരെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. ദീർഘകാലം മരുന്നുകൾ ഉപയോഗിക്കേണ്ടവർക്കും വിട്ടുമാറാത്ത രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്കും ഈ പദ്ധതി വഴി മരുന്നുകൾ കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കുന്നു. പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗുണനിലവാരമുള്ള മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുന്നു. ജനറിക് മരുന്നുകൾ ലഭ്യമാക്കുകയും അതുവഴി ഒരു വ്യക്തിയുടെ ചികിത്സാ ചെലവ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഉയർന്ന വില നിർബന്ധമായും മികച്ച ഗുണനിലവാരത്തെ സൂചിപ്പിക്കുന്നു എന്നില്ല എന്ന അവബോധം സൃഷ്ടിക്കുക. എല്ലാ ചികിത്സാ വിഭാഗങ്ങളിലും ആവശ്യമുള്ളയിടങ്ങളിലെല്ലാം കുറഞ്ഞ ചികിത്സാ ചെലവും എളുപ്പത്തിലുള്ള ലഭ്യതയും വഴി മെച്ചപ്പെട്ട ആരോഗ്യ പരിരക്ഷ ഈ പദ്ധതിയിലൂടെ ഉറപ്പുവരുത്തുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജൻ ഔഷധി പദ്ധതിയെക്കുറിച്ചാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇപ്പോൾ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ മാർബൽ സ്റ്റേഡിയത്തിൽ നടന്ന മെൽബൺ മീറ്റ്സ് മോദി പരിപാടിയിൽ ആവേശകരമായ വരവേൽപ്പാണ് ഇന്ത്യൻ പ്രവാസി സമൂഹത്തിൽ നിന്നും പ്രധാനമന്ത്രിക്ക് ലഭിച്ചത്. ഇലക്ട്രോണിക്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, മൊബൈൽ, ഓട്ടോമൊബൈൽ മേഖലകളിലെ ലോകോത്തര ബ്രാൻഡായി മേക്കിംഗ് ഇന്ത്യ മാറിയതായി ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം മെട്രോ ശൃംഖല, റാപ്പിഡ് റെയിൽ എന്നിവയിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും പറഞ്ഞു. മെൽബണിൽ നടന്ന മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുത്തിരുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രതിനിധിതല ചർച്ചകൾ ഉച്ചകോടിയിൽ നടന്നു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് യുറേനിയം എത്തിക്കുന്നതിനുള്ള സുപ്രധാന കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. നിർണായക ധാതു ഇടനാഴി, നൂതന സാങ്കേതിക വിദ്യ സഹകരണം എന്നിവയ്ക്കും രാജ്യങ്ങൾക്കിടയിൽ ധാരണയായി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം സമാപിച്ചു. വനിതാ ട്രാക്കിലെ ആദ്യ ബ്രിക്സ് സംയുക്ത പ്രസ്താവനയ്ക്ക് യോഗം അംഗീകാരം നൽകി. ബ്രിക്സ് രാജ്യങ്ങളിലെ മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട മുൻഗണനാ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ബ്രിക്സ് വനിതാ ട്രാക്കിന് കീഴിൽ ദീർഘകാല സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യ മുന്നോട്ട് വച്ച രണ്ട് സംരംഭങ്ങൾ യോഗം അംഗീകരിച്ചു. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തി. ഇതിൽ രണ്ട് പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മീനാക്ഷി തോടിന് സമീപം നടന്ന തിരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിനും എംബാം നടപടികൾക്കും ശേഷം മൃതദേഹങ്ങൾ വ്യോമമാർഗം ബന്ധുക്കൾക്ക് കൈമാറും. ഇനി രണ്ട് പേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഇവർക്കായി നാളെയും തിരച്ചിൽ തുടരും. പി എസ് സി ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പരിശോധിക്കുന്നതിന് ഐ ജി എസ് അജിത ബീഗത്തിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിറക്കി. എസ് പി സക്കറിയ മാത്യു, ക്രൈംബ്രാഞ്ച് DYSP അജയ്നാഥ് എന്നിവരും സംഘത്തിലുണ്ട്. ഡൽഹി കേരളത്തിൻ്റെ യഥാർത്ഥ അംബാസിഡർമാരായി എല്ലാ MPമാരും ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പാർലമെൻറ്റിൻ്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് ചേർന്ന MPമാരുടെ

0: സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിന്റെ പൊതുവായ താൽപര്യങ്ങൾ നേടിയെടുക്കാൻ എംപിമാർ ശ്രമിക്കണമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ അഭ്യർത്ഥിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി റെയിൽവേ പോലീസ് നടത്തിയ പ്രത്യേക പരിശോധനയിൽ 16 NDPS കേസുകൾ രജിസ്റ്റർ ചെയ്തു. 14 പേരാണ് അറസ്റ്റിലായത്. റെയിൽവേ പരിസരങ്ങളിലെ ലഹരിക്കടത്തും വിതരണവും തടയുന്നതിനായി പ്രത്യേക പരിശോധനകൾ തുടരുമെന്ന് കേരള റെയിൽവേ പോലീസ് സൂപ്രണ്ട് ബി കൃഷ്ണകുമാർ അറിയിച്ചു. ലഹരി വിപണനത്തെക്കുറിച്ചുള്ള സത്യസന്ധമായ വിവരങ്ങൾ നൽകുന്നവർക്ക് പാരിതോഷികം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. 5 വടക്കൻ ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. നാളെ രാത്രി 12:30 സ്പെയിൻ ബെൽജിയം രണ്ടാം ക്വാർട്ടർ ഫൈനൽ. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് രാത്രി 10 ബ്രിസ്റ്റോളിലെ കൌണ്ടി ഗ്രൗണ്ടിൽ നടക്കും. പരമ്പരയിൽ 2-0 പിന്നിൽ നിൽക്കുന്ന ഇന്ത്യക്ക് ഇന്നത്തെ വിജയം നിർണായകമാണ്. KCL 3rd സീസണ് മുന്നോടിയായുള്ള താരലേലത്തിന്റെ പട്ടിക പ്രഖ്യാപിച്ചു. 156 താരങ്ങളെയാണ് ലേലത്തിനായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശനിയാഴ്ച തിരുവനന്തപുരത്ത് വച്ചാണ് താരലേലം നടക്കുക. സംസ്ഥാനത്തെ സോളാർ ഉപഭോക്താക്കളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ശരാശരി പ്രതിമാസ ഉപയോഗത്തിന് ആനുപാതികമായി കണക്കാക്കുമെന്ന് KSEB. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശപ്രകാരമാണ് നടപടി. അധിക ക്യാഷ് ഡെപ്പോസിറ്റ് സംബന്ധിച്ച നോട്ടീസ് ലഭിച്ചിട്ടുള്ള സോളാർ ഉപഭോക്താക്കൾക്ക് ഇത് പുനഃപരിശോധിച്ച് പുതിയ നോട്ടീസ് നൽകുമെന്നും KSEB അറിയിച്ചു. PME ഡ്രൈവ് പദ്ധതിയിലൂടെയുള്ള EV പൊതു ചാർജിംഗ് സ്റ്റേഷനുകൾക്കായി രണ്ടാംഘട്ട ശുപാർശ സമർപ്പിച്ച് KSEB. 277 സ്ഥലങ്ങളിലായി 315 ചാർജറുകൾ സ്ഥാപിക്കുന്നതിനായി ആകെ 60 കോടി രൂപയുടെ സബ്സിഡിക്കാണ് കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തുടനീളം 335 EV ചാർജറുകൾ സ്ഥാപിക്കുന്നതിനായി കേന്ദ്രം 63 കോടിയുടെ ഗ്രാന്റ് അനുവദിച്ചിരുന്നു. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് ഈ മാസം 19 തുടക്കമാകും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. സെപ്റ്റംബർ 16 വരെയാണ് വള്ളസദ്യ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി തൃശൂർ സേവന വാർത്തകൾ. മാള കെ കരുണാകരൻ സ്മാരക ഗവൺമെൻറ് ITIയിൽ 17 വിവിധ NCVT അംഗീകൃത കോഴ്സുകളിലേക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട തീയതി നാളെ വരെ നീട്ടി. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ITI admissions.kerala.gov.in വെബ്സൈറ്റ് മുഖേന ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിച്ച ശേഷം തൊട്ടടുത്തുള്ള ITIയിൽ എത്തി ഈ മാസം 13 സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 0480028931127. മറ്റൊരു നമ്പർ 9995121251. ഒരു നമ്പർ കൂടി 9446218047. ജില്ലയിലെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിനായി ഓൺലൈൻ വഴി അപേക്ഷകൾ ക്ഷണിച്ചു. താൽപ്പര്യമുള്ള പൊതുവിഭാഗം കാർഡ് ഉടമകൾക്ക് ഈ മാസം 17 വരെ അപേക്ഷ സമർപ്പിക്കാം. ഫോൺ നമ്പർ 0487236004. ഇമെയിൽ CRU.DSOTSR@kerala.gov.in. ദേശമംഗലം ഗവൺമെൻറ് ITIയിൽ ഇലക്ട്രീഷ്യൻ, ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ എന്നീ 2 NCVT മെട്രിക് കോഴ്സുകളിലേക്ക് 2026-27 പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നാളെ വരെ നീട്ടി. അപേക്ഷ സമർപ്പിച്ച ശേഷം ഈ മാസം 13 സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തണം. പ്രവേശനം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പറുകൾ 0488427944. മറ്റൊരു നമ്പർ 7736559330.

നമ്പർ കൂടി 8547569607. പട്ടികജാതി വികസന വകുപ്പിൻ്റെ കീഴിൽ ഉത്തരമേഖലയിലെ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ പ്രവർത്തിക്കുന്ന 23 ITIകളിലെ വിവിധ ട്രേഡുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രവേശനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. ട്രാഫ്റ്റ്സ്മാൻ, സിവിൽ, പ്ലംബർ, വെൽഡർ, ഇലക്ട്രീഷ്യൻ, മെക്കാനിക്, മോട്ടോർ വെഹിക്കിൾ സർവേയർ തുടങ്ങി വിവിധ മെട്രിക്, നോൺ മെട്രിക് കോഴ്സുകളിലേക്കാണ് പ്രവേശനം. ഡ്രൈവർ കം മെക്കാനിക് കോഴ്സിന് 18 വയസ്സും മറ്റ് കോഴ്സുകൾക്ക് 14 വയസ്സും തികഞ്ഞിരിക്കണം. ആകെ സീറ്റുകളുടെ 80% പട്ടികജാതി വിഭാഗത്തിനും 10% പട്ടികവർഗ വിഭാഗത്തിനും 10% മറ്റ് വിഭാഗങ്ങൾക്കുമായി സംവരണം ചെയ്തിരിക്കുന്നു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് scdd.kerala.gov.in എന്ന വെബ്സൈറ്റിലെ ITI അഡ്മിഷൻ 2026 ലിങ്ക് വഴി ഓൺലൈനായി ഈ മാസം 10 അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷകരുടെ പ്രായം, യോഗ്യത, കോഴ്സിൻ്റെ കാലാവധി, സീറ്റുകളുടെ എണ്ണം എന്നിവ ഡയറക്ടർ ജനറൽ ഓഫ് ട്രെയിനിംഗ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശത്തിന് വിധേയമാണ്. ഫോൺ നമ്പർ 0495-23-71-451. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ മാള അഷ്ടമിച്ചിറയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തുന്ന 2 വർഷം ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 10 യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. വെബ്സൈറ്റ് വിലാസം gci.polyadmission.org. ഈ മാസം 12 ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. സേവന വാർത്തകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശ്ശൂർ. ഇനി 8:45 ഹിന്ദിയിലും 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.

0: For Delhi, Haryana, Chandigarh, Himachal Pradesh, Bihar, East Madhya Pradesh and Madhya Maharashtra over the next 4 days. Meanwhile, parts of Delhi NCR witnessed light to moderate rain today. In FIFA World Cup, France will face Morocco in the first quarterfinal at Boston in US tonight. The match will begin at 1:30 a.m. Indian time. Spain will take on Belgium in the second quarterfinal match tomorrow late night. In the remaining quarterfinal matches, Norway will play against England while defending champions Argentina will clash with Switzerland on Sunday morning. In Wimbledon tennis, Carolina Mukova of Czech Republic has reached women's singles final. 10th seed Mukova defeated 7th seed American player Coco Gauff in the first semi-final of the women's singles this evening. Later in the second semi-final, Ukraine's Marta Kotsyuk will take on Czech player Linda Noskova. And in men's cricket, India will face England in the 4T20 International of the 5-match series at the County Ground in Bristol tonight. The match will begin at 10 p.m. Indian Standard Time. The Indian team trailed the series 0-2, making this a must-win game to stay alive. And now, before we end the bulletin, the headlines once again. India and Australia adopt a joint declaration on defence and security cooperation to ensure free and open Indo-Pacific. Also ink deal for supply of uranium from Australia. Prime Minister Narendra Modi says India aspires to be one of the world's top three economies driven by the motto of Grow More, Achieve More, addresses Indian diaspora in Melbourne. National Commission for Women forms a high-level expert committee to review regulatory framework and laws governing IVF clinics. Government waives basic customs duty on key components used in electronic devices to promote their domestic production. Iran accuses US of conducting airstrike near Bushehr nuclear power plant, attacks US bases in Bahrain, Kuwait and Qatar, and in FIFA World Cup, France to face Morocco in the first quarterfinal at Boston in US tonight. That is all in the news at 9. Good night.
1: ആകാശവാണി വിദ്യാഭ്യാസ രംഗം. നാമം എന്ന മലയാളം വ്യാകരണ ഭാഗത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ് കേൾക്കാം. അവതരിപ്പിക്കുന്നത് അധ്യാപിക ബി പി ബിനു തങ്കച്ചി.
2: എല്ലാവർക്കും നമസ്കാരം. സ്കൂളൊക്കെ തുറന്നു, ഗൗരവമായ പഠനമൊക്കെ ആരംഭിച്ചു, പാദവാർഷിക പരീക്ഷ വരുന്നുണ്ട്. അതിന് മുൻപായിട്ട് അല്പം വ്യാകരണം പഠിക്കാം. എന്താണ് വ്യാകരണം? ആശയ സംവേദനത്തിന് അഥവാ ആശയം പരസ്പരം കൈമാറുന്നതിനാണ് മനുഷ്യൻ ഭാഷ ഉപയോഗിക്കുന്നത് അല്ലേ. ഉപയോഗിച്ച് വികസിച്ചപ്പോൾ അതുപയോഗിക്കാൻ കൃത്യമായ ഒരു ചട്ടക്കൂടുണ്ടായി. അതാണ് വ്യാകരണം. അതായത് ഒരു ഭാഷ കൃത്യമായി സംസാരിക്കുവാനും എഴുതുവാനും സഹായിക്കുന്ന ചിട്ടയായ നിയമങ്ങളുടെയും ഘടനകളുടെയും ആകെത്തുകയെ വ്യാകരണമെന്ന് പറയാം. ആശയവിനിമയം വ്യക്തവും അർത്ഥപൂർണവുമാക്കുവാൻ വാക്കുകൾ എങ്ങനെ കൂട്ടിച്ചേർക്കണം, എവിടെ വിഭജിക്കണം എന്നൊക്കെ വ്യാകരണ പഠനം കൊണ്ട് സാധ്യമാകും. ഭാഷയുടെ ഏറ്റവും ചെറിയ ഘടകമെന്ന് പറയുന്നത് വർണ്ണമാണ്. ഈ വർണ്ണങ്ങൾ സ്വരങ്ങളുമായി ചേരുമ്പോഴാണ് അക്ഷരങ്ങൾ ഉണ്ടാകുന്നത്. അക്ഷരത്തെയും ഏറ്റവും ചെറിയ ഘടകമെന്ന് പറയാം, എങ്കിലും ഏറ്റവും ചെറിയ ഘടകം വർണ്ണമാണ്. അവ ചേർത്ത്, അതായത് ഈ വർണ്ണം അക്ഷരങ്ങളാക്കി, അത് ചേർത്താണ് നാം ശബ്ദങ്ങളെ ഉണ്ടാക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ സൗണ്ട് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്ന തീരെ ചെറിയ ശബ്ദങ്ങളെ അല്ല വ്യാകരണത്തിലെ ശബ്ദമെന്ന് പറയുന്നത്. വ്യാകരണത്തിൽ ശബ്ദമെന്ന് പറഞ്ഞാൽ അർത്ഥമുള്ള അക്ഷരമോ അക്ഷരക്കൂട്ടമോ ആണ്. അതായത് അർത്ഥമുള്ള അക്ഷരമോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുമ്പോൾ അർത്ഥം ലഭിക്കുന്ന അക്ഷരക്കൂട്ടമോ ആണ് വ്യാകരണത്തിൽ ശബ്ദമെന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ശബ്ദത്തെ വാചകമെന്നും ദ്യോതകമെന്നും നമ്മൾ രണ്ടായി തിരിച്ചിരിക്കുന്നു. ഇവിടെയും വാചകം എന്ന് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഇംഗ്ലീഷ് ഭാഷയിൽ സെന്റൻസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതല്ല മലയാള വ്യാകരണത്തിലെ വാചകം. സ്വതന്ത്രമായി ഒരർത്ഥം

ത്തെ തരുന്ന ശബ്ദത്തെയാണ് വാചകം എന്ന് പറയുന്നത്. വചിക്കുന്നത് അല്ലെങ്കിൽ വാച്യമായ അർത്ഥം തരുന്നത് എന്നൊക്കെ പറയാം. തനിയെ നിൽക്കുമ്പോൾ തന്നെ അവയ്ക്ക് കൃത്യമായ ഒരർത്ഥമുണ്ടാകും. അതായത് സ്വതന്ത്രമായി ഒരർത്ഥത്തെ തരുന്ന ശബ്ദത്തെയാണ് നാം വാചകം എന്ന് പറയുന്നത്. അപ്പോൾ ശബ്ദത്തെ നമ്മൾ വാചകമെന്നും ദ്യോതകമെന്നും രണ്ടായി തിരിച്ചു. അതിൽ വാചകം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. സ്വതന്ത്രമായി ഒരർത്ഥത്തെ തരുന്ന ശബ്ദത്തെയാണ് വാചകം എന്ന് പറയുന്നത്. ഇപ്പോൾ മോഹൻലാൽ, പഠിക്കുന്നു, തിരുവനന്തപുരം, തത്ത, ഉയരമുള്ള, ഇതൊക്കെ വാചക ശബ്ദങ്ങളാണ്. ഈ പറഞ്ഞ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്ന മാത്രയിൽ തന്നെ അതിൻ്റെ ഒരർത്ഥം നമുക്ക് മനസ്സിലാക്കി തരുന്നില്ലേ? എന്നാൽ കേൾക്കുന്ന മാത്രയിൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലാതിരിക്കുകയും മറ്റു ശബ്ദങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ അർത്ഥം ലഭിക്കുന്നതുമായ ചില പദങ്ങളുണ്ട്. അവയാണ് ദ്യോതകങ്ങൾ. ഉദാഹരണത്തിന് ഓ, കൊണ്ട്, നിന്ന്, പറ്റി, എന്നിട്ടും, എങ്കിലും, അയ്യോ, കഷ്ടം തുടങ്ങിയ ശബ്ദങ്ങൾ. ഇവയൊക്കെ ഒന്ന് ഓർത്തു നോക്കിയേ. ഇപ്പൊ കാറ്റും മഴയും. അപ്പൊ ആ കാറ്റും മഴയും അതിലെ ചേരുമ്പോഴാണ് ഈ രണ്ട് സംഗതികളും ഉണ്ടായി എന്നൊരർത്ഥം വരുന്നത്. ഓ വെച്ചിട്ടാണെങ്കിലോ നീലയോ കറുപ്പോ, അവിടെ നമുക്ക് ഒരു കൃത്യതയില്ല, അങ്ങനെ ഒരു അർത്ഥം കിട്ടുന്നു. ഇപ്പോൾ സുഖമില്ലായിരുന്നു, എന്നിട്ടും ജോലിക്ക് പോയി. അവിടെ എന്നിട്ടും എന്ന് പ്രത്യേകം പറയുമ്പോൾ അർത്ഥമൊന്നുമില്ലെങ്കിലും സുഖമില്ലായിരുന്നു, എന്നിട്ടും, അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടും ജോലിക്ക് പോയി. അപ്പോൾ ആ പദത്തിന് അവിടെ ഒരു അർത്ഥം വന്നു. അപ്പോൾ നമ്മൾ ശബ്ദങ്ങളെ രണ്ടായി തിരിച്ചു, വാചകമെന്നും ദ്യോതകമെന്നും. സ്വതന്ത്രമായി ഒരർത്ഥത്തെ തരുന്ന ശബ്ദത്തെ വാചകമെന്ന് പറയുന്നു. സ്വതന്ത്രമായി നിൽക്കുമ്പോൾ അർത്ഥമില്ലാത്തതും മറ്റു പദങ്ങളുമായി കൂടിച്ചേർന്ന് നിൽക്കുമ്പോൾ അർത്ഥമുള്ളതുമായ പദങ്ങളെ ദ്യോതകങ്ങൾ എന്ന് പറയുന്നു എന്നും നമ്മൾ പഠിച്ചു. ഇനി ഇതിലെ വാചക ശബ്ദത്തെ നമുക്ക് വീണ്ടും മൂന്നായി തിരിക്കാം. ഏതൊക്കെയാണവ? നാമം, ക്രിയ, ഭേദകം. ഇനി നമുക്ക് അവ ഓരോന്നായി എന്താണെന്ന് നോക്കാം. നാമം ദ്രവ്യം, ക്രിയ ഗുണം എന്നിവയുടെ പേരായ ശബ്ദത്തെയാണ് നാമം എന്ന് പറയുന്നത്. എന്തിൻ്റെയെങ്കിലും പേരിനെ കുറിക്കുന്ന ശബ്ദരൂപം. അതൊരു സാധനത്തിൻ്റെ പേരാകാം. ഇപ്പം ദ്രവ്യം എന്ന് പറഞ്ഞാൽ സാധനം. ഒരു പ്രവൃത്തിയുടെ പേരാകാം, ഒരു ഗുണത്തിൻ്റെ പേരാകാം. അങ്ങനെ എന്തിൻ്റെയെങ്കിലും പേരിനെ കുറിക്കുന്ന ശബ്ദരൂപമാണ് നാമം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ചുറ്റുപാടും എന്തെല്ലാം സാധനങ്ങൾ നമ്മൾ കാണുന്നു, അല്ലെങ്കിൽ എന്തെല്ലാം ക്രിയകളുമായി ബന്ധപ്പെട്ട ശബ്ദങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു, ഗുണത്തെ സൂചിപ്പിക്കുന്ന ശബ്ദങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു അല്ലേ. ചക്ക, ചാട്ടം, സുന്ദരം, മമ്മൂട്ടി, വർക്കല, ഇതൊക്കെ നാമങ്ങളാണ്. ഇനി ഈ നാമം അതിനെയും നമ്മൾ മൂന്നായി തിരിക്കും. നാമങ്ങൾ തന്നെ ഇഷ്ടംപോലെ തരത്തിലുള്ള നാമങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ധർമ്മവും പ്രത്യേകതയൊക്കെ അനുസരിച്ച് അതിനെയും നമ്മൾ മൂന്നായി തിരിക്കുന്നു. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ദ്രവ്യനാമം, ക്രിയാനാമം, ഗുണനാമം. ഇനി അവ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ദ്രവ്യനാമം ഒരു സാധനത്തിൻ്റെ, ഒരു വസ്തുവിൻ്റെ, ഒരു ദ്രവ്യത്തിൻ്റെ പേരിനെ കുറിക്കുന്ന നാമമാണ് ദ്രവ്യനാമം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് ദ്രവ്യനാമത്തിന് ഉദാഹരണങ്ങൾ എടുക്കാം. ചക്ക, കല്ല്, ഈച്ച, ഇതൊക്കെ ഒരു സാധനം, ഒരു അങ്ങനെ ഒരു വസ്തുവിനെ കുറിക്കുന്നതാണ്. അതുകൊണ്ട് അവയെ നമുക്ക് ദ്രവ്യനാമം എന്ന് പറയാം. ഇതുപോലെ തന്നെ ക്രിയകളെ കുറിക്കുന്ന നാമമുണ്ട്. എന്താ ക്രിയ എന്ന് പറഞ്ഞാൽ? പ്രവൃത്തി. ക്രിയകളെ കുറിക്കുന്ന നാമവും ഉണ്ട്. ഒരു പ്രവൃത്തിയെ കുറിക്കുന്ന നാമമാണ് ക്രിയാനാമം. ക്രിയാനാമത്തിന് ഉദാഹരണമായി ഓട്ടം, ചാട്ടം, ഉറക്കം എന്നിങ്ങനെയൊക്കെ പറയാം. നാമങ്ങളുടെ കൂട്ടത്തിൽ ഇനി ഒരാളും കൂടി ഉണ്ട് അല്ലേ, ഗുണനാമം. പേര് പോലെ തന്നെ ഒരു ഗുണത്തെ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ദോഷത്തെ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ഏതെങ്കിലും ഗുണത്തിൻ്റെയോ ദോഷത്തിൻ്റെയോ അവസ്ഥയുടെയോ സൂചന നൽകുന്ന നാമത്തെയാണ് ഗുണനാമം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഉയരം, സത്യസന്ധത. ഇപ്പോൾ ഉയരം എന്ന് പറയുന്നത് അതൊരു ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകത. അതുപോലെ സത്യസന്ധത, അതൊരു ഗുണമാണ്.
അപ്പോൾ ഗുണം മാത്രമല്ല, അപ്പോൾ അതുപോലെ തന്നെ ദോഷത്തെയും

കുടിക്കുന്ന കള്ളത്തരം അതൊരു നാമമാണ്, അതൊരു ദോഷമാണ്. അപ്പോൾ ഗുണത്തെയോ ദോഷത്തെയോ അവസ്ഥയോ സൂചിപ്പിക്കുന്ന നാമമാണ് ഗുണനാമം എന്ന് പറയുന്നത്. അപ്പോൾ നാമത്തെ മൂന്നായി തിരിച്ചതിൽ ആദ്യം പറഞ്ഞതാണ് ദ്രവ്യനാമം. ആ ദ്രവ്യനാമത്തെ വീണ്ടും അഞ്ചായി തിരിക്കാം. അപ്പോൾ മറന്നു പോകണ്ട, നാമം എന്ന് പറയുന്ന ആ ശബ്ദത്തെ നമ്മൾ മൂന്നായി തിരിച്ചു. അതിൽ ആദ്യമായി നമ്മൾ സൂചിപ്പിച്ചത് ദ്രവ്യനാമമാണ് അല്ലേ. മറ്റെന്തൊക്കെ നാമങ്ങൾ ഉണ്ടായിരുന്നു? ദ്രവ്യനാമം, ക്രിയാനാമം, ഗുണനാമം. അതിൽ ആദ്യത്തേത് ദ്രവ്യനാമമാണ്. ആ ദ്രവ്യനാമത്തെ വീണ്ടും നമ്മൾ അഞ്ചായി തിരിക്കുകയാണ്. ഒന്ന് സംജ്ഞാനാമം, രണ്ട് സാമാന്യനാമം, മൂന്ന് സർവനാമം, നാല് മേയനാമം, അഞ്ച് സമൂഹനാമം. ഇനി ഓരോന്നും എന്താണെന്ന് നോക്കാം. പേര് പോലെ തന്നെയാണ് അതിൻ്റെ പ്രത്യേകതകളും. സംജ്ഞാനാമം ഒരു പ്രത്യേക വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ പേരിനെ കുറിക്കുന്ന നാമമാണ് സംജ്ഞാനാമം. സംജ്ഞ എന്ന് പറഞ്ഞാൽ പേര്. ഒരു പ്രത്യേക വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ പേരിനെ കുറിക്കുന്ന നാമമാണ് സംജ്ഞാനാമം. ഒരു സംജ്ഞ, അത് വ്യക്തിയാകാം, വസ്തുവാവാം, സ്ഥലമാകാം, അതിൻ്റെ പേരിനെ കുറിക്കുന്നത് സംജ്ഞാനാമം. ഉദാഹരണത്തിന് ഭാരതം, സത്യൻ, കൊല്ലം, ഇതൊക്കെ സംജ്ഞാനാമങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി സാമാന്യനാമം. ഇപ്പൊ സംജ്ഞാനാമം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്ഥലമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വസ്തുവാണെങ്കിൽ, സാമാന്യനാമം എന്ന് പറയുന്നത് ഒരു വർഗത്തിൻ്റെ പൊതുവായ നാമമാണ്. ഒരു വർഗത്തെ കുറിക്കുന്ന നാമത്തെയാണ് സാമാന്യനാമം എന്ന് പറയുന്നത്. ഉദാഹരണം മനുഷ്യൻ, പുഴ, ചെടി. ഇപ്പം മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വർഗമാണല്ലോ. ഇപ്പൊ പുഴ, അതും ഒരു വർഗത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. പുഴ ഒരു വർഗമെന്ന് പറഞ്ഞാൽ ഒരു പുഴകൾ തന്നെ ഒരുപാടുണ്ടല്ലോ. എല്ലാറ്റിനെയും പൊതുവേ നമ്മൾ പുഴ, പേര് വേറെ വേറെ പറയുമെങ്കിലും എല്ലാത്തിനെയും കൂടെ പുഴയെന്ന് തന്നെയല്ലേ പറയുന്നത്. അതുപോലെ തന്നെ സർവനാമം, ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമതുല്യമായ പദമാണ് സർവനാമം. സർവനാമം എന്ന് പറഞ്ഞാൽ ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമതുല്യമായ പദം. നമ്മളൊരു നാമം നേരത്തെ പറഞ്ഞു, സംജ്ഞാനാമത്തിന് ഉദാഹരണമായി സത്യൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സത്യൻ എന്ന് പറയുന്ന പദത്തിന് തുല്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങൾ പറയുമ്പോൾ, ഇപ്പം ഞാൻ തന്നെ പറഞ്ഞു അദ്ദേഹം, അപ്പം അതൊരു സർവനാമമാണ്. അല്ലെങ്കിൽ രാമൻ, രാമൻ യുദ്ധത്തിൽ ജയിച്ചു, അദ്ദേഹം രാവണനെ കൊന്നു, ഇങ്ങനെ പറയുന്നു. അതുപോലെ രാമു, രാമു വിദ്യാർത്ഥിയാണ്, അവൻ മിടുക്കനാണ്. അപ്പോൾ ഞാൻ ആ രാമുവിന് പകരം ഉപയോഗിച്ച അവൻ, ആ ഒരു പ്രത്യേക നാമത്തിന് പകരം ഉപയോഗിച്ച നാമതുല്യമായ പദം. അതുപോലെ അവൻ, അവൾ, അവർ, അത്, ഇങ്ങനെയൊക്കെ ഉള്ള നാമങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു. അവ സർവനാമങ്ങളുടെ കൂട്ടത്തിലാണ് വരുന്നത്. ഇനി മേയനാമം. ജാതി, വർഗ, വ്യക്തി, ലിംഗഭേദമില്ലാത്ത, അളവോ അതിരോ ഇല്ലാത്ത നാമമാണ് മേയനാമം. അതായത് ജാതിയില്ല, വർഗമില്ല, വ്യക്തി എന്നില്ല, ലിംഗഭേദമില്ല, അളവില്ല, അതിരില്ല, ഇത്തരം സംഗതികളെ സൂചിപ്പിക്കുന്ന നാമമാണ് മേയനാമം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് സ്വർണം, കടൽ, തീയ്. ഈ പറഞ്ഞവയ്ക്കൊന്നും ജാതിയില്ല, വർഗമില്ല, വ്യക്തിയില്ല, ലിംഗഭേദമില്ല, അളവില്ല, അതിരില്ല. മനസ്സിലായില്ലേ? അപ്പം അതാണ് മേയനാമം എന്ന് പറയുന്നത്. ഇനി സമൂഹനാമം, അഞ്ചാമത്തേത്. സമൂഹനാമം എന്ന് പറഞ്ഞാൽ ഒരേ ധർമ്മമുള്ള ഒരു കൂട്ടത്തിൻ്റെ പേര്, ഒരു സമൂഹത്തിൻ്റെ, ഒരേ ധർമ്മമുള്ള ഒരു സമൂഹത്തിൻ്റെ പേര്. ഇപ്പം നമ്മൾ പറയും കുലം, വംശം, പറ്റം. ആടുകളൊക്കെ �ങ്ങനെ കൂടി നിൽക്കുന്നു, അതിന് നമ്മൾ എന്താ പറയുക? പറ്റം. അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗം ആളുകൾ, അവരുടെ കുലം എന്നിങ്ങനെ പറയുന്നു, വംശം. അപ്പം ഇങ്ങനെ ഒരേ ധർമ്മമുള്ള ഒരു കൂട്ടത്തിൻ്റെ പേര് അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ പേര്, അതാണ് സമൂഹനാമം എന്ന് പറയുന്നത്. അപ്പോൾ ദ്രവ്യനാമത്തെ നമ്മൾ അഞ്ചായി തിരിച്ചു. സംജ്ഞാനാമം, സാമാന്യനാമം, സർവനാമം, മേയനാമം, സമൂഹനാമം. ഇതിൽ സർവനാമത്തെ വീണ്ടും മൂന്നായി തിരിക്കാം. അത് ഉത്തമ പുരുഷനെന്നും മധ്യമ പുരുഷനെന്നും പ്രഥമ പുരുഷനെന്നുമാണ്. സർവനാമത്തെ ഉത്തമ പുരുഷ സർവനാമമെന്നും മധ്യമ പുരുഷ സർവനാമമെന്നും പ്രഥമ പുരുഷ സർവനാമമെന്നും മൂന്നായി തിരിക്കാം. അത് എന്തൊക്കെയാണ്? ഇപ്പോൾ ഒരാൾ അയാളെപ്പറ്റി സംസാരിക്കുമ്പോൾ അയാളുടെ പേരിന് പകരം ഉപയോഗിക്കുന്ന സർവനാമമാണ് ഉത്തമ പുരുഷ സർവനാമം. ഇപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ

0: അല്ലെങ്കിൽ ഞാൻ അടങ്ങിയ രണ്ട് മൂന്ന് പേരെക്കുറിച്ച് പറയാൻ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മൾ, നാം, ഞങ്ങൾ, ഇങ്ങനെയൊക്കെ നമ്മളെപ്പറ്റി തന്നെ സംസാരിക്കുമ്പോൾ നമ്മുടെയൊക്കെ പേരിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നാമങ്ങളെയാണ് ഉത്തമ പുരുഷ സർവനാമം എന്ന് പറയുന്നത്. ഇനി കേൾക്കുന്നയാളിൻ്റെ പേരിന് പകരം ഉപയോഗിക്കുന്ന സർവനാമമാണ് മധ്യമ പുരുഷ സർവനാമം. കേൾക്കുന്നയാളിൻ്റെ പകരം, അതായത് ഞാനിപ്പോൾ സംസാരിക്കുന്നു, അതൊരാളെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അവരെ സംബോധന ചെയ്യുന്നു, നീ, നിങ്ങൾ, താങ്കൾ, താൻ, തന്നെ, ഇങ്ങനെയൊക്കെ പറയുന്നു. ഇതാണ് മധ്യമ പുരുഷ സർവനാമം എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ അയാളെപ്പറ്റി സംസാരിക്കുമ്പോൾ അയാളുടെ പേരിന് പകരം ഉപയോഗിക്കുന്നത് ഉത്തമ പുരുഷൻ, കേൾക്കുന്നയാളുടെ പേരിന് പകരം ഉപയോഗിക്കുന്നത് മധ്യമ പുരുഷൻ. ഇനി പ്രഥമ പുരുഷൻ, മൂന്നാമതൊരാളിനെ സൂചിപ്പിക്കുന്ന സർവനാമം. ഉദാഹരണം, അയാൾ, അവൻ, അദ്ദേഹം, അവർ, അവൾ, അത്. ഇങ്ങനെ മൂന്നാമതൊരാളിനെ കുറിക്കാനായി ഉപയോഗിക്കുന്ന സർവനാമമാണ് പ്രഥമ പുരുഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സർവനാമം മൂന്നായി തിരിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. ഈ സർവനാമം ഉൾപ്പെടുന്ന ദ്രവ്യനാമം, അതിനെ നമ്മൾ അഞ്ചായി തിരിച്ചു എന്ന് പറഞ്ഞു. ഈ ദ്രവ്യനാമം ഉൾപ്പെടുന്ന നാമം, അതിനെ നമ്മൾ മൂന്നായി തിരിച്ചു. ഇങ്ങനെ നാമങ്ങളുടെ വേർതിരിവുകൾ നമ്മൾ പഠിച്ചു. ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെയാണ് ഉള്ളതെങ്കിലും ഓർത്തു വയ്ക്കാം.
1: നാമം എന്ന മലയാളം വ്യാകരണ ഭാഗത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ്സാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് അധ്യാപിക ബി പി ബിനു തങ്കച്ചി.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

ആകാശവാണി കഥകളി പദങ്ങൾ കോട്ടയ്ക്കൽ മധുവും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കോട്ടയ്ക്കൽ വേങ്ങേരി നാരായണൻ, കോട്ടയ്ക്കൽ വിജയരാഘവൻ എടയ്ക്ക, കോട്ടയ്ക്കൽ രാധാകൃഷ്ണൻ മദ്ദളം. ബാലകവി രാമശാസ്ത്രികൾ രചിച്ച ബാണയുദ്ധം ആട്ടക്കഥയിലെ ഉഷ ചിത്രലേഖ എന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ബാണാസുരന്റെ പുത്രി ഉഷയ്ക്ക് താൻ കാണാനിടയായ ഒരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം, അതാണ് ഈ കഥാഭാഗത്തിന്റെ രത്നചുരുക്കം. സംഗീതപരമായി ഏറെ സാധ്യതകളുള്ള ഒരു ഭാഗം കൂടിയാണ് ഇത്.

ഉഷ മന്ത്രിപുത്രി ചിത്രലേഖയ്ക്കും മറ്റ് സഖിമാർക്കും ഒപ്പം വിഹരിക്കുന്ന വേള. ഇടയ്ക്ക് വല്ലാതെ തളർന്നുപോയ ഉഷ ചിത്രലേഖയുടെ നിർദ്ദേശാനുസരണം വിശ്രമിക്കുകയും ക്രമേണ ഉറങ്ങിപ്പോവുകയും ചെയ്യുന്നു. യദുകുല കാംബോജി, വൃന്ദാവന സാരംഗം, നീലാംബരി, ഷഹാന എന്നീ രാഗങ്ങളാണ് ഈ ഭാഗത്ത് ഉപയോഗിച്ചിട്ടുള്ളത്.

ഉറക്കത്തിൽ അത്ഭുതകരവും ആനന്ദപ്രദവുമായ ഒരു സ്വപ്നം കണ്ട ഉഷ ഞെട്ടി ഉണരുന്നു. വിവരം ആരായുന്ന ചിത്രലേഖയോട് ഉഷ സ്വപ്നം വിവരിക്കുകയാണ്. ശ്യാമവർണ്ണമുള്ള ഒരു യുവാവിൻ്റെ സാമീപ്യം, അതായിരുന്നു ആ സ്വപ്നം. ഉഷ നൽകിയ സൂചനകൾ വച്ച് കൃഷ്ണൻ ഉൾപ്പെടെയുള്ള യാദവ പ്രമുഖരുടെ ചിത്രങ്ങൾ ചിത്രലേഖ വരയ്ക്കുകയും കൃഷ്ണന്റെ പൗത്രൻ അനിരുദ്ധനെയാണ് സ്വപ്നത്തിൽ കണ്ടതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. തുടർന്ന് അമാനുഷ സിദ്ധികളുള്ള ചിത്രലേഖ ദ്വാരകയിലെത്തി അവിടെ ഉറങ്ങുകയായിരുന്ന അനിരുദ്ധനെ ബാണാസുരന്റെ കൊട്ടാരത്തിലെ അന്തപുരത്തിൽ എത്തിക്കുന്നു. ജോൺപുരി, ചാരുകേശി, രീതിഗൗള, ദുർഗ, കാംബോജി, ദർബാറി കാനഡ, ഖരഹരപ്രിയ, യമുനാ കല്യാണി തുടങ്ങിയ രാഗങ്ങളാണ് ഈ ഭാഗത്ത് ഉപയോഗിച്ചിട്ടുള്ളത്.

അനിരുദ്ധനെ ചിത്രലേഖ ഉഷയുടെ സമീപം എത്തിക്കുന്നയിടത്ത് ബാലകവി രാമശാസ്ത്രികൾ രചിച്ച ബാണയുദ്ധം ആട്ടക്കഥയിലെ ഉഷ ചിത്രലേഖ എന്ന ഭാഗത്തിൻ്റെ ഈ അവതരണം സമാപിക്കുകയാണ്. പാടിയത് കോട്ടയ്ക്കൽ മധു, കോട്ടയ്ക്കൽ വേങ്ങേരി നാരായണൻ, കോട്ടയ്ക്കൽ വിജയരാഘവൻ എടയ്ക്ക, കോട്ടയ്ക്കൽ രാധാകൃഷ്ണൻ മദ്ദളം.

ആകാശവാണി തൃശ്ശൂർ. സമയം 10 മണി കഴിഞ്ഞ് 29 മിനിറ്റ് 28 സെക്കൻഡ്. നാളെ രാവിലെ 7:10 ഗാന്ധി മാർഗം, മഹാത്മാഗാന്ധിയും ഖേറാ സത്യാഗ്രഹവും, അവതരണം 5 P.R. അർജുനൻ. നാളെ രാവിലെ 8:30 പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്ര ഗാന പരിപാടി. പങ്കെടുക്കുന്നത് സുലോചന കടവല്ലൂർ.

ആകാശവാണി തൃശൂർ. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ആശീർവാദം എന്ന ചിത്രത്തിനു വേണ്ടി വാണി ജയറാം ആലപിച്ച ഗാനം. ഭരണിക്കാവ് ശിവകുമാറിൻ്റെ വരികൾ. MK അർജുനൻ്റെ സംഗീതം.

രാജീവ് ആലുങ്കലിൻ്റെ വരികൾക്ക് കല്യാണി മാലിക്, ഹരി ആനന്ദ് എന്നിവരുടെ സംഗീതം. ഗായകൻ അഫ്സൽ. ചിത്രം ബോസ് ഐ ലവ് യു.

കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ രചന, ഔസേപ്പച്ചൻ്റെ സംഗീതം. ചിത്രം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. വിജയ് യേശുദാസ് പാടിയത്.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി യേശുദാസ് അന്തർദാഹം എന്ന ചിത്രത്തിന് വേണ്ടി ആലപിച്ച ഗാനം. രചന ശ്രീകുമാരൻ തമ്പി, എം കെ അർജുനൻ്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: ആകാശവാണി തൃശൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശിവദാസൻ തെക്കിനിയടത്ത്.
2: ഒരു നല്ല നാട് എല്ലാവരുടെയും സ്വപ്നമാണ്, നമ്മുടെയെല്ലാം ആഗ്രഹമാണത്. എന്തുകൊണ്ടാണ് ആഗ്രഹങ്ങൾക്കനുസരിച്ച ഒരു നാട് പൂർണ്ണമായും നമുക്ക് ലഭിക്കാത്തത്? ലോകത്ത് പല രാജ്യങ്ങളിലും പല ഭരണാധികാരികളും ഭരിച്ചിട്ടുണ്ട്. പലരും നല്ല ഭരണം നടത്തി പേരെടുത്തവരായിരുന്നു. ദുർഭരണം കൊണ്ട് ദുഷ്പേരുണ്ടാക്കിയവരും ഉണ്ടായിരുന്നു. കൊച്ചി രാജവംശത്തിലെ ഭരണാധികാരി ശക്തൻ തമ്പുരാൻ ഭരിച്ച കാലത്ത് നാട്ടിൽ ഐശ്വര്യവും സമാധാനവും നിലനിന്നു. കേരള ചരിത്രത്തിൽ അതൊരു സുവർണ കാലഘട്ടമായിരുന്നു. തൃശൂർ ജില്ലയും എറണാകുളത്തിൻ്റെ ചില ഭാഗങ്ങളും പാലക്കാടിൻ്റെ കുറച്ചു ഭാഗവും കൊടുങ്ങല്ലൂരുമെല്ലാം കൊച്ചി രാജ്യത്തിൻ്റെ ഭാഗങ്ങളായിരുന്നു. 236 വർഷങ്ങൾക്ക് മുമ്പാണ് ശക്തൻ തമ്പുരാൻ ഭരണം ഏറ്റെടുത്തത്. 15 വർഷം ഭരിച്ചു. ദീർഘവീക്ഷണമുള്ള ആളായിരുന്നു അദ്ദേഹം. ക്രമസമാധാന പാലനത്തിലാണ് അദ്ദേഹം ഏറെ ശ്രദ്ധിച്ചത്. സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾ, കളവ്, പിടിച്ചുവറി, കൊല എന്നീ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ അക്കാലത്ത് അക്രമികൾ ഭയപ്പെട്ടു. അക്രമികൾ ആരായാലും അദ്ദേഹം കർശന ശിക്ഷ നൽകി. സ്വന്തക്കാരെന്നോ ഉയർന്ന ജാതിക്കാരെന്നോ ധനികരെന്നോ അദ്ദേഹം നോക്കിയില്ല. അഴിമതിക്കെതിരെ കർശനമായ നടപടികളാണ് എടുത്തത്. അങ്ങനെ തൃശൂർ ഉയർന്ന വ്യവസായ കേന്ദ്രമായി മാറി, സാംസ്കാരിക കേന്ദ്രമായി ഉയർന്നു. ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും നല്ല ഭരണം ഗുപ്തരാജാക്കന്മാരുടേതായിരുന്നു. കാർഷികമായും വ്യാവസായികമായും ആ കാലഘട്ടത്തിൽ ഭാരതം വളർന്നു. ചരിത്രരേഖകളനുസരിച്ച് 200 മുതൽ 300 വരെ വർഷങ്ങൾ ആ ഭരണം നിലനിന്നു. ഭരണസ്ഥിരത മാത്രമല്ലല്ലോ ഒരു നാടിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടത്. ശാസ്ത്രവും കലയും സാഹിത്യവുമെല്ലാം ആ കാലഘട്ടത്തിൽ ഉയർന്ന നിലയിലെത്തി. ക്രമസമാധാനം, സാമ്പത്തികമായ ഉയർച്ച എന്നീ രംഗങ്ങളിലെല്ലാം ഉയർന്ന നിലയിലെത്തിയ ഒരു സാമ്രാജ്യമായി ഭാരതം വളർന്നു. ലോകപ്രസിദ്ധ ശാസ്ത്രജ്ഞനായ ആര്യഭടനും വൈദ്യശാസ്ത്രരംഗത്തെ മഹാപ്രതിഭയായ സുശ്രുതനും ലോകപ്രസിദ്ധനായ സാഹിത്യ പ്രതിഭാശാലിയായ കാളിദാസനുമെല്ലാം ജീവിച്ചത് ഗുപ്തകാലഘട്ടത്തിലായിരുന്നു. ഈ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിന് എല്ലാവിധ തന്ത്രങ്ങളും

0: ഉപദേശങ്ങളും നൽകിയത് ചാണക്യൻ എന്ന പണ്ഡിതനായിരുന്നു. അദ്ദേഹം രചിച്ച അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥം ലോകപ്രസിദ്ധമാണ്. മഹാപണ്ഡിതനും രാഷ്ട്രതന്ത്രജ്ഞനുമായിരുന്ന അദ്ദേഹം ഒരു നല്ല ഭരണകർത്താവ് എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇന്നും പ്രസക്തമാണ്. പ്രജാസുഖേ സുഖം രാജ്ഞ പ്രജാനാം ച ഹിതേ ഹിതം നാത്മപ്രിയം ഹിതം രാജ്ഞ പ്രജാനാം തു പ്രിയം ഹിതം. പ്രജകളുടെ സുഖത്തിലാണ് രാജാവിൻ്റെ സുഖം. പ്രജകളുടെ ഇഷ്ടമാണ് രാജാവിൻ്റെ ഇഷ്ടം. ഒരു രാജാവിൻ്റെ താൽപ്പര്യം അവനവൻ്റെ താൽപ്പര്യമല്ല. അയാൾക്ക് ഏറ്റവും ഇഷ്ടമായത് പ്രജകളുടെ ഇഷ്ടമാണ്.
1: ശിവദാസൻ തെക്കിനിയടുത്ത് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.
2: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. ഡൽഹി റിലേ.

0: the grassroots to the highest level at the earliest. The Home Minister stated that the government's objectives are to prevent proxy war, illegal infiltration, radicalization, narcotics trafficking, smuggling, drone-related threats, cybercrime, organized crime, and demographic changes, and to make border areas more livable. External Affairs Minister Dr. S. Jaishankar has arrived in Oman after concluding his visit to Kuwait. Upon arrival, the External Affairs Minister was received by Director General, Foreign Ministry of Oman, Sheikh Ahmed Al Maskari. Dr. Jaishankar is currently on an 11-day trip to Qatar, Bahrain, Kuwait, Oman, New York, and Brussels. The National Commission for Women, that is NCW, to reconstituted a high-level expert committee amid growing concerns over irregularities in the rapidly expanding assisted reproductive technology, that is ART, sector. The panel will undertake a comprehensive review of the regulatory framework and concerned laws governing IVF clinics, ART centers, and gamete banks, with a focus on protecting the reproductive rights, dignity, and safety of women. Former judge of the Delhi High Court, Justice Asha Menon, will chair the expert committee. And that is the end of this news bulletin.
1: Akashavani Thrissur. സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. കാലാവസ്ഥ: സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ കാറ്റിൻ്റെ വേഗം 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും ആകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെഡ്സിലും FM 101.1 MHz ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.